0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
2: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
7: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
10: For our special packages, call now or WhatsApp to 055-666-5859.
11: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Al Noor Polyclinic, Mutina, Dera, Dubai. Caring for you and your family. Visit Al Noor Polyclinic, Mutina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. പുള്ളിക്കും തൂറ്റി,
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയടന്ന് നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ന്റെ ആദ്യത്തെ ഷോ വേക്കപ്പ് കോൾ വിത്ത് ജയ ഇതാ ഇവിടെ ആരംഭിക്കുന്നു. എല്ലാവരും തിരക്കിട്ട് കാറുകളിലേക്ക് എത്തിക്കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. കാറ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ റേഡിയോ ഓൺ ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. 92.2 FM സ്റ്റേഷൻ ട്യൂൺ ഇൻ ചെയ്ത് വരുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം, അത് എത്രയും നല്ല ഊർജത്തോടെ, ഊർജ്ജസ്വലതയോടെ ഏറ്റവും നല്ല കാര്യങ്ങൾ നിങ്ങളുടെ കാതുകളിലേക്ക് എത്തിക്കാൻ ശ്രദ്ധാപൂർവം സെലക്ട് ചെയ്യുന്ന ചില ടോപ്പിക്സ് മാത്രം സംസാരിക്കാനുള്ള ഒരു സമയം കൂടിയാണ്. പരക്കം പാഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഹെൽത്ത്, വെൽത്ത്, മണി, ഫാമിലി, ഡ്രീംസ്. ഓരോ ആളുകൾ എടുത്താലും ഈ അഞ്ച് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നാം ഇവിടെ ജീവിക്കുന്നത്. ഏതൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, നമ്മുടെ കുടുംബം, നമ്മുടെ സ്വപ്നങ്ങൾ, പൈസ. തീർച്ചയായിട്ടും ഇതിനെല്ലാം പൈസ ആവശ്യമാണ്. അതിനായി നമ്മൾ ജോലിക്ക് പോകുന്നു. പക്ഷേ ഇതെല്ലാം തന്നെ നേടണമെങ്കിൽ ഒരൊറ്റ കാര്യത്തിൽ വന്ന് നിൽക്കുന്നു, ദാറ്റ് ഈസ് ഹെൽത്ത്. ഹെൽത്ത് ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കി എല്ലാ കാര്യങ്ങളും ഫോളോ ചെയ്ത് വരികയുള്ളൂ. സോ ഹെൽത്ത് ഈസ് വെൽത്ത്. ഇന്നത്തെ ദിവസം ആരോഗ്യത്തിന്റെ ആ ഒരു സന്ദേശം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ലെറ്റ്സ് ബിഗിൻ വിത്ത് ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. സൂപ്പർ ഫുഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ആഹാരത്തിലൂടെ നമുക്ക് ലഭിക്കാത്ത ഈ പറഞ്ഞ പോലെ എല്ലാ രീതിയിലുള്ള എനർജിയും ലഭിക്കണമെങ്കിൽ ചില ഘടകങ്ങൾ വിസ്മരിക്കരുത്. സൂപ്പർ ഫുഡ്സ് റേഞ്ച് അറിയാനായിട്ട് www.greenfarmuae.com സന്ദർശിച്ച് നോക്കൂ. ഒരു സെറ്റ് ഓഫ് സൂപ്പർ ഫുഡ്സ് അതിൽ വരുന്നുണ്ട്. മില്ലറ്റ്സ്, റാഗി, ബക്വ സീഡ്സ്, ബക്ക് വീറ്റ്, ദെൻ കിനോയ സീഡ്സ്, ദെൻ ഷിയ സീഡ്സ്. ഇതെല്ലാം ഞാൻ പറയാറുണ്ട്, രാവിലെ എന്റെ ദിവസം തുടങ്ങുന്നത് തന്നെ ഷിയ സീഡ്സിലാണ്. ഗ്രീൻ ഫാം ഷിയ സീഡ്സ് എന്റെ കിച്ചണിൽ തന്നെ ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ഐ ജസ്റ്റ് സ്റ്റാർട്ട് വിത്ത് എ വാം വാട്ടർ ഓഫ് ഷിയ സീഡ്സ്. അത് ഒരു ആരോഗ്യത്തിന്റെ ഏറ്റവും എളുപ്പമുള്ള, പൊതുവേ മടിയുള്ള കാര്യമാണ്, എന്നാലും ക്വിക്ക് ആൻഡ് ഈസി മെത്തേഡ്സ് എപ്പോഴും ഗ്രീൻ ഫാമിന്റെ. അത് കുടിക്കുമ്പോഴെല്ലാം വേക്കപ്പ് കോൾ വിത്ത് ജയയിലേക്ക് വരുമ്പോൾ ആ എനർജി ആ ശബ്ദത്തിലും ഇത്ര വർഷമായി എങ്കിൽ പോലും നിങ്ങളിലേക്ക് എത്തിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. സോ ഹിയർ വി സ്റ്റാർട്ട് ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ആഴ്ച സംഭവ ബഹുലമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. 3 ഇമ്പോർട്ടൻറ്റ് സ്പെഷ്യൽ ഡേയ്സ് ആണ് നമ്മെ കടന്നുപോയത്. ഒന്ന്, നിങ്ങൾക്കെല്ലാം അറിയാം, എല്ലാവരും കേൾക്കുന്നത് തന്നെ വേൾഡ് മ്യൂസിക് ഡേ ആയിരുന്നു കഴിഞ്ഞ ദിവസം ഞായറാഴ്ച. അതുപോലെ തന്നെ ഇന്റർനാഷണൽ യോഗ ഡേ, അതുപോലെ പുസ്തക ദിനം, ഇതെല്ലാം കൂടി ഒരുമിച്ച് വന്ന ഒരു ആഴ്ചയായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ 92.2 FM ഗസ്റ്റ് ടോക്ക് ഷോ പ്ലാറ്റ്ഫോം എപ്പോഴും ബിസി ആയിരുന്നു. ഇതേപറ്റിയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാനായിട്ട് നിരവധി പേഴ്സണാലിറ്റീസ് എത്തിയിരുന്നു. നല്ല മ്യൂസിക് കണ്ടന്റ് ഉള്ള സിംഗേഴ്സ് വന്നിരുന്നു. പിന്നെ അതുപോലെ UAE തന്നെ ഏറ്റവും പ്രശസ്തനായ യോഗാചാര്യ ശ്രീ സഞ്ജീവ് കൃഷ്ണ ഗുരുജി, അദ്ദേഹത്തിന്റെ നല്ലൊരു ടോക്ക് നിങ്ങൾ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലൂടെ കേട്ടിട്ടുണ്ടാവും. ഇതെല്ലാം നമ്മുടെ ഇൻസ്റ്റാ പേജിൽ പോയാൽ ഇതിന്റെ വീഡിയോസ് ഒക്കെ ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ട്. യു ക്യാൻ ജസ്റ്റ് വാച്ച് ആൻഡ് ഹാവ് എ ഫീഡ് ഓൺ ദാറ്റ്. അതുപോലെ തന്നെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യമാണ് ലോക പുസ്തക ദിനം. പുസ്തകം വായിക്കാൻ പലർക്കും മടിയാണ്, കാരണം ഫോൺ കയ്യിലെടുത്താൽ തന്നെ നമ്മൾ പല പല റീൽസും വീഡിയോസും ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്നതിനിടയിൽ ബുക്ക് വായിക്കുന്നതിൻ്റെ ആ ഒരു ടൈം സ്പാൻ വേണ്ടല്ലോ ഇതിന്. കുറേ കാര്യങ്ങൾ ഇങ്ങനെ നോക്കിപ്പോകാം, പക്ഷേ അതിലേക്ക് മനസ്സ് കൊണ്ടുവരാൻ, ഒരു ബുക്ക് റീഡ് ചെയ്ത് കഴിയുന്നതിൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ആ ഒരു ഏജ് ഗ്രൂപ്പ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചിലർക്ക് ഭയങ്കര പുസ്തക പുഴു എന്ന് പറയുമല്ലോ, അങ്ങനെ ബുക്ക് കുത്തിയിരുന്ന് അത് വായിച്ചു കഴിഞ്ഞാലേ സമാധാനം കിട്ടുള്ളൂ. പക്ഷെ പൊതുവേ കാണുന്നതെന്ന് വെച്ചാൽ ഈസി റീഡിംഗ് ആണ് ഞാൻ ചെയ്യാറ്. എപ്പോഴും പ്രോഗ്രാമിലേക്കുള്ള ഇൻഫർമേഷൻസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട്, അപ്ഡേറ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ തപ്പിയെടുത്ത് ജേർണൽസ് ഒക്കെയാണ് വായിക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ വായിച്ച കൂട്ടത്തിൽ എനിക്ക് വളരെയധികം സ്ട്രൈക്ക് ചെയ്തൊരു ഒരു നല്ലൊരു കോട്ട്, അത് ഞാൻ ഇന്നത്തെ ഈ ഷോയിലേക്ക് കൊണ്ടുവരാം എന്ന് വിചാരിച്ചു. കാണാത്ത ലോകം കാണിക്കുകയും കേൾക്കാത്ത ശബ്ദം കേൾപ്പിക്കുകയും ചെയ്യുന്ന മാന്ത്രികരാണ് പുസ്തകങ്ങൾ. ഇറ്റ് വാസ് സോ നൈസ്. വളരെ ഡീപ്പ് മീനിങ് ഉണ്ടത്. കാരണം ഒരു പുസ്തകം വായിക്കുമ്പോൾ നമ്മളുടെ മനസ്സിലൂടെ ഒരു ഒരു വ്യക്തിത്വത്തെ തന്നെ വാർത്തെടുക്കാൻ കഴിയുന്ന രീതിയിലുള്ള ആശയങ്ങളാണ് അതിൽ പിന്നെ എഴുതി വച്ചിരിക്കുന്നതെങ്കിൽ നാം അറിയാതെ തന്നെയാണ് അത് മോൾഡഡ് ആവുന്നത്. ആ ഒരു മാസ്മരികത പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ കിട്ടുകയുള്ളൂ. കാരണം നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റ് ചെയ്യുന്നത് അത് മാത്രമാണ്. വെറുതെ റീൽസ് സ്ക്രോൾ ചെയ്ത് പോയാൽ അത് കിട്ടണമെന്നില്ല. അതുപോലെ നമ്മൾ പറയും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുന്നതും ചെയ്യരുതാത്തത് ചെയ്യുന്നതും രണ്ടും ഒരുപോലെ തെറ്റാണെന്ന് പറയുമല്ലോ. പുസ്തകം വായിക്കേണ്ടടുത്ത് പുസ്തകം വായിച്ചു തന്നെ പോകണം, അല്ലാതെ ചുമ്മാ ജസ്റ്റ് ജേർണൽസ് വായിച്ചു പോയാൽ അത് മനസ്സിൽ തങ്ങി നിൽക്കില്ല എന്ന് എനിക്കൊരു ഒരു ഒരു സൂചന അതിലൂടെ വായിച്ചപ്പോൾ കിട്ടി. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫേമസ് കോട്ട് മനസ്സിലാക്കി വയ്ക്കുക. ഐ എം നോട്ട് അഫ്രൈഡ് ഓഫ് സ്റ്റോംസ് ഫോർ ഐ എം ലേണിംഗ് ഹൗ ടു സെയിൽ മൈ ഷിപ്പ്. വള്ളം തുഴയാൻ നിങ്ങൾക്കറിയുമെങ്കിൽ കൊടുങ്കാറ്റിനെ ഭയക്കേണ്ടതില്ല.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് ടു യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ട്രെയിൻ യാത്ര ഇഷ്ടമല്ലേ? രസകരമാണല്ലേ. ജനാലയ്ക്കരികിൽ ഇതിങ്ങനെ കാഴ്ചകൾ കണ്ടു കണ്ടു പോകുന്ന ട്രെയിൻ യാത്ര, അതൊരു നൊസ്റ്റാൾജിക് ഫീൽ തന്നെ. ഒരുപാട് ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് വരും. ചിലർ ഗായകരാകും, ചിലർ എഴുത്തുകാരാകും, ചിന്തകരാകും. ട്രെയിൻ യാത്രയിലെ ഒരു റിഥമുണ്ടല്ലോ, അത് മനസ്സിലേക്ക് വന്നാൽ ഒരു പ്രത്യേക രസമാണ്. നമ്മുടേതായ ലോകത്തേക്ക് നമ്മൾ പല പല കാഴ്ചകൾ കണ്ടുകൊണ്ട് മൂവ് ചെയ്ത് പോകുന്നത്, ഇറ്റ്സ് എ ഡിഫറെന്റ് ഫീൽ, പറയാതെ വയ്യ. പക്ഷേ തെറ്റായ ട്രെയിനിലാണ് നിങ്ങൾ കയറുന്നതെങ്കിൽ എന്ത് ചെയ്യും? തെറ്റായ ട്രെയിനിലാണ് കയറിയതെന്ന് മനസ്സിലാക്കിയാൽ തൊട്ടടുത്ത സ്റ്റേഷനിൽ ഇറങ്ങി നമ്മൾ തിരിച്ചു പോകാൻ ശ്രമിക്കും അല്ലേ. തെറ്റായ ട്രെയിനിലാണ് താൻ യാത്ര ചെയ്യുന്നത് അറിഞ്ഞിട്ടും അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങാതിരുന്നിട്ടും ആ തെറ്റായ ട്രെയിനിലൂടെ നീണ്ട യാത്ര തുടർന്നു പോയാൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഡിഫിക്കൽട്ട് തിങ്. അത് നമ്മൾ നമ്മുടെ ഈ ജീവിത യാത്രയെപ്പറ്റി പറയുമ്പോൾ ചേർത്ത് പറയുന്നതാണ്. തെറ്റായ ട്രെയിനിലാണ് നിങ്ങൾ കയറിയതെങ്കിൽ അടുത്ത സ്റ്റേഷനിൽ തന്നെ ടക്ക് ഇറങ്ങിയിട്ട് തിരിച്ചു നടക്കുക, അല്ലെങ്കിൽ പുറകേക്ക് പോകാൻ ടാക്സി പിടിച്ച് നമ്മളിന്ന് വന്നടുത്ത് പോവുക, അല്ലെങ്കിൽ അടുത്ത ട്രെയിൻ പിടിച്ച് തിരിച്ചു പോവുക എന്ന് പറയാറുണ്ട്. ആ ഒരു കാര്യം ഇന്നിവിടെ ഓർമ്മിപ്പിക്കാൻ കാരണം, നമ്മുടെ ലൈഫ്, നമ്മുടെ ചിന്തകൾ എല്ലാം പുഴ പോലെ ആയിരിക്കണം, പുഴയിലൊഴുകുന്ന വെള്ളം പോലെ ആയിരിക്കണം. അത് ഇങ്ങനെ തടസ്സമില്ലാതെ ഒഴുകിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു തടിക്കഷ്ണം മുമ്പിൽ കാണുന്നത്. ആ തടിക്കഷ്ണത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ല, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ഗതി മാറി ഒഴുകിപ്പോകണം. ആ ഒരു ഒരു സന്ദേശമാണ്, ആ ഒരു മീനിങ് ആണ് ഈ ഒരു തത്വത്തിൽ അടങ്ങിയിരിക്കുന്നത്. എന്താണത്? ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ ചേഞ്ച്. മാറ്റാൻ കഴിയുന്നത് മാറ്റാൻ പറ്റുമെങ്കിൽ മാറ്റുക. മാറ്റാൻ കഴിയാത്തതിനെ ചൊല്ലി നമ്മൾ തർക്കിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മുടെ കയ്യിൽ ഒതുങ്ങാത്തത് കൂട്ടിപ്പിടിച്ചിട്ട് കാര്യമുണ്ടോ? രാവിലെ ജോലിക്ക് പോകാൻ ഇറങ്ങുമ്പോൾ റോഡിൽ ട്രാഫിക് ഉണ്ടെന്ന് നമുക്കറിയാം, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഒന്നുകിൽ ആ ട്രാഫിക്കിന്റെ കൂടെ മുന്നോട്ട് നീങ്ങിപ്പോകുക, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് മുന്നേ ട്രാഫിക് അവോയ്ഡ് ചെയ്തിട്ട് ഇറങ്ങുക. മഴ എത്ര പെയ്താലും അത് ഒരു സമയത്ത് നിൽക്കുക തന്നെ ചെയ്യും അല്ലെ. അപ്പോൾ ഇത്തരം ചില കാര്യങ്ങളുണ്ട് നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത്. സോ ഫോക്കസ് ഓൺ വാട്ട് യു ക്യാൻ ചേഞ്ച്. ചെയ്യാൻ പറ്റുന്നത് തീർച്ചയായിട്ടും ചെയ്യണം. ലെറ്റ് ഗോ ഓഫ് വാട്ട് യു കാണ്ട്. എന്താണോ കഴിയാത്തത് അത് വിട്ടേക്കുക, വിട്ട് കളഞ്ഞേക്കുക എന്നുള്ളതാണ് തത്വം പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് കൈവെളിയിൽ നിങ്ങൾക്ക് ചേർത്ത് പിടിക്കാം. അതാണ് റിയൽ റിച്ച്നെസ് എന്ന് പറയുന്നത്. ഹെൽത്ത് എന്ന് പറയുന്ന റിയൽ റിച്ച്നെസ്, കൈൻഡ്നെസ് എന്ന് പറയുന്ന മനസമാധാനം തരുന്ന, പീസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന റിയൽ സക്സസ്. ഇതേ ഒന്ന് തിരിച്ചറിഞ്ഞു നോക്കൂ, അപ്പോൾ അറിയാം നമ്മുടെ ആശയങ്ങൾക്ക് കൂടുതൽ തെളിമ വരുന്നത്. പുസ്തക ദിനത്തിൽ കണ്ട മറ്റൊരു ഏറ്റവും മനോഹരമായ ഒരു കോട്ട് അതുകൂടെ പറഞ്ഞ് ഇന്നത്തെ വേക്കപ്പ് കോൾ വൈൻഡപ്പ് ചെയ്യാം. പുസ്തകം വായിക്കാൻ മടിയുള്ളവരാണെങ്കിൽ പുസ്തകം നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം തരണമെന്നില്ല, പക്ഷേ ഉത്തരം നൽകാനുള്ള കഴിവ് പുസ്തകം വായിച്ചാൽ നിങ്ങൾക്ക് കിട്ടും. വിത്ത് ദാറ്റ് നോട്ട്, ഇറ്റ്സ് മീ ജയ സൈനിങ് ഓഫ് ഫ്രം ടുഡേസ് വേക്കപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞേ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM. സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യം മുടക്കി ലക്ഷ്യസ്ഥാനത്ത് എത്തി ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ്

നിയമസഭയിൽ ഇന്ന് ബജറ്റ് ചർച്ച. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഇന്ന് നിയമസഭയിൽ. സർക്കാരിന്റെ സ്വകാര്യ നിക്ഷേപ നയം, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. കേരളത്തിൽ പകർച്ചവ്യാധി പ്രതിരോധം പരാജയപ്പെട്ടത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കുമെന്ന് സൂചനയുണ്ട്. ഇന്ദിരാ ഗ്യാരണ്ടി, അതിവേഗ റെയിൽ കോറിഡോർ തുടങ്ങിയ ചോദ്യോത്തരവേളയിൽ സഭയിൽ ഉയർത്തിയേക്കും. വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് കൊണ്ടുവരാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തെച്ചൊല്ലി യു ഡി എഫിലും പുറത്തും വിവാദമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിച്ചത് എക്സൈസ് മന്ത്രി അറിയാതെയെന്നാണ് സൂചന. മദ്യനയത്തിനെതിരെ സിറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരം. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണം. കഴിഞ്ഞ സർക്കാർ ചെയ്ത തെറ്റെന്ന് പറയാൻ കഴിയണം. ആ നയത്തിന്റെ മറവിൽ പുതിയ സർക്കാർ മദ്യം ഒഴുക്കരുതെന്നും സിറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പമ്പ്ലാനി പറഞ്ഞു. പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണയം അന്തിമമാക്കാനും വിജ്ഞാപനം ചെയ്യാനും കേന്ദ്രം തയ്യാറെടുക്കുന്നു. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേതാകും ആദ്യം വിജ്ഞാപനം ചെയ്യുക. കേരളത്തിലെയും കർണാടകയിലെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വ്യാപ്തി വിദഗ്ധ സമിതി അന്തിമമാക്കിയിട്ടില്ല. അന്തിമസമ്മതം നൽകിയ ഒരേയൊരു സംസ്ഥാനം ഗുജറാത്ത് മാത്രമാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും അയോധ്യ വിട്ടുപോകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവയിൽ വൻ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തൽ. 200 കോടി മുതൽ 1400 കോടി വരെ രൂപയുടെ ക്രമക്കേട് നടന്നുവെന്നാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മഹാകുംഭമേള കാലത്താണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തൽ. നീറ്റ് പുനഃപരീക്ഷയ്ക്കിടെ ബീഹാറിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ അറസ്റ്റിൽ. ബീഹാറിലെ ലക്കിസാറായിലാണ് സംഭവം. യഥാർത്ഥ വിദ്യാർത്ഥികൾക്ക് പകരം അറസ്റ്റിലായവർ പരീക്ഷ എഴുതിയെന്ന് പോലീസ് പറഞ്ഞു. ഈ റാക്കറ്റുമായി ബന്ധപ്പെട്ട് 12 പേരെ പോലീസ് ചോദ്യം ചെയ്തു. അഭിനേതാക്കളുടെ സംഘടനയായ AMMA നിലവിലെ ഭരണസമിതി രാജിവെച്ചു. പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. ജനറൽ ബോഡിയിലെ അവിശ്വാസ പ്രമേയവും തുടർന്നുള്ള നാടകീയ നീക്കങ്ങൾക്കും ഒടുവിലാണ് രാജി. സംഘടനാ പ്രവർത്തനങ്ങൾക്കായി അഡ്ഹോക് കമ്മിറ്റി ഉടൻ രൂപീകരിക്കാൻ തീരുമാനമായിട്ടുണ്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച US-ഇറാൻ 1st ഔദ്യോഗിക ചർച്ച പൂർത്തിയായി. ചർച്ചയ്ക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിന് കാരണമായി. ലബ്നോനിൽ ഹിസ്ബുല്ലെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകളിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്ക് അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കുമെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. US ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാമുറിയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. US വെറുമൊരു മാധ്യമക്ഷോയാണ്, ഇതിന് നിന്ന് തരില്ലെന്ന് ഇറാൻ. US വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബഫ്. ചർച്ചയിലെ സംഘർഷങ്ങൾ നയതന്ത്രത്തിൽ സ്വാഭാവികമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD Vance. പ്രതിസന്ധികൾക്കിടയിൽ വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് ഇറാനും US വ്യക്തമാക്കുന്നത്. ലോകകപ്പിൽ സൗദി അറേബ്യ ഗോൾ മഴയിൽ മുക്കി. മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ഗോളിനാണ് ജയം. ഒയർസബാലിന് ഇരട്ട ഗോൾ. ലോകകപ്പിലെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമീൻ യമാൽ. 10:21:24:49 സ്പെയിന്റെ ഗോൾ. ഇതിൽ 49th മിനിറ്റിലേത് സൗദിയുടെ സെൽഫ് ഗോളായിരുന്നു. 10th മിനിറ്റിലാണ് യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായി 18 വയസ്സ് ലമീൻ യമാൽ മാറി. 1958 വെൽസിനെതിരെ 17th ഗോൾ നേടിയ ബ്രസീലിന്റെ ഇതിഹാസ താരം പെലെ മാത്രമാണ് യമാലിന് മുന്നിൽ. ഫിഫ ലോകകപ്പിൽ കരുത്തരായി ഉറുഗ്വേ. സമനിലയിൽ തളച്ച് കേപ്പ് വർദ്ദേ. 21:61 മിനിറ്റുകളിലാണ് കേപ്പ് വർദ്ദേ ഗോളുകൾ പിറന്നത്. 21st മിനിറ്റിലാണ് ചരിത്ര ഗോൾ. ഫ്രീ കിക്ക് എടുത്ത കെവിൻ പിനയുടെ കർവിംഗ് ഷോട്ട് വലതുമൂലയുടെ പോസ്റ്റിനകത്തേക്ക് കയറി. ആദ്യ മത്സരത്തിൽ സ്പെയിനെ വെറുതെ ഗോൾ രഹിത സമനിലയിൽ തളച്ചിരുന്നു. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിൽ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾ രഹിത സമനിലയിൽ മത്സരം പിരിയുകയായിരുന്നു. അപ്പോൾ
ഇപ്പോൾ ന്യൂസിലാൻഡ് ഈജിപ്ത് മത്സരം അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. 3-1 എന്ന രീതിയിൽ മത്സരം ഇപ്പോൾ വിജയിച്ചിരിക്കുകയാണ് ഈജിപ്ത്. വിശദവാർത്ത 8 മണിക്ക്.

0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
1: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. ലോക ഫുട്ബോളിന്റെ മഹാമേളം
2: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം ലോക കിരീടം
1: ഫിഫ വേൾഡ് കപ്പ് 2026 ഗോൾ ആവേശം അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
0: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
4: Time check.
0: Brought to you by Ozone Cargo.
5: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
6: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ഗുഡ് മോർണിംഗ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 32 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 61%.
1: Weather update.
0: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: വെരി ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ബ്രാൻഡ് ന്യൂ ഡേ, ബ്രാൻഡ് ന്യൂ മോർണിംഗ്. അങ്ങനെ June 22 ആയിരിക്കുകയാണ്, തിങ്കളാഴ്ച. ഹേയ്, നമസ്കാരം, അക്ഷയ്യാണ്. നമ്മുടെ ഹോം 92.2 എഫ്എമ്മിന്റെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കാണാം, സംസാരിക്കാം. അപ്പോൾ ഒരു ഗ്രേറ്റ് മോർണിംഗ് എല്ലാവർക്കും നേരിട്ടുകൊണ്ട്. നല്ലൊരു വീക്കെൻഡ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയേക്കാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
1: യെസ്, വെരി ഗുഡ് മോർണിംഗ്. കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും വാർത്തകളുടെ ലോകത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ്. നിങ്ങൾ ആരെങ്കിലും പിന്നിൽ ആയി പോയിട്ടുണ്ടോ? പിന്നിൽ നിന്നിട്ട് തിരിച്ചു വരാൻ പറ്റാതെ ബുദ്ധിമുട്ടായിട്ടുണ്ടോ? ഒരിക്കലും പേടിക്കേണ്ട, നിങ്ങൾക്ക് തിരിച്ചു വരാൻ കഴിയും. അത് തെളിയിച്ചിരിക്കുകയാണ് ഈജിപ്ത്. ഇപ്പോൾ അവരുടെ ആ മത്സരം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ. പിന്നിൽ നിന്ന് തിരിച്ചു വലയിലാക്കിയത് 3 ഗോളുകൾ, ലോകകപ്പിൽ ആദ്യ ജയം നേടിയിരിക്കുകയാണ് നമ്മുടെ ഈജിപ്ത്. 57 മിനിറ്റോളം ഒരു ഗോളിന് പിന്നിലായ ശേഷം 3 തിരിച്ചടിക്കുക, ചരിത്ര വിജയവുമായിട്ട് ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ നടന്ന മത്സരത്തിൽ ന്യൂസിലൻഡിനെ 1-3 കീഴടക്കി ഈജിപ്ത് തങ്ങളുടെ ആദ്യ ലോകകപ്പ് വിജയം കുറിച്ചിരിക്കുകയാണ്. ഇതവണ ഗ്രൂപ്പ് ജിയിൽ ആദ്യം ജയം കുറിക്കുന്ന ടീം കൂടിയാണ് ഈജിപ്ത്. ജയത്തോടെ അവർ 4 ഗ്രൂപ്പിൽ 1 കയറി നോക്കൌട്ട് പ്രതീക്ഷ സജീവമാക്കിയിരിക്കുകയാണ്. മുസ്തഫ സീക്കോയും നമ്മുടെ സ്വന്തം മുഹമ്മദ് സലായും മെഹമ്മൂദ് ട്രസേഗയുമാണ് ഈജിപ്തിനായിട്ട് ഗോൾ സ്കോർ ചെയ്തത്. ന്യൂസിലൻഡിന്റെ ഗോൾ ഫിൻസർമാന്റെ വകയായിരുന്നു. ഇരുഭാഗത്തു നിന്നും പ്രസ്സിങ്ങും കൗണ്ടർ പ്രസ്സിങ്ങും ആയിട്ടാണ് മത്സരം തുടങ്ങിയത് തന്നെ. ആദ്യ 10 ന്യൂസിലാൻഡും ഈജിപ്തും തുടർ ആക്രമണങ്ങളുമായിട്ട് കളം നിറഞ്ഞ ഒരു നല്ല കളി. നിങ്ങൾ ആരെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ വീണ്ടും പോയി കാണാനുള്ള അവസരമുണ്ട്, അപ്പോൾ പോയി കാണുക. കാര്യമായിട്ടുള്ള ഗോൾ അവസരങ്ങൾ ഒരുക്കാനായില്ലെങ്കിലും ഗാലറിയെ കയ്യിലെടുക്കാൻ തുടക്കത്തിൽ തന്നെ ഇരു ടീമുകൾക്കും കഴിഞ്ഞു. 14 ന്യൂസിലാൻഡിന് മത്സരത്തിലെ ആദ്യ മികച്ച അവസരം ലഭിച്ചു. അങ്ങനെ ഗോൾ നേടിയതോടെ ന്യൂസിലാൻഡ് തുടരെ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടു. ഇതെല്ലാം ഫലപ്രദമായിട്ട് പ്രതിരോധിക്കുന്ന ഈജിപ്ഷ്യൻ ഗോളി നമ്മൾ കണ്ടു. ആദ്യ പകുതിയിൽ ഗോൾ തിരിച്ചടിക്കാൻ ഈജിപ്ത് കഠിന പ്രയത്നം നടത്തിയെങ്കിലും ന്യൂസിലാൻഡിന്റെ ഡിഫൻസ് പ്രതിരോധം അത്ര സ്ട്രോങ് ആയിരുന്നു. ഇതിനെയൊക്കെ കവച്ചു വെച്ചിട്ടാണ് രണ്ടാമത്തെ സെക്കൻഡ് ഹാഫിൽ 3 നേടിക്കൊണ്ട് ഈജിപ്ത് ആ മത്സരം. ഇപ്പൊ കുറച്ചു മുമ്പ് കഴിഞ്ഞതേ ഉള്ളൂ കേട്ടോ. അതിസുന്ദരമായിട്ടുള്ളൊരു കളിയായിരുന്നു ഈ ലോകകപ്പിലെ നല്ലൊരു മത്സരമായിരുന്നു. കാരണം നമ്മൾ ന്യൂസിലൻഡ് ഒരു ഗോൾ അടിച്ചു, ഈജിപ്ത് പിന്നിൽ നിൽക്കുന്നു, തിരിച്ചടിക്കാനേ പറ്റുന്നില്ല കഴിഞ്ഞു മത്സരം എന്ന് പറയുന്നിടത്താണ് 3-1 എന്ന മാർജിനിൽ ഈജിപ്ത് ന്യൂസിലൻഡിനെ തോൽപ്പിച്ച് ഗ്രൂപ്പിൽ 1
0: വിജയം കൂടെ ആയിപ്പോയി അല്ലേ.
1: തീർച്ചയായിട്ടും
0: സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എല്ലാവരും അവര് വാനോളം ഉയർത്തിയിട്ടാണ് ഈ ഒരു പക്ഷേ ഈ അറബ് ലോകം തന്നെ നോക്കുകയാണെങ്കിൽ വലിയൊരു ഐക്കൺ തന്നെ ആയിരിക്കും.
1: നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മുടെ ആൾക്കാരാണ്. അത് മാത്രമല്ല, നമുക്ക് മുഹമ്മദ് സലാഹ് എന്ന് പറയുന്ന കളിക്കാർ
0: മലയാളി കൊച്ചുകുട്ടികള് ഇവിടെ പഠിക്കുന്ന മുഹമ്മദ് സലാഹ് എന്ന് പറഞ്ഞു
1: കഴിഞ്ഞാൽ മുടിക്കാരന് ആ കളി അഴകും. നല്ല ഭംഗിയുള്ള കളി കളിക്കുന്ന മുഹമ്മദ് സലാഹും കൂടി ഗോൾ അടിച്ചിരിക്കുകയാണ്. അതിനിടയിൽ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരെ ഞെട്ടിച്ച് കേപ്പ് വേർഡി ആ കുഞ്ഞൻ രാജ്യം വീണ്ടും വീണ്ടും ഞെട്ടിക്കുകയാണ്. ആദ്യം സ്പെയിനെ സമനിലയിൽ പിടിച്ച് അവരിപ്പോ ഉറുഗ്വായ്ക്ക് സമനില പൂട്ടിട്ടിരിക്കുകയാണ്. രണ്ടും കൽപ്പിച്ചിട്ടാണ് കേട്ടോ കേപ്പ് വേർഡി എന്ന് പറഞ്ഞ രാജ്യം ഈ ലോകകപ്പിന് വന്നത്. വിശ്വവേദിയിൽ വിസ്മയമായി മാറിയിരിക്കുകയാണ് കേപ്പ് വേർഡി. ഗ്രൂപ്പ് എച്ചിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ ലാറ്റിൻ അമേരിക്കൻ വമ്പന്മാരായ ഉറുഗ്വേ 2-2 കേപ്പ് വേർഡി പിടിച്ചു കിട്ടിയത്. ലോകകപ്പിൽ അവരുടെ ആദ്യ ഗോൾ നേട്ടം കൂടി ഉണ്ടായിരിക്കുന്നു. അങ്ങനെ കുഞ്ഞന്മാരെന്ന് പറഞ്ഞിട്ട് നമ്മൾ തള്ളിക്കളയേണ്ട, അവരും വമ്പന്മാരാണ് എന്നാണ് പറയുന്നത്. അതിനിടയിൽ സ്പെയിൻ വലിയ പ്രതീക്ഷയോടെ വന്ന മുൻ ചാമ്പ്യന്മാരായിരുന്നു. ആദ്യ മത്സരത്തിൽ അവരിങ്ങനെ കുഞ്ഞൻ രാജ്യങ്ങളോട് ഇങ്ങനെ പിടിച്ചു കിട്ടിയപ്പോൾ സ്പെയിൻ ഇല്ലേ എന്ന് സംശയിച്ചവർക്ക് മുന്നിൽ ആദ്യ ഗോളുമായിട്ട് യമാൽ വരവറിയിച്ചു. സൗദിയെ തകർത്ത സ്പാനിഷ് പട 4 കേട്ടോ ആ ഒരു മത്സരം ഉണ്ടായത്. സൗദിക്കെതിരായുള്ള ലോകകപ്പിലെ 2 വമ്പൻ വിജയമാണ് സ്പെയിൻ നേടിയത്. ഏകപക്ഷീയമായിട്ടുള്ള 4 സ്പെയിൻ സൗദിയെ തകർത്തു. ആദ്യ പകുതിയിൽ സ്പെയിന്റെ സമ്പൂർണ്ണ ആധിപത്യം കണ്ട ഒരു മത്സരമായിരുന്നു. 10 ഒയർബസാലിന്റെ പാസിൽ നിന്ന് യമാൽ സ്കോർ ചെയ്തതോടെ സ്പെയിൻ തങ്ങളുടെ ഗോൾ വേട്ടയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. യമാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 18 ഗോൾ നേടിയിരിക്കുകയാണ്. പെലെ മാത്രമാണ് മുന്നിൽ. പെലെയാണ് ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങിയിട്ട് ഗോൾ നേടിയ
0: ആദ്യതാണ്.
1: അതപ്പോ എല്ലാവരെയും പിടിച്ചു കെട്ടിയിട്ട് ഇങ്ങനെ ശക്തി തെളിയിക്കുന്ന ഒരു കുഞ്ഞൻ രാജ്യം. അപ്പോ കേപ്പ് വേർഡി എന്ന് പറഞ്ഞ രാജ്യത്തിനെ നിങ്ങൾക്ക് തള്ളിക്കളയാൻ വേണ്ടിയിട്ട് പറ്റില്ല എന്ന്
0: തെളിയിക്കുന്ന ഒരു മത്സരം.
1: ഫ്രാൻസ് ഉണ്ട്, അവരൊക്കെ ഇറങ്ങാൻ വേണ്ടിട്ട് പോവുകയാണ്.
0: രാത്രി നല്ല ഒരു മാച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നതായിരിക്കാം. അപ്പൊ എന്താണെങ്കിലും എല്ലാവരും അതിനുവേണ്ടി ഫ്രാൻസും ഇറാഖും രാത്രി 1 മണിക്കുള്ള
1: മത്സരമാണ്. എന്തായാലും ഏത് സമയമാണെങ്കിൽ എല്ലാവരുടെ ശബ്ദത്തിലും എല്ലാവരുടെ കണ്ണിലും ഉറക്കച്ചടവോടുകൂടി ഈ ഒരു മാസം നമ്മൾ പോകും. കാരണം കഴിഞ്ഞ മത്സരം കഴിഞ്ഞതേ ഉള്ളൂ, പിന്നെ അത് കഴിഞ്ഞ ഉടനെ അടുത്ത മത്സരം വന്നു, ഇനി ഒരെണ്ണം കൂടി ബാക്കിയുണ്ട്. അപ്പൊ ഇങ്ങനെ നിരനിരയായിട്ട് ഈ രാത്രി പുലർച്ചെ മുതൽ രാവിലെ വരെ മത്സരങ്ങൾ കാണുന്നത് നമ്മുടെ ഒരു ജീവിതക്രമത്തെയും നമ്മുടെ ഒരു ഓഫീസ് ജീവിതത്തെയും വർക്ക് ലൈഫ് ബാലൻസിനെയൊക്കെ കുറച്ച് കുറച്ച് ബാധിക്കുന്നുണ്ടല്ലേ. കുറച്ചായല്ലോ തുടങ്ങിയിട്ട്, ശരിക്കും കണ്ണൊന്നും നേരെ നിൽക്കുന്നില്ല നമുക്കൊക്കെ
0: പലർക്കും. നാളെ 9 നല്ല വാശിയേറിയ മത്സരം നമുക്ക് കാണാൻ പോകുന്നത്. അപ്പൊ എന്താണെങ്കിലും എനിക്ക് നാളെ പോർച്ചുഗൽ,
1: അതെ നാളെ പോർച്ചുഗൽ തുടങ്ങുന്നുണ്ട്. എന്തായാലും ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ഒന്നും കൂടി മിന്നിത്തിളങ്ങട്ടെ. ആദ്യത്തെ മത്സരത്തിൽ അദ്ദേഹത്തിന് ഒന്നും ആകാൻ പറ്റിയില്ല. അപ്പൊ ക്രിസ്റ്റ്യാനോയുടെ ആ ഒരു മത്സരം, അതിനിടയിൽ നെയ്മറെ കളിയാക്കിക്കൊണ്ടിട്ടുള്ള ഫിഫ പ്രസിഡന്റ്, ബ്രസീലിയൻ പ്രസിഡന്റ് ലുല ഡി സിൽവയുടെ ഒരു പരാമർശം വന്നിട്ടുണ്ട്. ലോകത്തിലെ ആദ്യ വർക്ക് ഫ്രം ഹോം പ്ലെയർ ആണ് നെയ്മർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാമർശം. ബ്രസീൽ സൂപ്പർ താരം നെയ്മറെ പരിഹസിച്ചിട്ടാണ് ബ്രസീലിയൻ പ്രസിഡന്റ് വന്നത്. അദ്ദേഹം ലോകത്തിലെ ആദ്യ തന്നെ വർക്ക് ഫ്രം ഹോം പ്ലെയർ ആണ് എന്നാണ് പറയുന്നത്. ബെലോ ഹൊറിസോണ്ടയിൽ നടന്നൊരു പൊതു പരിപാടിക്കിടെയാണ് കളിയാക്കലുണ്ടായത്. പരിപാടിക്കിടെ സദസ്സിലുണ്ടായിരുന്ന ഒരു കുട്ടിയോട് ബ്രസീൽ ടീമിൽ ഏറ്റവും മികച്ച കളിക്കാരൻ ആരെന്ന് ലുല ചോദിച്ചു. നെയ്മർ എന്ന് ഉത്തരം കിട്ടതോടെ അദ്ദേഹത്തിന് ദേഷ്യം വന്നു, കുറച്ച് കളിയാക്കൽ വന്നു. നെയ്മർ ഇപ്പോൾ കളിക്കുന്നതേ ഇല്ലല്ലോ സുഹൃത്തെ, അവൻ ലോകത്തിലെ ആദ്യത്തെ ഹോം ഓഫീസ് കളിക്കാരനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇന്റർനെറ്റിൽ കണ്ട ഒരു തമാശയാണ്, ഇങ്ങനെ പോയാൽ ഏതെങ്കിലും ഒരു ദിവസം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് 11 പെലേമാരുള്ള ഒരു ദേശീയ ടീമിനെ ഉണ്ടാക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പോൾ ആ രാജ്യത്തിന്റെ പ്രസിഡന്റ് തന്നെ ആ രാജ്യത്തെ ഒരു കളിക്കാരനെ കളിയാക്കുന്ന രീതിയിലേക്കുള്ള ഒരു പരാമർശം വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് മാത്രമേ നെയ്മർ വരുന്നുള്ളൂ എന്നാണ്. എന്തായാലും ആരാധകരെ ശാന്തരാഘവൻ എന്ന് പറഞ്ഞുകൊണ്ടിട്ട് നെയ്മറും കളത്തിൽ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് അടുത്ത മത്സരത്തിൽ.
0: തീർച്ചയായിട്ടും അപ്പൊ എന്താണെങ്കിലും ഇതൊക്കെ തന്നെയാണ് ഫിഫ ലോകത്ത് നിന്ന് വരുന്ന അപ്ഡേറ്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെ. നല്ല ബാക്കി വാർത്തകളിലേക്ക് കൂടെ നമുക്ക് പോവാം. നമുക്ക് പത്രങ്ങളിൽ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുന്ന നമുക്കിപ്പോ പശ്ചിമേഷ്യയുടെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു
1: സമാധാനമായിട്ടുണ്ട്. സ്വിറ്റ്സർലൻഡ് ചർച്ച നടക്കുന്നുണ്ട്. അതിനിടയിൽ ട്രംപ് പിന്നെ ഹിസ്ബുള്ള ലബനനുമായിട്ടുള്ള പ്രശ്നത്തിൽ ഇനി തുടർന്നു കഴിഞ്ഞാൽ ഇറാനെ വീണ്ടും ആക്രമിക്കും എന്ന രീതിയിൽ പുറത്ത് ട്രൂത്ത് സോഷ്യലിൽ ഒരു പരാമർശം നടത്തിയത് സ്വിറ്റ്സർലൻഡിൽ നടക്കുന്ന ചർച്ചയെ ബാധിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്കിടയിൽ ഇരുകൂട്ടരും ഇറങ്ങിപ്പോവുകയുണ്ടായി. പക്ഷേ യു എസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ് പറയുന്നത് ഇങ്ങനെയുള്ള നയതന്ത്ര ചർച്ചകൾക്കിടയിൽ ഇങ്ങനെ ഇറങ്ങിപ്പോക്കും വിട്ടുനിൽക്കലൊക്കെ സ്വാഭാവികമാണ്, പക്ഷേ ചർച്ച അതിൻ്റെതായിട്ടുള്ള നല്ല രീതിയിലേക്ക് പോകുന്നുണ്ടെന്നത് ശുഭസൂചനയാണ്. എന്തായാലും ഇവിടെ ചരക്ക് നീക്കമൊക്കെ ആരംഭിച്ചിട്ടുണ്ട്, മേഖലയിൽ ശാന്തമായിട്ടുണ്ട്, വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. ഖത്തറിൽ കഴിഞ്ഞ ദിവസം ഒരു സ്ഫോടന ശബ്ദം കേട്ടിരുന്നു, അത് ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. അവിടെ ഒരു എൽ എൻ ജി ടെർമിനൽ ഉണ്ട്, അതിൽ നടന്ന എന്തോ ഒരു പൊട്ടിത്തെറിയാണെന്ന് ആ രാജ്യവും
0: വ്യക്തമാക്കിയിട്ടുണ്ട്. സിന്ധു നദി ആ ഒരു കരാറിൽ ഇന്ത്യ മുന്നോട്ടില്ലാത്തതിന്റെ ഭാഗമായിട്ടാണ് അത് പത്രത്തിലെ തലക്കെട്ട്. ആ നിമിഷം നമ്മൾ ഇന്ത്യക്കെതിരെ യുദ്ധത്തിന് ഇറങ്ങും, പരസ്യ ഭീഷണിയുമായി പാക് പ്രതിരോധ മന്ത്രി എന്നാണ് തലക്കെട്ട് വരുന്നത്.
1: യെസ്, അതെ, അങ്ങനെയുള്ള വാർത്തകളും നമ്മുടെ ഇന്ത്യയിൽ നിന്നും അല്ലെങ്കിൽ രാജ്യാന്തര തലത്തിൽ നിന്നും വരുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റൊരു വാർത്ത, ഇന്ത്യക്ക് ഞെട്ടൽ. അയോധ്യയിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത് കുംഭമേളക്കാലത്ത്. യോഗി ആദിത്യനാഥിന് നേരിട്ട് റിപ്പോർട്ട് നൽകി SIT എന്ന് പറഞ്ഞിട്ട്. ആ വലിയ ക്ഷേത്രത്തിൽ അതുമായി ബന്ധപ്പെട്ട് കാണിക്കുകയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെ തട്ടിപ്പ് നടന്നു. നമ്മുടെ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നു, അയോധ്യയിൽ വേറൊരു തട്ടിപ്പ് നടക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടക്കുന്ന സ്ഥലങ്ങളായിട്ട് നമ്മുടെ ദേവാലയങ്ങളൊക്കെ മാറുന്നു. അവിടെ ഭക്തർ അവരുടെ വിശ്വാസത്തിനനുസരിച്ച് കാണിക്കായിട്ട് സമർപ്പിക്കുന്നതൊക്കെ ഇങ്ങനെ തട്ടിപ്പ് നടത്തിയിട്ട് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ട് പലരും കൊണ്ടുപോവുകയാണ്. അപ്പോൾ പലരും ചോദിക്കുന്നത് ഇങ്ങനെ അമ്പലങ്ങൾക്കോ അല്ലെങ്കിൽ പള്ളികൾക്കോ ഈ ദേവാലയങ്ങൾക്കോ കൊടുക്കുന്നതിന് പകരം ആശുപത്രികൾക്കും വിദ്യാലയങ്ങളും നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ അതല്ലേ നല്ലതെന്ന് ചോദിക്കുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ തരം വിശ്വാസമാണ്. അവർ കൊടുക്കുന്നതിനെ നല്ല രീതിയിൽ വിനിയോഗിക്കാൻ വേണ്ടിയിട്ടായിരുന്നു സർക്കാരുകൾക്കൊക്കെ കഴിയേണ്ടത്.
0: തീർച്ചയായിട്ടും എന്തായാലും ഈ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ദേവാലയങ്ങളൊക്കെ അവിടെ ദേവൻ ഇരിപ്പുണ്ടോ എന്നുള്ളത് തന്നെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്രവർത്തികൾ കണ്ടിട്ട് എങ്ങനെ അവിടെ
1: വിശ്വാസികൾ വരുമ്പോൾ അവിടെ ഉണ്ടാവാനുള്ള കാരണം എല്ലാം ഇങ്ങനെ വിറ്റ് തുളയ്ക്കുന്ന അല്ലെങ്കിൽ എല്ലാം കൺമുന്നിൽ എല്ലാം കൊണ്ടുപോകുന്ന രീതിയിലുള്ള കാഴ്ചയല്ലേ കാണുന്നത്.
0: നമ്മൾ സത്യം പറഞ്ഞാൽ ഇത് ഓരോ ചുരുളുകൾ ഇങ്ങനെ അഴിഞ്ഞഴിഞ്ഞ് വരുമ്പോഴാണ് പലയിടത്തെയും കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകുന്നത് കേട്ടോ. കാരണം ആദ്യം ശബരിമലയിലെ വന്നു, ഇപ്പൊ ഇത് അറിയുന്നു, ഇനി പലയിടത്തും എല്ലായിടത്തും മിക്കവാറും ഇതിങ്ങനൊക്കെ തന്നെയായിരിക്കാം നടക്കുന്നത്.
1: ഇന്ന് നിയമസഭയിൽ ഒരു വലിയ ചർച്ച നടക്കാൻ വേണ്ടി പോവാണ്. നമ്മുടെ ബജറ്റ് അവതരിപ്പിച്ചല്ലോ, ഇനി ആ ബജറ്റിന്മേലുള്ള ഒരു ചർച്ചയാണ് ഇന്ന് നിയമസഭയിൽ നടക്കുക. അപ്പൊ സർക്കാർ കുറെ മേഖലയിൽ സ്വകാര്യ നയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, അത് പ്രതിപക്ഷം ശക്തമായിട്ട് എതിർക്കും. അതുപോലെ ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവടക്കമുള്ള വിഷയങ്ങൾ, അതിനെതിരെ മാർ ജോസഫ് പാംപ്ലാനിയൊക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. ഇത് ഫലത്തിൽ നിങ്ങൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗത്ത് പോകുന്നുണ്ട്, മറുഭാഗത്ത് നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? കഴിഞ്ഞ സർക്കാർ അത് ചെയ്തു എന്ന് പറഞ്ഞിട്ട് അതിന്റെ പുറകെ പോകുന്ന ആൾക്കാരാണോ നിങ്ങൾ? അങ്ങനെ ചെയ്യരുത്, അതിൽ മാറ്റം വരുത്തണം. എന്തായാലും ഇതിൽ സഭയിൽ ഇന്ന് വി ഡി സതീശൻ ഏറ്റവും മുഖ്യമന്ത്രി ധനമന്ത്രിയാണ്, വലിയ രീതിയിൽ വിമർശനം കേൾക്കേണ്ടി വരുന്ന ചില വിഷയങ്ങളാണ്. ആ ചർച്ച ഇപ്പൊ കുറച്ച് സമയത്തിനുള്ളിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്.
0: തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ എല്ലാവരും കേരളത്തിൽ ജിഗീനും ചിജീനും ഒക്കെ ഭക്ഷണം ഓർഡർ ചെയ്തതാണ്. സത്യം പറഞ്ഞാല് ആൾക്ക് പറഞ്ഞു കൊടുക്കുന്നതും മനസ്സിലാണില്ല, ആ രീതിയിലാണ് പറഞ്ഞു കൊടുക്കുക. അപ്പോ അത് ജിഗി പറഞ്ഞു, പിന്നെ ജിജി
1: പറഞ്ഞു,
0: സൊണാട്ടായി.
1: അയ്യോ, എന്നാലും ഈ എന്താ പറയുക, പല കാര്യങ്ങളും നമുക്ക് അറിവില്ലായ്മ ഉണ്ടാകും, അത് തിരുത്തി പോവുക. പറഞ്ഞു കൊടുക്കുന്നവർ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഈ ഒരു വാർത്ത കേട്ടോ പിന്നെ അക്ഷയ്, ഞാൻ തിരുവനന്തപുരത്തേക്ക് ഒന്ന് വിളിക്കട്ടെ. ആ സിനിമയിൽ നമ്മൾ പറയാറില്ല കൊച്ചിനെനിഫ് അല്ലേ പറയുന്നത്, നീശ മാധവൻ അല്ലേ. അപ്പോൾ സെക്രട്ടേറിയറ്റിൽ നിറഞ്ഞത് ഖദർദാരികൾ, അങ്ങനെ ലിഫ്റ്റ് പൊട്ടി വീണു എന്ന് പറഞ്ഞൊരു വാർത്തയാണ് വന്നിരിക്കുന്നത്. ഈ വാർത്തയൊക്കെ ചിരിച്ചുകൊണ്ട് പറയേണ്ടി വരുമ്പോൾ വിഷമമുണ്ടെങ്കിലും ഗ്രാമത്തലവർ വലിച്ചു കൂട്ടുന്ന നാട്ടുകൂട്ടം പോലെ സെക്രട്ടേറിയറ്റിലെ ബ്ലോക്കുകളും ഇടനാഴികളും നിറഞ്ഞ ആൾക്കൂട്ടം. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിക്കട്ടെ എന്ന് വീമ്പു പറയുന്ന സിനിമാ കഥാപാത്രങ്ങൾ അധികാരത്തിന്റെ ഇടനാഴിയിൽ തളങ്ങും വിലങ്ങും കാണാം. സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് എത്തിയവരൊന്നും തലസ്ഥാനം വിട്ട് മടങ്ങിപ്പോയിട്ടില്ലെന്ന് തോന്നിപ്പിക്കും വിധം കോൺഗ്രസുകാർ കൈയടക്കിയതോടെ ഖദർഫുള്ളായി സെക്രട്ടേറിയറ്റും പരിസരവും. താങ്ങാവുന്നതിലും അധികം ആളുകൾ നിറഞ്ഞതോടെ അനക്സിലെയും സൗത്ത് സാൻഡ്വിച്ച് ബ്ലോക്കിലെയും ലിഫ്റ്റുകൾ കഴിഞ്ഞ ദിവസം പൊട്ടി വീണു. അത്രത്തോളം കോൺഗ്രസ് പ്രവർത്തകർ, അവർക്ക് 10 വർഷം കഴിഞ്ഞിട്ട് ഒരു ഭരണം കിട്ടിയപ്പോൾ അവിടം വിട്ടുപോവാതെ അന്ന് സത്യപ്രതിജ്ഞയ്ക്ക് എത്തിയവർ പലരും പോയില്ല എന്നാണ് പറയുന്നത്. മാതൃഭൂമിയിലെ റിപ്പോർട്ടാണ് കേട്ടോ ഇത്. വായിച്ചിട്ട് ചിലപ്പോഴേ നമ്മൾ സർക്കാർ വിരുദ്ധ ഒരു പിന്നെ വാർത്ത പറഞ്ഞു എന്ന് പറയും. മാതൃഭൂമിയിൽ എഴുതിയ വാർത്ത അതുപോലെ വായിച്ചതാണ്. പശയിട്ട് തേച്ച വടിവത്ത മുണ്ടുകളുടെ ഉരസൽ ശിൽക്കാരം ഇടനാഴികളിൽ നിറയുന്നു. ഭയങ്കര കാല്പനികമായിട്ടാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചില ബ്ലോക്കിൽ അത്തറിന്റെ പരിമളം, മറ്റു ചിലയിടത്ത് ഖദറിന്റെ കഞ്ഞിപ്പശമണം. ആ രീതി തന്നെ വായിക്കണം. 10 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം UDF അധികാരത്തിൽ വന്നതോടെ ആവേശങ്ങളുമായിട്ട് പാർട്ടി പ്രാദേശിക നേതാക്കളുടെ നേതൃത്വത്തിൽ അണികളും അനുയായികളും സെക്രട്ടേറിയറ്റിലേക്ക് ഇങ്ങനെ വണ്ടി കയറുകയാണ്. മുൻപ് സെക്രട്ടേറിയറ്റിനകത്ത് കിടക്കാൻ പാസ് വേണം ണെങ്കിൽ ഇപ്പൊ നിവേദനത്തിന് കോപ്പി ഉയർത്തി കാണിച്ചാൽ മതി, ഹലോ കോപ്പിയുണ്ട് എന്ന് പറഞ്ഞാൽ കയറ്റി വിടുവാണ്. പക്ഷെ സെക്രട്ടേറിയറ്റ് പോലെ അതീവ സുരക്ഷയുള്ള സ്ഥലത്ത് ശരിക്കും അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കണം. നമുക്ക് ഭരണം കിട്ടി എന്ന് പറഞ്ഞിട്ട് അതാണ് കോൺഗ്രസും മറ്റു പാർട്ടികളും തമ്മിലുള്ള ഈ അച്ചടക്കത്തിന്റെ വിഷയം പലപ്പോഴും പറയുന്നത്. അച്ചടക്കത്തോടെ കാത്തുനിന്ന് ആലങ്കോലാക്കാത്ത നല്ല വൃത്തിയിൽ അത് പോയി കഴിഞ്ഞാൽ നല്ലതായിരിക്കും. പിടി സതീശൻ ചെയ്ത നല്ല കാര്യമാണ്, എല്ലാവർക്കും വരാം. പക്ഷെ എല്ലാവർക്കും വന്ന് ആകെ ബഹളം ഉണ്ടാക്കേണ്ട ഒരു സ്ഥലമല്ല അത്.
2: നമുക്കറിയാം എപ്പോഴും കോൺഗ്രസ് വരുന്ന സമയത്ത്
1: ഒരാൾക്കൂട്ടം
2: ഉണ്ടാവും, അതങ്ങനെയാണ് നമ്മൾ ഇപ്പോഴും കാണാറുള്ളത്. എന്താണെങ്കിലും നമ്മുടെ നാട്ടിൽ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വന്നേക്കുന്ന ഇപ്പം ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് സോഷ്യൽ മീഡിയ മുഴുവൻ ഏറ്റെടുത്തിരിക്കുന്ന അമ്മ അസോസിയേഷനിലെ ഒരു വിഷയം, അതിനകത്ത് പലരും പറയുന്നുണ്ട് ഇത് ഇത്ര വലിയ കാര്യമാക്കണം. ഞാനും ചോദിക്കുന്നത് ഇത് ഈ ഒരു അസോസിയേഷൻ മാത്രമല്ല, നാട്ടിൽ എത്ര
1: അസോസിയേഷനിലും അഭിനേതാക്കളുടെ സംഘടന എന്നതുകൊണ്ടാണ് ഇതിനൊരു പിന്നെ വാർത്താ മൂല്യം കിട്ടുന്നത്. കാരണം എല്ലാവരും നടൻ മമ്മൂട്ടിയെ കാണുന്നു, മോഹൻലാലിനെ കാണുന്നു, ആളുകളുടെ ആ ഒരു ആവേശം ഇല്ല, ആ ഒരു കാഴ്ചക്ക് പുറത്താണ് ഇതിന് ഒരു വലിയ വാർത്താ പ്രാധാന്യം. ഇപ്പൊ CIT ഉണ്ട്, അതുപോലെ AITUC ഉണ്ട്, പല പല സംഘടനകൾ നമ്മുടെ സ്ഥലത്തുണ്ട്. അതിൽ വരുന്ന സംഭവങ്ങളൊന്നും ഇത്ര വലിയ വാർത്ത, ഇത് ഇതൊരു ഒരു ഒരു എന്താ പറയുക ഗ്ലാമർ ഒരു ഫീൽഡാണല്ലോ, അതിന്റെ ഒരു വാർത്താ പ്രാധാന്യം. പക്ഷെ അത് മാറ്റി നിർത്തിയ വലിയ സാമ്പത്തിക ഇടപാടുകളിലേക്കാണ് അത് പോകുന്നത്. വാർത്തയുണ്ട്,
2: ബാബുരാജ് കഴിഞ്ഞ ദിവസം എടുത്തു കാണിച്ചേക്കുന്ന കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ എന്നാലും അതൊക്കെ നിയമത്തിന്റെ വഴിയിൽ തന്നെ അവർ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്.
1: കഴിഞ്ഞ ദിവസം വന്ന ഒരു വീഡിയോ ഉണ്ട് കേട്ടോ, വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും തെരുവ് നായ ശല്യം എത്രത്തോളം ഉണ്ട്. നമുക്ക് എല്ലാവർക്കും നായ്ക്കളോടുള്ള പ്രണയവും നായ്ക്കളെ നമുക്ക് ഇഷ്ടവും ഒക്കെ എല്ലാറ്റിനോടും നമ്മൾ സമ്മതിച്ചു കൊടുക്കുമ്പോഴും നമ്മളിൽ ഒരാളെ തൊട്ടാ, നമ്മുടെ കുഞ്ഞിനെ തൊട്ടാ, നമ്മളെ തൊട്ടാ, നമ്മുടെ ഭാര്യ ഭർത്താവിനെ, നമ്മുടെ കുടുംബത്തിൽ ഇതിന് നമുക്ക് പരിചയമില്ല ഏതൊരാളെങ്കിലും പട്ടി അടിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ര ഇതാവും. സ്വന്തം അനിയനെ അങ്ങനെ പട്ടിക്കുമ്പോൾ മൂളുന്ന സൂപ്പർമാനെ പോലെ താഴത്തെ ഊർന്നിറങ്ങി വരുന്ന ഒരു ചേട്ടനെ കണ്ട് നമ്മൾ വാഴ സിനിമയിലൊക്കെ ഈ സിബ്ലിങ്സ് തമ്മിലുള്ള ബന്ധങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ സിനിമയ്ക്ക് എത്രയോ താഴെയാണ്, ജീവിതത്തിൽ റോ ആയിട്ട് ഒരു ചേട്ടൻ ഒരു അനിയനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് വന്ന ആ ഒരു വീഡിയോ വൈറലായപ്പോൾ ആളുകൾ ചിന്തിക്കേണ്ടത് സഹോദരങ്ങൾ തമ്മിലുള്ള ബന്ധമല്ല, നമ്മുടെ കേരളത്തിൽ നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മുടെ ഒരു കുഞ്ഞുങ്ങളും നമ്മൾ ആരും സേഫ് അല്ല. ഈ തെരുവുനായ ശല്യത്തിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം കണ്ടെത്താൻ സുപ്രീം കോടതി പറഞ്ഞിട്ട് പോലും സംസ്ഥാനങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഏറ്റവും ഒരാൾക്ക് മദ്രസയിൽ പോകുന്ന കുഞ്ഞുങ്ങളെ രാവിലെ പട്ടി കടിക്കുന്നു, സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾ വിടുന്നു, അമ്പലത്തിൽ പോകുന്ന അമ്മൂമ്മമാരെ
2: കടിക്കുന്നു.
1: ഇതേ അവസ്ഥ രാത്രി എന്നില്ല, പകലെന്നില്ല, വീട്ടുമുറ്റത്തുനിന്നില്ല, വീടിന്റെ വാതിൽ തുറന്നിട്ട് വീട്ടിനകത്തേക്ക് കയറി വന്നിട്ട് പട്ടി കടിക്കുന്നു.
2: നമ്മളെല്ലാവരും ഒരു മൃഗസ്നേഹികളാണ്. പക്ഷെ ഈ വക കാര്യം മനുഷ്യന്റെ കാര്യം കഴിഞ്ഞിട്ടുള്ളത് ഇത്രയും അത്രയും മതി എന്നാണ് ഞാൻ പറയുന്നത്. കാരണം കൊച്ചു കുഞ്ഞുങ്ങൾക്ക് അവർക്കൊന്നും അറിയത്തില്ല. ഒരു സ്ട്രേ ഡോഗ് സെന്റേഴ്സ് ഒക്കെ നമ്മുടെ നാട്ടിൽ വരേണ്ട കാലം കഴിഞ്ഞു.
1: നിയന്ത്രിക്കേണ്ട കാര്യം,
2: അതിന് ഒരു ബഡ്ജറ്റ് ഇട്ട് അതിനെ ഒരിക്കലും അതിനെ കൊല്ലാനല്ല പറയണത്, അത് ജീവിക്കണം. അതിനൊരു സ്പെഷ്യൽ ഏരിയ, നല്ല ഭക്ഷണം കൊടുത്ത് അത് ലബ്ധം അവിടെ ആ ഒരു നല്ല വലിയൊരു ഏരിയ, അതും കൂട്ടിലിട്ടല്ല. ഈ സ്ട്രേ ഡോഗ്സിനെ പറഞ്ഞാൽ കൂട്ടിലിട്ട് വളർത്താൻ പറ്റില്ല. അപ്പൊ അതിനെ അതിന് വേണ്ട രീതി ഇവിടെ നമുക്ക് ഉമ്മൽക്കോയിലുണ്ട് അങ്ങനെ ഒരു സെന്റർ. നമ്മുടെ ഇവിടുത്തെ റോഡിൽ എവിടെയെങ്കിലും കാണാറുണ്ടോ?
1: ഇല്ല. അത്യാവശ്യം കുഞ്ഞു പൂച്ചകൾ അവിടെ ഇവിടെയും കണ്ട, ആ പൂച്ചകൾക്ക് പോലും തെരുവിൽ ഭക്ഷണം കൊടുക്കാൻ പാടില്ല. അതാണ്
2: പലയിടത്തെയും കാണാറില്ല, കാരണം ഇവര് കൊണ്ടുപോകുന്നുണ്ട്, അവര് നോക്കുന്നുണ്ട്.
1: നമ്മൾ പൂച്ചകളെ കുറെ കണ്ടാൽ പിന്നെ കാണുന്നില്ല. ശരിയാണ്.
2: അപ്പൊ ഇതൊക്കെ വേണ്ട രീതിയിൽ അതിനെ മാനേജ് ചെയ്യേണ്ടത് വലിയൊരു കാര്യം തന്നെയാണ്. മറ്റൊരു വാർത്ത, ജപ്പാനിൽ നിന്ന് വരുന്ന ഒരു
1: വാർത്തയുണ്ട്.
2: ഡ്യൂട്ടിക്ക് മുന്നേ ജീവനക്കാർ 2 എണ്ണം വീശി, CEO 30 ശമ്പളം വെട്ടി കമ്പനി എന്നാണ് പറയുന്നത്.
1: ഞാൻ വിചാരിച്ചെന്താ ജപ്പാനിൽ 2 എണ്ണം വീശി നിർദ്ദേശം കൊടുത്തു.
2: ഒരിക്കലും പ്രോത്സാഹനം
1: മെസ്സേജ് ഏതാ കമ്പനി അവിടെ ഒഴിവുണ്ടോ?
2: അല്ല, ഇത് സത്യം പറഞ്ഞാൽ ക്യാബിൻ ക്രൂസ് ആണ്. ഇത് അവരുടെ നിയമം വെച്ചാൽ ആക്ച്വലി ഈ ഫ്ലൈറ്റിന്റെ പിറ്റേ തലേ ദിവസം അവർക്ക് ഒരു കാരണവശാലും മദ്യപിക്കാൻ പാടില്ല. നമ്മള്
1: കുറെ
2: സിനിമകളിലൊക്കെ നമ്മൾ ഇത് കണ്ടിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനെ അവര് ഇത് മദ്യപിച്ചതിനെ തുടർന്നാണ് പിന്നെ അവർ ഡ്യൂട്ടിക്ക് വന്നു. അപ്പൊ അങ്ങനെ വന്നാണ് യാത്രക്കാരുടെ സുരക്ഷ ബാധിക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള നടപടി.
1: അയ്യോ, അത് തീർച്ചയായിട്ടും അതൊന്നല്ല, സസ്പെൻഷൻ ഡിസ്മിസൽ ഒക്കെ കൊടുക്കണ്ട. കാരണം എത്ര പേരുടെ ജീവൻ വെച്ചിട്ട്, ഇപ്പൊ നമ്മൾ ഒരാൾ മദ്യപിക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതം മാത്രമേ ആ ഭാഗത്ത് പോവുള്ളൂ. പക്ഷെ നമ്മൾ മദ്യപിച്ചിട്ട് ആ ഒരു കണ്ടന്റോട് കൂടിയിട്ട് നമ്മൾ ഇത്രയും യാത്രക്കാരുമായിട്ട് ഒരു ഒഫീഷ്യലായിട്ട് അല്ലെങ്കിൽ ഒരു ഔദ്യോഗികമായിട്ട് നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ ഉത്തരവാദിത്തമല്ലേ? സ്വന്തം ജീവിതത്തിന് വെച്ചിട്ട് നിങ്ങൾ എന്തും കളിക്കാം, പക്ഷെ മറ്റുള്ളവരുടെ ജീവിതത്തെ വെച്ച് കളിക്കാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റും ഇല്ല. അപ്പൊ എടുത്ത കമ്പനിയുടെ ആ ഡിസിഷൻ 101% ശരിയാണ് അല്ലേ?
2: തീർച്ചയായിട്ടും. ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഇപ്പം ഈ പരീക്ഷ പേപ്പറിലെ വൻ വേട്ടകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പണ്ട് ഞാൻ എനിക്കൊന്ന് ഞങ്ങൾ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ചെക്കിംഗ് ഉണ്ടായിരുന്നു. ഈ ചെക്കിംഗ് അത് ഈ പ്രശ്നം തന്നെയായിരുന്നു, നമ്മൾ കോപ്പി അടി അല്ലെങ്കിൽ ചോർത്തല്. അപ്പൊ അങ്ങനെ ഇപ്പൊ പെൺകുട്ടികളൊക്കെ തന്നെയാണെങ്കിൽ ലേഡീസ് ടീച്ചേഴ്സ് വന്നിട്ട് മാറി കൊണ്ടുവച്ച് ചെക്ക്, ചിലപ്പോ ഇനി അവർക്ക് സംശയം തോന്നിക്കഴിഞ്ഞാൽ ഡ്രസ്സ് വിടണം എന്ന ആ ഒരു രീതിയിൽ. എനിക്ക് തോന്നുന്നു അത് വീണ്ടും തന്നത് വരികയാണ്. ഇപ്പൊ ലക്നൌവിൽ സംഭവിച്ചിരിക്കുന്നത്, നീറ്റ് പരീക്ഷ എഴുതാനെത്തിയ വിദ്യാർത്ഥിയുടെ അടിവസ്ത്രത്തിൽ സിം കാർഡ് വെച്ച് ചോദ്യ പേപ്പറുമായിട്ടാണ് വന്നേക്കുന്നത്. പഴയതാണെന്ന് തോന്നുന്നു.
1: ബീഹാറിൽ 7 പേര് ആൾമാറാട്ടത്തിന്, അതായത് എഴുതേണ്ടത് ഇപ്പൊ ഞാനും അക്ഷയ എഴുതേണ്ടത്, എനിക്ക് പകരം വേറെ 7 പേര് വന്നിട്ട് എഴുതിയേക്കുന്നത്.
2: അല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങളുണ്ടല്ലോ. ഞാൻ പറഞ്ഞു വന്നതെന്ന് വെച്ചാല്, അപ്പൊ ആ സമയത്ത് നമുക്ക് തന്നെ ഒരു തോന്നുന്നു എന്തൊരു മാനക്കേടാണ്. നമ്മൾ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ നമ്മളെ ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഷർട്ട് മാറ്റിയോ അല്ലെങ്കിൽ ഇതൊക്കെ ചെക്ക് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മാനക്കേടാണ്. നമ്മൾ തന്നെ വരുത്തി വെക്കുന്നതാണ്. വർഷങ്ങൾ കഴിഞ്ഞിട്ട് അതിനൊരു മാറ്റവും വരാതെ തന്നെയാണ്. ഒന്ന് നോക്കി, എന്തോ വാർത്തകളാണ് നമുക്ക് രാവിലെ കാണാൻ പറ്റുന്നത്.
1: ശരിക്കും നാണക്കേട് പറഞ്ഞ വാർത്തകൾക്കിടയിൽ 7 കോണിൽ ഇരട്ടകളുടെ നീറ്റ്. പരീക്ഷാ സെന്ററിൽ എത്തിയത് 24 ജോഡി ഇരട്ട കുട്ടികൾ എന്നാണ് പറഞ്ഞത്. ഇവനെയാണോ നേരത്തെ പരിശോധിച്ചാല്, ഇവനെയാണ് പരിശോധിച്ച ആ പോലെ എന്തായാലും. അമ്മ വിജി പ്രസാദിനൊപ്പം ഒരേ നിറത്തിലുള്ള വസ്ത്രങ്ങൾ അണിഞ്ഞ് ആദ്യം എത്തിയത് സിതാരയും സായുജിയും, പിന്നാലെ അന്നയും അലീനയും, സോനയും സെറീനയും, ആൽഫിൻസി സോജനും, അലോക് സോജനും. നീറ്റ് പരീക്ഷ നടന്ന കൊല്ലം എഴുകോൺ ഗവൺമെന്റ് പോളിടെക്നിക് സെന്ററിൽ ഒന്നിനു പിറകെ ഒന്നായി എത്തിയത് 21 സെന്ററിലാണെന്ന് ആലോചിക്കണം. അവിടുത്തെ ഇൻവിജിലേറ്റർമാരും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാരൊക്കെ തല പെരുത്ത് വീണ് പോയിട്ടുണ്ട്. കാരണം എല്ലാം ഐഡന്റിക്കൽ ട്വിൻസും കൂടിയാണ്. അപ്പൊ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. തിരിച്ചറിയാൻ കഴിയാത്ത അത്ര സാമ്യമുള്ള കുട്ടികളെ കൊണ്ട് പരീക്ഷാ ജോലിക്ക് എത്തിയവരും സുരക്ഷയ്ക്കെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരും അമ്പരന്നു. 144 പേർക്കാണ് പോളിടെക്നിക് പരീക്ഷാ കേന്ദ്രമായി അനുവദിച്ചത്. അതിൽ 102 പേർ പരീക്ഷയ്ക്കെത്തി. അതിൽ 35 ജോഡി ഇരട്ടകൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. എന്നാൽ പരീക്ഷയ്ക്കെത്തിയത് 24 ജോഡികൾ, ബാക്കി 11 ജോഡി ഇരട്ടകളിൽ ചിലർ ഒറ്റയ്ക്കും പരീക്ഷയ്ക്കെത്തി. മക്കൾ പരീക്ഷ എഴുതാൻ പോയതോടെ ഇരട്ട കുട്ടികളുടെ രക്ഷിതാക്കൾ വിശേഷങ്ങൾ പങ്കിടലായി അങ്ങോട്ടും ഇങ്ങോട്ടും എന്ന് പറഞ്ഞിട്ട് നല്ല രസകരമായിട്ടുള്ള അന്തരീക്ഷമായിരുന്നു അവിടെ. നീറ്റ് പരീക്ഷയെ ബന്ധപ്പെട്ടിട്ട് എപ്പോഴും നമുക്ക് വിഷമങ്ങളെ പറയാനുള്ളൂ, പക്ഷേ ഇവിടെ കുറച്ച് സന്തോഷ വാർത്തകൾ, കുറെ ഇരട്ടകൾ പരീക്ഷ എഴുതിയ വാർത്തകൾ.
2: ഈ നമ്മുടെ നാട്ടിലെ റെയിൽവേ പരിഷ്കാരം ഓഗസ്റ്റിൽ എന്നുള്ളൊരു വാർത്തയുണ്ട്. 1.5 ലക്ഷം ടിക്കറ്റ് ബുക്കിംഗ് എന്നുള്ളൊരു കാര്യം നമുക്ക് ഒന്ന് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ബുക്കിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് കൊണ്ടുവരികയാണ് എന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച കൂടെ നമ്മൾ അതിനെപ്പറ്റി
1: പറഞ്ഞിട്ടുണ്ട്. നല്ല കാര്യമാണ്. എന്തായാലും പാക് പ്രസിഡന്റിനെ നേരത്തെ പറഞ്ഞ ആ പ്രസ്താവന അസംബന്ധമെന്ന് ഇന്ത്യയുടെ ഒരു മറുപടി വന്നിട്ടുണ്ട്. പിന്നെ പ്രധാനം, നമ്മുടെ പാറ്റകളുടെ സമരം നടക്കുകയാണല്ലോ, കോക്രോച്ച് ജനതാ പാർട്ടി. അപ്പൊ പാറ്റകളുടെ രാപ്പകൽ സമരം 3-ാം ദിവസത്തിലേക്ക് പ്രധാന്റെ രാജി, ധർമ്മേന്ദ്ര പ്രധാൻ അദ്ദേഹത്തിന്റെ രാജി, വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നാണ് വലിയ വാർത്ത. കനത്ത സുരക്ഷയിൽ നീറ്റ് പുനഃപരീക്ഷ നടന്നു. ഹൈദരാബാദിൽ വിദ്യാർത്ഥിനി ആത്മഹത്യ ചെയ്തു. കേരളത്തിൽ 1.5 ലക്ഷത്തോളം വിദ്യാർത്ഥികൾ നീറ്റ് പരീക്ഷ എഴുതി. കോൺഗ്രസും ശശി തരൂരും തമ്മിൽ വീണ്ടും ഭിന്നതയുണ്ട്. പ്രധാനമന്ത്രി പറയാത്തതും തരൂർ കേൾക്കുന്നുവെന്ന് പവൻ ഖേര പറയുന്നു. മുല്ലപ്പെരിയാർ സുരക്ഷാ സമിതിയിൽ നിന്ന് കേരളത്തിന്റെ പ്രതിനിധിയെ ഒഴിവാക്കി എന്ന് പറഞ്ഞ ഒരു വാർത്തയും ഉൾപേജിലെ പ്രധാന വാർത്തയായിട്ട് ഇടം
2: പിടിച്ചിട്ടുണ്ട്.
1: അവരുടെ ബാങ്ക് ലോക്കറൊക്കെ കഴിഞ്ഞ ദിവസം ED വന്ന് ചോദ്യം ചെയ്തു. ആ സമയത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ, ക്ഷമിക്കണം, പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ, അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിനോട് ചോദിച്ചു, മകളുടെ ബാങ്ക് ലോക്കറൊക്കെ പിന്നെ പരിശോധിച്ചല്ലോ. അപ്പൊ അദ്ദേഹം മറുപടി, ആ പരിശോധിച്ചു എന്നാൽ നിങ്ങൾക്ക് പിന്നെ ബാലും കോലും ഒക്കെ ആയിട്ട് അവിടെ ചെല്ലായിരുന്നില്ലേ, എന്താണ് കിട്ടിയതെന്ന് കാണായിരുന്നില്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന്റെ കുറച്ച് തഗ്ഗുണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത്. അദ്ദേഹം പറഞ്ഞു, വിസ്മയം, ആ ലോക്കർ തുറക്കുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വിസ്മയം കാണുമായിരുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇപ്പം BD സതീശൻ സർക്കാരിന്റെ വിസ്മയം എന്നാണല്ലോ പറഞ്ഞത്. അപ്പൊ അതിനെ കളിയാക്കിക്കൊണ്ടുള്ള അദ്ദേഹത്തിന്റെ മറുപടി. എന്തായാലും ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കുന്നതാണ് പറയാറുള്ളത്. അങ്ങനെ ഏതെങ്കിലും സ്ഥലത്ത് സാമ്പത്തിക ക്രമക്കേട് നടത്തിയിട്ടുണ്ടെങ്കിൽ ED അതിന്റെ അറ്റം വരെ പോവാനാണ് സാധ്യത.
2: തീർച്ചയായിട്ടും. നമ്മുടെ ജനനായകന്റെ റിലീസിന്റെ തീയതി പ്രഖ്യാപനം സംഗീതയുടെ തിരിച്ചുവരവ് എന്നുള്ള ഒരു രീതിയിലാണ് ഇപ്പൊ ഒരു വാർത്ത വന്നിരിക്കുന്നത്. ആരാധകർക്ക് എന്തായാലും വിജയുടെ പിറന്നാൾ സമ്മാനം എന്നുള്ള ഒരു കാര്യത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു പക്ഷേ ഇത് ജനനായകന്റെ നമ്മുടെ കോപ്പീസ് ഒക്കെ ലീക്ക് ആയത്, ആ ലീക്ക് ആയതിന്റെ ഒക്കെ കാര്യം നമ്മള് നേരത്തെ നമ്മൾ എല്ലാവരും ഇത് ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇനി അവരെന്തായാലും ഒഫീഷ്യലി റിലീസ് ആയിട്ടില്ല ആ ചിത്രം. അപ്പൊ എന്താണേലും അതിലേക്ക് തന്നെയാണ് അവർ പോകുന്നതെന്നുള്ള ഒരു കാര്യം കൂടെ പറയാം. അതുപോലെ വൈപ്പിൽ ഒരു കപ്പലിന് തീ പിടിച്ചെന്നുള്ളൊരു വാർത്ത കൂടെ വരും.
1: സ്വകാര്യ മെയിൻ്റനൻസ് നടത്തുന്ന സ്ഥലത്താണ് അങ്ങനെ ഒരു തീ പിടിച്ചത്. വലിയ കുഴപ്പമില്ല, തീ അണക്കുന്നുണ്ട്. ആ വിഷ്വൽസ് ഒക്കെയാണ് നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മൾ ഗൾഫ് പേജിലേക്ക് പോവുകയാണെങ്കിൽ രാവിലെ വാഹനം ഓടിക്കുന്നവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്നലെ ദുബായ് പോലീസ് പുറത്തു വിട്ടിട്ടുണ്ട്. ഈ ചുവപ്പ് സിഗ്നൽ എന്ന് പറയുന്നത് ചുമ്മാതെ അവിടെ ഇട്ടിരിക്കുന്ന ഒരു സിഗ്നൽ അല്ല, അത് ബ്ലിങ്ക് ആവുന്ന നേരത്ത് തന്നെ നമുക്കറിയാം മുന്നറിയിപ്പോടുകൂടി പോകണം, ഏറ്റവും ജാഗ്രതയോടെ പോകണം. മറി കടന്നത് വഴി ഈ വർഷം മരണപ്പെട്ടത് 4 പേരാണ്, 55 പേർക്കാണ് പരിക്ക്. നമുക്കറിയാം ഇന്റർസെക്ഷനിൽ ഉണ്ടാവുന്ന കൂട്ടിയിടിയോ അങ്ങനെയൊക്കെ വരുമ്പോൾ ഉണ്ടാവുന്ന അപകടത്തിന്റെ ആഘാതം എന്ന് പറയുന്നത് ചില്ലറയല്ല, വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഒരിക്കൽ കൂടി ദുബായ് പോലീസ് ഓർമ്മിപ്പിക്കുകയാണ്. അതുപോലെ ദുബായിൽ 14.5 കിലോമീറ്റർ ബസ് ടാക്സി പ്രത്യേക പാത വരുന്നു, 30% പൂർത്തിയായി, യാത്രാ സമയം കുറയും, കൃത്യതയേറും. ദുബായിലെ ആകെ പ്രത്യേക ബസ് പാതാ ശൃംഖല 20 കിലോമീറ്റർ ആയിട്ട് അങ്ങനെ ഉയരാൻ പോകുന്നു. തെരഞ്ഞെടുത്ത റൂട്ടുകളിൽ ബസ് യാത്രാ സമയം 59% വരെ കുറയുമെന്നാണ് പറയുന്നത്. അതുപോലെ പിതൃദിനം, കഴിഞ്ഞ ദിവസം ഫാദേഴ്സ് ഡേ ആയിരുന്നല്ലോ, നമ്മൾ അമ്മമാരുടെ ദിവസം വലിയ രീതിയിൽ കൊണ്ടാടുമ്പോഴും അച്ഛന്മാരെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെടാറില്ല. പക്ഷെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരുപാട് അച്ഛന്മാരെ കുറിച്ചുള്ള നല്ല നല്ല ഓർമ്മകളും സന്ദേശങ്ങളും ഒക്കെ ആയിട്ട് നമ്മുടെ സമൂഹ മാധ്യമങ്ങളൊക്കെ നിറയുന്നത് കണ്ടു. ശരിക്കും പറഞ്ഞാൽ അച്ഛന്മാരെല്ലാപ്പോഴും ആ ഒരു മുഖ്യധാരയിലേക്ക് വന്ന് നിൽക്കാറില്ല. അമ്മമാരുടെ സഹനത്തെക്കുറിച്ചും അമ്മമാരുടെ സ്നേഹത്തിനെ കുറിച്ചും കരുതലിനെ കുറിച്ചും ഒക്കെ ലോകം വാഴ്ത്തിപ്പാടുമ്പോഴും അതിനിടയാക്കുന്ന അച്ഛന്മാരെ കുറിച്ച് പലരും വിട്ടുപോകാറുണ്ട്. അമ്മയും അച്ഛനും ഒക്കെ ചേരുന്ന തന്നെയാണ് കുടുംബം. അച്ഛൻ തന്നെയാണ് എപ്പോഴും നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികളായിട്ടുള്ള നമുക്ക് കുറെ കൂടി അടുപ്പം വരുന്നത്, ഞാൻ അങ്ങനെ വിചാരിക്കാറുണ്ട് പെൺകുട്ടികൾക്ക് കൂടുതൽ. പക്ഷെ എനിക്ക് തോന്നുന്നു എൻ്റെ ബ്രദറിനൊക്കെ കൂടുതലും അറ്റാച്ച്മെന്റും, ഇപ്പോഴും ഇങ്ങനെ കഴുത്തിലൊക്കെ തുമ്പ വെച്ച് കെട്ടിപ്പിടിച്ച് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കണം നമ്മുടെ അച്ഛനോട്. അച്ഛൻ ചിലപ്പോൾ പ്രകടിപ്പിച്ചു എന്ന് വരില്ല, കാരണം അവരുടെ കാലഘട്ടം അവർ വളർന്ന സാഹചര്യം അതായിരിക്കും, നമുക്ക് തിരിച്ച് പ്രകടിപ്പിക്കാനോ.
2: കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ ഫെസ്റ്റിവൽ സിറ്റി മോളിൽ പോയ സമയത്ത് അവിടെ ഫാദേഴ്സ് ഡേയോട് അനുബന്ധിച്ച് ഒരു കിയോസ്ക്, അത് ഞാൻ ഭയങ്കര കൗതുകരമായിട്ട് നോക്കി, ഗില്ലറ്റിന്റെ പരസ്യം, അതങ്ങനെ തന്നെയല്ലേ പരസ്യം ഫാദേഴ്സ് ഡേക്ക് ഒരു ട്രിബ്യൂട്ട് ആയിട്ടാണ്. ഒരു നല്ല രസമുണ്ട് അവിടെ, നമുക്ക് ഫോട്ടോ ഒക്കെ എടുക്കാം. എന്നിട്ട് ഐ തിങ്ക് ഫാമിലി ആയിട്ട് വരുന്നവർക്കൊക്കെ ആണെങ്കിൽ അച്ഛനോടൊപ്പം നിന്ന് ഫോട്ടോ എടുത്ത് ഒരു പക്ഷെ അവരുടെ എത്രയോ നാളായിട്ട് അവർ ഷേവ് ചെയ്യുന്നത് ഗില്ലറ്റ് വെച്ച്
1: ഞാൻ
2: പിന്നാണ് ചിന്തിക്കുന്നത്. ഞാൻ പിന്നെ നടന്നു പോയി കഴിഞ്ഞാൽ എന്തോ ശരിയാണ് എടുത്തിട്ടുണ്ട്. ഇപ്പൊ നാട്ടിൽ പോകുന്നവരുടെ ഒക്കെ ഷോപ്പിങ്ങിന്റെ സമയമാണ്, കാരണം എല്ലാവരും ഇനി നാട്ടിലേക്ക് പോകുന്ന ഒരു സമയമാണ്, എല്ലായിടത്തും ഭയങ്കര തിരക്കും കാര്യങ്ങളും ഒക്കെ. നമുക്ക് ഒരു പക്ഷേ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം നമ്മുടെ മാർക്കറ്റ് ഒന്ന് ഉണർന്നതായിട്ട് നമുക്ക്
1: റെസ്റ്റോറൻസിലായിക്കോട്ടെ,
2: ട്രാഫിക്കിലായിക്കോട്ടെ, എല്ലാം അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇതൊരു നമ്മുടെ ഫിനാൻഷ്യൽ ഒരു സർക്കുലേഷനും കാര്യങ്ങളും എല്ലാം നടക്കുകയുള്ളൂ.
1: ശരിക്കും ഒരു സന്തോഷമുണ്ട്. എന്തായാലും പിതൃദിന സന്ദേശം പങ്കുവെച്ച് യു എ പ്രസിഡന്റ്, പിതൃദിനത്തിൽ ഷെയ്ഖ് റാഷിദിന് ആദരം അർപ്പിച്ച് ഷെയ്ഖ് മുഹമ്മദ്, നമ്മുടെ ഗൾഫ് മേഖലയിലുള്ള ഫാദേഴ്സ് ഡേ വാർത്തകളാണ്. 3 ദിവസം മഴയ്ക്ക് സാധ്യത എന്നൊരു പ്രവചനം ഉണ്ട് കേട്ടോ. ഈ ചൂടിനിടയിലും കിഴക്കൻ പ്രദേശങ്ങളിൽ നാളെ മുതൽ മഴ പെയ്തേക്കാമെന്നാണ് പറയുന്നത്. ഈ ആഴ്ച ഇവയുടെ ചില ഭാഗങ്ങളിൽ മഴ പെയ്തേക്കുമെന്ന് ഔദ്യോഗിക കാലാവസ്ഥ പ്രവചനം വന്നിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത. അപ്പൊ മഴ വരാൻ പോകും, മഴ വരാൻ പോറുത് എന്ന് പറഞ്ഞ പോലെ മഴ വരാൻ പോകുന്നുണ്ട് കേട്ടോ. അക്ഷയ് കറിയും, 2-3 ദിവസമൊക്കെ നമുക്ക് മഴ നനയാം അല്ലേ.
2: കഴിഞ്ഞ ആഴ്ച എവിടേക്കോ മഴ
1: കോപ്പക്കായലിലൊക്കെ മഴ പെയ്തിരുന്നു, ഭാഗത്തൊക്കെ നല്ല മഴ പെയ്തിരുന്നു
2: തീർച്ചയായിട്ടും.
1: ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ ദിവസം ഞാൻ പിന്നെ അക്ഷയുടെ പിന്നെ ട്രെയിലർ റിവ്യൂല് ബാലന്റെ റിവ്യൂ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞപ്പോ നമ്മുടെ സിനിമ ഉണ്ടല്ലോ ബാലൻ, നമുക്ക് ഞാൻ ഇന്നലെ പോയി ആ സിനിമ കണ്ടു കേട്ടോ. എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ഈ കുറെ ഒരു 10-15 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് കണ്ട ഏറ്റവും മനോഹരമായിട്ടുള്ള സിനിമ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അതിന്റെ പേസ് കിട്ടിക്കൊള്ളുന്നില്ല, ഒരു പതിഞ്ഞ താളത്തിലാണ് തുടങ്ങുന്നത്. പക്ഷെ ആ പേസ് ആ സിനിമയ്ക്ക് ആവശ്യമാണ്. പക്ഷെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ നമുക്ക് നട്ടലിന്റെ ഉള്ളിൽ കൂടി ഒരു സംഭവം ഇങ്ങനെ ഇരച്ച് കയറി നമ്മളൊന്ന് എല്ലാവരും തിയേറ്ററിനകത്ത് ഇങ്ങനെ ഇങ്ങനെ സ്തബ്ധരായിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഒരു കയ്യടി ആയിരുന്നു അതിന്റെ എൻ ക്രെഡിറ്റിൽ, ഇത്രയും കയ്യടി നേടിയ ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ആ കുഞ്ഞുമോൻ, അവൻ വലുതാവുന്ന ആ കുട്ടി ഫർസാന പാലത്തിങ്കല്, എല്ലാവരും ഒന്നിനും ജീൻ പോളൊക്കെ എന്ത് രസം, ഓരോരുത്തരും ഗിരീഷ് ഏടി എല്ലാവരും വളരെ മികച്ച സ്കോർ ആണെങ്കിലും ആക്ടിംഗ് ആണെങ്കിലും ലൈറ്റിംഗ് ആണെങ്കിലും ഏത് ഭാഗം നമുക്ക് കുറ്റം പറയാന്നോ ഒന്നും പറയില്ല. എനിക്ക് ടൊവീനോ വന്ന ഒരു ഏരിയയിൽ മാത്രം കുറച്ചൊരു ഒരു മൊത്തത്തിലുള്ള ഒരു സിനിമയോട് ചേർന്ന് നിൽക്കായിക പോലെ അത് ഓരോരുത്തർക്കും ഓരോരോ ആസ്വാദനം. അവിടെ മാത്രം ഒരു ചെറിയൊരു ഇത് വന്നു, പക്ഷെ അതാ സിനിമയ്ക്ക് വേണ്ടെന്നാണ്. പക്ഷെ അവിടെ ഒരു ഒരു ഒന്നുകൂടെ മുറുക്കാമായിരുന്നു എന്നൊക്കെ ഒരു ഇപ്പൊ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും സ്പോയിലർ ആവുന്നതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ പോയി കാണാനുള്ള സിനിമയാണ്.
2: നമ്മുടെ സ്ക്രീനിങ്ങിൽ ഒരുപാട് പേർക്ക് നമ്മൾ ടിക്കറ്റ്സും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ നിങ്ങളൊക്കെ കണ്ട് ഹാപ്പി ആയിട്ടുണ്ടാവും. ഒരുപക്ഷെ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നത്, ഇത്തരത്തിലുള്ള സിനിമകൾ വരുമ്പോണ്ടല്ലോ, ഈ ആ നടി എന്ന് പറയുന്നത് ഒരു പുതുമുഖ നടിയാണ്, ഓഡിഷൻ ചെയ്തെടുത്താണ്. ഈ സിനിമ എന്ന് പറയുന്നത് ആരുടെയും കുത്തകയല്ല, എല്ലാവർക്കും സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ ഇനിയും നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്, കലയുണ്ട്, നിങ്ങൾക്ക് അറിയുക. പക്ഷെ നിങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യാതിരിക്കില്ല. കാരണം ഇതുപോലെയുള്ള നല്ല സിനിമ ഇനിയിപ്പോൾ പറഞ്ഞില്ല, 15 വർഷം കഴിഞ്ഞ് നമ്മുടെ മനസ്സിൽ ഇടം പിടിക്കണമെങ്കിൽ അതൊരു ഒരു താരമായിട്ടല്ല.
1: ടൊവിനൊക്കെ ലാസ്റ്റ് എവിടെയോ വന്നു പോകുന്ന ഒരു കുഞ്ഞ്, ടൊവിനെ കേന്ദ്രീകരിച്ചിട്ടേ അല്ല സിനിമ. അപ്പൊ അങ്ങനെ ഒരു സിനിമയിൽ ഫർസാന പാലത്തെങ്കിലും ഒരു രണ്ട് കുഞ്ഞുങ്ങളുടെ ഇടയിലും ആ വന്നു പോകുന്ന കുറച്ച് ക്യാരക്ടേഴ്സിന്റെ ഇടയിൽ ഓ ഫർസാനയുടെ കണ്ണുകളൊക്കെ കണ്ട് ഇത്ര തീക്ഷ്ണമായിട്ട് അവര് മുംബൈയിലൊക്കെ മോഡലിംഗ് ഒക്കെ ചെയ്യുന്ന കുട്ടി, പക്ഷെ അതൊന്നും തീർത്തും
2: വ്യത്യസ്തമായിട്ടൊരു അതേപോലെ തന്നെ
1: കഥ എന്നൊക്കെ പറഞ്ഞിട്ടില്ല. ഇനി നമ്മുടെ പേരെന്താമേ, ഇനി അടുത്ത കഥ എന്താ? നമുക്ക് അത് ഈ ട്രെയിലറിൽ കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. സിനിമ കണ്ടുകണ്ടിരിക്കുകയാണ് നമുക്ക് അത് അവസാനം. പക്ഷെ ഈ സിനിമയുടെ ഒരു തീം എന്ന് പറഞ്ഞ ഇതാണ്, നമ്മൾ ഇന്നലെ അച്ഛന്റെ ദിവസം ആഘോഷിച്ചല്ലോ, അമ്മ വരും പറഞ്ഞ അമ്മ വന്നിരിക്കും കേട്ടോ. ഇപ്പൊ അമ്മ നമ്മളോട് പറഞ്ഞു, നീ ഇവിടെ നിന്നോണം, ഞാൻ വരുന്നവരെ അനങ്ങി പോരുന്നൊക്കെ എത്ര പ്രാവശ്യം നമ്മളോട് അമ്മ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് ഓടിപ്പോവും, അപകടത്തിൽ നമ്മൾ ചിന്തിച്ചാടും. പക്ഷെ അമ്മ വരുന്ന് പറഞ്ഞ അമ്മ വന്നിരിക്കും. അതാണ് ആ സിനിമയുടെ ഒരു ഒറ്റ വരിയിൽ നമ്മൾ പറയുക. എനിക്ക് ശരിക്കും അത് പറഞ്ഞ നമ്മളൊരു ഇത്തിരി പതിഞ്ഞ താളത്തിലാണ് പോകുന്നത്, ഇത്തിരി സമാധാനത്തോടെ മൊബൈലൊക്കെ മാറ്റിവെച്ച് സിനിമയിൽ ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്, ഒരാളെടുത്തേക്കും പോരുത്, ഒരു ഇന്റർവെല്ലിന് പോലും എണീക്കാതെ ആ സിനിമേനെ തലയിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ആ സിനിമ കാനല് പോയി? ആ ചോദ്യത്തിന് ഉത്തരം എനിക്ക് അവിടെ കിട്ടിയിരുന്നു.
2: തീർച്ചയായിട്ടും. എന്തായാലും ഇവിടെ വൈശാഖ് പറയുന്നുണ്ട്, നമ്മുടെ ഫ്രണ്ടാണ് ഇതിന്റെ അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഒരു വലിയൊരു സല്യൂട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് പറയാം.
1: നമ്മുടെ കുട്ടികളാണ്, ഗണപതി ചിദംബരം ഒക്കെ നമ്മുടെ ജുജുബിയുടെ ഒക്കെ കസിൻസ് ആണ് കേട്ടോ. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള പയ്യന്നൂർക്കാരായിട്ടുള്ള കുട്ടികളാണ്. അപ്പൊ അവരുണ്ടാക്കിയ ഒരു സിനിമയും കൂടിയാണ്. ഗണപതിയാണ് ഇതിലെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞത്. കാസ്റ്റിംഗ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ചില്ലറ ജോലിയൊന്നും അല്ല, ഒരാളെ കണ്ടെത്തേണ്ട ഒരു ചുമതല. എനിക്ക് ഇതിലെ ആ ചെറിയ കുഞ്ഞ് വലുതായപ്പോൾ ഒരു കുഞ്ഞില്ലേ, അവനെ കണ്ടപ്പോ ഇവിടേക്കോ ഗണപതിയുടെ ഒരു ചായ, പണ്ടത് ഗണപതിയില്ലേ പാലും പഴവും, ആ ഒരു ചായയൊക്കെ വന്ന് ആ ഒരു നിഷ്കളങ്കതയും ആ ഒരു ഇതൊക്കെ ഉള്ളൊരു കുട്ടി. എന്തായാലും ഒരു ഫാന്റാസ്റ്റിക് മൂവിയാണ്, സമാധാനത്തോടെ കാണാ. കുട്ടികളെ കൊണ്ടുപോയി കാണേണ്ട സിനിമയാണ്. എല്ലാവരും വിചാരിക്കും കുട്ടികൾക്ക് കാണാൻ പറ്റുന്ന വയലൻസ് ഒന്നും ഇല്ല കേട്ടോ, വളരെ സമാധാനമുള്ള ഒരു സിനിമയാണ്.
2: നമ്മള് ബാലൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് കൂടെ ആയിരുന്നു പറഞ്ഞത്. അപ്പൊ വൺസ് അഗൈൻ വെരി ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് വലിയ പത്ര വാർത്തകൾ ഏകദേശം നമ്മൾ എല്ലാ വാർത്തകളും നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി വരുന്ന ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ മിനി പത്മ നമ്മുടെ ന്യൂസ് അവറിലും കൂടെ അറിയിക്കുന്നത്. അപ്പൊ ഹോം 92.2 FM നിങ്ങൾ പ്രസ് ക്ലബ് ആണ് കേട്ടുകൊണ്ടിരുന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിലേക്ക് തന്നെ പോകുന്നു. ബ്യൂട്ടിഫുൾ മോർണിംഗ്, തിങ്കളാഴ്ചയാണ്, വി പോസിറ്റീവ്, നല്ല അടിപൊളി ഒരു വീക്ക് കൂടെ ആക്കട്ടോ.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: അമ്മോനെ, എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ട.
10: എടാ മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ടടാ,
13: വണ്ടി നേരെ അഡ്രസ്സിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അഡ്രസ്സിലേ ഉള്ളൂ.
10: അമ്മാണ്, എന്നാ വേഗം പോ അൾട്രാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: Brought to you by ABC Cargo and Courier, number one in GCC.
1: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഈ സമയത്ത് നല്ല അടിപൊളി ട്രാഫിക് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. കാരണം തിങ്കളാഴ്ച കൂടെയാണ്, ഞാൻ തന്നെ രാവിലെ ഓടി എത്താൻ വിട്ട പാടെ എനിക്കറിയാം. കാരണം കറക്റ്റ് സമയത്ത് ഇറങ്ങി നല്ല രീതിയിൽ ട്രാഫിക്, സ്കൂൾ ബസ്, സിഗ്നല് ഒന്നും പറയണ്ട. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ നോക്കുകയാണെങ്കിൽ ലോങ് സ്ട്രെച്ച്, നമുക്ക് സ്ലോ മൂവിങ് ട്രാഫിക്, അങ്ങനെ ബമ്പർ ടു ബമ്പർ ട്രാഫിക് ഹെവിലി ആയിട്ടില്ല എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ്. ഒരു ആക്സിഡന്റ് മുഹേസിന്റെ ഭാഗത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അല്ലിത്തേറ്റ് ഓൾ റോഡാണ് ഏറ്റവും കൂടുതൽ ട്രാഫിക് സിറ്റുവേഷനിൽ ഈ സമയത്ത് കാണുന്ന. അൽഖേൽ റോഡും നല്ല രീതിയിൽ സ്ലോ മൂവിങ് ട്രാഫിക് തന്നെയാണ്. എമിറേറ്റ്സ് റോഡിൽ ആസ് യൂഷ്വൽ പോലെ തന്നെ ആ ഒരു ചെറിയൊരു കഞ്ചഷൻ ചെറിയ ഏരിയയിൽ മാത്രമായിട്ട് കാണുന്നത്. ജെ വി സിയുടെ ഔട്ടർ സർക്കിൾസും നമുക്കൊരു ട്രാഫിക് സിറ്റുവേഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. ഷെയ്ഖ് സയ്യിദ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ഫ്ലോയിങ് ആണ്. ദെയ്ദ് റോഡ്, മലിഹർ റോഡ് സ്ട്രീറ്റ് ഇച്ചിരി ഷാർജ കഴിയുന്നവിടം വരെ ഉള്ള ഒരു ഭാഗങ്ങളിലായിട്ട് കുറച്ച് എല്ലാ ദിവസത്തെ പോലെ ട്രാഫിക് സിറ്റുവേഷൻ ആണ്. എന്നാലും ദെയ്ദ് റോഡ് കാര്യങ്ങളൊക്കെ തന്നെ ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയാണ് കാണുന്നത് കേട്ടോ. അജ്മാനിൽ നിന്ന് ജസ്റ്റ് വാച്ചത് സ്ട്രീറ്റ് എടുത്ത് നമ്മൾ ഷാർജയിലേക്ക് കയറുന്ന അവിടെ വാസിറ്റ് സ്ക്വയറിൻ്റെ ആ ഒരു ഭാഗത്ത് ഇച്ചിരി ഒരു ഒരു കഞ്ചഷൻ വന്നിട്ടുണ്ട്. അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് അവിടുത്തെ ആ ഒരു കഞ്ചഷൻ്റെ കാര്യം. പിന്നെ അതല്ലാതെ അൽസോറ ഭാഗത്ത് നമ്മുടെ അജ്മാൻ ചൈന മോളിൻ്റെയൊക്കെ ആ ഏരിയയിലായിട്ട് നമ്മുടെ അലിത്തിയ സ്ട്രീറ്റിൽ അവിടെ കുറച്ച് കഞ്ചഷൻ രാവിലെ ഈ സമയത്ത് കാണുന്നുണ്ട്. ടുവേർഡ്സ് ഉമൽഖുൻ ഡയറക്ഷനിലാണ് അതും കാണുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഓൾമോസ്റ്റ് എല്ലാ റോഡുകളും തന്നെ ക്ലീൻ ആൻഡ് സേഫ് ആയിട്ട് തന്നെ പോകുന്നു. ഡ്രൈവ് സേഫ്, ഒരു അടിപൊളി മൺഡേ, ഒരു നല്ല വീക്ക്. അപ്പോൾ എന്താണെങ്കിലും എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ അറിയാമല്ലോ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. ഡ്രൈവ് ചെയ്യാത്ത സമയത്ത് അപ്ഡേറ്റ് തരാം. ട്രാഫിക്
0: അപ്ഡേറ്റ് ബ്രോട്ട് ടു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply. Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: നിയമസഭയിൽ ബജറ്റ് ചർച്ച. ലോകകപ്പിൽ ആവേശപ്പോര്, ഈജിപ്തിന് ജയം. സൗദി ഗോൾ മഴയിൽ മുക്കി സ്പെയിൻ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച അല്പസമയത്തിനകം നിയമസഭയിൽ. സർക്കാരിന്റെ സ്വകാര്യ നിക്ഷേപ നയം, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം പരാജയപ്പെട്ടത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി നിയമസഭയിൽ ഉന്നയിക്കുമെന്നാണ് സൂചന. ഇന്ദിരാ ഗ്യാരണ്ടി, അതിവേഗ റെയിൽ കോറിഡോർ തുടങ്ങിയവ ചോദ്യോത്തരവേളയിൽ സഭയിൽ ഉയർത്തിയിരിക്കും. വീര്യം കുറഞ്ഞ മദ്യം കേരളത്തിൽ കൊണ്ടുവരാനുള്ള ബജറ്റ് പ്രഖ്യാപനത്തെ ചൊല്ലി യു ഡി എഫിനും അകത്തും പുറത്തും വിവാദം കത്തിപ്പടരുകയാണ്. വീര്യം കുറഞ്ഞ മദ്യത്തിന് ബജറ്റിൽ നികുതി ഘടന പ്രഖ്യാപിച്ചത് എക്സൈസ് മന്ത്രി അറിയാതെയെന്നാണ് സൂചന. മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ലെന്നും വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാർ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണം. കഴിഞ്ഞ സർക്കാർ ചെയ്ത തെറ്റ് തെറ്റെന്ന് പറയാൻ കഴിയണം. ആ നയത്തിന്റെ മറവിൽ പുതിയ സർക്കാർ മദ്യം ഒഴുക്കരുതെന്നും സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി പറഞ്ഞു. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മദ്യവ്യാപനമെന്ന് കാന്തപുരം വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. പുതിയ മദ്യനയം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ്. അത് മദ്യവ്യാപനത്തിനും പുതിയ മദ്യക്കമ്പനികളുടെയും ഇനങ്ങളുടെയും കുത്തൊഴുക്കിനും കാരണമാകും. വാക്കാണ് വലുതെന്ന് പലവട്ടം പറഞ്ഞ മുഖ്യമന്ത്രി പുതിയ നയവുമായി മുന്നോട്ട് പോകരുത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതിനോടും പ്രകടന പത്രികയോടും നീതി പാലിക്കണമെന്ന് കാന്തപുരം വിഭാഗം ആവശ്യപ്പെട്ടു. പാലക്കാട് വീണ്ടും ഡെങ്കിപ്പനി ബാധിച്ചൊരു മരണം. ചികിത്സയിലായിരുന്ന അങ്കണവാടി ജീവനക്കാരിയാണ് മരിച്ചത്. ചിറ്റൂർ പെരുമാട്ടി പള്ളി ചാർത്തുകുളമ്പ് സ്വദേശിനി ഗീത, 45 വയസ്സായിരുന്നു മരിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയായിരുന്നു മരണം. കുറച്ച് ദിവസമായി ഇവർ പനി ബാധിച്ച് ചികിത്സയിലായിരുന്നു. പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണയം അന്തിമമാക്കാനും വിജ്ഞാപനം ചെയ്യാനും കേന്ദ്രത്തിന്റെ തയ്യാറെടുക്കൽ. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്രം എന്നീ സംസ്ഥാനങ്ങളിലേതാകും ആദ്യം വിജ്ഞാപനം ചെയ്യുക. കേരളത്തിലേതും കർണാടകയിലെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വ്യാപ്തി വിദഗ്ധ സമിതി അന്തിമമാക്കിയിട്ടില്ല. അന്തിമസമ്മതം നൽകിയ ഒരേയൊരു സംസ്ഥാനം ഗുജറാത്ത് മാത്രമാണ്. അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന പശ്ചാത്തലത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളോ ക്ഷേത്ര ജീവനക്കാരോ അയോധ്യ വിട്ടുപോകാൻ പാടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘം നിർദ്ദേശം നൽകി. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച സ്വർണം, വെള്ളി, രത്നം എന്നിവയിൽ വൻ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. 200 കോടി മുതൽ 1400 കോടി വരെ രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. മഹാകുംഭമേളക്കാലത്താണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നതെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. നീറ്റ് യു ജി പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ കസ്റ്റഡിയിൽ. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലാണ് സംഭവം. ബയോമെട്രിക് ഓപ്പറേറ്റർമാരും ഇടനിലക്കാരും ഉൾപ്പെടെ പിന്നിൽ വൻ റാക്കറ്റുണ്ടെന്ന് സംശയിക്കുന്നു. ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യും. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയുള്ളൂ. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് ബീഹാറിൽ ഉടനീളം നീറ്റ് യു ജി പുനഃപരീക്ഷ നടത്തിയത്. ആൾമാറാട്ട കേസിൽ ഇപ്പോൾ ബീഹാറിൽ 24 പേർ കൂടി പിടിയിലായ വാർത്തയാണ് വരുന്നത്. ഡീൽ നടന്നത് 40 ലക്ഷം രൂപയ്ക്കാണ്. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് മറ്റൊരു തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അറസ്റ്റിലായവരിൽ 5 മെഡിക്കൽ വിദ്യാർത്ഥികളും ഉൾപ്പെടുന്നുണ്ട്. നീറ്റ് പരീക്ഷയിലെ ക്രമക്കേടുമായി ബന്ധപ്പെട്ട് 5 മെഡിക്കൽ വിദ്യാർത്ഥികളും അറസ്റ്റിൽ. ചുമതലയുള്ള ഉദ്യോഗസ്ഥരും പിടിയിലായിരിക്കുകയാണ്. അഭിനേതാക്കളുടെ സംഘടനയായ AMMA നിലവിലെ ഭരണസമിതി രാജിവെച്ചു. പ്രസിഡന്റ് ശ്വേതാ മേനോൻ ഉൾപ്പെടെയുള്ളവരാണ് രാജിവെച്ചത്. ജനറൽ ബോഡിയിലെ അവിശ്വാസ പ്രമേയവും തുടർന്നുള്ള നാടകീയ നീക്കങ്ങൾക്കും ഒടുവിലാണ് രാജി. സംഘടനാ പ്രവർത്തനങ്ങൾക്കായി അഡ്ഹോക് കമ്മിറ്റി ഉടൻ രൂപീകരിക്കാൻ തീരുമാനമായി. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച യു എസ് ഇറാൻ ഒന്നാംവട്ട ഔദ്യോഗിക ചർച്ച പൂർത്തിയായി. ചർച്ചയ്ക്കിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിന് കാരണമായി. ലെബനോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ചർച്ചകളിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹോർമോസ് കടലെടുക്ക് യു എസ് സൈന്യം പിടിച്ചെടുക്കുമെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഭീഷണി മുഴക്കുകയും ഉണ്ടായി. യു എസ് ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തി ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാമുറിയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. യു എസിന്റെ ഇത് വെറുമൊരു മാധ്യമ ഷോ, ഇതിന് നിന്നുകൊടുക്കില്ലെന്ന് ഇറാൻ. യു എസ് വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബഫ്. ചർച്ചയിലെ സംഘർഷങ്ങൾ നയതന്ത്രത്തിന്റെ സ്വാഭാവികമാണെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. പ്രതിസന്ധികൾക്കിടയിലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് യു എസും ഇറാനും വ്യക്തമാക്കുന്നത്. ലോകകപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലൻഡിനെ 1-3 3 goals തോൽപ്പിച്ചു ഈജിപ്ത്. 57 മിനിറ്റോളം 1 goal പിന്നിലായ ശേഷം 3 തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായി ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യ ജയം നേടുന്ന ടീമായി ഈജിപ്ത്. മുസ്തഫ സിക്കോയും മുഹമ്മദ് സലായ് മെഹമ്മൂദ് ട്രസ്ഗെയും ഈജിപ്തിന്റെ ഗോൾ സ്കോറർമാർ. ന്യൂസിലൻഡിന്റെ ഗോൾ ഫിൻ സർമാന്റെ വകയായിരുന്നു. ലോകകപ്പിൽ സൗദി അറേബ്യയെ ഗോൾ മഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ജയം. വയർ ബ്രസീലിന് ഇരട്ട ഗോൾ. ലോകകപ്പിൽ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമീൻ യമാൽ. 10:21:24 മിനിറ്റുകളിലായിരുന്നു സ്പെയിന്റെ ഗോൾ. ഇതിൽ 49 മിനിറ്റിലേത് സൗദിയുടെ സെൽഫ് ഗോളായിരുന്നു. കളിയുടെ 10 മിനിറ്റിൽ യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2 താരമായി ലമീൻ യമാൽ മാറി. 58 വെയിൽസിനെതിരെ 17 വയസ്സിൽ ഗോൾ നേടിയ ബ്രസീലിന്റെ ഇതിഹാസ താരം പെലെ മാത്രമാണ് യമാലിന് മുന്നിലുള്ളത്. ഫിഫ ലോകകപ്പിൽ കരുത്തരായ ഉറുഗ്വായെ സമനിലയിൽ തളച്ച കേപ്പ് വേർഡി. 21:61 മിനിറ്റുകളിലാണ് കേപ്പ് വേർഡി ഗോളുകൾ പിറന്നത്. 21 മിനിറ്റിൽ ചരിത്ര ഗോൾ. ഫ്രീ കിക്ക് എടുത്ത കെവിൻ പിനായുടെ കർവിംഗ് ഷോട്ടിലൂടെ വലത് മൂലയിലൂടെ പോസ്റ്റിനകത്തേക്ക്. ആദ്യ മത്സരത്തിൽ സ്പെയിനെ വേർഡി ഗോൾ രഹിത സമനിലയിൽ തളച്ചിരുന്നു. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിലെ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾ രഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. ഖത്തറിൽ ഞായറാഴ്ച ഉഗ്ര സ്ഫോടനമുണ്ടായതായി ഖത്തർ ആഭ്യന്തര മന്ത്രാലയം. ഖത്തറിലെ പ്രധാന വ്യവസായ നഗരമായ റസ്ലഫാനിലെ ഫാക്ടറിയിലാണ് സ്ഫോടനമുണ്ടായത്. ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണമല്ലെന്നും സാങ്കേതിക തകരാറിനെ തുടർന്നാണ് അപകടമുണ്ടായതെന്നും പ്രാഥമിക വിവരം. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനം മൂലം 41 വാഹന അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഈ അപകടങ്ങളിൽ 4 മരിക്കുകയും 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി പോലീസ് വ്യക്തമാക്കി. അടുത്ത വാർത്ത 9 മണിക്ക്.

0: FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: 4 മുതൽ 3 ദിവസം യുഎയിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വിഭാഗം പറയുന്നത്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 60%.
1: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. സമയം 8 മണി കഴിഞ്ഞ് 13 മിനിറ്റ് ആയിട്ടുണ്ട്. തിങ്കളാഴ്ച June 22. ഹേയ് നമസ്കാരം, അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. എന്താണ് വിശേഷങ്ങൾ? വീക്കെൻഡ് എങ്ങനെയുണ്ടായിരുന്നു? എല്ലാവരും അടിച്ചു പൊളിച്ചോ? പലരും പല പ്രോഗ്രാംസിലും, ഞാൻ ഈ വീക്കെൻഡ്സിൽ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടല്ലോ, കുറെ ഹിഡൻ സ്ഥലങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് സത്യം പറഞ്ഞാൽ ഈ ഫുട്ബോൾ ഫീവർ നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ ആഗ്രഹമൊക്കെ ഉള്ളവർക്കാണെങ്കിൽ എക്സ്പെൻസീവ് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം അതിനെക്കുറിച്ചൊക്കെ. എന്താണേലും നിങ്ങളിപ്പം റോഡിൽ ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ ഇലക്ട്രോണിക് സൈൻ ബോർഡ്സ് ഉണ്ടല്ലോ, ആ സൈൻ ബോർഡ്സിൽ എഴുതി കാണിക്കുന്ന പുതിയൊരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചോ? ഇത് കഴിഞ്ഞ ആഴ്ച സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ പലയിടങ്ങളിലും നമുക്ക് വരുന്ന കാണാമായിരുന്നു, ദുബായ് ഇറ്റ്. ദുബായ് ഇറ്റ് എന്ന് പറയുന്ന ഈ ഒരു വേർഡ് ഇപ്പം എല്ലായിടത്തും നിങ്ങൾ സൈൻ ബോർഡ്സ് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ദുബായ് ഇറ്റ് എന്ന് താഴെ ബ്രാക്കറ്റിലെ വേർബ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ആക്ച്വലി ഇത് പലരും പലയിടത്ത് പറയുന്ന പുതിയ വേർഡ് ഡിക്ഷണറിയിൽ ആഡ് ചെയ്തു എന്നുള്ളൊരു കാര്യമാണ് പലരും പറയുന്നത്. പക്ഷേ ആക്ച്വലി അങ്ങനെ ഡിക്ഷണറിയിൽ ആഡ് ചെയ്തതായിട്ടൊന്നും ഞാൻ കണ്ടില്ല, പക്ഷേ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പുതിയ വേർഡായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത്. നമുക്ക് പലപ്പോഴും പല കാര്യങ്ങൾ അല്ല പല വേർഡ്സുകൾ നമുക്ക് ഇംഗ്ലീഷിൽ ആഡ് ഓൺ ആകുന്ന നമുക്ക് അറിയാൻ പറ്റും. ഇപ്പം പൊതുവെ നമുക്ക് ജെൻസി കുട്ടികളൊക്കെ വരുന്ന സമയത്തും അവർ ഇപ്പം സ്കിബിഡി പോലത്തെയുള്ള പല വേർഡ്സ് അവരുടെ ഭാഷയിലുള്ള വേർഡ്സുകളൊക്കെ തന്നെ ആഡ് ഓൺ ആയിട്ടുണ്ട്. ആക്ച്വലി അത് ഒഫീഷ്യലി റെക്കഗ്നൈസ്ഡ് ആണ്, നമുക്ക് നമ്മൾ അത് അംഗീകരിച്ച് നമ്മൾ പോകണം. അപ്പോൾ ദുബായിറ്റ് എന്താണ്? ദുബായിറ്റ് എല്ലായിടത്തും ദുബായിറ്റ് ആണ് ഇപ്പോൾ കാണുന്നത്. ദുബായിറ്റിൻ്റെ മീനിങ് ഞാനിപ്പോൾ നോക്കുന്ന സമയത്ത്, ടു അച്ചീവ് സംതിങ് എക്സ്ട്രാഓർഡിനറി വിത്ത് എക്സലൻസ് ഇൻ റെക്കോർഡ് ടൈം, അതാണ് ദുബായ് ഇറ്റ് എന്ന് പറയുന്ന ആ വേർഡിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് ഇപ്പം ഇതിൻ്റെ മെയിൻലി പറയുന്ന, ഇപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, ഇപ്പം ദുബായ് എന്ന് പറയുന്ന ഒരു സ്ഥലം, അതൊരു മണലാരണ്യമായിട്ട് കടന്നിരുന്ന സ്ഥലം, അതിനെ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഇത്രയും വലിയ ലോകത്തിൻ്റെ നെറുകയിലേക്ക് നിർത്തുന്ന ആ ദുബായ്, ഇന്ന് കാണുന്ന ദുബായ് ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈം കൊണ്ടല്ലേ അത് ക്രിയേറ്റ് ചെയ്തത്. സോ അപ്പോൾ അങ്ങനെ സംതിങ് എന്താ പറയണേ, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ നമുക്ക് വലിയൊരു അച്ചീവ്മെൻറ്റ്. ഇപ്പം നമ്മുടെ ഒരു നാളെ നമുക്ക് പറയുകയാണ് എന്താ പറയണേ, ഒരു ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ ഞാൻ എൻ്റെ കരിയറിൽ ഭയങ്കരമായിട്ട് അച്ചീവ് ചെയ്തു, എനിക്ക് ഭയങ്കര റിമാർക്കബിൾ ആയിട്ടുള്ള മൈൽ സ്റ്റോൺസ് ഞാൻ കവർ ചെയ്തു എന്ന് പറയുന്നത് ഐ ദുബായ് ഇറ്റ് എന്ന് ആ ഒരു രീതിയിൽ നമുക്ക് ഇനിയും പറയാമല്ലോ, യു ദുബായ് ഇറ്റ്. അങ്ങനെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു വേർഡാണ് ദുബായ് ഇറ്റ് എന്ന് പറയുന്നത്. ഒരു ആംബീഷ്യസ് ആയിട്ടുള്ള ഒരു വിഷനറി ആയിട്ടുള്ള ആളുകളെയൊക്കെ തന്നെ നമുക്ക് വേണമെങ്കിൽ ദുബായ് ഇറ്റ് എന്ന് പറയുന്ന ആ ഒരു വാക്കുകൊണ്ട് നമുക്കിനിയും വിശേഷിപ്പിക്കാവുന്നതാണ്. അത് ആക്ച്വലി എന്താ പറയുന്നത്, ഒഫീഷ്യൽ ടേം, ഇതൊരു പബ്ലിഷ് ചെയ്തത് അല്ലേ, കോയിൻ ബൈ ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം, വൈസ് പ്രസിഡന്റ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ഓഫ് യു എൻ, റൂളർ ഓഫ് ദുബായ് തന്നെയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ചിത്രം വെച്ചാണ് ഈ ദുബായ് ഇറ്റ് എന്ന് പറയുന്ന ആ വീഡിയോ ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളത്. അപ്പോൾ എന്താണേലും നമുക്കിനി മറ്റൊരാത്തവർക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു പുതിയ വേർഡ് നമുക്ക് അറിഞ്ഞിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, ഈ രാജ്യം, ആ രാജ്യത്തിൻ്റെ പേരിൽ ഒരു പുതിയ വേർഡ്, അത് ചുമ്മാതെ ഒരു എന്താ പറയുന്നത്, ഒരു നമ്മൾ പറയത്തില്ല നാമമാത്രമായിട്ട് വേണ്ടിയിട്ടുള്ളൊരു കാര്യമല്ല, അതിനർത്ഥമുണ്ട്, അത് നമുക്ക് നമ്മൾ തന്നെ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. സോ അപ്പം എന്താണെങ്കിലും ഇനിയൊരു പുതിയ വേർഡ് നിങ്ങളും പഠിക്കുക, ദുബായ് ഈറ്റ്, ആയ് ദുബായ് ഈറ്റ് എന്നൊക്കെ നമുക്ക് പറയിപ്പിക്കാനും കൂടെ നമ്മൾ അവസരം ഒരുക്കണം കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയേക്കുന്ന സൈൻ ബോർഡ്സിലൊക്കെ നിങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്തോ കണ്ടാൽ മതി, വീഡിയോ എടുക്കണ്ട, നിങ്ങൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയമല്ലേ, ഞാൻ വീഡിയോ എടുക്കാൻ പറയാൻ വരുമായിരുന്നു. അതെന്തായാലും കാണുക, എല്ലാ ദുബായിയുടെ പല നമ്മുടെ ഇലക്ട്രോണിക് സൈൻ ബോർഡ്സിലും നിങ്ങൾക്കതിപ്പോൾ കാണാമെന്നാണ്. ഐ ദുബായ് ഈറ്റ്. Trending song of the hour.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് രാജ്.
7: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയോട്ട് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
8: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
7: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
8: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
7: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ. പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய். Brought to you by ABC Cargo and Courier, number one in GCC.
1: ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് അലീത്തിയ ടോൾ റോഡ് ഞാൻ കഴിഞ്ഞ മണിക്കൂറിൽ പറഞ്ഞതുപോലെ തന്നെ ഇച്ചിരിയോടെ ട്രാഫിക് കയറിയിട്ടുള്ള ഒരു സിറ്റുവേഷൻ തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നമ്മുടെ റാസൽകോ റോഡിൽ നിന്ന് അൽഖൈർ റോഡിലേക്ക് കയറുന്ന ഒരു സ്റ്റാർട്ടിംഗ് ഏരിയയിലും കുറച്ച് ട്രാഫിക് ഈ ഒരു മണിക്കൂറിൽ പുതിയതായിട്ട് ബിൽഡായിട്ടുണ്ട്. അതുപോലെ തന്നെ ഷെയ്ഖ് സായദ് റോഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്റർ റൗണ്ട് അബൌട്ട് അവിടെയും ട്രാഫിക് ബിൽഡാകുന്ന ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അലീത്തിയ ടോൾ റോഡിൻ്റെ ട്രാഫിക് നേരെ ഇങ്ങ് ഏകദേശം നേരെ എത്തുന്നവിടം വരെ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ് നല്ല പുരോഗതിയുണ്ട് ട്രാഫിക്കിൽ. അറേബ്യൻ റാഞ്ചസ് വരെ ഒന്ന് കഴിയണം, സ്ലോ മൂവിങ് ട്രാഫിക് ഒന്ന് കഴിയണമെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലാണ് അവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അതുപോലെ തന്നെ ഷെയ്ഖ് സായദ് ബിൻ ഹംദാൻ അൽ നഹിയൻ സ്ട്രീറ്റ് അവിടെയും കുറച്ച് ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ കാണുന്നുണ്ട്. എന്താണേലും നല്ല ട്രാഫിക് അജ്മാൻ ചാർജ് ഇല്ല, അജ്മാനിലൊന്നും വലിയ പ്രശ്നമില്ല. ഞാൻ മുന്നേ പറഞ്ഞായിരുന്നല്ലോ അജ്മാനിൽ നമ്മളെ വാച്ചറ്റ് സ്ട്രീറ്റിൽ നിന്ന് ഇങ്ങോട്ട് കയറുന്ന സ്ഥലങ്ങളിൽ ചെറിയ കൺജഷൻ ഉണ്ടെന്ന്, അതും ഈ ഒരു സമയത്ത് അവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് എമിറേറ്റ്സ് റോഡ് അവിടെ ട്രാഫിക്കാണ്, എല്ലായിടത്തും ട്രാഫിക്കാണ്. ഇത് ഒരു പ്രത്യേകിച്ച് ഒരു സൊല്യൂഷൻ അങ്ങനെ ഇല്ല, ഇച്ചിരി കിടന്നേ പറ്റൂ ആ ഒരു പർട്ടിക്കുലർ ഏരിയ മാത്രം, വേറെ പ്രശ്നമൊന്നുമില്ല. നമ്മുടെ വെഹിക്കിൾ കൗണ്ട് കൂടുതൽ കൊണ്ട് മാത്രമാണ് കേട്ടോ. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ പറയാം 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തന്നാൽ മാത്രം മതി. ട്രാഫിക്
0: അപ്ഡേറ്റ് ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC സപ്ലൈ.
2: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ദേ കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
2: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളി ക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ഇ എൻ ടി, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കുടക്കീഴിൽ.
1: താങ്ക് ഗോഡ്, ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലടെ മോനെ,
2: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളി ക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0438578417841.
1: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.
3: അമ്മാണെ, എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാടെ.
4: ശ്രദ്ധിക്കണ്ടാ
3: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
3: അമ്പാണെ, എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
7: അണ്ണ ശ്രദ്ധിക്ക,
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.

0: നമ്മള് ഈ പലപ്പോഴും ഈ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണല്ലോ ഈ ഹെൽത്ത് ബാൻഡ് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പൊ ഞാൻ നമ്മൾ നേരത്തെ ഈ ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു ഹെൽത്ത് ബാൻഡ് വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ അതാണ് ഇപ്പൊ ഗൂഗിളുകാരെ അവരുടെ ബ്രാൻഡ് കാര്യങ്ങളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എന്താണ് ഇതിനെ കുറിച്ച് തോന്നുന്നത്? നമുക്കൊരു ടെക്ടോക്കിലേക്ക് ഒന്ന് പോയാലോ. ലെറ്റ്സ് ഗോ ടു ടെക്ടോക്ക്. ഓൾറൈറ്റ്. അപ്പോൾ ഈ ബാൻഡ്സ് സത്യം പറഞ്ഞ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് ഇങ്ങനെ പറയായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, പക്ഷേ എന്തിനാണ് കയ്യിൽ ബാൻഡ് കിട്ടിയത്? ഞാൻ പറഞ്ഞു, നമുക്ക് സ്ലീപ്പൊക്കെ മോണിറ്റർ ചെയ്യാൻ നമുക്ക് നല്ലതല്ലേ എന്നുള്ളത് ഞാൻ തമാശ ഇല്ല. എനിക്കും അറിയാം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു നോർമൽ ഒരു കാര്യം ചോദിക്കും, നമ്മൾ അത്ര ഉറക്കത്തുള്ളത് നമുക്കറിയാമല്ലോ കറക്റ്റായിട്ട്. നമ്മളിനി അത്രയും തിരക്കായിട്ട് നമ്മൾ സ്ട്രെസ് ലെവല് നമുക്ക് അതുപോലെ തന്നെ നമ്മളിനിയും ഉറക്കം കുറയുന്നു, നമ്മൾ ബാക്കി വിട്ടുവിട്ടാണ് നമ്മൾ ഉറങ്ങുന്നതെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്കിത് യൂസ്ഫുൾ ആണ്. അപ്പോൾ ഇതിൻ്റെ പല ഗുണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഗൂഗിളുകാർ ഭയങ്കര ഒരു ഇതായിരുന്നു ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന ബാൻഡിനെ. ആക്ച്വലി അവരൊരു ടാർഗറ്റ് ചെയ്തിട്ടായിരുന്നു പറഞ്ഞിരുന്നത്, ഇത് ഞങ്ങളുടെ വൺ ടൈം പർച്ചേസ് ആണ്, ഞങ്ങൾക്ക് അങ്ങനെ ഈ എന്താ ആനുവൽ സബ്സ്ക്രിപ്ഷനോ കാര്യങ്ങളോ ഒന്നുമില്ല. ആക്ച്വലി ഫിറ്റ്ബിറ്റ് എന്ന് പറയുന്ന വാച്ച് എടുക്കണമെങ്കിൽ നമുക്ക് മിനിമം ഒരു 700-750 ദിർഹംസ് വേണം ആനുവലി. നമുക്ക് അതിന് മെമ്പർഷിപ്പ് കൊടുക്കണം, കാരണം ഡിവൈസ് ഫ്രീ ആണ്, പിന്നെ മെമ്പർഷിപ്പിനാണ് ഇവർക്ക് കോസ്റ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ 750 ആണെന്നുണ്ടെങ്കിൽ 1200 ആണെന്നുണ്ടെങ്കിൽ പല വേരിയൻ്റ് ഉണ്ട്. അപ്പോൾ ഇത് നമുക്ക് അപ്ഗ്രേഡൊക്കെ ചെയ്യാം, അങ്ങനെ ഭയങ്കര ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ ഇവർ തരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു വർഷത്തെ 1200 ദിർഹംസോളം വരും. അപ്പം ഗൂഗിളുകാർ പറഞ്ഞ എന്താ, ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രശ്നം ഇതൊന്നുമില്ല, അപ്പോൾ ഒറ്റ ടൈം പർച്ചേസ് ചെയ്യുള്ളൂ, അത് വളരെ മിനിമം കോസ്റ്റേ ഉള്ളൂ, അതിനകത്ത് ആപ്ലിക്കേഷൻ ഗൂഗിളിൻ്റെ ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് തന്നെ നമ്മുടെ ഫിറ്റ്നസ് കാര്യങ്ങളൊക്കെ തന്നെ മോണിറ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി കാണിക്കായിരുന്നു അദ്ദേഹം നടന്നേക്കുന്ന സ്റ്റെപ്സ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ കുറച്ച് നടന്നിട്ടുണ്ട്, പക്ഷേ ഇത്ര മാത്രം ഞാൻ നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയും നടന്നിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം നേരെ ആപ്ലിക്കേഷൻ തുറന്നിട്ട് കാണിച്ചു. ഇപ്പോൾ ഏകദേശം 1560 സ്റ്റെപ്പ് ആണ് അദ്ദേഹത്തെ കാണിച്ചത്. അപ്പം അദ്ദേഹം ഈ വണ്ടിയിലിരിക്കുമ്പോഴാണ് ഈ വീഡിയോ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ജസ്റ്റ് നോക്കുന്ന സമയത്ത് 1561, 1562 ഇതെങ്ങനെ സംഭവിക്കണേ, ഇത് ഞാൻ നടക്കണില്ലല്ലോ. അതായത് നമ്മൾ ഈ നടക്കുന്ന സമയത്തുള്ള നമ്മുടെ കൈയുടെ മൂവ്മെൻ്റ് ഇല്ലേ, നമ്മളിപ്പോൾ കൈ ഒന്ന് കുറഞ്ഞു നോക്കി, ആ ഒരു മൂവ്മെൻ്റ് അതൊരു നടത്തമായിട്ടാണ് ആ ഒരു ഡിവൈസിൽ കാണിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒന്ന് ചെയ്തു, രണ്ട് കുടഞ്ഞു, മൂന്ന് കുടഞ്ഞു, ഒന്നും രണ്ടും മൂന്നും കുടഞ്ഞ സമയത്ത് ഇത് 62, 64, 64 അങ്ങനെ കയറി പോവാണ്. അപ്പോൾ അദ്ദേഹത്തിനെ പറയുന്നുണ്ട്, ബാക്കി ഇത് ജോൺസൺ മാഷോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജയചന്ദ്രമാഷിൻ്റെ ഒക്കെ കയ്യിൽ കിട്ടിയായിരുന്നെങ്കിൽ ഇഷ്ടം പോലെ ഇങ്ങനെ നടന്ന് നടന്ന് പോയാലേ, സംഗീത സംവിധാനന്മാരുടെ കിട്ടിക്കഴിഞ്ഞാൽ അവരെപ്പോഴും കൈ ഇങ്ങനെ ചെയ്യല്ലോ. അപ്പോൾ ആ സമയം കൊണ്ട് ഒരുപാട് നടന്നു പോയേനെ എന്നുള്ളൊരു ഹാക്കാണ് അദ്ദേഹം പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഈ എനിക്ക് ഇത്രയും കറക്റ്റായിട്ടൊന്നും ആക്യുറസി ഇതിനൊന്നും തോന്നിയിട്ടില്ല കേട്ടോ. ഞാൻ ഇതായിട്ട് പറയല്ല, ഐ മീൻ പല കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്ട്രെസ് ലെവൽ കിട്ടും, ഇമ്മീഡിയറ്റ് ആയിട്ടല്ല, അതിനൊരു ഒരു ടാബ്ലറ്റ് ചെയ്ത് എടുക്കാനായിട്ട് ഒരു എന്താ പറയണേ ഒരു സമയമുണ്ട്, അത് ആ സമയം കഴിഞ്ഞാലേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇതൊക്കെ ആണെങ്കിലും ഈ പല ബാൻഡ് ഇപ്പോൾ ഫിറ്റ്ബിറ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇതൊക്കെ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ ബ്രാൻഡ് അംബാസഡേഴ്സ് എന്ന് പറയുന്നത് അങ്ങ് ഹൈ സെലിബ്രിറ്റീസാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഫിറ്റ്ബിറ്റിൻ്റെ ഇതായിരുന്നു അംബാസഡറാണ് അദ്ദേഹം. അപ്പോൾ പക്ഷേ ഭയങ്കര സ്റ്റൈലിഷാണ് കേട്ടോ, ബ്രാൻഡ് ഭയങ്കര സ്റ്റൈലിഷാണ്, ഭയങ്കര രസമാണ്, അതിൻ്റെ കിട്ടുന്ന ഡേറ്റയൊക്കെ കറക്റ്റാണ്. പക്ഷേ ഇച്ചിരി ഡിലേ ഉണ്ടെന്ന് മാത്രമേ എനിക്ക് ആസ് എ യൂസർ എനിക്ക് തോന്നിയിട്ടുള്ളൂ. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പറയും, ഇന്നത്തൊരു വൂപ്പ് ലൈഫ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അപ്പോൾ ആക്ച്വലി ഇതിപ്പോൾ നമ്മളിപ്പം എത്രയാണ് പ്രായം, 28 അല്ലെങ്കിൽ 30 നമ്മുടെ പ്രായമെങ്കിൽ, നിങ്ങൾ ഇപ്പോഴത്തെ നിങ്ങളുടെ ബയോളജിക്കൽ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മുടെ ഹൈറ്റ് വെയിറ്റ് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമ്മുടെ സ്ട്രെസ് ലെവലൊക്കെ കഴിഞ്ഞ് എനിക്കൊരു 28 ഡേയ്സോ 30 ഡേയ്സോ കഴിഞ്ഞിട്ടാണ് ഈ വൂപ്പ് ലൈഫ് കാണിക്കുന്നത്. അപ്പോൾ പലരുടെയും നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇപ്പോൾ 30 വയസ്സാണെങ്കിൽ 42 വൂപ്പ് ലൈഫ് ആണ്, അതായത് നീ 42-കാരൻ്റെ ഇതിലാണ് ഇപ്പോൾ ഇരിക്കുന്നതെന്നാണ് അതിനകത്ത് കാണിക്കുന്നത്. അപ്പോൾ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയുടെ നോക്കുകയായിരുന്നു, അദ്ദേഹത്തിന് എത്ര 30 എത്രയാ എനിക്ക് കറക്റ്റ് ഏജ് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വൂപ്പ് ലൈഫ് കാണിക്കുന്നത് 28 വയസ്സാണ് വൂപ്പ് ലൈഫ്. അതായത് 28-കാരൻ്റെ ആ എത്രയാണോ 28-ൽ ഒരാൾക്ക് ആ ഹൈറ്റിലും ആ ഹൈറ്റിൽ അനുസരിച്ചുള്ള ഒരാൾക്ക് വേണ്ടത് അതിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോയ്ക്ക് എന്നുള്ളൊരു കാര്യമാണ് വൂപ്പ് ലൈഫ് പറയുന്നത്. സി അങ്ങനെയും കുറേ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ്. പക്ഷേ ഈ പറഞ്ഞ കോമ്പറ്റീറ്ററായിട്ട് വന്നിട്ട് അവരുടെ ഒരു ചെറിയൊരു സംഭവമായിട്ടാണ് ഒരു ഇപ്പോൾ ആ ഒരു കൈ ഇങ്ങനെ അനക്കുന്ന നമ്മളൊരു സ്റ്റെപ്പ് കൂടുതലായിട്ട് കാണും. പക്ഷേ അതൊരു അപ്ഡേറ്റ് മാറ്റാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഉള്ളൂ, മാറ്റുമായിരിക്കും. അപ്പോൾ എന്താണെങ്കിലും ടെക് ലോകത്ത് അങ്ങനൊരു പുതിയൊരു കാഴ്ച അല്ലെങ്കിൽ ഒരു അറിവ് കൂടെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ. യു ആർ ലിസണിംഗ് ടു സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യ.

0: ആയിട്ട് എന്താ സംഭവത്തിലേക്ക് പോകുന്ന ഒരു സമയമായിരിക്കാണ്. എന്താണ് മിനി പത്മ, എന്താ സംഭവം?
1: വേൾഡ് കപ്പിനെ കുറിച്ചാണ് കേട്ടോ അക്ഷയ് പറഞ്ഞത്. വേൾഡ് കപ്പിൽ നമുക്ക് ഒരുപാട് നല്ല മുഹൂർത്തങ്ങൾ ഉണ്ടാവാറുണ്ട്. അതുപോലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് ഗോൾ അടിക്കുന്നതും എല്ലാം നമ്മൾ കാണാറുണ്ട്. ഇത്തവണത്തെ ലോകകപ്പിൽ ഏറ്റവും വേഗത്തിൽ ഗോൾ ചെയ്ത് സ്കോർ ചെയ്തിട്ട് വാർത്തകളിൽ ഇടം പിടിച്ച ഒരു താരമാണ് പാരഗ്വേയുടെ മത്തിയാസ് ലാർസ. ശനിയാഴ്ച നടന്ന മത്സരമായിരുന്നു, തുർക്കിക്കെതിരായിട്ടുള്ള മത്സരത്തിൽ വെറും 65 സെക്കൻഡുകൾക്കുള്ളിലാണ് താരം സ്കോർ ചെയ്തത്. എല്ലാവരും കൈയടിച്ചു, പരാഗ്വേ വിജയത്തിലെത്തിക്കാനും താരത്തിന് കഴിഞ്ഞു. എന്നാൽ മത്സരത്തിനിടെ വിചിത്രമായിട്ടുള്ള ഒരു വിവാദത്തിൽ താരം അകപ്പെട്ടു കേട്ടോ. ഈ സംഭവം നടന്നുകൊണ്ടിരിക്കുമ്പോൾ മൈതാനത്ത് വെച്ച് റഫറിയുടെ വാച്ച് അടിച്ചു മാറ്റി എന്നതാണ് ഇദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണം. മത്സരം ഇടയ്ക്ക് ചൂട് പിടിച്ചു, ഇരു ടീമിലെയും താരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉന്തും തള്ളും ഒക്കെ ആയി. അപ്പൊ കളിക്കാർ തമ്മിലുണ്ടായിട്ടുള്ള ഈ തർക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു മത്സരം നിയന്ത്രിച്ച റഫറി ഇവാൻ ബട്ടൺ, അദ്ദേഹം ശ്രമിച്ചു. ഇതിനിടെ ഈ റഫറിമാരുടെ കയ്യിലൊക്കെ രണ്ട് വാച്ച് ഉണ്ടാവില്ലേ, അതിലൊന്ന് താഴെ ഊർന്ന് വീണു. ആ വിഷയം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരി തന്നെ വരും. അങ്ങനെ മൈതാനത്ത് കിടന്ന വാച്ച് ഇങ്ങനെ, ഇത് ഇവിടെ പ്രശ്നം നടക്കാണ് കേട്ടോ, ഇവിടെ യുദ്ധം നടക്കാണ്. അതിനിടയിൽ ഒരാൾ വീണ് കിടക്കുന്ന വാച്ചൊക്കെ എടുത്ത് കയ്യിലൊക്കെ കെട്ടി എടുത്തു, കയ്യിലൊക്കെ കെട്ടി കുറച്ചു നേരം അത് ഇട്ടിട്ടാണ് ആള് മൂവ് ഒക്കെ ചെയ്തത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു കൊടുത്തത്. പക്ഷെ അദ്ദേഹത്തിനെതിരെ കടുത്ത വിമർശനമാണ് കേട്ടോ ഉയർന്നത്. ആ വിഷ്വൽ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും കേട്ടോ, അത് എടുക്കുന്നതും അത് പോകുന്നതും ഒക്കെ നമുക്ക് ഇതിന് കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അയ്യോ, ചിരിച്ച് ചിരിച്ച് എന്തിനാണ് ഇദ്ദേഹം ഇങ്ങനെ ചെയ്തത് എന്നുള്ളൊരു സംശയം തോന്നും. ഇതുണ്ട്, അടിപിടി ബഹളാണ് ഇവിടെ നടക്കുന്നത്. അടിപിടി ബഹളം നടക്കുന്നു, വാച്ച് താഴെ വീഴുന്നു, എടുക്കുന്നു. കമന്ററി കൊടുക്കാൻ പറ്റിയ സാധനമാണ്.
0: എന്നിട്ട്
1: എല്ലാരും നോക്കുന്നുണ്ടോ അങ്ങോട്ടും
0: ഇങ്ങോട്ടൊക്കെ
1: ഇങ്ങനെ ചെയ്തൊരു മനുഷ്യൻ ഇദ്ദേഹം വലിയ രീതിയിൽ വാർത്തകളിൽ ഇപ്പൊ ഇടം പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞ ഒരു കൗതുകത്തിന് ചെയ്തിരിക്കുന്നത്, താഴെ വീണ് കിടക്കുന്ന ഒരു വാച്ച്, അത് അവിടെ ബഹളമൊക്കെ ഒന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇത്രയും ക്യാമറ കണ്ണുകൾക്കിടയിലാണ് താൻ നിൽക്കുന്നതെന്ന് അറിയാം. അപ്പൊ കണ്ടു, ഒന്ന് കണ്ടപ്പോ ഒന്ന് ആഹ കൊള്ളാലോ കെട്ടി, പിന്നെ തിരിച്ചു കൊടുത്തില്ലേ. അതിന് ഇത്രയും വലിയ പ്രശ്നം ഉണ്ടാക്കണം എന്നാ ചോദിക്കുന്നത്. പക്ഷെ ആളുകൾ അതിന് രണ്ട് രീതിയിലാണ് വിമർശിക്കുന്നത്. അത് കണ്ട ഉടനെ അത് റഫറീഡാണെന്ന് മനസ്സിലാക്കേണ്ടതല്ലേ. എടുത്തിട്ട് ക്ലാസ്സിൽ അച്ചടക്കമുള്ള കുട്ടികൾ സാർ ഇതാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കൊടുക്കേണ്ടതായിരുന്നില്ലേ. പക്ഷെ എപ്പോഴും നമ്മുടെ ഉള്ളിലൊക്കെ ഒരു വികൃതിക്കാരനായിട്ടുള്ള ഒരു കുട്ടിയുണ്ട്. അതുപോലെ തന്നെയാണ് ആ പരഗ്ഗയുടെ കളിക്കാരൻ ചെയ്തത്. അതിന് ആ രീതിയിൽ എടുക്കണ്ടു. അത് നോക്കിയപ്പോഴാണ് ഞാൻ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗോൾ വേൾഡ് കപ്പിൽ വന്നത് ഏതാന്ന് നോക്കിയത്. നമുക്ക് കളി തുടങ്ങിയിട്ടൊന്ന് സെറ്റാവാനൊരു നേരം വേണ്ട. പക്ഷേ അതിന് മുമ്പ് ഗോൾ അടിച്ചൊരു വ്യക്തി ആരാന്നറിയോ? അദ്ദേഹത്തിന്റെ പേര് ഹക്കൻ സുക്കൂർ, തുർക്കിയുടെ താരമാണ്. കളി തുടങ്ങി, ഫസ്റ്റ് വീസിൽ തുടങ്ങി 11th സെക്കൻഡിലധികം ഗോൾ അടിച്ചു സൗത്ത് കൊറിയക്കെതിരെ. 2002 ഈ ഒരു മത്സരം നടന്നത്. വളരെ പെട്ടെന്ന് കണ്ണിമ ചിമ്മുന്നതിന് മുമ്പേ ഗോൾ വന്നു. 15th സെക്കൻഡിൽ ഗോൾ അടിച്ച ആളുണ്ട്, ആളുടെ പേര് വെക്ലാവ് മാസ്ക്, ചെക്കോസ്ലോവേക്യൻ കളിക്കാരനാണ്. 1962 ഈ ഫാസ്റ്റസ്റ്റ് ഗോൾ വന്നത്. കളിയുടെ 25th സെക്കൻഡിലും ഗോൾ വന്നിട്ടുണ്ട് ഏണസ്റ്റ് ലെനർ, ജർമ്മനിയുടെ. 1934 വേൾഡ് കപ്പിലാണ് ആ ഗോൾ. 28th സെക്കൻഡിൽ വന്നു ബ്രയാൻ റോബ്സൺ, ഇംഗ്ലണ്ടിന്റെ. 1982 30th സെക്കൻഡിൽ ഗോൾ വന്നിട്ടുണ്ട് ക്ലിന്റ് ഡംസി, അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ. 2014 ഘാനയ്ക്കെതിരായിട്ട് കളിച്ച മത്സരത്തിലിറക്കിയാണ് ഇങ്ങനെ ഫാസ്റ്റസ്റ്റ് ഗോളുകൾ വന്നത് വേൾഡ് കപ്പിന്റെ ഹിസ്റ്ററി വെച്ച് നോക്കുമ്പോൾ. അപ്പോൾ കണ്ണിമ ചിമ്മുന്നതിന് മുമ്പ് ഒരു ഗോൾ വരിക.
0: അല്ല, ഈ നമ്മള് വേൾഡ് കപ്പിന്റെ നമ്മള് ആദ്യത്തെ കഴിഞ്ഞ ആഴ്ച എന്ന് പറയുന്നത്, നമ്മൾ ആദ്യത്തെ ആഴ്ച എന്ന് പറയുന്നത് നമ്മളെ എല്ലാം ത്രില്ലടിപ്പിച്ചേക്കുന്ന ഒരു വേൾഡ് കപ്പ് ആയിരുന്നു. അതിനുശേഷം ഈ ഇപ്പൊ ഈ കഴിഞ്ഞ വീക്കെൻഡ് എന്ന് പറയുന്നത് നമ്മളിപ്പോ പറയുന്ന റെക്കോർഡുകൾ പൊരുത്തിച്ച ഒരു വീക്കെൻഡ് കൂടെ ആയിപ്പോയി. അല്ലെ, ഈ അതിനിടയ്ക്ക് നമ്മൾ ഏത് രാജ്യമായിരുന്നു മിനി പത്മ സെൽഫ് ഗോൾ അടിച്ചത്? ഒരു ഒരു നാലാമത്തെ
1: സൗദി അടിച്ചിരുന്നു. സൗദി ഇപ്പൊ കഴിഞ്ഞ മത്സരത്തിൽ സ്പെയിൻ 4-1
0: ശരി. അല്ല, ആ ഗോൾ ഞാൻ നമ്മള് അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഗോൾസ് എല്ലാം മൊത്തമാണ് ഇത്തരത്തിലുള്ള രീതിയിൽ സംഭവിക്കുന്നത്. പക്ഷെ മിനി പത്മ പറഞ്ഞ പോലെ ആ ആദ്യത്തെ ഇടി മിന്നൽ വേഗത്തിലുള്ള ഒരു ഗോള്,
1: അയ്യോ അതെങ്ങനെ വരുന്ന, കാരണം കളത്തിലിറങ്ങി കളിയുടെ വിസിൽ തുടങ്ങിയിട്ട് 11 സെക്കൻഡ് പറയുമ്പോ ഒരു കണ്ണ് ഇങ്ങനെ അടച്ച് ഇങ്ങനെ തുറന്ന് ഒന്ന് കണ്ണടയ്ക്കുന്ന നേരത്തേക്ക് ഗോള് വന്നു. അതായത് ഗോള് സെറ്റായി, ഏതോ ഒന്ന് സെറ്റാവാൻ സമയം എന്താന്ന് ആ ഗോള് പറഞ്ഞിട്ടുണ്ട്.
0: തീർച്ചയായിട്ടും. അതുപോലെ തന്നെ ഈ ഫുട്ബോളിന്റെ കാര്യം പറഞ്ഞപ്പോ നമ്മുടെ ഇന്ത്യയുടെ ഫുട്ബോൾ ഫെഡറേഷന്റെ പേരുകൂടെ മാറ്റി,
1: അത് മാറ്റണം എന്നാ പറയുന്നത്. ഓൾ ഇന്ത്യ ഫെഡറേഷൻ എന്നുള്ളത് മാറ്റിട്ട് പുതിയൊരു പേരിലേക്ക് പോകണം എന്നുള്ള ഒരു പ്രമേയം ഒക്കെ കൊടുത്തിട്ടുണ്ട്.
0: അപ്പൊ
1: അസോസിയേഷന്റെ പേര് മാറ്റണം എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്തായാലും അങ്ങനെ വേണ്ട, പുതിയൊരു പേര്. അപ്പൊ എനിക്കൊന്ന് പുതിയ പേരിനായിട്ടുള്ള ചർച്ചകളൊക്കെ, പേര് നിങ്ങൾ മാറ്റിക്ക, എങ്ങനെയെങ്കിലും ഒരു ലോകകപ്പ് കളിക്കാൻ വേണ്ടിട്ട് നോക്കുന്നുണ്ട്.
0: ഈ വാർത്ത കണ്ടപ്പോൾ ഞാൻ വിചാരിക്കായിരുന്നു, അതായത് നമ്മൾ ഈ ഒരു കാലത്ത് നമുക്ക് ഇന്ത്യ അതിനകത്ത് വരുന്നില്ലെന്ന് പറഞ്ഞ് വലിയൊരു, ഇപ്പം 90s കാലഘട്ടം ഒക്കെ ആണെങ്കിൽ പോട്ടെ, പക്ഷെ ഇന്ന് നമ്മുടെ അത്രയധികം ഇന്ത്യ മേലെ നിൽക്കുന്ന സമയത്ത് നമുക്കൊരു വേൾഡ് കപ്പിൽ വരാൻ പറ്റുന്നില്ല എന്ന് പറയുന്നു. അത് എങ്ങനെയെങ്കിലും ഒരു മിന്നൽ വേഗത്തിൽ വന്നിരുന്നെങ്കിൽ എന്ന് നമ്മൾ ആഗ്രഹിച്ചു പോകും.
1: ഈ 11 സെക്കൻഡിൽ ഗോൾ അടിച്ചെന്ന് പറഞ്ഞപ്പോഴേ ഞാനിങ്ങനെ അന്വേഷിച്ചു പോയത് അറിയുന്നറിയാം, നമ്മുടെ IM വിജയനാണ്. IM വിജയൻ സ്കോർഡ് ഹിസ് ഫാസ്റ്റസ്റ്റ് ഇന്റർനാഷണൽ ഗോൾ ഇൻ ജസ്റ്റ് 20 സെക്കൻഡ്സ്. 12 സെക്കൻഡിനുള്ളിൽ ഹിസ്റ്ററിക് സ്ട്രൈക്ക് ഉണ്ടായിരുന്നു. അതെന്താണെന്നറിയോ, 1999 സൗത്ത് ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷൻ സാഫ് മത്സരത്തിൽ ഭൂട്ടാൻ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു ഗോൾ, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ വന്നിരിക്കുന്നത് IM വിജയന്റെ ഭാഗത്തു നിന്നാണ്. അയ്യോ, അത് ഭയങ്കര സംഭവമാണ്. IM വിജയൻ സ്കോർഡ് ഹിസ് ഫാസ്റ്റസ്റ്റ് ഇന്റർനാഷണൽ അന്താരാഷ്ട്ര ഗോളാണ് 12 സെക്കൻഡ്. അപ്പൊ ഒന്നാലോചിച്ചൊക്കെ, ഒരു വേൾഡ് കപ്പിൽ 11 സെക്കൻഡിൽ ഗോൾ എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ ഒരു ഗോൾ, നമ്മുടെ ഇന്ത്യയുടെ സ്വന്തം ഫാസ്റ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ വന്നിരിക്കുന്നത് IM വിജയന്റെ ഭാഗത്തു നിന്നാണ്. അയ്യോ, അത് ഭയങ്കര സംഭവമാണ്. IM വിജയൻ സ്കോർഡ് ഹിസ് ഫാസ്റ്റസ്റ്റ് ഇന്റർനാഷണൽ

0: പന്ത്രണ്ടാമത്തെ സെക്കൻഡ് എന്ന് പറയുമ്പോഴേ
1: ഇല്ലെന്ന് ആലോചിക്കും ഞാൻ ആദ്യത്തെ എപ്പോഴും ആലോചിക്കും എത്രയോ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കളിക്കാരനായിരുന്നു അല്ലേ. അദ്ദേഹം പോലും എത്രയോ നമുക്ക് പണ്ട് ഈ റെയിൽവേയിൽ കളിക്കുന്ന അല്ലെങ്കിൽ ഇതുപോലെയുള്ള സർക്കാർ മേഖലയിൽ ഫുട്ബോൾ ടീമും വോളിബോൾ ടീമും എന്നൊക്കെ പറയുമ്പോൾ അത്രയും മികവുള്ള ആളുകൾ തന്നെയായിരുന്നു. പക്ഷെ ഇവർക്കൊന്നും ആ ഒരു ഇന്റർനാഷണൽ ലെവലിലേക്ക് എത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ളതാണ് ഒരു വലിയൊരു
0: സംഘടന. ക്രിക്കറ്റിനെ ഇത്രയധികം സ്നേഹിക്കാൻ കൊണ്ടാടുകയൊക്കെ ചെയ്യുന്ന ഒരു രാജ്യത്ത് ഫുട്ബോളിന് ഏറ്റവും അധികം പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിലും അതുപോലെ കൊൽക്കത്തയൊക്കെ ഇതിന്റെ ഫുട്ബോളിന്റെ തട്ടകമാണ്. ഇത്രയും പ്രതിഭകൾ ഉണ്ടായിട്ട് നമുക്ക് കളിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുമ്പോൾ സങ്കടമാണ്. ഐ എം വിജയനൊക്കെ ഓരോ ഫുട്ബോൾ കാലഘട്ടത്തിൽ ഇങ്ങനെ അർജന്റീനയ്ക്ക് വേണ്ടിയിട്ടും പോർച്ചുഗലിന് വേണ്ടിയിട്ടും ബ്രസീലിന് വേണ്ടിയിട്ടൊക്കെ അവർ കപ്പ് നേടിയിട്ട് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് നമ്മൾ ഇന്ത്യ ഈ കപ്പ് നേടും എന്ന് പറയുന്ന ഒരു വേൾഡ് കപ്പ് എന്നുണ്ടാവും.
1: തീർച്ചയായിട്ടും. അപ്പൊ എന്തായാലും ആ ഏറ്റവും വേഗത്തിൽ തന്നെ ഗോൾ നേടിയേക്കുന്ന ആ ഒരു കാര്യം തന്നെയാണ് ഈ വട്ടത്തെ ഫിഫ വേൾഡ് കപ്പിൽ തന്നെ ആ ഒരു കാര്യം.
0: അത് ശ്രദ്ധേയമായത് ആ വാച്ചും കൂടി അങ്ങനെ ആയതാണ്. റഫറിയുടെ വാച്ച് വീണത് എടുത്തിട്ട് കെട്ടിയതോടുകൂടിയാണ് അദ്ദേഹം ശ്രദ്ധാതാറായത്. സാധാരണഗതിയിൽ 20 സെക്കൻഡിൽ താഴെ ഗോൾ അടിച്ചതിലാണ് അദ്ദേഹത്തിന് ആഘോഷിക്കപ്പെടേണ്ടത്. പക്ഷെ ഇപ്രാവശ്യം ആഘോഷിക്കപ്പെട്ടത് റഫറിയുടെ വാച്ച് അടിച്ചു മാറ്റാൻ ശ്രമിച്ചു എന്നാണ്. അടിച്ചു മാറ്റാൻ നല്ല സുഹൃത്തുക്കളെ ശ്രമിച്ചു.
1: ആ ദൃശ്യം കാണാത്തവരാണെങ്കിൽ യൂട്യൂബിൽ ചെന്ന് കഴിഞ്ഞാൽ കള രസമുണ്ട്. ഞാൻ ആ വിഷ്വൽസ്
0: കണ്ടിട്ടില്ലായിരുന്നു
1: അല്ലെങ്കിൽ ആ റീൽസിൽ എവിടെയെങ്കിലും കാണാം. എന്തായാലും ഇന്ന് കാണുക, അത്തരത്തിലൊരു രസകരമായിട്ടുള്ളൊരു സംഭവം ഈ നമ്മുടെ ഈ വട്ടത്തെ ഫിഫ വേൾഡ് കപ്പിൽ നടന്നിട്ടുണ്ട്.
2: You're tuned into Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്ന കാര്യത്തിൽ തീരുമാനമെടുത്തിട്ടില്ലെന്ന് വി ഡി സതീശൻ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. സ്ത്രീ സുരക്ഷാ പെൻഷൻ സാമൂഹ്യ ക്ഷേമ പെൻഷന്റെ ഭാഗമല്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ നിയമസഭയിൽ. കഴിഞ്ഞ സർക്കാർ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് തുടങ്ങിയതാണ് ഈ പദ്ധതി. സ്ത്രീ സുരക്ഷാ പെൻഷൻ തുടരുന്നതിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. സാമൂഹ്യക്ഷേമ പെൻഷൻ മുടങ്ങാതെ കൊടുക്കും, അതിനുള്ള നടപടി സ്വീകരിക്കും. ഈ മാസത്തെ പെൻഷൻ ഉത്തരവ് നാളെ ഇറങ്ങും. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കുന്നതിൽ കാലതാമസമുണ്ടാകില്ല. ജനങ്ങളോട് നൽകിയ വാഗ്ദാനം എത്രയും പെട്ടെന്ന് പാലിക്കുമെന്ന് മുഖ്യമന്ത്രി നിയമസഭയിൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതു ചർച്ച നിയമസഭയിൽ ആരംഭിച്ചു. സർക്കാരിന്റെ സ്വകാര്യ നിക്ഷേപ നയം, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധം പരാജയപ്പെട്ടത് പ്രതിപക്ഷം അടിയന്തര പ്രമേയമായി സഭയിൽ ഉന്നയിക്കും. മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി രംഗത്ത്. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. വീര്യം കുറഞ്ഞതെന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരം. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കുമെന്നും സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രവും വീര്യം കുറഞ്ഞത് കൂടിയത് ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തം. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മദ്യവ്യാപനമെന്ന് കാന്തപുരം. പുതിയ മദ്യനയം ദൂരവ്യാപക പ്രത്യാഘാതം ഉണ്ടാക്കുന്നത്. അത് മദ്യവ്യാപനത്തിനും പുതിയ മദ്യ കമ്പനികളുടെയും ഇനങ്ങളുടെയും കുത്തൊഴുക്കിന് കാരണമാകും. വാക്കാണ് വലുതെന്ന് പലവട്ടം പറഞ്ഞ മുഖ്യമന്ത്രി പുതിയ നയവുമായി മുന്നോട്ട് പോകരുത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതിനോടും പ്രകടന പത്രികയോടും നീതി പാലിക്കണമെന്ന് കാന്തപുരം വിഭാഗം. പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി പുനർനിർണയം വ്യക്തമാക്കിക്കൊണ്ടുള്ള വിജ്ഞാപനം ചെയ്യാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേതാകും ആദ്യം വിജ്ഞാപനം ചെയ്യുക. കേരളത്തിലെയും കർണാടകയിലെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വ്യാപ്തി വിദഗ്ധ സമിതി അന്തിമമാക്കിയിട്ടില്ല. അന്തിമ സമയം സമ്മതം നൽകിയ ഒരേ ഒരു സംസ്ഥാനം ഗുജറാത്ത് മാത്രമാണ്. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് അന്വേഷണം തുടരുന്ന പശ്ചാത്തലത്തിൽ എല്ലാവരും അയോധ്യ വിട്ടുപോകാൻ പാടില്ലെന്ന് SIT നിർദ്ദേശം. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവയിൽ വൻ ക്രമക്കേട് നടന്നിട്ടുണ്ട്. ട്രസ്റ്റ് ഭാരവാഹികൾക്കും ക്ഷേത്ര ജീവനക്കാർക്കും ഈയൊരു പശ്ചാത്തലത്തിലാണ് കടുത്ത നിർദ്ദേശം നൽകിയത്. നീറ്റ് UG പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ കസ്റ്റഡിയിൽ. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലാണ് സംഭവം. ബയോമെട്രിക് ഓപ്പറേറ്റർമാരും ഇടനിലക്കാരും ഉൾപ്പെടെ പിന്നിൽ വൻ റാക്കറ്റ് എന്ന സംശയം. ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യും. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരം പുറത്തുവരികയുള്ളൂ. കർശനമായ സുരക്ഷാ ക്രമീകരണങ്ങളിലാണ് ബീഹാറിൽ ഉടനീളം നീറ്റ് UG പുനഃപരീക്ഷ നടന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി സ്വിറ്റ്സർലൻഡിലെ ബർഗൻസ്റ്റോക്കിൽ ആരംഭിച്ച US ഇറാൻ ഒന്നാംവട്ട ഔദ്യോഗിക ചർച്ച പൂർത്തിയായി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ അതിനിടെ യോഗത്തിൽ വലിയ സംഘർഷത്തിന് കാരണമാക്കി. ലബനോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ചർച്ചകളിൽ അനുകൂലമായ തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഹോർമോസ് കടലെടുക്ക് US സൈന്യം പിടിച്ചെടുക്കുമെന്നായിരുന്നു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഭീഷണിപ്പെടുത്തിയത്. US ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാ മുറിയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. ചർച്ചയിലെ സംഘർഷങ്ങൾ നയതന്ത്രത്തിൽ സ്വാഭാവികമെന്ന് US വൈസ് പ്രസിഡന്റ് JD Vance. പ്രതിസന്ധികൾക്കിടയിലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടുണ്ട്. ലോകകപ്പിൽ ആവേശപ്പോരിൽ ന്യൂസിലൻഡിനെ 1-0 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഈജിപ്ത്. 57 മിനിറ്റിലധികം 1 ഗോളിന് പിന്നിലായ ശേഷം 3 തിരിച്ചടിച്ചാണ് ചരിത്ര വിജയം നേടിയത് ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യം ജയം നേടുന്ന ടീമായി ഈജിപ്ത് മാറി. മുസ്തഫ സിക്കോ, മുഹമ്മദ് സലാം, മെഹമ്മൂദ് ട്രസ്ഗിയാണ് ഈജിപ്തിന്റെ ഗോൾ സ്കോറർമാർ. ന്യൂസിലൻഡിന്റെ ഗോൾ ഫിൻ സർമാന്റെ വകയായിരുന്നു. ലോകകപ്പിൽ സൌദിയെ ഗോൾ മഴയിൽ മുക്കിൽ മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ഗോളുകൾക്ക് ജയം. മൊയർ ജബാലിന ഇരട്ട ഗോൾ. 10th മിനിറ്റിൽ ലമീൻ യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2nd താരമായി ലമീൻ യമാൽ മാറി. 1st 17 ഗോൾ നേടിയ ബ്രസീലിന്റെ ഇതിഹാസ താരം പെലെയാണ്. ഫിഫ ലോകകപ്പിൽ കരുത്തരായി യുറുഗ്വായ സമനിലയിൽ തളിച്ച കേപ്പ് വേർഡി 21 മിനിറ്റുകളിലാണ് കേപ്പ് വേർഡെയുടെ ഗോളുകൾ ഉണ്ടായത്. ആദ്യ മത്സരത്തിൽ സ്പെയിനെ വേർഡേ ഗോൾരഹിത സമനിലയിൽ തളച്ചിരുന്നു. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന നിർദ്ദേശവുമായി പോലീസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനത്തിൽ 41 വാഹനാപകടം, 4 പേർ മരിച്ചു, 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു എന്ന് ദുബായ് പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അടുത്ത വാർത്ത 10 മണിക്ക്.
4: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
5: Mexico, United States, Canada.
6: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
7: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
6: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
8: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
6: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
9: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
10: Time check.
9: Brought to you by Ozone Cargo.
3: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 7 മിനിറ്റ്.
9: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
10: Weather update.
9: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 58%.
10: Weather update
9: was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നമ്മൾ ഈ ഓരോ ദിവസം തിരക്കിട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നു. നമ്മൾ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് പോകുന്ന വഴിക്ക് നമുക്ക് മേടിക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുന്നു. എന്നിട്ട് ഉച്ചയ്ക്ക് നമ്മൾ ഓഫീസിൽ ചെല്ലുന്നു. നമുക്ക് ഉച്ചയാകുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു വലിയൊരു ധൈര്യം ഉണ്ട്, അതായത് ലെറ്റ്സ് ടേക്ക് ഡയറ്റ്. നമുക്ക് ഉച്ചയ്ക്കൊന്നും കഴിക്കണ്ട, നമുക്ക് ഡയറ്റ് പിടിക്കാം അല്ലേ. ആ ഒരു സാധനം വൈകിട്ടൊരു 3-4 മണി ആകുമ്പോഴത്തേക്ക് വിശന്ന് അടുത്തുള്ള ഏതെങ്കിലും ഒരു ചായക്കടയിൽ പോയിട്ട് നല്ല ചായയും അതുപോലെ നല്ല എണ്ണക്കടികളും ഒക്കെ അങ്ങോട്ട് കഴിച്ച് നമ്മളെന്താ പറയുക, നല്ല അങ്ങോട്ട് ഒരു ഗ്യാസ് നമ്മുടെ ശരീരത്തേക്ക് മുഴുവൻ അങ്ങോട്ട് അടിച്ച് കയറി വൈകിട്ടും എന്നിട്ട് നല്ലപോലെ കഴിച്ച് കിടന്നുറങ്ങുന്ന ഒരു ശീലമാണോ നിങ്ങൾ? ഞാനിത് കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂ ആണായിരുന്നു. ഇതൊരു ജാപ്പനീസുകാരോട് ചോദിച്ചേക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ, ആ രാജ്യത്ത് നടക്കുന്ന ചില കാര്യങ്ങൾ, അവരുടെ രാജ്യത്തെ രീതികൾ, അവരെങ്ങനെയാണ് ഓഫീസിൽ പോകുന്നത്, അതായത് അദ്ദേഹം പറഞ്ഞ ഒരു വലിയൊരു ഫാക്ടർ ഉണ്ടായിരുന്നു, എന്നെ ഭയങ്കരമായിട്ട് ചിന്തിപ്പിച്ചൊരു കാര്യമാണ്. ഈ കാശുള്ള രാജ്യം അല്ലെ, സമ്പന്നമായിട്ടുള്ള രാജ്യം, അവിടുത്തെ ജനങ്ങൾ ഒരുപാട്, അവർക്ക് സമ്പന്നതയുണ്ട്, അതുകൊണ്ട് അവർക്ക് ഒരുപാട് കഴിക്കാനായിട്ട് അവർ റെഡിയാണ്, അവർ വില്ലിങ് ടു പേ ആണ്. അപ്പോൾ അവർ ഒരുപാട് കഴിക്കും. അപ്പോൾ ഒരുപാട് കഴിക്കുമ്പോൾ എന്താ സംഭവിക്കുക? ഒരുപാട് അസുഖങ്ങൾ വരും. ആ അങ്ങനെ ഒരു അസുഖങ്ങൾ വന്നാൽ നമുക്ക് വീണ്ടും ഹോസ്പിറ്റലിലേക്ക് പോകണം, നമുക്ക് ചിലവുകളും കാര്യങ്ങളും ഒക്കെ തന്നെ കൊടുക്കണം. അപ്പോൾ ഈ ജപ്പാനിൽ ഇവർ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അങ്ങനൊരു സംഭവം ഉണ്ടെങ്കിൽ, അതായത് ഒരു അസുഖവും കാര്യങ്ങളുണ്ടെങ്കിൽ, ഗവൺമെൻറ്റാണ് നമുക്ക് പൈസ തരുന്നത്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ് വെറുതെ ഗവൺമെൻറ്റിൻ്റെ പൈസ പോവാതിരിക്കുക അല്ലെങ്കിൽ വേസ്റ്റ് ആവാതിരിക്കുക എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതിനുവേണ്ടി ഗവൺമെൻറ് എന്തൊക്കെ കാര്യങ്ങളാണ് അവിടുത്തെ ഹെൽത്ത് എന്നുള്ളൊരു കാര്യം ചെയ്യുന്നത്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും എന്താ പറയുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി, ഇത്രയും അധികം പോപ്പുലേഷൻ ഉണ്ട് ജപ്പാനിൽ നോക്കുന്ന ആ സമയത്ത്, അവരിൽ ഒബേസിറ്റി എന്ന് പറയുന്ന ഒരു കാര്യം വളരെ വളരെ ലോ ആണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് ഏതെങ്കിലും വണ്ണമുള്ള ഒരു ജപ്പാൻകാരനെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടാവാം, ഒന്നോ രണ്ടോ. എന്നാലൊരു ഇന്ത്യക്കാരെ കാണുന്ന പോലെ അത്രയല്ല നമ്മൾ. ഞാനിത് കളിയാക്കി പറയാല്ല കേട്ടോ, ഇത് നമ്മൾ റിയലൈസ് ചെയ്യേണ്ട ഒരു പോയിൻ്റാണ്, നമ്മളൊരു ഹെൽത്ത് ഫാക്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വോയിസ് എൻ്റെയിലുണ്ട്, ഞാൻ അത് കേൾപ്പിക്കാം, അതൊന്ന് കേട്ടിട്ട് ബാക്കി നമുക്ക് സംസാരിക്കാം.
1: We cannot use car to go company. We have to go to the nearest station or sometimes bicycle to the station. Every day we are doing exercise. But when I travel to India, food has a lot of oil. Cholesterol goes up. HbA1c goes up. Visceral fat become more. Then you will get kidney failure. You now stop to reduce. Don't go up, up, up, up, up for cancer. In Japan, cancer is a curable disease. But in India, cancer is death disease. Don't eat much. Only 80% get full. Stop.
2: Harahachibu.
1: Harahachibu me. Until you become rich. So now you can eat more. That's yes. Why like lifestyle disease goes up. In Japan, if we get more sick, government have to pay more. Ooh. So government start to protect economic crisis. Everybody have to go annual health checkup.
0: യെസ് ഒന്ന് കേട്ട് നിങ്ങൾക്ക് ഒരു പക്ഷെ മനസ്സിലായെന്ന് വിചാരിക്കും. ഞാനത് ഇച്ചിരി വിശദമാക്കിയിട്ട് പറയാം. ഈ ജപ്പാനിലെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓഫീസിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് അതിന് ക്രൈറ്റീരിയസ് ഉണ്ട് കേട്ടോ. ഞാനത് പണ്ടും കേട്ടിട്ടുണ്ട്, കാർ എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്ര ഇതാണ്, ഇതൊക്കെയാണ് ക്രൈറ്റീരിയസ്. അല്ലാത്തവരൊക്കെ തന്നെ നടന്ന് വേണം ഓഫീസിൽ പോകാൻ എന്നുള്ളൊരു കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതായത് പബ്ലിക് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ സൈക്കിൾ എടുത്തിട്ടോ നിങ്ങൾ ഓഫീസിലേക്ക് നടന്ന് വേണം പോകാൻ എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞ പിന്നത്തെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത്, ജപ്പാനിലെ ക്യാൻസർ എന്ന് പറയുന്നത് ഒരു ക്യൂറബിൾ ആയിട്ടുള്ള ഒരു ഡിസീസാണ്. പക്ഷേ എന്നാൽ ഇന്ത്യയിൽ അതല്ല. കാരണം ഇന്ത്യയിൽ നമ്മൾ ദിവസവും കഴിക്കുന്നത് ഈ എണ്ണപ്പലഹാരങ്ങൾ തുടങ്ങിയിട്ടുള്ള കുറേ കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഡെയിലി ഓയിലിൻ്റെയൊക്കെ അത് നമുക്ക് കൊളസ്ട്രോൾ എന്ന രീതിയിലേക്ക് നമുക്ക് വരുന്നുണ്ട്. പിന്നെ എത്ര പേര് നമ്മുടെ ആനുവൽ ചെക്കപ്പ് നിങ്ങൾ എടുത്തിട്ടുണ്ട്? ഞാൻ കഴിഞ്ഞ ദിവസം ഞാനൊരു നമ്മുടെ ദുബായ് ടാക്സിയിൽ കയറി. അപ്പോൾ ദുബായ് ടാക്സിയിൽ കയറിയപ്പം വേറൊരു നാഷണാലിറ്റിയാണ്. അപ്പോൾ അദ്ദേഹത്തിനോട് ഇങ്ങനെ സംസാരിച്ച് ഞാനിങ്ങനെ എൻ്റെ ഡെസ്റ്റിനേഷനായിട്ട് ഞാൻ പിന്നെ അവിടെ ഒരു 5 മിനിറ്റ് അദ്ദേഹത്തിനോട് ഇന്ന് സംസാരിച്ചു. കാരണം നല്ല രസമുണ്ട് അദ്ദേഹത്തിനോട് പല കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ അദ്ദേഹം പറയുന്ന രീതി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഞങ്ങൾക്ക് ഇൻഷുറൻസ്, ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് ഇൻഷുറൻസ് ഉണ്ടോ, ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടോ, എങ്ങനെയാണ് നിങ്ങളുടെ കാര്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സാറേ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇൻഷുറൻസ് ഉണ്ട്, ദുബായ് ടാക്സിയിൽ നിന്നാണ് തരുന്നത്. 2.5 ദിർഹംസ് മാത്രം, 2.5 ദിർഹംസ് ആണ് അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത്, കൊടുത്താൽ മതി. അതിനകത്ത് കംപ്ലീറ്റ് കാര്യങ്ങൾ, അതായത് ഈവൻ ഡെൻറ്റൽ വരെ ഞങ്ങൾക്ക് കവർ ചെയ്ത് കിട്ടുന്നുണ്ട് എന്നുള്ളൊരു കാര്യം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറയുകയാണ്, അത് ഹെൽത്തിനെക്കുറിച്ച് ഞങ്ങൾക്ക് വറീഡില്ല. അതുപോലെ ഞാൻ നിങ്ങളോട് ചോദിക്കും, നമ്മളിൽ എത്ര പേര് നമ്മുടെ ആനുവൽ ചെക്കപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട്? ഇങ്ങനെയുള്ള ഫെസിലിറ്റീസ് ഒക്കെ ഉള്ളപ്പോൾ ഞാൻ പറയാം നിങ്ങൾ പോയി ചെയ്യണം. ഇതല്ല എന്നുള്ളതാണെങ്കിലും നിങ്ങൾ നാട്ടിലെങ്കിലും പോകുമ്പോൾ നിങ്ങൾ വർഷത്തിലൊരിക്കലെങ്കിലും നിങ്ങളുടെ ആനുവൽ ചെക്കപ്പ് ചെയ്യണം. ഇദ്ദേഹം പറയുന്ന ആ ഒരു കാര്യം കേട്ടില്ലേ, എല്ലാവരും ഒരു വർഷം നിങ്ങൾ ആനുവൽ ചെക്കപ്പ് ചെയ്തിരിക്കണം. കാരണം എന്തെങ്കിലും ഒരു സംഭവം വലിയ രീതിയിലേക്ക് ആകുന്നതിന് മുന്നേ നമുക്കത് കണ്ടുപിടിച്ച് നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സംഭവം തന്നെയാണ്. ആൻഡ് അറ്റ് ലാസ്റ്റ് അദ്ദേഹം പറഞ്ഞ ആ ഒരു ഒരു ഗ്രേറ്റ് കാര്യം തന്നെയാണ്. ഗവൺമെന്റ് ഈ എന്താ പറയുന്നത് ഒരു ഇൻഷുർഡ് ആയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ അസുഖത്തിലേക്ക് പോകുമ്പോൾ ഗവൺമെന്റ് നമുക്ക് ചെയ്യണം, അതുകൊണ്ട് അതിനു വേണ്ടി തടയിടും എന്നുള്ളൊരു കാര്യം തന്നെയാണ് പറയുന്നത്. അതുമാത്രമല്ല 80% മാത്രമേ നമ്മൾ കഴിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരു കാര്യം കൂടെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പം സംതിങ് ഭയങ്കര ഒരു ഐ ഓപ്പണിംഗ് ആയിട്ടുള്ളൊരു കോൺവെർസേഷനാണ് ആ ഒരു ജാപ്പനീസുകാരൻ അദ്ദേഹം പറഞ്ഞത്. നമുക്കൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്, നമ്മുടെ ഹെൽത്ത് സ്റ്റൈൽ അല്ലെ, നമ്മുടെ ലിവിങ് സ്റ്റൈൽ, നമ്മുടെ ഹീറ്റിംഗ് ഹാബിറ്റ്സ്, ഇതൊക്കെ വളരെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഞാൻ ആരെയും പഠിപ്പിക്കാൻ പറയുന്നത്, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില ടിപ്സും അതുപോലെ തന്നെ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും. അത് എന്തിനാണ്, നമ്മുടെ ഒരു നല്ലൊരു നാളേക്ക് വേണ്ടിയിട്ട്. അപ്പം ഇത് നമുക്ക് കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് നമുക്ക് പഠിക്കാനുണ്ട്. സോ ആർക്കെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ സ്ട്രൈക്ക് ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
1: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ RS റീഹാബിലിറ്റേഷൻ സെന്റർ.
2: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
1: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
2: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
1: ആയുർവേദ RS, പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
4: എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ട.
4: എടാ മോനെ, പോയടാ, പോയി വണ്ടിയുടെ AC അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ട,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്പാണ്, എന്നാ വേഗം പോ അൺറാസിലേക്ക്. ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്
5: അണ്ണ. ശ്രദ്ധിക്ക.
8: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾ റൈറ്റ്, ട്രാഫിക്കിന്റെ സ്ഥിതിഗതികൾ എന്താണ്? ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാറോട് ഇച്ചിരി റിലാക്സേഷൻ ഞാൻ കാണുന്നുണ്ട്. നമ്മുടെ ഷാർജ മാത്രമേ ആയിട്ട് ആ ഒരു ട്രാഫിക്കും സ്ലോ മൂവിംഗ് ഒന്നും മാറിയിട്ടുണ്ട്. ഷെയ്ഖ് സാർ റോഡിലും അതുപോലെ അൽഖൈൽ റോഡിലും ട്രാഫിക് സിറ്റുവേഷൻ കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഒരുപാട് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. റോഡുകളെല്ലാം തന്നെ ആ ഷാർജയിലുള്ള ട്രാഫിക് സിറ്റുവേഷൻ മാത്രമേ ഉള്ളൂ, ബാക്കി എങ്ങും തന്നെ വലിയ വിഷയമില്ല. ഇനി എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ. വണ്ടി ഓടിക്കാത്ത സമയത്ത് നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാൻ നമുക്ക് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാവുന്നതാണ്.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: You are listening to Sand Dunes with Akshay and Vidya.
4: கடமிழியில் கமலதளம் கவிழினையில் செந்தூரன் நட நடனால் புலரி மழா பூஞ்சொடியில்

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: എന്റെ വണ്ടിയുടെ
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
5: അമ്മേ, എനിക്ക് പൊറോട്ട വേണം.
6: എനിക്ക് റൈസ് വേണ്ട, സംതിങ് സ്പൈസി.
7: എനിക്ക് ഈവനിംഗ് സ്നാക്സ് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് വേണം.
2: ഒരു ഫാമിലി, പല ടേസ്റ്റ്, അതിനുള്ള പെർഫെക്റ്റ് ഡെസ്റ്റിനേഷൻ ആണ് വെജ് മീ.
7: ലഞ്ചും വെറൈറ്റി സ്നാക്സും ഫിൽറ്റർ കോഫിയും മസാല വടയും, ഡിന്നറിന് പൊറോട്ട, ചപ്പാത്തി, കുറുമ ചോലാ ഭട്ടൂര, എന്തൊക്കെ വേണം?
2: മികച്ച ആംബിയൻസ്, ക്വിക്ക് ഡെലിവറി ഫ്രം നൂൺ, ടേക്ക് അവേ ഫെസിലിറ്റീസ്, അഫോർഡബിൾ പ്രൈസിൽ ബെസ്റ്റ് ഫാമിലി ഡൈനിങ് എക്സ്പീരിയൻസ്. വെജ് മീ റെസ്റ്റോറൻറ്റ്സ്, 17 outlets across the UAE. The people's choice.

0: കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ എല്ലാം കൂടെ ഒരു കത്തിച്ച ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആക്ച്വലി നമ്മുടെ കേരളത്തിന്റെ അല്ലെ മലയാളികളുടെ ട്രെൻഡ് സെറ്റർ ആരാണ് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് നല്ല പാട്ട്. ആ ഒരേ ഒരു ആൾ മാത്രമേ ഉള്ളൂ, നമ്മുടെ മമ്മൂക്കോയ. അല്ലെ മമ്മൂക്ക പെട്ടെന്ന് പടം എടുത്ത് എല്ലാം മമ്മൂക്ക മമ്മൂക്ക എന്ന് പറയുന്നത് നമുക്ക് സത്യം പറഞ്ഞോ. അദ്ദേഹം ലൂസ്ഡ് ഷർട്ട് ഇട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്രെൻഡാണ്. അദ്ദേഹം ടൈറ്റ് ഷർട്ട് ഇട്ട് വന്നാലും ട്രെൻഡാണ്. അദ്ദേഹം ജുബയിട്ടോട് വന്നാലും ട്രെൻഡാണ്. മുണ്ടെടുത്ത് വന്നാലും ട്രെൻഡാണ്. എന്നാലും എല്ലാം മമ്മൂക്കയുടെ കാര്യം ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം നമ്മുടെ നയൻതാരയുടെ മക്കളുമായിട്ട് നിന്നേക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നു. ആ ഒരു ഫോട്ടോയാണ് മമ്മൂട്ടി കമ്പനിയാണ് ആക്ച്വലി ആ ഒരു ഫോട്ടോ പുറത്തേക്ക് വിട്ടത്. വിഘ്നേഷും അത് ആ ഒരു ഫോട്ടോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അതിൻ്റെ അടിക്കുറിപ്പ്: ചെറിയ ചിരികളും വലിയ സന്തോഷങ്ങളും ഒപ്പം ഒരുപാട് സ്നേഹവും എന്ന് പറഞ്ഞിട്ട് നല്ലൊരു ക്യൂട്ട് ഫോട്ടോ. ഞാനും ഇങ്ങനെ ആലോചിച്ചു എന്താണ് ഈ പലപ്പോഴും നമുക്ക് തന്നെ നമ്മുടെ ഏതെങ്കിലും ഒരു റിലേറ്റീവിൻ്റെ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോകാൻ തന്നെ നമുക്ക് സമയമില്ല. അപ്പോഴാണ് ഈ മമ്മൂക്ക് ഇവരുടെയൊക്കെ വീട്ടിൽ എങ്ങനെയാണ് സമയം കണ്ടെത്തുന്നത് എന്നിങ്ങനെ ഞാൻ ആലോചിച്ച സമയത്താണ് ഇത് സത്യം പറഞ്ഞാൽ വീട്ടിൽ പോയതല്ല. പാട്രിയറ്റ് സിനിമയുടെ ഡെബ്ബിങ്ങിൻ്റെ സമയത്ത് ചെന്നൈയിൽ സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ഇവർ വന്നത്. ഒരുമിച്ച് അഭിനയിക്കുന്ന സിനിമയല്ലേ. അപ്പോൾ അവിടെ വെച്ചാണ് ഇത് കണ്ട സമയത്ത് അവിടുത്തെ ഒരു സോഫയിലിരുന്ന് അല്ലെങ്കിൽ ലോഞ്ചിലിരിക്കുന്ന സമയത്ത് എടുത്തേക്കുന്ന ഒരു പിക്ചറാണ് ആ ഒരു സോഷ്യൽ മീഡിയയിൽ വൻ ട്രെൻഡിങ് ആയി ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് കുറേയധികം കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് എവർ ടൈം ട്രെൻഡ് സെറ്റർ മീറ്റ്സ് ജെൻ ആൽഫ കിഡ്സ് എന്ന് പറഞ്ഞ് അല്ലെ ജെൻ ആൽഫ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് എക്കാലത്തെയും സി നമുക്കറിയാം. നമ്മൾ കണ്ട് തുടങ്ങിയ നാൾ മുതൽ ബിഗ് ബി വന്ന സമയത്ത് എന്തായിരുന്നു ആ ചെയിനുള്ള വാലറ്റ് വെച്ചിട്ടല്ലേ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പ്. ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു 7-ാം ക്ലാസ്സിൽ പറ്റുവാണ് ഞാൻ പഠിക്കണത് ബിഗ് ബി സമയത്ത്. ആ സമയത്ത് നമ്മുടെ സ്കൂളിൽ വരെ ആനുവൽ ഡേക്ക് ഒക്കെ ഇതിട്ടുണ്ട്, നമ്മൾ ഷൈൻ ചെയ്ത സമയമാണ്. അപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ അത്രയധികം ഫാൻ ബേസാണ് ഇദ്ദേഹത്തിൻ്റെ സ്റ്റൈലിൽ. അപ്പം ഈ കുട്ടികളും ഈ ഏകദേശം ആ കുട്ടികളും മമ്മൂക്കയൊക്കെ ഏകദേശം ഒരു ഒരേ കളർ പാറ്റേൺ ഉള്ള ഡ്രസ്സ്. നിങ്ങൾ ആ ഫോട്ടോ കാണണം കേട്ടോ. വിക്കി ഒഫീഷ്യൽ എന്ന് പറയുന്ന നയൻതരയുടെ ഹസ്ബൻഡിൻ്റെ പേജിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോ കാണാൻ സാധിക്കും. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ആ ട്രെൻഡാണ് എല്ലാവരും ഏറ്റുപിടിച്ചത്. അതായത് മമ്മൂക്കയുടെ ഇന്നത്തെ ഈ പ്രായത്തിലും അദ്ദേഹത്തിൻ്റെ സ്റ്റൈലിന് ഒരു തരത്തിലുള്ള കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ കമൻസും കാര്യങ്ങളും ഒക്കെ തന്നെ നമുക്ക് വായിക്കാൻ സാധിക്കുന്നത്. എന്താണേലും അത്ര മനോഹരമായിട്ടൊരു ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ വൻ തരംഗമായി പൊയ്ക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് പറ്റുന്നവരൊക്കെ തന്നെ അതൊന്ന് പോയി കാണുക, ആ സ്റ്റൈൽ കാണുക. നമ്മളെത്ര ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം കുറേ പേരുടെ ട്രാൻസ്ഫോർമേഷനൊക്കെ കാണായിരുന്നെ. നമ്മൾ വിചാരിക്കും നമ്മൾ പ്രായമായല്ലോ, അത് നമ്മുടെ തോന്നലും. നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരുണ്ടല്ലോ ചില കൂട്ടുകാർ, അവന്മാർ പറഞ്ഞ് നമ്മുടെ മനസ്സ് കയറ്റുന്നതാണ് പ്രായമായില്ല നിർത്തിക്കൂടെ. എൻ്റെ പൊന്നട പോയി. നീ ഈ പ്രായം എന്ന് പറയുന്നുണ്ടല്ലോ വെറൊരു നമ്പർ എന്നുള്ള ഈ ഒരു മനുഷ്യൻ കാണിച്ചില്ല. ആ പോയി ആ ഫോട്ടോ കാണാം. എന്നിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ചെത്ത് പയ്യന്മാരെ പോലെ നിങ്ങളും അങ്ങോട്ട് നടക്കും. പ്രായം എന്നൊരു വിഷയമല്ല. സത്യം പറഞ്ഞാൽ നല്ല രസമല്ലേ നമ്മുടെ കൂടെ നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ആളുകളൊക്കെ ഇങ്ങനെ നടക്കുന്നത് കാണുക പറ്റുന്ന ഒരു ഭയങ്കര ഒരു രസം. അത് ഇൻസ്റ്റാഗ്രാമിലൊരു വ്ളോഗറുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളരെ റാൻഡമായിട്ട് പോയി നിന്നിട്ട് നാട്ടിലാണ് നാട്ടിൽ പോയി നിന്നിട്ട് ആൾക്കാരോട് ഫോട്ടോ എടുക്കും. സ്ട്രീറ്റ് ഫോട്ടോഗ്രാഫിയുടെ കാര്യമല്ല പറയണേ, ഫോട്ടോ എടുത്തോട്ടെ ചോദിക്കും. എന്നിട്ട് അപ്പോൾ അവർ പറയാം ഓക്കെ എടുത്തോ ഇപ്പോഴാണ് ചേട്ടാ ഇപ്പോഴല്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അവരുടെ ഒരു മേക്ക് ഓവർ ചെയ്തിട്ടാണ് ഈ ചങ്ങായി ഫോട്ടോ എടുക്കുന്നത്. അപ്പം എനിക്കൊന്നൊരു മില്ലിൽ വർക്ക് ചെയ്യുന്ന ഒരു പുള്ളി, അദ്ദേഹം നമ്മുടെ മറ്റേ തടിമില്ലിൽ വർക്ക് ചെയ്യുന്ന ആ ഒരു ഫിസിക് അറിയാലോ. ആ ഒരു ചെങ്ങായനെ ഇവർ മാറ്റി ഒരു എന്താ പറയുന്നത് നമ്മുടെ ഇതില്ലേ പുഷ്പയ്ക്കകത്തൊക്കെ ഒരു കറക്റ്റ് വില്ലനായിട്ട് അവരെ കാസ്റ്റ് ചെയ്യാന്ന് പറയാം. അമ്മാതിരി രീതിയിലാണ് മേക്ക് ഓവർ ചെയ്ത് അദ്ദേഹം ഫോട്ടോ എടുത്തേക്കുന്നത്. ഞാൻ പറയുകയാണ് ഈ എന്താ പറയുന്നത് ഈ ഏജ് എന്ന് പറയുന്നത് വെറും ഒരു നമ്പർ മാത്രമാണ്. നിങ്ങൾ ജസ്റ്റ് എപ്പോഴും എപ്പോഴും നിങ്ങൾ തന്നെ കണ്ണാടി നോക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുടിയൊക്കെ നല്ല സ്റ്റൈലായിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്തിട്ട് ഒരു കൂളിംഗ് ഗ്ലാസ്സും കൊണ്ട് വെച്ചിട്ട് ഒന്ന് ഒന്ന് അടിപൊളി ഷർട്ടും ഇട്ടിട്ട് മാറി നോക്കി നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരായിരിക്കും പറയുന്നത് നിങ്ങൾക്ക് ലുക്കില്ലെന്ന്. പക്ഷേ നിങ്ങളെ അറിയാത്തവരുണ്ടല്ലോ, വാട്ടർ ലുക്ക് നിങ്ങളുടെ അടുത്ത് പറയും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം മിസ്റ്റർ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
1: ഖത്തറിലെ പ്രകൃതിവാതക ഹബിൽ വൻ സ്ഫോടനം. 18 പേരെ കാണാതായി, 54 പേർക്ക് പരിക്ക്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഖത്തറിലെ പ്രമുഖ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 54 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 18 പേരെ കാണാതായതായി റിപ്പോർട്ട്. ഇന്നലെ രാത്രിയോടെയാണ് സ്ഫോടനമുണ്ടായത്. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് സൂചന. ഇൻഡസ്ട്രിയൽ ഏരിയയിലെ ബർസാൻ ഗ്യാസ് സപ്ലൈ കേന്ദ്രത്തിലാണ് സ്ഫോടനവും പിന്നാലെ തീപിടുത്തവും ഉണ്ടായതെന്ന് ഖത്തർ ഏജൻസി സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ പ്രകൃതി വാതക ഉൽപ്പാദകരിൽ ഒന്നായ ഖത്തറിലെ ഈ സ്ഫോടനം ആഗോള ഊർജ്ജ വിപണിയിൽ വലിയ പ്രതിസന്ധിക്ക് കാരണമായേക്കും. നേരത്തെ ഇറാൻ ഹോർമുസ് കടലെടുക്ക് ഉപരോധിച്ചതിനെ തുടർന്ന് ഖത്തറിന് കയറ്റുമതി താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നിരുന്നു. കഴിഞ്ഞ മാർച്ചിലും റാസ് ലഫാനിലെ പ്ലാന്റിന് നേരെ ഇറാന്റെ മിസൈൽ ആക്രമണമുണ്ടായിരുന്നു. അന്ന് വലിയ തോതിലുള്ള നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനെ തുടർന്ന് ഉൽപാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. കാണാതായവർക്കായുള്ള തെരച്ചിൽ തുടരുകയാണ്. ഇത്രയും വലിയ സ്ഫോടനം നടന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ ഊർജ്ജ വിപണിയിൽ വലിയ വ്യതിയാനങ്ങൾ ഉണ്ടായേക്കുമെന്നാണ് സൂചന. പകർച്ചവ്യാധി പ്രതിരോധം പാളിയത് നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി. ഷിഗല്ല, നിപ എബോള, കുരങ്ങുപനി എന്നിവ പടർന്നു പിടിച്ച് മരണങ്ങൾ വ്യാപിക്കുന്നു. മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പാളിയത് പകർച്ചവ്യാധി വ്യാപനത്തിന് കാരണമായി. സഭ നിർത്തിവച്ച് വിഷയം ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നോട്ടീസിൽ പറഞ്ഞത് തെറ്റു. മുഹമ്മദ് റിയാസിന് പാളിച്ചുപറ്റി. ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ മറുപടി നൽകി. സുഡാനിൽ കോട്ടയത്ത് നിരീക്ഷണത്തിലുണ്ടായിരുന്ന യുവതിക്ക് എബോള സ്ഥിരീകരിച്ചിരുന്നില്ല എന്നും മന്ത്രി നിയമസഭയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. UDF സർക്കാർ വന്നതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്തില്ല. ആരോഗ്യരംഗം പരാജയമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. നിപ വ്യാപിക്കാത്തത് നല്ല കാര്യം, ആരും മരിച്ചില്ല എന്നതും നല്ല കാര്യം. നിപ പ്രതിരോധത്തിൽ വലിയ കാലതാമസം വന്നു.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.

മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ചയാണ് ഇന്ന് നിയമസഭയിൽ. സർക്കാരിന്റെ സ്വകാര്യ നിക്ഷേപ നയം, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവ് അടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭ രംഗത്ത് വന്നിരിക്കുകയാണ്. വീര്യം കുറഞ്ഞതെന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരമെന്ന് സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രവും വീര്യം കുറഞ്ഞത് കൂടിയത് ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന് വിമർശനം. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും അയോധ്യ വിട്ടു പോകാൻ പാടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച സ്വർണം, വെള്ളി, രത്നങ്ങൾ എന്നിവയിൽ വൻ ക്രമക്കേട് നടന്നുവെന്നാണ് കണ്ടെത്തൽ. 200 മുതൽ 1400 കോടി വരെ രൂപയുടെ ക്രമക്കേട് നടന്നതായി പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക കണ്ടെത്തൽ. നീറ്റ് യു ജി പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ കസ്റ്റഡിയിൽ. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലാണ് സംഭവം. ബയോമെട്രിക് ഓപ്പറേറ്റർമാരും ഇടനിലക്കാരും ഉൾപ്പെടെ പിന്നിൽ വൻ റാക്കറ്റെന്ന് സൂചന. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച US ഇറാൻ ഒന്നാംവട്ട ഔദ്യോഗിക ചർച്ച പൂർത്തിയായി. ചർച്ചയ്ക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിന് കാരണമായി. ലബ്നോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യലിൽ കുറിച്ചിരുന്നു. ചർച്ചകളിൽ അനുകൂല തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹോർമൂസ് കടലെടുക്ക US സൈന്യം പിടിച്ചെടുക്കുമെന്ന് ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഭീഷണി മുഴക്കിയത്. US ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത വർഷം രേഖപ്പെടുത്തി ഇറാൻ പ്രതിഷേധ സൂചകമായി ചർച്ചാമുറിയിൽ നിന്ന് വോക്കൌട്ട് നടത്തി. അതേസമയം നയതന്ത്രത്തിൽ ഇതൊക്കെ സ്വാഭാവികമാണെന്ന് US വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. ലോകകപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലൻഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച ഈജിപ്ത് 57 മിനിറ്റോളം പിന്നിൽ നിന്ന് 1 ഗോളിന് പിന്നിലായ ശേഷം 3 തിരിച്ചടിച്ച് ചരിത്ര വിജയം നേടി ഈജിപ്ത്. ലോകകപ്പിൽ സൗദി ഗോൾ മഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാർ സ്പെയിൻ എതിരില്ലാത്ത 4 ഗോളിനാണ് ജയം. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ താരമായി ലമിനി യമാൽ. പെലെയാണ് മുന്നിൽ. 17 വയസ്സിലാണ് പെലെ ഗോൾ നേടിയത്. കരുത്തരായ യുറുഗ്വായ സമനിലയിൽ തളച്ച കെപ്വേർദി 21:61 മിനിറ്റുകളിലാണ് ഗോൾ പിറന്നത്. ബെൽജിയത്തെ പൂട്ടി ഇറാൻ ലോകകപ്പിൽ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾ രഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. അടുത്ത വാർത്ത 11 മണിക്ക്.

0: Home FM News was brought to you by Dunya Group of Companies since 1982.
1: Time check.
0: Brought to you by Ozone Cargo.
2: Good morning. ഇപ്പോൾ 10 മണി കഴിഞ്ഞ് 6 മിനിറ്റ്.
1: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
0: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 57%.
1: Weather update.
0: Was brought to you by Aldra's Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
3: Mexico, United States, Canada.
4: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
3: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
4: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: രാജ്യങ്ങൾ ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
4: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
4: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
0: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: You are listening to Sand Dunes with Akshay and Vidya.
1: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയും ശിവയും ഉണ്ട് എൻ്റെ കൂടെ. ശിവ നമസ്കാരം, ഗുഡ് മോർണിംഗ്. ശിവം വൈകരുത്, ശിവ എന്റെ അടുത്ത് സംസാരിക്കായിരിക്കും, പക്ഷെ മൈക്ക് ഫ്രണ്ടിൽ
2: വെച്ചിട്ടില്ല.
1: ഇവിടെ വന്നിരുന്നപ്പോ തന്നെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുക. അതാണ് ഈ നമ്മുടെ നാട്ടിലെ ഈ പരീക്ഷയുടെ ഒക്കെ ഉണ്ടല്ലോ, ശിവ. ഇപ്പൊ നമുക്ക് കോപ്പി അടിയുടെ തരംഗമാണ്. ഇപ്പം ഒരുപാട് നീറ്റ് പരീക്ഷയ്ക്കും ഇതുപോലെയൊക്കെ കോപ്പിടി. ഈ ഞങ്ങൾ കോളേജിൽ പഠിച്ച സമയത്തെ എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, ടിനു. ടിനു ഇവിടെ ഇപ്പൊ ഇവിടെ ഷാർജയിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പൊ ഈ ഞങ്ങൾ പരീക്ഷ ഇടുന്നത് ഫസ്റ്റ് ഇയറിലാണ്. അപ്പൊ ഫസ്റ്റ് ഇയർ ആകുമ്പോൾ നമുക്ക് ഇത് അധികം ഒന്നും അറിയത്തില്ല എങ്ങനെയാണ്. ഇനി നമ്മൾ പ്ലസ് ടു ഒക്കെ നല്ല അടിച്ചു പൊളിച്ച് ഒഴിപ്പിട്ടിട്ട് വന്നിട്ടാണ് എഞ്ചിനീയറിംഗിന് കയറുന്നത്. അപ്പൊ നമുക്ക് ഈ എൻജി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു സാറ് വരും. ഈ സാറിനെ കാണുമ്പോഴേ നമ്മുടെ മനസ്സിൽ വരും, ദൈവമേ കോപ്പി കൊണ്ട് പരീക്ഷ തോറ്റാലും വേണ്ടിയില്ല, ഇങ്ങനെ പിടിക്കരുത്. അതിന് ഒരു ഐറ്റം അത്. പുള്ളിയുടെ വരവൊക്കെ കണ്ടു കഴിഞ്ഞാൽ സി ബി ഐ നമ്മള് എന്തുകൊണ്ട് കൊലക്കുറ്റം ചെയ്തിട്ട് നമ്മുടെ എന്തെങ്കിലും കാണും, എവിടെയെങ്കിലും ചെറുതായിട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ പൊക്കോ എന്നുള്ളത് ഉറപ്പാണ്. ഒരു ഈ ടിനു എന്ന് പറയുന്നവരാണെങ്കിൽ ഇതിന്റെ അവന് പേടിയാണ്, അവനൊരു ഒന്നും ചെയ്യത്തില്ല, അമ്മാതിരി പേടിയാണ്. അപ്പൊ ഇവൻ ഈ ചില ശീലങ്ങളുണ്ട്. ഇപ്പൊ ഈ ടിനുവിനെ ഒരു വട്ടം ഞാന് അവൻ കേക്ക് ചില ദിവസങ്ങൾ അവൻ രാവിലെ കേക്ക്, അത് ഇതിനൊരു ചില ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഇവൻ നമ്മളിങ്ങനെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കും, ചിലപ്പോ വായി ഇങ്ങനെ തുറന്നിരിക്കാന്ന് വെച്ചോ, ഞാൻ ചുമ്മാ ഒരു ദിവസം ഇങ്ങനെ കൈ എടുത്തിട്ട് ഇങ്ങനെ വായിക്കാത്തിട്ട് പെട്ടെന്ന് എന്തോടാ എന്റെ വായിക്കാത്തിട്ട്, അവനറിയത്തില്ല അവന് വായിക്കാത്ത. അപ്പൊ അവൻ അതുവരെ ഡൗട്ടാ.
2: അപ്പൊ
1: അങ്ങനത്തെ ഒരു രീതി ഇവനുണ്ടല്ലോ. ഈ പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് സാർ അങ്ങോട്ട് പോയെന്ന് നോക്കാൻ വേണ്ടി തിരിഞ്ഞതാ. അപ്പൊ സാർ ഇടത്തോടാ പോയത്, പുള്ളി പോയിട്ട് അപ്പുറത്തോടെ വന്ന് വലത്ത് നിൽക്കുകയാണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിക്കാണ്. അപ്പൊ ഇവൻ സാർ അങ്ങോട്ട് പോയെന്ന് പോയി ഒന്ന് തിരിഞ്ഞു നോക്കിയ, പുള്ളി നോക്കിയപ്പോ ഇവൻ തിരിഞ്ഞു നോക്കുന്നു കോപ്പി അടിക്കാനാന്ന് വിചാരിച്ചു. നേരെ ഒറ്റ സബ്ജക്ട്,
2: ഓ അത് ശരി,
1: നീ ഇനി അടുത്ത കൊല്ലം എഴുതിയാ മതി. ഇതെല്ലാം കേൾക്കുമ്പോ എനിക്ക് എപ്പോഴും അവനെ ഓർമ്മ വരെ, അവനങ്ങനെ ഏത് സബ്ജക്ട് ആണെന്ന് എനിക്ക് ഓർമ്മയില്ല. അത് പിന്നെ അവൻ ആ പരീക്ഷ അവിടെ എഴുതിയില്ല, അവൻ അടുത്ത വർഷം എഴുതാൻ പറ്റത്തുള്ളൂ. പക്ഷെ ആണ് ബുജിയ, അതുകൊണ്ട് അവൻ സിമ്പിളായിട്ട് എഴുതിയെടുത്തു. പക്ഷെ ഞാൻ പറയുകയായിരുന്നു, നമ്മളൊക്കെ പേടിക്കുന്ന പല കാര്യങ്ങളും, അവിടാണ് ഈ നീറ്റ് പോലത്തെ പരീക്ഷയൊക്കെ ഇപ്പോഴും ആളുകൾ ഒന്ന് ആലോചിക്കുക. ആൾമാർ ഇത് പണ്ട് കേട്ടിട്ടുണ്ട്, നമ്മൾ ആളെ മാറി പരീക്ഷയ്ക്ക് വിട്ടിട്ടുണ്ടല്ലേ. എങ്ങനെയുള്ള ശിവയുടെ കാലഘട്ടത്തിൽ ഇത്തരത്തിൽ കോപ്പി അടിക്കും?
2: സത്യം പറഞ്ഞുണ്ടല്ലോ, നമ്മുടെ കാലഘട്ടത്തില് പിള്ളേർ കോപ്പി അടിക്കുന്ന പിള്ളേരൊക്കെ കുറച്ചുണ്ട്. പക്ഷെ എനിക്ക് ഇപ്പോഴും അക്ഷയ് പഠിച്ചില്ലെങ്കിലും ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷെ എനിക്ക് പേടിയാണ്, ഭയങ്കര പേടിയാ. അവസര ഡിഗ്രി പരീക്ഷയ്ക്ക് മറ്റൊന്ന് നോക്കിയൊക്കെ പിള്ളേരോട് ചോദിച്ച് എഴുതുന്നതിന് എനിക്ക് കുഴപ്പമില്ല. അപ്പൊ അവിടെ നിന്ന് കൈ രണ്ട് മൂന്ന് ചെറിയ ക്വസ്റ്റ്യൻ ഒക്കെ ആണെങ്കിൽ നമ്മള് ചെറിയ ക്ലാസ്സിൽ ഒന്ന് രണ്ട് എന്നൊക്കെ കാണിക്കുമല്ലോ. പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കോപ്പി അടിക്കാനായിട്ട്, എനിക്ക് വിറയ്ക്കും.
1: ഈ അവസാനം ഞങ്ങൾക്ക് എഞ്ചിനീയറിംഗിന് വരുമ്പോൾ ഈ കോഡ് ബുക്ക് ഉണ്ട്. അപ്പൊ ഈ കോഡ് ബുക്കിനകത്താണ് ഈ IS വാല്യൂസും കാര്യങ്ങളും ഒക്കെ എഴുതിയിടുന്നത്. അപ്പൊ ഈ കോഡ് ബുക്ക് തന്നെ നമുക്ക് ബുക്ക് പരീക്ഷയ്ക്ക് കൊണ്ടുപോവാം. ഈ ബുക്ക് പഠിക്കണ രണ്ടാഴ്ച വേണം എന്നുള്ളതാകണെങ്കിൽ. അപ്പൊ എന്റെ കയ്യിലൊന്നും ഇല്ല ഈ ബുക്ക്. അപ്പൊ രണ്ടോ മൂന്നോ ബുക്ക് ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ എഴുതുന്നതിന്റെ സൈഡിൽ ഈ ബുക്ക് ഇങ്ങനെ അടിച്ചു വെക്കും. അപ്പൊ നമുക്ക് അറിയാൻ പഠിച്ചെങ്കിൽ മാത്രം ഈ ബുക്കിൽ എവിടാണെന്ന് കണ്ടുപിടിച്ച്.
2: ഈ
1: ഓപ്പൺ ബുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര രസമല്ലേ, നോക്കി എഴുതുന്നത് എവിടെ, രണ്ട് മണിക്കൂർ അല്ലെ മൂന്ന് മണിക്കൂറുണ്ട് പരീക്ഷ, അതിന് മുന്നേ ഇത് തീർക്കണ്ടേ. അപ്പൊ ഈ ലാസ്റ്റ് വന്നപ്പോൾ ഫൈനല് SIT കണ്ട വന്നപ്പോഴാണ് പറയുന്നത് ഒരു 20 മാർക്കിനുള്ള ഇതിനകത്ത് തന്നെ ഉണ്ട്, നമുക്കറിയത്തില്ല. പരീക്ഷയുടെ തലേന്ന് ഫുള്ള് പോയി ഫോട്ടോസ്റ്റാറ്റ് ഒക്കെ എടുത്ത് ബുക്ക് മേടിച്ച് ഇത് പിന്നെ അറ്റസ്റ്റ് ചെയ്യണം, ഒരുപാട് പ്രോസസ് ഉണ്ട്. കഴിഞ്ഞിട്ട് അന്നേരമാണ് നോക്കി. സി നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ റൈറ്റ് വേയിലൂടെ ചെയ്യാനും അല്ലേ. അപ്പൊ ഈ അത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒരുപാട് പേരുടെ കരിയറിനെ തന്നെ നശിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ നടക്കുന്നത്. അങ്ങനെ ഒരുപാട് വാർത്തകളാണ് ഈ കോപ്പി അടിയെ സംബന്ധിച്ച് നമ്മുടെ നാട്ടിൽ നിന്നും വരുന്നത്. എന്നാലും പഠിക്കുക,
2: ഞാൻ എന്റെ മക്കളോടും പറയുന്നത് നിങ്ങൾ റാങ്ക് അങ്ങനെ ഒന്നും വാങ്ങിക്കേണ്ട, ഓരോ വർഷവും പാഴാക്കാണ്ട് പാസ്സായി പോവുക, അതിന് വേണ്ടിയിട്ടുള്ളത് പഠിക്കുക.
1: അവര്
2: മൂന്ന് പേരുള്ള
1: പോളണ്ടിലാണ്
2: രണ്ടുപേരും പഠിച്ചു മാസ്റ്റേഴ്സ് ഒക്കെ കഴിഞ്ഞു, അങ്ങനെ വലിയ മാർക്കൊന്നും അല്ല, എന്നാലും അവർ അത്യാവശ്യം പഠിക്കും.
1: അവരുടെ അങ്ങനെ ഈ വലിയ മാർക്ക് മേടിച്ചവരൊന്നും ഞാൻ എപ്പോഴും വലിയ അച്ചീവ്മെന്റ്സ് ഒന്നും നേടി കണ്ടിട്ടില്ല. അതൊക്കെ ഒരു ആവറേജ് സ്റ്റുഡൻസ് തന്നെയാണ്. എപ്പോഴും എവിടെയെങ്കിലും നല്ല കമ്പനിയിലും കയറും, അവര് നല്ല സാലറി മേടിക്കും, അവർ അന്നിട്ടും അടിച്ചു പൊളിക്കും. അങ്ങനെ
2: അവർ രണ്ടുപേരും പോളണ്ടിലാണ്. പിന്നെ ഇളയാള് ചെറുതാണ്, അവനിപ്പോ 8 വയസ്സേ ഉള്ളൂ, ഇയർ 3 ഞാൻ അവന്റെ പാവം ഇതുവരെ അവന്റെ ബുക്ക് പോലും എടുത്ത്
1: നോക്കി ഇംഗ്ലീഷ് ആണ് ചെക്കൻ്റെ അടുത്തൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. അവൻ എറിഞ്ഞു ഇംഗ്ലീഷ് അമ്മാതിരി ടൈപ്പാണ്. അയാന്റെ ബർത്ത്ഡേക്കൊക്കെ ഞങ്ങൾ ഈയിടെ ഒരുമിച്ച് കൂടിയ സമയത്തു ഇംഗ്ലീഷ് ചറപറ ബ്രിട്ടീഷ് സ്കൂളിലല്ലേ പഠിക്കുന്നത്.
2: ബ്രിട്ടീഷല്ലേ ഞാൻ വിചാരിച്ചു ഞാനൊക്കെ മലയാളം പഠിച്ചതുകൊണ്ട് നമ്മളൊക്കെ കുറച്ച് കഷ്ടപ്പെട്ട ഇംഗ്ലീഷൊക്കെ പഠിച്ചത് കുട്ടികൾക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വേണ്ടെന്ന് വിചാരിച്ചു.
1: നമ്മളൊക്കെ ഏറ്റവും വലിയ ഹോണസ്റ്റ് ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ ഞാനൊക്കെ ദുബായി വന്നു കഴിഞ്ഞതിനു ശേഷം നമ്മളൊക്കെ നാട്ടിൽ പഠി ഞാൻ കംപ്ലീറ്റ്ലി ഒരു എഞ്ചിനീയറിംഗ് വരെ ഞാൻ നാട്ടിൽ പഠിച്ചിട്ട് വന്നതിന് നമുക്ക് ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു സംഭവം നമുക്ക് അത്ര ഫെമിലിയർ അല്ല. നമുക്കെന്ന് പറഞ്ഞാൽ നമുക്ക് പുസ്തകങ്ങളിലൂടെ പഠിച്ചേക്കുന്ന മാത്രം ഇംഗ്ലീഷേ ഉള്ളൂ, പ്രത്യേകിച്ച് നമ്മളെപ്പോലെ നാട്ടുപുറത്തു നിന്നൊക്കെ വരുന്നവർക്കാണെങ്കിൽ. അപ്പൊ ഇവിടെ വരുമ്പോൾ നമുക്ക് കോപ്പ് അപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി ടഫ് ഉണ്ട്. ചില വേർഡ്സിന്റെ പ്രൊണൗൺസിയേഷൻസ് ഒക്കെ നമ്മൾ ഇവിടെ വന്നിട്ടാണ് പഠിക്കുന്നത്. അത് നമ്മൾ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലെ. പല
2: ഇപ്പൊ തന്നെ ഞാൻ ചില കാര്യങ്ങൾ ഞാനിങ്ങനെ അയാൻ പറയുന്ന കേൾക്കും, നമ്മൾ പറയുന്ന തിങ്ക് എന്നല്ലേ. അവര് അവരുടെ പ്രൊനൗൺസിയേഷൻ ഒരുപാട് മാറ്റമാണ്.
1: നമുക്ക് പഠിക്കാൻ കിട്ടുന്ന അവസരം പഠിച്ച് അത് പഠിച്ച് തന്നെ പ്രൂവ് ചെയ്യാം.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: listening to Home 92.2 FM. Home is a feeling.
1: ഒരു സംശയം, ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം ആരോഗ്യം മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ?
2: പറ്റില്ല. അതിന് ഹെൽത്തി ലൈഫ് സ്റ്റൈലും ഹെൽത്തി ഈറ്റിംഗ് ഹാബിറ്റ്സും വേണം. എല്ലാ എസൻഷ്യൽ ന്യൂട്രിയൻസും അടങ്ങിയ സൂപ്പർ ഫുഡ്സ് തന്നെ വേണം.
1: അതിനല്ലേ ഗ്രീൻ ഫാമിന്റെ സൂപ്പർ ഫുഡ്സ്. 25 വർഷത്തിലേറെയായി അടുക്കള കീഴടക്കിയ ഗ്രീൻ ഫാം ഫാമിലിയിൽ നിന്നും ചിയ സീഡ്സ്, ഫ്ളാക്സ് സീഡ്സ്, ബാർലി, റാഗി, അമറാന്ത്, ബക്ക്വീറ്റ്, കീൻവ.
2: ബെസ്റ്റ് ക്വാളിറ്റി ആൻഡ് ബെസ്റ്റ് പ്രൈസ് അവൈലബിൾ അക്രോസ് ഓൾ ലീഡിംഗ് സൂപ്പർ മാർക്കറ്റ്സ്, ഹൈപ്പർ മാർക്കറ്റ്സ് ആൻഡ് ഫാർമസീസ് ആൻഡ് ഗ്രീൻ ഫാം UAE.com.
3: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചതാണ് ഈ രാജ്യം.
1: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പാട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
2: വിഷമിക്കണ്ട, ഇനി പാട്രിയറ്റ് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
1: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
2: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
1: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: தமிழ் சாங் ஆஃப் தி இயர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ കുറച്ച് കുറഞ്ഞിട്ടില്ലേ? റോഡുകളിലൊക്കെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡൊക്കെ നല്ല കുറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ സമയത്ത് ട്രാഫിക് പോലും നല്ലായിരുന്നു. രാവിലെ എമിറേറ്റ്സ് റോഡിൽ നല്ല രീതിയിൽ ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. അലി തിയേറ്റ് ഓൾ റോഡിലും ട്രാഫിക് കുറഞ്ഞിട്ടുണ്ട്. എന്താണേലും നല്ല രീതിയിലുള്ള ഒരു ഫ്രീ ഫ്ലോയിങ് സിറ്റുവേഷൻ ആണ് ഈ ഒരു സമയത്ത് എൻറ്റയർ യു എയിൽ കാണുന്നത്. ട്രാഫിക്കൊന്നും ഇല്ല, എല്ലാവരും ഓഫീസിലൊക്കെ ആണെന്ന് തോന്നുന്നു. ഇനി കുറച്ച് കഴിയുമ്പോൾ എല്ലാവരും വെളിയിലിറങ്ങും. എന്താണേലും എൻജോയ് യുവർ ഡ്രൈവിംഗ്, സേഫ് ഡ്രൈവ് എന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നു. അന്വേഷൽ ട്രാഫിക് സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ 0585829220 അറിയിക്കാനാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
4: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ആൻഡ് വിദ്യാ.

0: സ്വാഗതം. എൻ്റെ കൂടെ വീണ്ടും ശിവ ജോയിൻ ചെയ്യുന്നുണ്ട്. ആക്ച്വലി ഞങ്ങള് ഈ മുന്നേ സംസാരിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ശിവയോട് ചുമ്മാ ഒരു കാര്യം നോക്കായിരുന്നു. അതായത് നമ്മുടെ മലയാള സിനിമയിൽ തന്നെ ഒരുപാട് എന്താ പറയുക കഥാപാത്രങ്ങൾ നമുക്കറിയാം. നമ്മുടെ ചില ഇന്ദു ചൂടൻ എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ആരാ?
1: ലാലേട്ടൻ
0: എന്ന് പറയുന്ന കഥാപാത്രമാണ്. അപ്പൊ അതുപോലെ നമ്മുടെ മലയാള സിനിമയിൽ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും തങ്ങി നിൽക്കുന്ന കഥാപാത്രങ്ങൾ നമുക്കുണ്ട്.
1: പക്ഷെ ആ കഥാപാത്രങ്ങൾ നമ്മൾ സിനിമയിൽ കണ്ടിട്ടില്ല. ചിലപ്പോ അവരുടെ പേര്, ഈ ഒരു കഥാപാത്രത്തിന്റെ പേര് പരാമർശിച്ചിങ്ങനെ പോകുന്നതായിരിക്കും. പക്ഷെ ആ ഒരു സിനിമ മുഴുവൻ അവരുണ്ടാവും. ചില അതിലെ ഒരു കഥാപാത്രം എന്ന് പറയുന്നത് നമ്മുടെ മതിലുകളില് നാരായണി. എല്ലാവർക്കും അറിയാം, ആ ശബ്ദം അറിയാം, നമുക്കൊന്ന് കണ്ടിരുന്നെങ്കിൽ കൊള്ളാം. അത് കെ പി എസ് എഴുതിയാണ്.
0: അതായത് ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ മലയാള സിനിമകളിലെ കഥാപാത്രങ്ങൾ ഇവരതിനകത്ത് അഭിനയിച്ചിട്ടില്ല, പക്ഷെ എന്നാൽ നമ്മുടെ മൈൻഡിൽ ഇവരാണ് ആ കഥാപാത്രം. അങ്ങനെ കുറച്ച് കഥാപാത്രങ്ങളുടെ ലിസ്റ്റാണ് ശിവപ്പനോട് എന്നോട് ചോദിച്ചിരുന്നത്. അതിലൊന്നാണ് മതിലുകളിനകത്തെ നാരായണി, നമ്മുടെ കെ പി സി എഴുതി. അതുപോലെ ഏതൊക്കെയാ?
1: അതുപോലെ തന്നെ ഇപ്പൊ ഈ അടുത്ത് നമ്മൾ കണ്ട ലാലേട്ടന്റെ ഹൃദയപൂർവ്വം എന്ന് പറഞ്ഞ സത്യനന്ദി ഗഡ്സന്റെ സിനിമ, അതിനകത്ത് ഒരു കേണലിന്റെ കാര്യം എപ്പോഴും പറയുന്നുണ്ട്. അതായത് ലാലേട്ടന് ആ ഒരു കേണലിന്റെ ഹൃദയമാണ് മാറ്റിവെക്കുന്നത്, ഓർമ്മയുണ്ട്? കേണൽ രവീന്ദ്രനാഥ്. അത് ആരായിരുന്നെങ്കിൽ, കാരണം അതിനകത്ത് പലപ്പോഴും പറയുന്നുണ്ട് ആ ഒരു ഫോട്ടോ ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്, പക്ഷെ കാണിക്കുന്നില്ല. അത് ആരായിരിക്കും?
0: ലാലേട്ടനാണെങ്കിൽ മമ്മൂക്ക വേണം, അല്ലെങ്കിൽ ഞാൻ, അല്ലെങ്കിൽ മേജർ രവി.
1: പക്ഷേ മേജർ രവിക്ക് ആ കുട്ടി അതിനകത്ത് പറയുന്നുണ്ട് ലാലേട്ടനെ പോലെ നല്ല സുന്ദരനായിട്ടുള്ള ഒരു അച്ഛനാണെന്ന് പറയുന്നുണ്ട്.
0: ശബ്ദമൊന്നും
1: ഒന്നുമില്ല, ഒന്നുമില്ല. ഫോട്ടോ ഉണ്ടെന്ന് പറയുന്നുണ്ട്, പക്ഷെ ലാലേട്ടൻ അവസാനം അത്
0: നോക്കാതെ.
1: അതേപോലെ എനിക്ക് തോന്നിയത് നമ്മുടെ സർവം മായക്കകത്ത് കണ്ടതല്ലേ സിനിമ, അതിനകത്ത് നമ്മുടെ ഡെലിലൂന്റെ ഒരു കാമുകൻ പറയുന്നുണ്ടല്ലോ, ആ ബോയ് ഫ്രണ്ടിനെ പറ്റി പരാമർശിക്കുന്നുള്ള അവസാനം അമ്മ തെറ്റിദ്ധരിച്ച് ചോദിക്കുന്നതേ ഉള്ളൂ നിവിൻ പോളിയോട്. നിവിൻ പോളി
0: അല്ലേന്ന്ണ്ടോ ആളുടെ?
1: ഇല്ലാന്ന് തോന്നുന്നു. ആക്ച്വലി അപ്പൊ ആ കാമുകന്റെ സ്ഥാനത്ത് നമുക്ക് ആരെ
0: കൊണ്ടുവരാം? ഞാൻ ഡെലിവിന്റെ ആ ഒരു ഇത് നോക്കിട്ടാണ്.
1: കുറച്ച് നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലാണെങ്കിൽ ആസിഫ് അലി എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ചന്ദ്രലേഖക്കകത്ത്
0: ആൽഫി, ആൽഫിയായിട്ട് വരുന്നത് നമ്മുടെ മറ്റേ
1: അനിൽ കപൂർ.
0: അല്ല,
1: അദ്ദേഹത്തിന് അതിനകത്ത് പ്രശ്നങ്ങളൊന്നും അങ്ങനെ നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്ന ആരായിരിക്കാം ആൽഫി ആയിട്ട് വരികയാണെങ്കിൽ?
0: ആൽഫി എന്ന് പറയുന്നത് നമ്മുടെ
1: മമ്മൂക്കയെ വേണോ? വേണ്ടല്ലേ.
0: എനിക്ക് ചിലപ്പോ നമ്മുടെ അബ്ബാസിനെ തോന്നാറുണ്ട്. അബ്ബാസ് ഒരു ആൽഫി മെറ്റീരിയലായിട്ട് എനിക്ക് പലപ്പോഴും തോന്നും. പിന്നെ
1: അരവിന്ദ് സ്വാമി ഓക്കെ,
0: അരവിന്ദ് സ്വാമി ഓക്കെ,
1: നല്ല നല്ല സുന്ദരനാണ്.
0: പിന്നെ നമ്മുടെ മനസ്സിനക്കരക്കകത്ത് മറ്റേ നമ്മുടെ ജയറാമിന് മമ്മൂക്കോയെ എപ്പോഴും ഇത് കല്യാണാലോചന കൊണ്ടുവരുമ്പോ പറയത്തില്ലേ, ക്ലാരെ പോലെ മുടിയില്ല, ക്ലാരെ പോലെ സൗന്ദര്യം ഇല്ല എന്ന് പറഞ്ഞ ക്ലാരയുണ്ട്
1: മനസ്സിനക്കരക്കകത്ത്. ക്ലാര എന്ന് പറയുമ്പോ നമ്മുടെ മനസ്സ് തൂവാനോ തുമ്പിയുള്ളോട്ട്
0: പോകും.
1: പക്ഷേ ഇപ്പൊ മനസ്സിനക്കര വരുമ്പോ കുറച്ച് എന്തായിരുന്നു തൂവാനത്ത് മേളിലെ നടിയുടെ പേരാ ഞാൻ ആലോചിക്കുന്നത്, ക്ലാര. അയ്യോ പെട്ടെന്ന് ഞാൻ
0: അയ്യോ
1: നല്ല നല്ല സുമലത, സുമലത. പക്ഷെ കുറച്ചുകൂടെ ഇങ്ങോട്ട് ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നിറയെ മുടിയൊക്കെ വെച്ച് നമ്മുടെ സംയുക്ത വർമ്മ പറയാല്ലേ.
0: സംയുക്ത വർമ്മ, ആ ശരിയാണ്, ശരിയാണ് ക്ലാര, ആ ശരിയാണ്, ശരിയാണ്. കാരണം ഞാൻ വേറെ ആൾക്കാരെ നോക്കുമായിരുന്നു, പക്ഷെ അത്രയും മുടി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ വേറെ ഇല്ല
1: മലയാളത്തിൽ.
0: ശരിയാണ്. അപ്പൊ എന്താണെങ്കിലും അതിനകത്ത് നമ്മുടെ മനസ്സിനക്കരക്കാത്ത ക്ലാര എന്ന് പറയുന്ന സംയുക്ത ഓർമ്മ. പിന്നെ ഏതാണ്?
1: പിന്നെ പിന്നെ ഏതാ അങ്ങനെ ഒരു കിലുക്കത്തില് നമ്മുടെ നന്ദിനിയുടെ അമ്മയുടെ ശബ്ദം, കിലുക്കത്തില് രേവതിയുടെ അമ്മയെ പറ്റി പരാമർശിക്കുന്നുണ്ട് തോന്നുന്നു.
0: ഉണ്ട്, എവിടെ എവിടെയുണ്ട്, ശരിയാണ്. അത് അത് ആരാണ്?
1: ആരും ഇല്ല
0: അങ്ങനെ.
1: ആരുമില്ല, നമുക്ക് വേണമെങ്കിൽ സങ്കല്പിക്കാം. അമ്മമ്മ രേവതിയുടെ അമ്മയായിട്ടൊക്കെ അഭിനയിക്കാൻ ശ്രീവിദ്യമ്മ, ശ്രീവിദ്യമ്മ നല്ലതായിരിക്കും. പിന്നെ പിന്നെ വേറെ ഏത് അമ്മ കെ പി എസ് ലളിത ചേച്ചി അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടല്ലേ, ഓർമ്മയില്ല എനിക്ക്.
0: പിന്നെ ചില സിനിമകളിലുണ്ടല്ലോ ഈ ചില കഥാപാത്രങ്ങൾ കാണും, അവര് അവരുടെ അവര് മരിച്ചതായിട്ടാണ്, പക്ഷെ അവരുടെ ഫോട്ടോ മാത്രം കാണിക്കും.
1: ആ
0: അങ്ങനെ കൊറേ എണ്ണത്തിനകത്ത് നമ്മുടെ ഇദ്ദേഹം
1: സുകുമാരൻ
0: പല സിനിമക്കകത്ത് അതിനകത്ത് നമ്മൾ സുകുമാരനെ കണ്ടിട്ടുണ്ട് മറ്റു സിനിമകളിൽ അല്ലേ. ഇതുപോലെ മലയാള സിനിമയ്ക്കകത്ത് വേറെ ഏതെങ്കിലും കഥാപാത്രങ്ങൾ ഇങ്ങനെ അഭിനയിച്ച് അവരെ പരാമർശിക്കുന്നുണ്ട്, അവരുടെ ക്യാരക്ടർ എന്നകത്തുണ്ട്, പക്ഷെ അവർ അഭിനയിച്ചിട്ടില്ല. അങ്ങനെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും പറയാവുന്നതാണ്.
2: അല്ല, നാട്ടിലേക്ക് പോകാന്ന് കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
3: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
2: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
3: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും, ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
4: MVR Diagnostic Clinic, Dubai. Call 050-860-9611.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: നിയമസഭയിൽ ബജറ്റ് ചർച്ച. ഖത്തറിലെ പ്രകൃതിവാതക ഹബിൽ വൻ സ്ഫോടനം, 18 പേരെ കാണാനില്ല. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിന്റെ

ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. ആരോഗ്യവകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും പദ്ധതി നടത്തിപ്പ് ചുമതലപ്പെടുത്തി. സാധാരണ ജനങ്ങളുടെ ചികിത്സാ ചെലവ് ലഘൂകരിക്കുന്നതിന് ഇത് പ്രയോജനപ്പെടുമെന്നും മുഖ്യമന്ത്രി. കേരളത്തിൽ പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അനുമതി സർക്കാർ നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് എംഎൽഎ റിയാസ് നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എറണം കെട്ടവർ നാട് ഭരിച്ചാൽ നീപ്പ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി കാര്യത്തിൽ മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും റിയാസ്. നിയമസഭയിൽ മുഹമ്മദ് റിയാസ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സംസ്ഥാനത്ത് ഒരു നീപ്പയാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ രേഖാമൂലം മറുപടി നൽകി. ഉദ്യോഗസ്ഥർ ഭരണം മാറിയതറിയാതെ പോയ സർക്കാരിനോട് കൂറു കാണിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ. സർക്കാരിന്റെ സ്വകാര്യ നിക്ഷേപ നയം, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷ നിയമസഭയിൽ ഉന്നയിക്കും. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണം എന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും, സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി വേണുഗോപാൽ. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ലെന്നും വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരമാണെന്നും അദ്ദേഹം പറഞ്ഞു. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം വീര്യം കുറഞ്ഞത് കൂടിയത് ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കായുള്ള അവകാശമായ 14-15 അനുച്ഛേദങ്ങളുടെ ലംഘനം ഉണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണയം അന്തിമമാക്കാൻ വിജ്ഞാപനം ചെയ്യാൻ കേന്ദ്രം തയ്യാറെടുക്കുന്നു. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേതാകും ആദ്യ വിജ്ഞാപനം. കേരളത്തിലെയും കർണാടകയിലെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വ്യാപ്തി വിദഗ്ധ സമിതി അന്തിമമാക്കിയിട്ടില്ല. നീറ്റ് യുജി പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ അറസ്റ്റിൽ. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലാണ് സംഭവം. ബയോമെട്രിക് ഓപ്പറേറ്റർമാരും ഇടനിലക്കാരും ഉൾപ്പെടെ പിന്നിൽ വൻ റാക്കറ്റ് എന്ന സംശയം. ഇവരെ പോലീസ് ഉടൻ ചോദ്യം ചെയ്യും. ഖത്തറിലെ പ്രമുഖ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 50-ലധികം തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 18 പേരെ കാണാതായിട്ടുണ്ട്. ഇന്നലെ രാത്രിയായിരുന്നു സ്ഫോടനമുണ്ടായത്. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്നാണ് സൂചന. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച US ഇറാൻ ഒന്നാംവട്ട ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയായി. ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിന് കാരണമാക്കിയിട്ടുണ്ട്. ലബ്നോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർശം രേഖപ്പെടുത്തിയ ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. US വെറുമൊരു മാധ്യമ ഷോ, ഇതിന് നിന്ന് തരില്ലെന്ന് ഇറാൻ. ചർച്ചയിലെ സംഘർഷങ്ങൾ നയതന്ത്രത്തിൽ സ്വാഭാവികമാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ് പ്രതികരിച്ചു. പ്രതിസന്ധികൾക്കിടയിലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് ഇരു രാജ്യങ്ങളും വ്യക്തമാക്കുന്നത്. ലോകകപ്പിലെ ആവേശപോരിൽ ന്യൂസിലൻഡിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ചു ഈജിപ്ത്. 57 മിനിറ്റോളം 1 ഗോളിന് പിന്നിലായ ശേഷം 3 എണ്ണം തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായി ഈജിപ്ത്. മുസ്തഫ സീക്കോയും മുഹമ്മദ് സലായും മെഹമ്മൂദ് ട്രസ്ഗെയും ഈജിപ്തിനായി ഗോൾ നേടി. ലോകകപ്പിൽ സൌദി ഗോൾ മഴയിൽ മുക്കി. ലോക മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ എതിരില്ലാത്ത 4 ഗോളിന് ജയം. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ താരമായി ലമിൻ യമാൽ മാറി. ഫിഫ ലോകകപ്പിൽ കരുത്തരായി ഉറുഗ്വയെ സമനിലയിൽ തളച്ച് കേപ്പ് വേർദെ 61 മിനിറ്റുകളിലാണ് ഗോൾ. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് 2-ാം ഘട്ട മത്സരത്തിനിറങ്ങും. രാത്രി 9 ഓസ്ട്രിയയുമായി അർജന്റീന. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. അടുത്ത വാർത്ത 12 മണിക്കാണ്.

0: Home FM News
1: was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada.
3: Logam muluvan oru pandinu pinnale payunu.
2: Germany, Netherlands, Argentina, Portugal.
3: Loga footballinte mahamelam.
2: Bosnia and Herzegovina, Morocco, Algeria.
4: 48 rajyangal ore oru swapnam. ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
1: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 എഫ്എമ്മിലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 എഫ്എം.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bar Dubai.
5: Time check.
1: Brought to you by Ozone Cargo.
6: ഗുഡ് മോർണിംഗ്. ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 7 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 29%.
5: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: ഗുഡ് മോർണിംഗ് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയൊരാഴ്ച സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ പുതിയൊരു ദിവസത്തിലേക്ക്, മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. അപ്പോൾ ഇന്നിങ്ങനെ സ്വാഗതം ചെയ്ത് വരുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? കഴിഞ്ഞ June 21 എന്ന് പറയുമ്പോൾ ഇന്നലെ ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ദിവസമായിരുന്നു അല്ലേ? യോഗ ഡേ ആയിരുന്നു, മ്യൂസിക് ഡേ ആയിരുന്നു, പിന്നെ അതുപോലെ ഫാദേഴ്സ് ഡേ ആയിരുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് വിശേഷങ്ങളായിരുന്നു. എന്തായാലും നിങ്ങളെല്ലാം കൃത്യമായ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി, ഒരുപാട് പേരുടെ ഫോട്ടോസൊക്കെ കണ്ടിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും എൻജോയ് ചെയ്ത് കാണുന്നു പ്രതീക്ഷിക്കുന്നു. രണ്ട് ദിവസം സ്വസ്ഥമായിട്ട് വീട്ടിലായിരിക്കും കൂടുതൽ ആൾക്കാർ വരുന്നതല്ലേ, പുറത്തിറങ്ങാൻ പറ്റില്ലല്ലോ. കഠിനമായ ചൂട്, ഞാൻ ഇടയ്ക്കൊക്കെ പറയുമായിരുന്നു ഈവനിങ് ടൈമിൽ ഒരു ബ്രീസ് വരുന്നു, ഇപ്പോൾ ബ്രീസും ഇല്ല ഒന്നുമില്ല, ഭയങ്കര കടുത്ത ചൂടാണ്. അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള പ്രിക്കോഷൻസ് ഒക്കെ എടുത്ത് എല്ലാവരും അവരവരുടെ വീട്ടിലോ അല്ലെങ്കിൽ എവിടെ വെച്ചാൽ സ്വസ്ഥമായിട്ട് ഇരിക്കുക. പുറത്തിറങ്ങുമ്പോൾ മസ്റ്റായിട്ട് പുറത്തിറങ്ങണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കയ്യിലൊരു ചെറിയ ഉപ്പ് വെള്ളം വെച്ചോ, പിന്നെ അത് മാത്രമല്ല നിങ്ങളുടെ കൂടെ കയ്യിൽ തന്നെ കരുതുന്നത് വളരെ നന്നായിരിക്കും. എന്തിനാണ് ഇവിടെ കൂടാന്നൊക്കെ ആയിരിക്കും നമ്മൾ പണ്ടൊക്കെ ആലോചിച്ചിട്ടുണ്ടാവുക. പക്ഷേ അത് എപ്പോഴും നമ്മളെ ഹെൽപ്പ് ചെയ്യും. കൂടെ പിടിച്ചാൽ പോലും നമുക്ക് ഭയങ്കര ചൂടാണ്, എങ്കിലും കുറച്ചൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ അത് മതിയാവും. കഴിവതും അധികം ഈ ഒരു ടൈമിലൊന്നും പുറത്തിറങ്ങാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പം നമുക്ക് ആരംഭിക്കാം. ഇന്ന് തുടങ്ങുമ്പോൾ വളരെ ആവേശമാണ്, വേറെ ഒന്നുമല്ല. നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇളയ ദളപതി, കൂടുതൽ വിശേഷണങ്ങളൊന്നും വേണ്ടല്ലോ ആ പേര് പറയുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പിറന്നാളാണ്. 52 പിറന്നാളാണ്. കമലഹാസനും അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയൊക്കെ അദ്ദേഹത്തെ വിഷ് ചെയ്തേക്കുന്ന വിശേഷങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിൽ നിന്ന് എല്ലാവരും വളരെ സന്തോഷത്തോടെ കാണുന്നു. നമുക്ക് എല്ലാവർക്കും എന്തായാലും അദ്ദേഹത്തിൻ്റെ വിഷയമുള്ളൊരു സമയമാണ്. ഈ ഒരു പിറന്നാളും അദ്ദേഹത്തിൻ്റെ ഈ വിജയവും ഒക്കെ, അദ്ദേഹത്തിൻ്റെ ആഗ്രഹം ഡ്രീം കം ട്രൂ എന്നൊക്കെ പറയുമ്പോൾ അക്ഷരാർത്ഥത്തിൽ അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് എല്ലാ കാര്യങ്ങളും ശരിയായി വരുമ്പോൾ തന്നെ പിറന്നാൾ ആഘോഷിക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷം അല്ലേ. നമ്മൾ സന്തോഷിച്ചിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് നിറഞ്ഞ സന്തോഷത്തിലേക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ട് പോസിറ്റീവ് എനർജി കൂട്ടുള്ളൂ. ഇനി എന്നാലും ഇന്ന് ഈ പറഞ്ഞ പോലെ ഇളയ ദളപതിയുടെ പിറന്നാളായതുകൊണ്ട് നമ്മൾ സാധാരണ ട്രെൻഡിങ് സോങ്ങിന് മുമ്പൊന്നും കേൾക്കാറില്ലല്ലോ. ഇന്ന് ട്രെൻഡിങ് സോങ്ങിന് മുമ്പ് നമ്മളൊരു കിടിലൻ പാട്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് കൃത്യമായിട്ട് ഞാൻ കേൾപ്പിക്കാമെന്ന് വിചാരിക്കുന്നു. ഏത് പാട്ടെന്നുള്ളതായിരുന്നു എൻ്റെ കൺഫ്യൂഷൻ. കാരണം അദ്ദേഹം ചെയ്തിട്ടുള്ള, അദ്ദേഹം പാടിയ പാട്ടായിക്കോട്ടെ, അഭിനയിച്ച പാട്ടുകളായിക്കോട്ടെ, എല്ലാം അടിപൊളി പാട്ടുകളാണ്. ഒരു കാര്യം ചെയ്യാം, അധികം ഒന്നും പറയാതെ ആ പാട്ടിലേക്ക് പോവാണ്. അതിന് മുമ്പ് ശരിക്കും ഈ സിനിമ ആഘോഷമൊക്കെ ഒരു വശത്ത് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമി ഓർക്കാൻ കൂടി അത്ര പ്രാധാന്യമല്ലാത്തൊരു ഡേ കൂടിയാണിന്ന്. പ്രാധാന്യം, അയ്യോ തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ട്. നമ്മളൊരു പക്ഷേ നമ്മുടെ മനസ്സിലേക്ക് ആ ഒരു പ്രാധാന്യം എത്രത്തോളം വന്നു എന്നറിയില്ല. ഇന്ന് നമ്മുടെ പ്രകൃതിയും കാടുകളും ഒക്കെ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തോന്നിപ്പിക്കുന്ന, അല്ല ഓർമ്മിപ്പിക്കുന്ന ഒരു ദിവസം കൂടിയാണ്. ഫ്യൂച്ചർ ജനറേഷന് വേണ്ടി നമ്മുടെ പ്ലാനറ്റ് ഗ്രീൻ ആയിട്ട് നിലനിർത്താൻ, നേച്ചറിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടതിൻ്റെ ആ ഒരു ആവശ്യകതയെക്കുറിച്ച് ഓർക്കാനുള്ള ഒരു ജെൻറൽ റിമൈൻഡർ, ചെറിയൊരു ചേഞ്ച് നമ്മുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പോലും അത് ഭൂമിക്ക് നൽകുന്ന വലിയൊരു ഗിഫ്റ്റ് ആയിരിക്കും. വേൾഡ് റെയിൻ ഫോറസ്റ്റ് ഡേ കൂടിയാണ്. എത്ര പേര് കേട്ടിട്ടുണ്ടാവും ഇതിനെ കുറിച്ചെന്നുള്ളത് എനിക്കറിയില്ല, പക്ഷെ കേട്ടപ്പോൾ തോന്നി ഒന്ന് പറയണമെന്നുള്ളത്. ഒരു പബ്ലിക്കിൽ ഇത് നമ്മൾ സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും എവിടെയെങ്കിലും വീണ ഒരു ചെറിയ സ്പാർക്ക് ആയിക്കോട്ടെ അല്ലേ. എപ്പോഴും നമ്മൾ ഈ ചൂട് അനുഭവിക്കുമ്പോഴും നമ്മുടെ നാട്ടിലെ ചൂടാന്ന് പറയുമ്പോഴും കാലാവസ്ഥ ഇങ്ങനെ താളം തെറ്റി പോകുമ്പോഴും ഒക്കെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താ, എല്ലാത്തിൻ്റെയും കാരണക്കാര് ഒരു പകുതി വരെ നമ്മളൊക്കെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചേഞ്ച് ഉണ്ടായാലും അത്രയും സന്തോഷമല്ലേ. ഓക്കെ, അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമ്മൾ ആ ഇന്നത്തെ ആ ഒരു എന്താ പറയുക, ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റിന് ഒട്ടും ഓളം കുറയ്ക്കണ്ട. നമുക്ക് ആദ്യം തന്നെ ഒരു കിടിൽ പാട്ടിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യാണ് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
10: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കണ്ടാ മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ടാ,
13: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടു. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
10: അമ്പാണ് എന്നാ വേഗം പോ അൺഗ്രാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക,
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.

0: Mid Morning with Nitya.
1: വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യയാണ്. അപ്പൊ ഈ മിഡ് മോർണിംഗ് ഷോയിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു ഇന്ന് വിജയുടെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്നത്തെ പാട്ടുകളൊക്കെ കൂടുതലായിട്ട് നമ്മൾ തമിഴ് ഹിറ്റ് കേൾക്കുമ്പോൾ അദ്ദേഹത്തിന്റെ പാട്ടുകളായിരിക്കും ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് കൂടുതൽ പാട്ടുകൾ കേൾക്കാം കേട്ടോ. കാരണം നമ്മൾ ഏറ്റവും കൂടുതൽ കൂടെ പാടുന്നതും ആടുന്നതും എനിക്ക് തോന്നുന്നു അല്ല, എല്ലാവരെയും ഇഷ്ടമാണ്, എല്ലാ നടന്മാരെയും നമ്മൾ അത്രയും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും വിജയുടെ പാട്ടുകളോട്, വിജയുടെ സിനിമകളോട് പ്രത്യേക ഒരു ആവേശമാണ് അല്ലേ? ആ ആവേശം അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് പൊക്കോട്ടെ. അപ്പൊ അദ്ദേഹത്തിനെ വിഷസ് അറിയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പിലേക്ക് മെസ്സേജ് അയച്ചോ കേട്ടോ. അതായത് നമ്മുടെ വിജയ്ക്ക് ബർത്ത്ഡേ വിഷസ് അറിയിക്കും. അദ്ദേഹത്തിന്റെ 52-ാമത്തെ പിറന്നാളാണിത്. ഒരു വിഷസ് അറിയിച്ചേക്കും, എന്തായാലും ഡയറക്റ്റോ അയക്കാൻ പറ്റില്ല, ഞാൻ ഓണയർ പറയാം. ഓക്കെ, എന്തായാലും നമ്മളിപ്പോ വീണ്ടും അടുത്ത ഇതിലേക്ക് എത്തുമ്പോൾ ദുബായ് റോഡുകളിലൂടെ നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക്, പ്രത്യേകിച്ച് പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഇനി വണ്ടി എടുത്ത് ഇങ്ങനെ പറന്നു പോകാൻ പറ്റിയ ഒരു അടിപൊളി പോസിറ്റീവ് ന്യൂസുമായിട്ടാണ് ഞാൻ ഇപ്പൊ നിങ്ങളുടെ അടുത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ദുബായിൽ ഇനി ബസ്സും ടാക്സിയും ഒക്കെ റോഡിൽ കിടന്ന് വേർക്കത്തില്ല. നമുക്ക് നേരത്തെ അറിയാം ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഇടയ്ക്കൊക്കെ ഡിസ്കസ് ചെയ്തിരുന്നതാണ്. ഇനി അത് പറക്കാൻ പോവാണ്. കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷം തോന്നില്ലേ? ഇനി പറന്നു പോയിട്ട് ചൂട് അനുഭവിക്കാം. ഓക്കെ, എന്തായാലും നമ്മുടെ RTA ദുബായിലെ പ്രധാനപ്പെട്ട പല റോഡുകളിലും ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായിട്ടുള്ള പാതകൾ അല്ലെങ്കിൽ ഡെഡിക്കേറ്റഡ് ലെയിൻസ് നിർമ്മിക്കുന്നതിന്റെ ഒരു തിരക്കിലാണ്. ഇതിന്റെ നിർമ്മാണ ജോലികൾ വളരെ വേഗത്തിൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിനാണ് ഈ പ്രത്യേക പാതകളെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടാവും. മറ്റൊന്നിനുമല്ല, നമ്മുടെ യാത്രാ സമയം പകുതിയിലധികമായിട്ട് കുറയ്ക്കാൻ വേണ്ടിയാണിത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഇനി എത്ര റോഡുകൾ വന്നാലും ഇനി എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും ഒരു ദിവസം അത്രയൊക്കെ സമാധാനത്തിൽ കിടന്നുറങ്ങും. പിറ്റേ ദിവസം ആകുമ്പോൾ ഇരട്ടി വാഹനങ്ങളായിരിക്കും പുറത്തേക്ക് വരുന്നത്. അല്ല, എല്ലാവരും ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നു, എല്ലാവരും കാർ ഓടിക്കുന്നു. ഓരോ ദിവസവും ഇങ്ങനെ വാഹനങ്ങൾ, നിരത്തിലിറങ്ങുന്ന വാഹനങ്ങളുടെ എണ്ണം ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കണം. അപ്പൊ എന്ത് ചെയ്താലാ ഇതിലൊരു സമാധാനം വരിക എന്നുള്ളത് വല്ലാത്തൊരു കൺഫ്യൂഷനാണ്. അപ്പൊ ഓരോ ദിവസവും ഇതിനെക്കുറിച്ച് ചിന്തിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരികയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുബായ് ഗവൺമെന്റ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് യാത്ര ചെയ്യുന്നപ്പോൾ അരമണിക്കൂർ എടുക്കുന്നവർക്കാണെങ്കിൽ 15 മിനിറ്റ്സ് കൊണ്ട് എവിടെ എത്താൻ പറ്റുമെങ്കിൽ അത്രയും നല്ല കാര്യമല്ലേ. ഓക്കെ, എന്തായാലും RTAയുടെ കണക്കനുസരിച്ച് ഏകദേശം 59% വരെ യാത്രാ സമയം ഇതിലൂടെ ലാഭിക്കാൻ സാധിക്കും എന്നാണ് പറയുന്നത്. അതായത് മുൻപ് ഒരു മണിക്കൂർ എടുത്തിരുന്ന യാത്ര ഇനി വെറും 20-ഓ 25-ഓ അല്ലെങ്കിൽ കൂടിപ്പോയ 30 മിനിറ്റ് കൊണ്ട് തീർക്കാമെന്നുള്ളതാണ് ഏറ്റവും വലിയ സമാധാനം. അപ്പൊ ഇത് ശരിക്കും ഒരു ഗെയിം ചേഞ്ചർ തന്നെയല്ലേ. അങ്ങനെ ട്രാഫിക്കിൽ കുടുങ്ങി കിടന്ന് സമയം കളയാൻ ആർക്കും ഇഷ്ടമല്ലല്ലോ. ഇത്രയോടെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടുണ്ട്, നമ്മൾ അത്യാവശ്യ ഒരു സ്ഥലത്തേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒന്നുകിൽ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇല്ലെങ്കിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് പെടും അല്ലേ. പെട്ടവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ ഓഫീസുകളിലേക്കും ബിസിനസ് ആവശ്യങ്ങൾക്കും ഒക്കെ സമയത്തിന് എത്തേണ്ടവർക്ക് ഇത് വലിയ ആശ്വാസം തന്നെയായിരിക്കും. ഏകദേശം 6 പ്രധാന റൂട്ടുകളിലാണ് ഈ പുതിയ പാതകൾ വരുന്നത്. ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് സ്ട്രീറ്റ്, ഷെയ്ഖ് സഹദ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബഹ് സ്ട്രീറ്റ്, അൽ ഖലീജ് സ്ട്രീറ്റ്, ഖാലിദ് ബിൻ അൽ വലീദ് സ്ട്രീറ്റ് തുടങ്ങിയുള്ള തിരക്കേറിയ റോഡുകളൊക്കെ ഈ പ്രോജക്ടിന്റെ ഭാഗമാവുകയാണ്. അപ്പൊ എന്താ, സ്വാഭാവികമായിട്ട് ഒരു സംശയം വന്നേക്കാം. ഈ ബസ്സുകൾക്കും ടാക്സികൾക്കും മാത്രമായിട്ട് ഇങ്ങനെ ഒരു ലെയിൻ കൊടുക്കുമ്പോൾ ബാക്കി വാഹനങ്ങൾക്ക് ട്രാഫിക് കൂടുമെന്ന്. ഒട്ടും ടെൻഷനും വേണ്ട, ഒരിക്കലും ഇല്ല. അപ്പൊ ഈ ബസ്സുകളും ടാക്സീസും ഒക്കെ ഈ പ്രത്യേക പാതകളിലേക്ക് മാറുന്നതോടെ മെയിൻ റോഡിലെ വാഹനങ്ങളുടെ എണ്ണം കുറയുകയും അതുപോലെ അവിടുത്തെ ട്രാഫിക് കൂടുതൽ സ്മൂത്ത് ആവുകയും ചെയ്യും. സോ ഇത് നമ്മുടെ ദുബായിലെ ഓവറോൾ ട്രാഫിക് സിസ്റ്റത്തിനെ വലിയ രീതിയിൽ സഹായിക്കുന്നുള്ളതാണ് RTA പറയുന്നത്. മാത്രമല്ല, നമ്മുടെ സ്വന്തം വണ്ടിയെടുത്ത് റോഡിലിറങ്ങി ബ്ലോക്കിൽ കിടന്ന് മടുക്കുന്ന ആളുകൾക്ക് ഈ പബ്ലിക് ട്രാൻസ്പോർട്ട് ഉപയോഗിക്കാൻ ഇതൊരു വലിയ എൻകറേജ്മെന്റ് ആയിരിക്കും എന്നും എനിക്ക് തോന്നുന്നു. അതായിരിക്കും ബെറ്റർ അല്ലേ. സമയത്തിന് നമ്മൾ കൃത്യമായിട്ട് ബസ്സും ടാക്സിയും ലക്ഷ്യസ്ഥാനത്ത് എത്തുമെന്ന് ഉറപ്പായ പിന്നെ ഈ പറഞ്ഞ പോലെ ആർക്കാണ് വണ്ടി ഓടിച്ച് സ്ട്രെസ് എടുക്കാൻ താല്പര്യം അല്ലേ. സോ ഇന്ധനം ലാഭിക്കാം, അപ്പൊ നമ്മുടെ സമയം ലാഭിക്കാം. ദുബായ് എപ്പോഴും അങ്ങനെയല്ലേ, ജനങ്ങളുടെ കംഫർട്ടിനും സ്മാർട്ട് യാത്രകൾക്ക് എപ്പോഴും വലിയൊരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആ പ്രാധാന്യത്തെ നമ്മൾ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്നത് നല്ലൊരു കാര്യമല്ലേ. പുതിയ പുതിയ മാറ്റങ്ങളുടെ ഭാഗമാകാൻ നമുക്കും സാധിക്കും. യെസ്, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യാണ് ഹോം 92.2 FM. നമുക്കൊരു കാര്യം ചെയ്യാം, അടുത്ത ഒരു അറബിക് കുത്ത് ബീസ്റ്റ് സിനിമയിലെ ആ പാട്ട് കേട്ടാലോ. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാട്ടാണ്, ഒരുപാട് മെസ്സേജസ് വന്നിരുന്നു ഈ പാട്ടിന് വേണ്ടിയിട്ട്. സോ എൻജോയ് ദി സോങ് ഹോം 92.2 FM.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ സമയം 11 മണി കഴിഞ്ഞ് 39 മിനിറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ആദ്യം തന്നെ നമ്മുടെ അൽ ഇത്തിഹാദ് റോഡിലേക്ക് പോകാം. ഷാർജയിൽ നിന്ന് ദുബായ് ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ നോക്കുകയാണെങ്കിൽ അൽനാദ ഏരിയയിലും അതുപോലെ അൻസാർ മോൾ പരിസരത്തും ഒക്കെ ചെറിയ രീതിയിൽ വാഹനങ്ങൾ സ്ലോ ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ തിരിച്ച് ദുബായിൽ നിന്ന് ഷാർജയിലേക്കുള്ള റൂട്ട് ഇപ്പോൾ അത്യാവശ്യം ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്തെങ്കിലും മാറ്റങ്ങൾ വന്നാൽ ഒന്ന് അറിയിക്കും കേട്ടോ. പിന്നെ അടുത്ത് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയദ് റോഡ് എടുക്കുകയാണെങ്കിൽ ഷാർജയിൽ നിന്ന് ദുബായിലേക്ക് എൻ്റർ ചെയ്യുന്ന മുബൈല ഇന്റർചേഞ്ച് പരിസരത്തൊക്കെ ചെറിയൊരു തിരക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ തിരിച്ച് ദുബായിൽ നിന്ന് ഷാർജയിലേക്കുള്ള റൂട്ട് ട്രാഫിക് ഫ്രീ ആയിട്ടാണ് കാണിക്കുന്നത്. നമ്മുടെ ദുബായ് സിറ്റിയിലെ മെയിൻ റോഡുകൾ നോക്കിയാൽ ഷെയ്ഖ് സായിദ് റോഡ് ഇരുവശങ്ങളിലേക്കും വളരെ സ്മൂത്തായിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അൽഖെയിൽ റോഡ് വഴി ബിസിനസ് ബേ ഭാഗത്തേക്ക് പോകുന്നവർക്ക് ചെറിയൊരു തിരക്ക് അനുഭവപ്പെടാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഷാർജ സിറ്റിക്കുള്ളിലേക്ക് നോക്കുകയാണെങ്കിൽ അൽമജാസ് ഭാഗത്ത് ചില ഇന്റേണൽ റോഡുകളിലും ചെറിയ തിരക്ക് കാണിക്കുന്നുണ്ട്. അപ്പോൾ റോഡിലേക്ക് ഇറങ്ങുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വാഹനങ്ങളൊക്കെ ഓടിക്കുക, സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ വാഹനം ഓടിക്കുമ്പോൾ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ മാക്സിമം ശ്രദ്ധിക്കുക. എവിടെയെങ്കിലും വാഹന തിരക്കുകളോ അല്ലെങ്കിൽ മീൻസ് ട്രാഫിക് കൂടുതലായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. 0585829220 എന്ന നമ്പറിലേക്ക് ആൻഡ് കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNCs apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: ഞാൻ ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ നാഷണൽ പെയിൻ റോഡിൽ അതുപോലെ ഷെയ്ഖ് മുഹമ്മദ് റോഡിലും ഹെവി ബ്ലോക്ക് ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട് കേട്ടോ. താങ്ക് യു. പേര് വെച്ചിട്ടില്ല, അതുകൊണ്ട് പേര് ആരുടെയാണെന്ന് പറയാൻ എനിക്കറിയില്ല കേട്ടോ. അതുപോലെ തന്നെ ഇതുപോലെ നിങ്ങൾ കാണുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കും കേട്ടോ. ഞാനിപ്പോൾ സ്റ്റുഡിയോയിൽ നിൽക്കുകയല്ലേ, ചിലപ്പോൾ പറയുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാലും നിങ്ങൾ കൃത്യമായിട്ട് ആ റൂട്ടിലുണ്ടെങ്കിൽ ഒന്ന് അറിയിക്കും കേട്ടോ. 0585829220 എന്ന നമ്പറിലേക്ക്. എന്തായാലും നമ്മൾ വീണ്ടും ഈ ഒരു മണിക്കൂറിൻ്റെ അവസാനത്തെ നിമിഷത്തിലേക്ക് എത്തുമ്പോൾ സിനിമാ പ്രേമികൾക്ക്, എസ്പെഷ്യലി നമ്മുടെ മലയാള സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റിയൊരു നല്ല തിയേറ്റർ അപ്ഡേറ്റ് ഉണ്ട്. എന്ന് വെച്ചാൽ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് എന്താ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോമ്പിനേഷൻസ് വരുമല്ലേ. അപ്പോൾ ഇപ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത എന്നാൽ കേൾക്കുമ്പോൾ തന്നെ തിയേറ്ററിൽ ഒരു വലിയ ഓളം ഉണ്ടാക്കുന്ന ഉറപ്പുള്ളൊരു കിരിലൻ കോമ്പിനേഷൻ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ ഉർവശി, ലേഡി സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ ആദ്യം വരുന്നത് നമ്മുടെ മഞ്ജുവാര്യരാണ്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ആർക്ക് വേണമെങ്കിലും ആ ഒരു പദം ചാർത്തി കൊടുക്കാം. ബിക്കോസ് ഉർവശി എന്നൊക്കെ പറഞ്ഞാൽ ആരാണല്ലേ. എനിക്ക് ഈ അടുത്തിടയ്ക്ക് ഇറങ്ങിയ നമ്മുടെ ജയറാമിൻ്റെ ഉർവശിയുടെയും കൂടെ ഒരുമിച്ചുള്ള ഒരു തമിഴ് മൂവി ഉണ്ടായിരുന്നു, കാണുന്നു ഭയങ്കര ആഗ്രഹമായിരുന്നു. അവരുടെ ഇൻ്റർവ്യൂ ഒക്കെ കാണുമ്പോൾ ഒഫ്കോഴ്സ് ആ ഒരു ജോഡി വീണ്ടും തിരിച്ചു വരുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നിയിരുന്നു. ഒരുപാട് കാലങ്ങളായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന ചില ജോഡികളുണ്ടല്ലേ, പക്ഷേ അതൊന്നും കാണുന്നില്ല. എനിക്ക് തോന്നുന്നു മലയാള സിനിമ പുതിയ പുതിയ വിഷയങ്ങൾ അന്വേഷിച്ച് പുതിയ താരങ്ങളുടെ പുറകെ എന്ന് വെച്ചാൽ അതൊന്നും മോശമെന്നല്ല, എല്ലാം കിഡിലൻ മൂവീസാണ്. എങ്കിലും നമ്മളൊരു 90s കിഡ്സിനൊക്കെ ഈ ടൈമിലുള്ള ആ താരങ്ങളെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊരു ആഗ്രഹമുണ്ട്. അനുവേ, എന്തായാലും ഉർവശിയും അതുപോലെ എവർഗ്രീൻ പ്രിയങ്കരി നമ്മുടെ നവ്യ നായരും. അപ്പോൾ ഇന്നത്തെ മലയാള സിനിമയിലെ ഏറ്റവും ബിസി ആയിട്ടുള്ള താരമാരാണ്? ധ്യാൻ ശ്രീനിവാസൻ. ഇവർ മൂന്ന് പേരും ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു പുതിയ സിനിമ വരും. വെറും ഒരു സിനിമയല്ല കേട്ടോ ഇത്, ശരിക്കും സിനിമയുടെ പേരെന്ന് പറയാം വിസിറ്റർ എന്നാണ്. കഴിഞ്ഞ ദിവസമാണ് സിനിമയുടെ ഒഫീഷ്യൽ ടൈറ്റിൽ പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ റിലീസ് ചെയ്തത്. ഈ പോസ്റ്റർ കണ്ടപ്പോൾ തന്നെ ഒരു കാര്യം ഉറപ്പിക്കാം, ഇതൊരു പക്ക ഹൊറർ ത്രില്ലർ ആയിരിക്കും. ഇവരൊരുമിക്കുന്ന ഒരു ഹൊറർ ഇല്ല എൻ്റെ മനസ്സിൽ. മലയാള സിനിമ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഹൊറർ അല്ലെങ്കിലും ഒരു എന്താ പ്രേതവും പ്രണയവും ഒക്കെ ചേരുന്നത് എനിക്ക് മണിച്ചിത്രത്താഴി എത്ര തവണ കണ്ടാലും ഓരോ തവണ കാണുമ്പോൾ ഒരു പുതുമയാണ് ആ സിനിമയ്ക്ക്. അതുപോലെ ഭൂതകാലം എനിക്ക് കണ്ടതിൽ എന്നെ ഏറ്റവും കൂടുതൽ പേടിപ്പിച്ചൊരു സിനിമയാണ്. ഈ ഇംഗ്ലീഷ് സിനിമകളിൽ കാണുന്ന എന്താ ഗോസ്റ്റ് അല്ല ശരിക്കും, നമ്മൾ ഉണ്ടെന്ന് തോന്നിപ്പിക്കും, ആഹാ ഇല്ലെന്ന് തോന്നിപ്പിക്കും. ഒരേ സമയം ആ ഒരു മാറ്റമില്ലേ മനസ്സിലൂടെ ഇങ്ങനെ കടന്നു പോകുന്ന ഭീതി ഭയം. ഈ സിനിമ, ഈ ഹൊറർ എന്തെങ്കിലും ഒരു തീം സിനിമയിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സംവിധായകൻ ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, എല്ലാ കോലാഹലങ്ങളും എല്ലാ ശബ്ദകോലാഹലങ്ങളും ഒന്ന് സ്ലോ ആക്കും, പിന്നീടായിരിക്കും പരിപാടികൾ തുടങ്ങുന്നത്. അപ്പോഴാണ് നമ്മളൊന്ന് ടെൻഷനായി പോകുന്നത്, നമ്മുടെ നെഞ്ചിടിപ്പ് കൂടുന്നത്, ഈ ബ്ലഡ് സർക്കുലേഷനൊക്കെ ഇങ്ങനെ കൂടി വേറൊരവസ്ഥയിലിരിക്കില്ലേ. അയ്യോ, അതെന്നെ ഒരുപാട് പേടിപ്പിച്ച സിനിമയാണ് ഭൂതകാലം. ഇനി എന്തായാലും നമുക്ക് വിസിറ്ററിന് വേണ്ടിയിട്ട് കാത്തിരിക്കുക. വിസിറ്ററിൽ തന്നെ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ട് അല്ലേ. ഈ പറഞ്ഞ പോലെ ഉർവശിയുടെ കാര്യം എടുത്താൽ അത് അവരുടെ ഒരു കോമഡിയുടെയും ഫാമിലി ഡ്രാമകളുടെയൊക്കെ നമ്മൾ അവരുടെ ഒരുപാട് ആസ്വദിച്ചിട്ടുള്ളവരാണ്. അപ്പോൾ ഈ അടുത്ത കാലത്ത് ഇറങ്ങി ഉള്ളൊഴുക്ക് പോലെയുള്ള സിനിമകളിൽ ഉർവശിയുടെ അഭിനയത്തിൻ്റെ വേറൊരു ലെവൽ നമ്മൾ കണ്ടതുമാണ്. കണ്ടിട്ടില്ലാത്തവർ ഉറപ്പായിട്ടും കാണണം ആ സിനിമ. പിന്നെ അങ്ങനെയുള്ള ഉർവശി കൂടെ അഭിനയ പ്രാധാന്യമുള്ള വേഷങ്ങളിലൂടെ നമ്മുടെ മലയാളികളുടെ മനസ്സിലിടം പിടിച്ച നവ്യ, പിന്നെ സ്വന്തം ഇന്റർവ്യൂ കിങ് ധ്യാൻ ശ്രീനിവാസൻ, ഇവരെല്ലാം കൂടി ഒരു ഹൊറർ മൂവിയിൽ ഒന്നിക്കുമ്പോൾ അത് തിയേറ്ററിൽ തരുന്ന ഒരു എക്സ്പീരിയൻസ് വളരെ ചെറുതായിരിക്കില്ല അല്ലേ. ഇപ്പൊ പ്രൊഡക്ഷൻ നമ്പർ 1 ഒരുങ്ങുന്ന ഈ ചിത്രം ഡയറക്ട് ചെയ്യുന്നത് നവാഗതനായിട്ടുള്ള അഫ്സൽ കരുനാഗപ്പള്ളിയാണ്. ബിഹൈൻഡ് വുഡ്സ് ആണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. എന്തായാലും സിനിമയുടെ ടൈറ്റിൽ പോസ്റ്റർ ഇപ്പൊ തന്നെ സോഷ്യൽ മീഡിയ വലിയ രീതിയിൽ വൈറലായിട്ടുണ്ട്. ഒരു വിസിറ്റർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടാകുന്ന ഭയവും ത്രില്ലും ഒക്കെ പ്രോമിസ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു പോസ്റ്റർ അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ ധ്യാൻ ശ്രീനിവാസന്റെ കോമഡി ടൈമിംഗും ഉർവശിയുടെയും നവ്യയുടെയും പവർ ഹൗസ് പെർഫോമൻസും കൂടി ഈ ഒരു ഹൊറർ സബ്ജക്റ്റിൽ എങ്ങനെ വർക്ക്ഔട്ട് ആകും എന്നുള്ളത് കാണാൻ നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. ആകാംക്ഷയോടുകൂടി കാത്തിരിക്കാം. വിസിറ്റർ എങ്ങനെ ഉണ്ടാകും എന്നറിയിപ്പോ പോസ്റ്റർ റിലീസ് ചെയ്തിട്ടല്ലേ ഉള്ളൂ, ബാക്കി ഇനി എന്തെല്ലാം കാര്യങ്ങൾ കിടക്കുന്നു അതൊക്കെ അവിടെ നിൽക്കട്ടെ. നമുക്ക് അടുത്തൊരു നല്ല എവർഗ്രീൻ ഹിറ്റിലേക്ക് പോകാം. നമ്മുടെ മനസ്സിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകാൻ പക്ക ആ ഒരു ഫീൽ തരുന്ന നല്ലൊരു പാട്ടിലേക്ക്. എൻജോയ് ദി സോങ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്തിയാണ്. ഒരു വിശേഷം പറയാനുള്ളത്, അടുത്ത മണിക്കൂറിൽ നമുക്ക് ഇന്റർവ്യൂ ആണുള്ളത്. വളരെ പ്രധാനപ്പെട്ട വിഷയമാണ് കൈകാര്യം ചെയ്യുന്നത്. ന്യൂറൽസമ മെഡിക്കൽ സെന്റർ കരാമയിലുള്ള ന്യൂറൽസമ മെഡിക്കൽ സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് പീരിയഡോണ്ടിസ്റ്റ് ഡോക്ടർ ശ്രുതി അനൂപാണ് നമ്മുടെ കൂടെ ചേരുന്നത്. നമ്മുടെ ബ്ലീഡിംഗ് ഗംസ് ആണ് ഇന്നത്തെ നമ്മുടെ ടോപ്പിക്. എല്ലാവർക്കും ബ്രഷ് ചെയ്യുന്ന സമയങ്ങളിൽ പല്ലിൽ നിന്നും ഈ ബ്ലഡ് വരുന്ന കാര്യം ഓർക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഡെയിലി അങ്ങനെ സംഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ എപ്പോഴെങ്കിലും ഒക്കെ ഒരു 24 hoursനുള്ളിൽ നമ്മുടെ പല്ലിൽ നിന്നിങ്ങനെ അല്ലെങ്കിൽ മോണയിൽ നിന്ന് ബ്ലീഡ് ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ടെൻഷനാണ്. ഇത് പല്ലിനകത്തുള്ള പ്രശ്നം മാത്രമാണോ മറ്റെന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ, അതെല്ലാം ഇന്ന് തീർക്കാനായിട്ട് 12 to 1 ഡോക്ടർ ഉണ്ടാവും കൂടെ. ഡോക്ടർ ശ്രുതി, നിങ്ങൾക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്തായാലും ഞങ്ങളെ വിളിക്കണം ആ ടൈമിൽ 800-9220 എന്ന നമ്പറിലേക്ക്. ഇപ്പോഴേ പറയാം സംശയങ്ങൾ ഉണ്ടെങ്കിൽ ആ ടൈമിൽ വിളിച്ചിട്ട് കിട്ടാതെയോ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടേക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ആൻഡ് എൻജോയ് ദി സോങ് ആൻഡ് ഹോം 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: മധ്യനയത്തിൽ കെ സി വേണുഗോപാൽ. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് നടപ്പിലാക്കും. ആരോഗ്യവകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും പദ്ധതി നടത്തിപ്പ് ചുമതലപ്പെടുത്തി. സാധാരണ ജനങ്ങളുടെ ചികിത്സാ ചെലവ് ലഘൂകരിക്കുന്നതിന് ഇത് പ്രയോജനപ്പെടുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് എംഎൽഎ നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം നിയമസഭയിൽ സംസാരിച്ചത്. എറണം കെട്ടവർ നാട് ഭരിച്ചാൽ നീപ്പ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പങ്ങൾ

0: ഉണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാൻ താനില്ലെന്നും മുഹമ്മദ് റിയാസ്. സഭയിൽ റിയാസ് നടത്തിയ പരാമർശങ്ങൾക്കെതിരെ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സംസ്ഥാനത്തൊരു നീപ്പയാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇന്ത്യയിലെവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും മന്ത്രി. ഉദ്യോഗസ്ഥർ ഭരണം മാറിയതറിയാതെ പോയ സർക്കാരിനോട് കൂറു കാണിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി ബി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ. സർക്കാരിന്റെ സ്വകാര്യ നിക്ഷേപ നയം, വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കും. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചനയുണ്ടാകണം, സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭ രംഗത്ത്. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ലെന്നും വീര്യം കുറഞ്ഞതെന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരമെന്നും സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രം വീര്യം കുറഞ്ഞത് കൂടിയത് ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മദ്യവ്യാപനമെന്നും കാന്തപുരം വിഭാഗം കുറ്റപ്പെടുത്തി. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. നീറ്റ് യു ജി പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ കസ്റ്റഡിയിൽ. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലാണ് സംഭവം. ബയോമെട്രിക് ഓപ്പറേറ്റർമാരും ഇടനിലക്കാരും ഉൾപ്പെടെ പിന്നിൽ വൺ റാക്കറ്റെന്നാണ് സംശയം. ഓപ്പറേറ്റർമാർ ഉൾപ്പെടെയുള്ളവരെ പോലീസ് ചോദ്യം ചെയ്യും. പ്രാഥമിക ചോദ്യം ചെയ്യൽ പൂർത്തിയായതിനു ശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇക്കാര്യത്തിൽ പുറത്തുവരികയുള്ളൂ. ഖത്തറിലെ പ്രമുഖ പ്രകൃതി വാതക കയറ്റുമതി കേന്ദ്രം റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 50-ലധികം തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 18 പേരെ കാണാനില്ല. ഇന്നലെ രാത്രിയിലാണ് സ്ഫോടനമുണ്ടായത്. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നേരത്തെ നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായതെന്നാണ് സൂചന. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി സ്വിറ്റ്സർലൻഡിലെ ബെർഗൻസ്റ്റോക്കിൽ ആരംഭിച്ച അമേരിക്ക ഇറാൻ ഒന്നാം വട്ട ഔദ്യോഗിക ചർച്ച പൂർത്തിയായി. ചർച്ചയ്ക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിന് കാരണമായി. ലബ്നോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ചർച്ചകളിൽ അനുകൂലമായ തീരുമാനമുണ്ടായില്ലെങ്കിൽ ഹോർമോസ് കടലിടുക്ക് അമേരിക്കൻ സൈന്യം പിടിച്ചെടുക്കുമെന്ന് ഫോക്സ് ന്യൂസ് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് ഭീഷണി മുഴക്കിയിരുന്നു. US ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർശം രേഖപ്പെടുത്തിയ ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാ മുറിയിൽ നിന്ന് വാക്കൌട്ട് നടത്തി. അമേരിക്കയുടെ വെറുമൊരു മാധ്യമ ഷോയ്ക്ക് നിന്ന് തരില്ലെന്ന ഇറാൻ, US വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന് ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബഫ്. ലോകകപ്പിൽ ആവേശപ്പോരിൽ ന്യൂസിലൻഡിനെ 1-3 തോൽപ്പിച്ച ഈജിപ്റ്റ്. 57 മിനിറ്റോളം 1 പിന്നിലായ ശേഷം 3-0 തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായാണ് ഈജിപ്റ്റ് മുന്നേറിയത്. ലോകകപ്പിൽ സൌദി ഗോൾ മഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ജയം. ഫിഫ ലോകകപ്പിൽ കരുത്തരായ ഉറുഗ്വയെ സമനിലയെ തളച്ച കേപ്പ് ഡേ 21-61 മിനിറ്റുകളിലാണ് ഗോൾ പിറന്നത്. ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് രണ്ടാംഘട്ട മത്സരത്തിന്. രാത്രി 9 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ മത്സരം. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. ഈ വർഷം തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനത്തിൽ 41 വാഹനാപകടം. ഈ അപകടത്തിൽ 4 ജീവൻ നഷ്ടമാവുകയും 55 പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ്. വിശദവാർത്ത 1 മണിക്ക്.
1: Home FM News was brought to you by Dhanya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഇപ്പോൾ സമയം 12 കഴിഞ്ഞ് 5 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 39°C, ഹ്യൂമിഡിറ്റി 29%.
2: Weather update.
1: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ കഴിഞ്ഞ മണിക്കൂറുകളിൽ നമ്മൾ ഒരുപാട് വിശേഷങ്ങൾ പറഞ്ഞു. നമ്മൾ ഇനി മുതൽ നമ്മുടെ ടാക്സിയിലും അല്ലെങ്കിൽ പബ്ലിക് ട്രാൻസ്പോർട്ടിലൊക്കെ പറക്കാൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഹൊറർ മൂവി വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞു. ഇന്ന് വിജയുടെ ബർത്ത്ഡേ ആണ്. യെസ്, എല്ലാ സെലിബ്രേഷൻസിൻ്റെ മുടിവിൽ നമുക്ക് വരുന്ന ചെറിയ ഹെൽത്ത് ഇഷ്യൂസ് പോലും നമ്മൾ കണ്ടില്ലെന്ന് വയ്ക്കരുത്. സോ ഇത് എപ്പോഴും നമ്മുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. പലപ്പോഴും ബ്രഷ് ചെയ്യുന്ന ടൈമിലൊക്കെ നമ്മുടെ പല്ലിൽ നിന്ന് ഇങ്ങനെ ബ്ലീഡ് ചെയ്യുന്ന സമയം, അല്ലെങ്കിൽ മറ്റ് പല്ലിൽ നിന്നോ മോണയിൽ നിന്നോ ഒക്കെ ബ്ലീഡ് ചെയ്യും, പലപ്പോഴും കണ്ടില്ലെന്ന് വയ്ക്കും. പിന്നെ അത് ഡെയിലി ആകുമ്പോൾ അതൊരു വിഷയമായി മാറും. എന്തുകൊണ്ടാണിത് ഉണ്ടാവുന്നതെന്ന് ഓർത്ത് നമുക്ക് സ്ട്രെസ് ഉണ്ടാവും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ പലരും ഈ പറഞ്ഞ പോലെ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്യുമ്പോൾ വളരെ കോമൺ ആയിട്ട് കാണുന്ന, എന്നാൽ അത്ര നിസ്സാരമായിട്ട് തള്ളിക്കളയാൻ സാധിക്കാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കുന്നത്. ബ്ലീഡിംഗ് ഗംസ്, അല്ലെങ്കിൽ പല്ല് തേക്കുമ്പോഴും ആഹാരം കഴിക്കുമ്പോഴും ഒക്കെ ഉണ്ടാകുന്ന ഈ ഒരു ബ്ലീഡിംഗ്, ഇത് വെറും ചെറിയൊരു പ്രോബ്ലമാണോ അതോ പല്ലുകളുടെയും നമ്മുടെ ചിരിയുടെയും നമ്മുടെ ആരോഗ്യം മോശമാകുന്നതിൻ്റെയൊക്കെ ഒരു സൂചനയാണോ? ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരാൻ ഇന്ന് നമ്മുടെ കൂടെ സ്റ്റുഡിയോയിൽ ഒരു സ്പെഷ്യലിസ്റ്റ് ഗസ്റ്റ് ഉണ്ട്. ദുബായ് കരാമയിലെ ന്യൂറോസമ മെഡിക്കൽ സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് പീഡിയോഡോണ്ടിസ്റ്റ് ഡോക്ടർ ശ്രുതി അനൂപ്. ഡോക്ടർ, വെൽക്കം ടു ദ സ്റ്റുഡിയോ.
2: താങ്ക് യു സോ മച്ച്.
1: ഓക്കെ, നമ്മൾ ഫസ്റ്റ് ടൈം ആണ് അല്ലേ?
2: അതെ, ഫസ്റ്റ് ടൈം ആണ്.
1: ഡെന്റൽ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും ധാരാളം ഡോക്ടേഴ്സ് പല പല ഹോസ്പിറ്റലുകളിൽ നിന്നും വരാറുണ്ട്. ബട്ട് ഈ പറഞ്ഞ പോലെ പീഡിയോഡോണ്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ വന്നിട്ടുണ്ട്, ബട്ട് പലർക്കും അറിയില്ല എന്താണ് പീഡിയോഡോണ്ടിസ്റ്റ് എന്നുള്ളത്. ആക്ച്വലി ഡെന്റൽ ഡിപ്പാർട്ട്മെന്റ്, നമുക്കൊരു പല്ലുവേദന വന്നാൽ കോമൺ മാൻ ചിന്തിക്കുന്നത് വേഗം ഒരു ഡെന്റിസ്റ്റിനെ കാണുക എന്നതിനപ്പുറത്തേക്ക് അതിൽ എത്ര ഡിവിഷൻസ് ഉണ്ട്, എത്ര സബ് ഡിവിഷൻസ് ഉണ്ട്, എന്തൊക്കെയാണ് ഡെന്റിസ്ട്രിയിൽ വരുന്ന കാര്യങ്ങളെന്നൊന്നും അറിയില്ല. ഏത് ഭാഗത്താണ് പീരിയോഡോണ്ടിസ്റ്റ് എത്തുന്നത്? ഡെന്റൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഏതൊരു ഹാർട്ടാണ് ശരിക്കും പീരിയോഡോണ്ടിസ്റ്റ് എന്ന് പറയുന്നത്?
2: ഓക്കെ, നമ്മൾ ഡെന്റിസ്ട്രിയിൽ തന്നെ ഒരു 9 സ്പെഷ്യാലിറ്റീസ് വരുന്നുണ്ട്. അപ്പോൾ അതിൽ ഒരു മെയിൻ സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ ബ്രാഞ്ച് ആണ് പെരിയോഡോണ്ടോളജി ആൻഡ് ഇംപ്ലാന്റോളജി.
1: ഓക്കെ,
2: അപ്പോൾ പെരിയോഡോണ്ടിക്സ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രീക്ക് ഒറിജിൻ വന്ന ഒരു വേർഡാണ്. പെരിയോ എന്ന് വിചാരിച്ചാൽ അറൗണ്ട് എന്നാണ്. ഒഡോണ്ടോൺ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ടൂത്ത്. സോ ഇറ്റ്സ് അറൗണ്ട് ദ ടൂത്ത്. എന്ത് ഡിസീസും റിലേറ്റ് ചെയ്യുന്നതും ട്രീറ്റ് ചെയ്യുന്നത് ഈ പെരിയോഡോണ്ടിക്സ് അല്ലെങ്കിൽ ഈ ഗം സ്പെഷ്യലിസ്റ്റ് എന്ന് പറയുന്ന വിഭാഗമാണ്. അപ്പം ഈ ഗംസിൽ ബ്ലീഡിങ് വരിക, പിന്നെ അതിൻ്റെ കൂടെ തന്നെ ടൂത്ത് സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് ലൈക്ക് പെരിയോഡോണ്ടൽ ലിഗമെന്റ് എന്ന് പറയും, പിന്നെ അതല്ലാണ്ട് ഈ ബോൺ സപ്പോർട്ടിങ് സ്ട്രക്ചേഴ്സ് അതെല്ലാം ട്രീറ്റ് ചെയ്യുന്നത് ഈ പെരിയോഡോണ്ടിക്സ് എന്ന് പറഞ്ഞൊരു വിഭാഗമാണ്.
1: ഓക്കെ, നമ്മൾ ഇന്ന് ഈ ഒരു വിഷയം എടുക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫറിലൊരു കോൾ വന്നിരുന്നു കഴിഞ്ഞ മണിക്കൂറിൽ. ആക്ച്വലി ഈ പല്ലിന് അല്ലെങ്കിൽ മോണയ്ക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ അത് സർജറി ചെയ്യാൻ കഴിയുന്നവരാണോ പെരിയോഡോണ്ടിക്സ് എന്നുള്ളത് ഡോക്ടർ വരുമ്പോൾ ചോദിക്കണേന്ന് പറഞ്ഞു. ആണോ?
2: അതെ. ഇത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ഈ പെരിയോഡോണ്ടിക്സ് അല്ലെങ്കിൽ ഇനീഷ്യലി നമ്മൾ അത് പറയപ്പെടുന്നത് ലൈക്ക് ജിൻജൈവൈറ്റിസ് എന്നാണ്. അത് എന്ന് വെച്ചാൽ ഒരു ഏർലി സ്റ്റേജ് ഓഫ് ഗം ഡിസീസ് ആണ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഈ ബ്ലീഡിങ് ഗംസും ഒക്കെ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പൊ ആൾക്കാർ പൊതുവെ അതൊരു ഇഗ്നോർ ചെയ്ത് വിടുന്നത് ഒരു വിഷയമാണ്. ലൈക്ക് അവര് വിചാരിക്കുക അത് ഭയങ്കര നോർമലാണ്, നമ്മള് അത് ബ്ലീഡിങ് ബ്രഷ് ചെയ്യുമ്പോയാലും അത് ഒരു കോമൺ ഒരു പ്രോബ്ലം ആയിട്ടാണ് എല്ലാരും അത് കാണുന്നത്. പക്ഷെ ഇറ്റ് ഇസ് നോട്ട് ലൈക്ക് ദാറ്റ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനേ അല്ല. ഇപ്പൊ നമ്മളത് ഇഗ്നോർ ചെയ്ത് പോയാൽ അതൊരു വലിയ വലിയ ഡിസീസിലോട്ട് നമുക്ക് പോവാനുള്ള ചാൻസസ് ഉണ്ട്.
1: ഈ പീരിയോഡോണ്ടിക്സ് എന്ന് പറയുമ്പോൾ അതിൽ ഇപ്പോൾ ഈ ഗം ഡിസീസ് മാത്രമല്ലാതെ മറ്റെന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് വരുന്നുണ്ട്?
2: നമ്മളിപ്പോൾ ഗം ഡിസീസിൽ തന്നെ വരികയാണെങ്കിൽ ഒന്ന് ഏറ്റവും ഇനീഷ്യൽ ആയിട്ട് വരുന്നതാണ് ജിൻജൈവൽ ഇൻഫ്ലമേഷൻ. അപ്പൊ ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് തന്നെ ഒരു പ്ലാക്ക് ബിൽഡപ്പ് എന്നാണ് പറയുന്നത്. പ്ലാക്ക് എന്ന് വെച്ചാൽ നമ്മളിപ്പം മോണയും പല്ലിന്റെയും ഇടക്കായിട്ട് ഒരു തിക്കായിട്ട് ഒരു പെയിൽ യെല്ലോ കളറായിട്ട് ഒരു ബിൽഡപ്പ് കാണാറുണ്ട്. അതിനെ നമ്മുടെ ഒരു ലാംഗ്വേജിൽ പ്ലാക്ക് എന്ന് പറയും. അത് യൂഷ്വലി ബാക്ടീരിയാസും അതിന്റെ കൂടെ ഫുഡ് പാർട്ടിക്കിൾസും എല്ലാം കൂടിയിട്ട് ഒരു അടിഞ്ഞുകൂടുന്ന ഒരു സാധനമാണ്. അതാണ് മെയിൻ കോമൺ റീസൺ നമുക്കൊരു ബ്ലീഡിങ് ഗംസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ തന്നെ നമുക്കൊരു ഇൻഫ്ലമേഷൻ വരും. ഇൻഫ്ലമേഷൻ നമ്മളത് ട്രീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അത് ഒരു സ്റ്റേജ് 2 ജിൻജൈവൈറ്റിസ്, അതേപോലെ ഒരു ഫൈനൽ സ്റ്റേജ് ആകുമ്പോഴത്തേക്ക് നല്ല ബ്ലീഡിങ്ങും ഒക്കെ ആയിട്ട് പേഷ്യൻ്റ് അത് അത്രത്തോളം കെയർ ചെയ്യാറില്ല. പിന്നെ അതിൽ വരുന്ന നമ്മൾ ഈ മോണെ ബാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ വരും. അതെന്ന് വെച്ചാൽ ഈ ബോണും കൂടിയും എഫക്റ്റ് ചെയ്യും. അതിൽ തന്നെ ഒരു രണ്ട് ടൈപ്പ് ഉണ്ട്. നമ്മൾ പറയുകയാണെങ്കിൽ അഗ്രസീവ് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ടേമും ഉണ്ട്, അതേപോലെ ക്രോണിക് പെരിയോഡോണ്ടൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു ടേമും ഉണ്ട്. അപ്പോൾ ഇതിൽ വെച്ചാൽ ഈ ബോൺ ലോസിന്റെ എത്രത്തോളം അത് എഫക്ട് ചെയ്യും, ലൈക്ക് അതിൽ നമ്മൾ യൂഷ്വലി ഒരു സർജിക്കൽ ട്രീറ്റ്മെന്റ് ആണ് അതിന് നോക്കുന്നത്. അറ്റ് ദ സെയിം ടൈം അതേപോലെ നമ്മൾ ബോൺ ഗ്രാഫ്റ്റ് അങ്ങനത്തെയൊക്കെ കുറച്ച് കാര്യങ്ങൾ, ഇപ്പൊ ബോൺ ലെവൽ കുറഞ്ഞു അപ്പൊ നമുക്ക് അത് വീണ്ടും ഒരു പ്രിവെന്റീവ് മെഷറാണ്. ഇപ്പൊ നമുക്ക് ഓൾറെഡി നമ്മുടെ ബോഡി ഒരു ഒരു സൈൻ തന്നു, ഒരു വാർണിംഗ് സൈൻ തന്നു, ഇതാ ഒരു ബ്ലീഡിങ് ഉണ്ട് നിങ്ങൾക്ക് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അത് നമ്മൾ എത്രത്തോളം ട്രീറ്റ് എത്ര ഏർലി ആയിട്ട് അത് ട്രീറ്റ് ചെയ്യാൻ പറ്റൂ അത്രയും നമുക്ക് മാറ്റാനേ ഉള്ളൂ. അതൊരു റിവേഴ്സിബിൾ പ്രോസസ് ആണ്.
1: ഓ ഐ സീ. അതായത് ഇപ്പോ നമ്മൾ സാധാരണ ബ്രഷ് ചെയ്യുന്ന ടൈമിൽ ചെറിയൊരു ബ്ലീഡിങ് കണ്ടാൽ പോലും ഒരു ദിവസം എത്ര ദിവസം കഴിയുമ്പോഴാണ് ശരിക്കും അത് ഒരു സീരിയസ് ഇഷ്യൂ ആണെന്ന് മനസ്സിലാക്കുന്നത്?
2: ഇപ്പൊ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഒരു 1 വീക്കോളം ബ്ലീഡിങ് ഉണ്ട് പേഷ്യന്റിന്. ഓക്കെ, അത് അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ് അതർ ദാൻ ബ്രഷിങ്. ഇപ്പൊ ബ്രഷിങ് മാത്രം, ഇപ്പൊ വായി കഴുകുമ്പോ ആയാലും ഒക്കെ ചിലവർക്ക് ബ്ലീഡിങ് വരും മോണിന്ന്. അപ്പം അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഒക്കെ നമ്മൾ കാണുകയാണെങ്കിൽ, ഇപ്പൊ അതിന്റെ കൂടെ തന്നെ ഒരു സ്വോളൻ ഗംസോ അതേപോലെ പസ് ഫോം ചെയ്തിട്ട് ഒരു വൈറ്റ് കളർ എക്സുഡേറ്റ് പോലെ വരികയാണെങ്കിൽ അങ്ങനെയൊക്കെ ആവുമ്പോൾ നമ്മൾ അപ്പം തന്നെ ഇമീഡിയറ്റ്ലി ഒരു ഡെന്റിസ്റ്റിനെ കാണണം. ബിഫോർ ദാറ്റ് ഇറ്റ്സെൽഫ് നമ്മൾ ഒരു ചെറിയൊരു ബ്ലീഡിങ് വന്നെന്ന് കാണുമ്പോൾ തന്നെ ഇറ്റ്സ് ഓൾവേസ് ഗുഡ് നമ്മളൊരു ഡെന്റിസ്റ്റിനെ
1: പോയി കാണുന്നതാണ് ബെറ്റർ. ഓക്കെ, അപ്പൊ എന്തായാലും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടായിട്ട് പറയാണ്, നമ്മളിന്ന് നമ്മുടെ പല്ലുകളിൽ നമ്മൾ ബ്രഷ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ആഹാരം കഴിക്കുമ്പോഴോ ഒക്കെ മോണയിൽ നിന്നോ പല്ലിൽ നിന്നോ ഒക്കെ ഉണ്ടാകുന്ന ബ്ലീഡിങ്ങിനെ കുറിച്ച്, അത് എന്തുകൊണ്ടാണെന്ന് ഇതുവരെയും കണ്ടെത്താത്തവരുണ്ടെങ്കിൽ, അത് ഇപ്പോഴും വളരെ കോമൺ ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും അതിന് എപ്പോഴാണ് ട്രീറ്റ്മെന്റ്, എന്തൊക്കെയാണ് ട്രീറ്റ്മെന്റ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഈ ഒരു മണിക്കൂറിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ന്യൂറൽസമ കരാമയിലുള്ള ന്യൂറൽസമ മെഡിക്കൽ സെന്ററിലെ ഡോക്ടർ ശ്രുതി അനൂപാണ്. ഷീസ് എ സ്പെഷ്യലിസ്റ്റ് പീഡിയോണോണ്ടിക്സ്റ്റ്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു ചെറിയ ബ്രേക്കിന് ശേഷം തിരികെ എത്താം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. Trending song of the hour.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: Welcome back to Mid Morning with Nitya on Home 92.2 FM. Home is always a feeling. Yes. അപ്പം നമ്മൾ വീട്ടിലിങ്ങനെ ഇരുന്നാൽ മതിയോ? നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ റുട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ മുഖമൊക്കെ കഴുകി പല്ലൊക്കെ തേച്ച് അല്ലേ? അപ്പോൾ ആ ഒരു ബ്രഷിങ്ങിനിടയിൽ പറ്റിപ്പോകുന്ന പല പ്രശ്നങ്ങളും ഉണ്ടാവാം. ആ ബ്രഷിങ്ങിടയിൽ നമ്മൾ മനഃപൂർവ്വം അല്ലാതെ തന്നെ നമ്മൾ നമ്മുടെ പല്ലിൽ ഈ പലപ്പോഴും ഈ തണുപ്പ് കാലങ്ങളിൽ പല്ലിടിച്ചുണ്ടാകുന്ന മുറിവുകൾ ഉണ്ടാവും. പക്ഷെ അതൊന്നുമല്ല, പലപ്പോഴും നമ്മുടെ മോണയിൽ അല്ലെങ്കിൽ പല്ലിൽ നിന്ന് വരുന്ന ബ്ലീഡിങ് വലിയൊരു പ്രശ്നമായി മാറാറുണ്ട്. അത് ഇപ്പോഴെങ്കിലും നിങ്ങൾക്കത് മാറ്റിയെടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു അവസരമാണിപ്പോൾ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ കോൾ മീ റൈറ്റ് നൌ 800-9220 എന്ന നമ്പറിലേക്ക്, അതല്ലെങ്കിൽ ഒരു മെസ്സേജ് അയച്ചുകൊണ്ട് ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്യാം 0585829220 എന്ന നമ്പറിലേക്ക്. എന്തായാലും നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് കരാമയില്, ദുബായ് കരാമയില് ന്യൂറൽസമ മെഡിക്കൽ സെന്ററിലുള്ള സ്പെഷ്യലിസ്റ്റ് പീഡിയോഡോണ്ടിസ്റ്റ് ആണ് ഡോക്ടർ ശ്രുതി അനൂപ്. ഡോക്ടർ, നമ്മൾ നേരത്തെ അതിന്റെ പ്രധാന പ്ലാക്കിന്റെ കാര്യമൊക്കെ സൂചിപ്പിച്ചിരുന്നല്ലോ. പലപ്പോഴും ആൾക്കാരുടെ തെറ്റിദ്ധാരണ എന്ന് പറഞ്ഞാൽ ഒരു പ്യുവർ ഹൈജീൻ അല്ലെങ്കിൽ വൃത്തിക്കുറവിന്റെ ഭാഗമായിട്ടും ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ എന്നുള്ളതാണ്. എത്രത്തോളം ശരിയാണത്
2: മാം? അത് ഈ പുവർ ഓറൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ അതാണ് വൺ ഓഫ് ദ മെയിൻ കോമൺ കോസ് എന്ന് പറയും. ബ്ലീഡിങ്ങിന് പറ്റുന്ന ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കോസ് ആണ്. അറ്റ് ദ സെയിം ടൈം ഈ അതർ ദാൻ ദാറ്റ് കുറെ മെഡിക്കേഷൻസ് യൂസ് ചെയ്യുന്നവരോ ഈ വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഉള്ളവരോ അതേപോലെ ഈ ഹോർമോണൽ ചേഞ്ചസ് അതൊക്കെ ഉണ്ടാവുമ്പോഴും ഇതുപോലെ ബ്ലീഡിങ് ഉണ്ടാവാന് ചാൻസസ് ഉണ്ട്
1: കൂടുതലാണ്. ഓക്കെ ഓക്കെ. അതുപോലെ ചില ആൾക്കാരെ കണ്ടിട്ടുണ്ട്, അതായത് അവർക്ക് ബ്രഷിംഗ് ടൈം എത്രയാന്നുള്ളത് അറിയില്ല, അവർക്ക് എത്ര സമയം എടുത്തിട്ട് ഹാഫ് ആൻ അവർക്ക് എടുത്ത് പല്ല് തേക്കുന്ന ആൾക്കാരെ കാണാം. അപ്പോൾ വളരെ ശക്തിയായിട്ട് ബ്രഷ് ചെയ്യാറുണ്ട്. അങ്ങനെ ഈ ശക്തിയായിട്ട് ബ്രഷ് ചെയ്യുന്നത് കൊണ്ടാണോ ചോര വരുന്നത്, അതോ അതെന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ടായിരിക്കുമോ? ഇതും ഒരു ബുദ്ധിമുട്ടുള്ള പരിപാടി തന്നെയാണെന്ന് തോന്നുന്നു.
2: അതെ അതെ. നമ്മൾ ഈ ഇപ്പം അക്കോർഡിംഗ് ടു നമ്മുടെ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസ് അല്ലെങ്കിൽ ഈ ഡെന്റൽ ഹെൽത്ത് ഓർഗനൈസേഷൻസ് ഒക്കെ ഒരു റെക്കമെൻഡേഷൻ തന്നിട്ടുണ്ട്. അതാണ് നമ്മൾ പൊതുവെ ഫോളോ ചെയ്യുന്നത് ഈ ബ്രഷിങ്ങിന്റെ കാര്യത്തില്. ഇപ്പം പറയുന്ന ട്വൈസ് എ ഡേ, ലൈക്ക് ടു ടൈംസ് നമ്മൾ ബ്രഷ് മിനിറ്റ്സ് ബ്രഷ് ചെയ്യണം എന്നാണ്. 2 മിനിറ്റ്സ് മാത്രമാണ് നമുക്ക് ബ്രഷ് ചെയ്യേണ്ടത്. ദാറ്റ് വിൽ ബി ഇനഫ് നമുക്ക് ഈ ഒരു പ്ലാക്കും ഇതുപോലത്തെ ഈ ഡെപ്പോസിറ്റ്സ് ഒക്കെ നമുക്ക് റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പ്ലസ് അതേപോലെ നമ്മൾ ഈ ടങ് ക്ലീനിങ്ങും കൂടിയും അതിന്റെ കൂടെ നിർബന്ധമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ബിക്കോസ് നമ്മുടെ ഈ ടങ്ങിലും ഒരുപാട് ഈ ഫുഡ് പാർട്ടിക്കിൾസും ബാക്ടീരിയാസ് ഒക്കെ സ്റ്റേ ചെയ്തിട്ട് ഒരു ടങ് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറും കൂടിയാണ് ഈ മോണേന്റെ പ്രശ്നങ്ങളിന് വേണ്ടിയിട്ട്. അതേപോലെ ഈ ഹാർഡായിട്ട് ബ്രഷ് ചെയ്യുക, അതിനെ കൊണ്ട് ഇഞ്ചുറി ഉണ്ടാവും. നമ്മൾ ഗംസിന് ഒരു ടെമ്പററി ആയിട്ടൊരു ഇഞ്ചുറിയാണ് ഈ ഹാർഡ് ബ്രഷിങ്ങിൽ ഉണ്ടാവുന്നത്. അതേപോലെ ഈ ബ്രഷിംഗ് ടെക്നീക്ക് എന്ന് പറയും, നമ്മൾ ബ്രഷിംഗ് ടെക്നീക്സ് ഉണ്ട്, അത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ എന്താ പറയുക, മോണ അങ്ങ് ഇറങ്ങി പോവാനുള്ള ചാൻസസ് ഒരുപാട് കൂടുതലാണ്.
1: അങ്ങനെ ഈ മോണ ഇറങ്ങിപ്പോകുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഗംസിന്റെ ഒരു കോംപ്ലിക്കേഷൻസ് എന്തൊക്കെയായിരിക്കും?
2: ഇപ്പം മെയിൻ ആയിട്ട് ബ്ലീഡിങ് ഗംസ് എന്ന് പറയുമ്പോൾ നമ്മൾ അതിന്റെ കൂടെ വരുന്നത് ഈ മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാർ. ഓക്കെ, ഇപ്പം ഡയബറ്റീസ് ഉള്ള ആൾക്കാർ, അതൊക്കെ വെച്ചാൽ ഈ ഓൾറെഡി അവർക്ക് ഈ മോണ രോഗം ഉണ്ടാവും. ഈ ഡയബറ്റീസ് എന്നൊക്കെ പറയുന്ന ഇതിൽ നമ്മൾ പറയുന്ന ഈ ഒരു ടൂ വേ റിലേഷൻഷിപ്പ് ആണ് ഈ ഡയബറ്റീസ് ഉള്ള ഒരു പേഷ്യൻറ്റും അതേപോലെ തന്നെ മോണരോഗമായിട്ട്. അപ്പം ഇൻ ജനറൽ നമ്മൾ ഈ മോണരോഗം ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിൽ ഉണ്ടാവും. അത് നമ്മൾ പറയുന്ന ഒരു 6th കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ പെരിയഡോണ്ടൈറ്റിസിനെ കാണുന്നത് ഈ ഡയബറ്റിക് പേഷ്യൻസിലൊക്കെ. വെച്ചാൽ ഇപ്പം നമ്മൾ ആസ് സച്ച് പറയുമ്പോൾ ഇപ്പൊ ഡയബറ്റിക് ആയ പേഷ്യന്റിന് ഇപ്പൊ പുവർലി കൺട്രോൾഡ് ആയ ഡയബറ്റിക് പേഷ്യൻസ് ആണ്. അപ്പൊ അവർക്ക് എന്താ ഈ മോണ രോഗത്തിന് ഹീലിംഗ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഭയങ്കര കുറവായിരിക്കും. ഇപ്പൊ എന്തെങ്കിലും ഒരു ഇഞ്ചുറി നടന്ന് അപ്പൊ ഹീലിംഗ് നടക്കുന്നതിന് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇപ്പം എല്ലാവർക്കും അറിയാം ഈ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസിന് കൂടുതലും ഈ കണ്ണിന് പ്രശ്നം വരിക, ഹാർട്ട് ഇഷ്യൂസ് ഉണ്ടാവും. അതേപോലെ ഒരു 6th കോംപ്ലിക്കേഷൻ ആയിട്ടാണ് നമ്മൾ ഈ പെരിയഡോണ്ടൈറ്റിസ് അല്ലെങ്കിൽ ഗം പ്രോബ്ലം എന്ന്
1: പറയുന്നത്. അതുപോലെ ഇപ്പോ എനിക്ക് തോന്നിയൊരു ഡൗട്ട് എന്ന് വെച്ചുകഴിഞ്ഞാൽ, ഇപ്പൊ ലാക്ക് ഓഫ് സ്ലീപ്പ് അല്ലെങ്കിൽ സ്ട്രെസ്, ഇതൊക്കെ നമ്മുടെ പല്ലുകളുടെ ആരോഗ്യത്തെ എത്രത്തോളം ബാധിക്കാറുണ്ട്?
2: ഈ സ്ട്രെസ്, സ്ലീപ്പ് ഒക്കെ നമ്മുടെ ഈ സ്ട്രെസ് ഹോർമോൺസ് റിലീസ് ചെയ്യാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പം എന്താ പറ്റുകയെന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പം എന്താ ഈ ഒരു റീസണിനെ കൊണ്ട് നമ്മൾ ഇമ്മ്യൂണിറ്റി, ഇമ്മ്യൂണിറ്റി ഫൈറ്റ് ബാക്ക് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഭയങ്കര കുറവായിരിക്കും.
1: അപ്പൊ
2: ഈ ഇൻഫ്ലമേറ്ററി സെൽസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ നമുക്ക് ഫൈറ്റ് ചെയ്തിട്ട് അതിനെ ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രശ്നങ്ങൾ കുറച്ച് കൂടുതലാണ്.
1: അപ്പൊ
2: അതേപോലെ ഈ സ്ട്രെസ് ഒക്കെ ഉള്ള ടൈമിൽ അവരെ ഓറൽ ഹൈജീനും മര്യാദയ്ക്ക് മെയിൻറ്റെയിൻ ചെയ്യില്ല. ബിക്കോസ് അവർ വേഗം തന്നെ ചെയ്തിട്ട് ബ്രഷ് ചെയ്ത് പോവുക, അതിൻ്റെ കൂടെ ഫ്ലോസിങ് ചെയ്യാണ്ട് നിൽക്കുക, അങ്ങനത്തെ ഒക്കെ ഒരു കുറെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്.
1: ഡോക്ടർ, അപ്പൊ അതുപോലെ തന്നെ ഇപ്പോ സ്ഥിരമായിട്ട് ബ്ലീഡ് ചെയ്യുന്നു, ഡോക്ടർ പറഞ്ഞു ഒരു 1 week കഴിയുമ്പോഴെങ്കിലും ഡോക്ടറെ കാണിച്ചില്ലെങ്കിൽ അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകുന്നുള്ളത്. അപ്പൊ അങ്ങനെ ഡെയിലി ഈ രീതിയിൽ ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇൻ കേസ് ഡോക്ടർ അടുക്കിലേക്ക് പോയില്ല എങ്കിൽ അവരുടെ മോണയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എങ്ങനെയായിരിക്കും, എന്തായിരിക്കും?
2: ഇപ്പം അങ്ങനത്തെ ഒരു കേസ് സിനാരിയോ വരികയാണെങ്കിൽ, ഇപ്പം വേഗം തന്നെ ഇപ്പം മോണ ഇൻഫ്ലെയിംഡ് ആയി, അതിന്റെ കൂടെ തന്നെ പസ് ഫോർമേഷൻ, ആപ്സിസ് ഫോർമേഷൻ, പിന്നെ അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എക്സുഡേറ്റ്സ് വരിക, പിന്നെ അത് ഡയറക്ട്ലി നമ്മളെ ബോണിനെയാണ് അത് എഫക്ട് ചെയ്യുന്നത്.
1: അപ്പോൾ
2: ബോൺ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മുടെ ഒരു മെല്ലെ മെല്ലെ ഗ്രാജുവലി ബോൺ ലോസ് ഉണ്ടായി തുടങ്ങും. അപ്പം ചെറുങ്ങനെ പല്ല് ഇളകി തുടങ്ങുക. അപ്പം ആൾക്കാരൊക്കെ ഇതൊന്നും ഏർലി ആയിട്ട് നമ്മൾ തീരെ ട്രീറ്റ് ചെയ്യാണ്ട് വിട്ടിട്ട് പല്ല് ഇളകാനാവുമ്പോഴത്തേക്ക് അവർ പറയും പല്ല് ഇളകുന്നുണ്ട്, നമുക്കൊന്ന് പല്ല് എടുക്കാം എന്നുള്ള രീതിയിൽ വരും.
1: അപ്പോൾ
2: അത് ഗ്രാജുവലി ഗ്രാജുവലി ഒരു ബോൺ ലോസിലോട്ടാണ് അത് കൊണ്ടെത്തുന്നത്.
1: ഓക്കെ. അപ്പോ ഈ പല്ല് കൊഴിഞ്ഞു പോകുന്നതിന് സത്യത്തിൽ പല കാരണങ്ങളുണ്ടല്ലോ. അപ്പോ ഈ ഇതുപോലെ നമ്മുടെ ബ്ലീഡിംഗ് ചെയ്യുന്ന, അതായത് നമ്മുടെ ഗംസിന് ബ്ലീഡിംഗ് ഉണ്ടാവുമ്പോഴും പല്ല് കൊഴിഞ്ഞു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്
2: അല്ലേ?
1: അത് എല്ലാവർക്കും ഒരു അബദ്ധധാരണയാണെന്നാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇങ്ങനെ കാണിച്ചില്ല എങ്കിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കിടയിൽ പല്ല് കൊഴിഞ്ഞു പോകുന്നത് വലിയൊരു പ്രോബ്ലമാണ്. പിന്നെ അതുപോലെ ഈ പല്ലിന്റെ എന്താ പറയാ, വായുനാറ്റം ഒരു വലിയ ഇഷ്യൂ ആണ് പല ആൾക്കാർക്കും. ശരിക്കും ഈ വായുനാറ്റം, ഇത്തരത്തിലൊരു രോഗം നമ്മുടെ പല്ലിൽ ഉണ്ടാകുന്നത് കൊണ്ടും ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ടോ? മറ്റെന്തൊക്കെ റീസൺസ് കൊണ്ട് വായുനാറ്റം ഉണ്ടാകാം?
2: അതെ, ഒരു മെയിൻ റീസൺ എന്ന് വെച്ചാൽ വായുനാറ്റത്തിന് ഈ പ്ലാക് ബിൽഡപ്പ് തന്നെയാണ്. നമ്മൾ ഈ പ്രൊഫഷണലി പറയുമ്പോൾ ക്ലീനിങ് പറയാറുണ്ട് എല്ലാ ആൾക്കാർക്കും, ഒരു 6 months to 1 year ഉള്ളിൽ നമ്മൾ ഈ പ്രൊഫഷണൽ ഡെന്റൽ ക്ലീനിങ് ചെയ്യണം എന്ന് മെയിൻ ആയിട്ട് പറയുന്ന ഒരു റീസൺ ആണ് അത്, പ്ലാക് ബിൽഡപ്പ്. അതേ കൂടെ തന്നെ ഇപ്പം ഒരാള് വന്ന് അതിന്റെ കൂടെ തന്നെ അവരെ ഈ ബ്ലീഡിംഗ് ഗംസ് ഇപ്പൊ കംപ്ലെയിൻ ചെയ്തു അവര്, അപ്പൊ ഈ ടങ് ക്ലീനിങ്ങും കൂടിയും അവര് നിർബന്ധമായിട്ട് ചെയ്യണം. അതേപോലെ ഈ കുറെ ഈ മെഡിക്കേഷൻസ് എടുക്കുന്ന ആൾക്കാർക്ക്, അവർക്കൊക്കെ ഈ ഈ വായുനാറ്റം വരാനുള്ള ചാൻസസ് ഉണ്ട്.
1: അപ്പം
2: നമ്മൾ ഒരു ഇതില് ടങ് ക്ലീനിങ്ങും കൂടിയും അവർക്ക് സജസ്റ്റ് ചെയ്യാറുണ്ട്, നമ്മൾ വായുനാറ്റത്തിന് കുറവ് ചെയ്യാൻ വേണ്ടിയിട്ട്.
1: ഓക്കെ, നമുക്കൊരു ലിസ്ണറ് മിസ്റ്റർ ഷൈജു, അദ്ദേഹം ചോദിക്കുന്നത് ഡു യു റെക്കമെൻഡ് വാട്ടർ ഫ്ലോസ്?
2: അതെ, വാട്ടർ ഫ്ലോസ് ഒരു നല്ലൊരു ഓപ്ഷൻ ആണ് നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ. അതേ കൂടെ തന്നെ ഈ പ്രോപ്പർ ആയിട്ട് ബ്രഷ് ചെയ്ത് ഫ്ലോസിങ്ങും കൂടി ചെയ്ത് അതിന്റെ കൂടെ നമുക്കൊരു എജന്റീവ് ആയിട്ട് വാട്ടർ ഫ്ലോസ് യൂസ് ചെയ്യാം.
1: നന്നായിരിക്കും. ഓക്കെ ഓക്കെ. അപ്പോ ഇത്തരത്തിൽ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ വായുനാറ്റം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പൊ അത് പറയുമ്പോൾ തന്നെ ആൾക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ്, അത് ഒരാളോട് പറയാൻ പോലും ബുദ്ധിമുട്ടുന്ന എത്രയോ പേരുണ്ട്. ഇപ്പൊ ഈ നമ്മള് എന്താ പറയാ, കൂർക്കം വലി പോലെ അല്ലെങ്കിൽ രാത്രിയിൽ ഉറങ്ങുമ്പോൾ പല്ലുകടി പോലെ തന്നെ ഒരു പ്രശ്നമാണിത്. കാരണം നമ്മൾ ഡെയിലി ലൈഫിൽ ഒരുപാട് പേരെ മീറ്റ് ചെയ്യേണ്ടതല്ലേ? അപ്പൊ അങ്ങനെയുള്ള പ്രശ്നമുള്ള ആൾക്കാർക്ക് പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാനുള്ള അതിന്റെ റീസൺ കണ്ടുപിടിച്ചിട്ടാണോ?
2: നമുക്ക് ഇനീഷ്യലി വന്ന് ആദ്യം തന്നെ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ക്ലിനിക്സിൽ വരുന്ന പേഷ്യന്റ് തന്നെ പറയും, നമ്മൾ 2 times ബ്രഷ് ചെയ്യുന്നുണ്ട് എന്നിട്ടും നമ്മുടെ വായുനാറ്റം മാറുന്നില്ല. അപ്പൊ നമ്മൾ ചെക്ക് ചെയ്യുമ്പം കൂടുതൽ ഈ പ്ലാക് ബിൽഡപ്പ്, ഓറൽ ഹൈജീന്, അതിന്റെ കൂടെ തന്നെ ഗം ട്രീറ്റ്മെന്റും കൂടി ചെയ്ത് കഴിഞ്ഞ് പേഷ്യന്റ് തിരിച്ചു വന്നു കഴിഞ്ഞാൽ ആ ഒരു പ്രോബ്ലം ഓൾമോസ്റ്റ് സോൾവ് ആണ്.
1: പക്ഷെ
2: അതിന്റെ കൂടെ തന്നെ ഇപ്പം ദേ ആർ ഹാവിങ് എനി സിസ്റ്റമിക് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒരു അണ്ടർലൈങ് കോസ് ആണ് വായുനാറ്റത്തിന് വേണ്ടി. ഇപ്പൊ ലിവർ ഇഷ്യൂസ് ഉണ്ടാവും, അപ്പൊ അവർക്ക് ഒരു വേറെ തന്നെ ഒരു പ്രത്യേക, നമ്മൾ പറയും സൾഫർ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ വോളറ്റൈൽ സൾഫർ കോമ്പൗണ്ട്സ് എന്ന് പറഞ്ഞ ഗ്യാസസ്, അത് റിലീസ് ചെയ്തിട്ടാണ്
1: ഇങ്ങനെ
2: ഈ ഒരു കാര്യം വരുന്നത്. അപ്പം അത് നമ്മൾ അത് റിലേറ്റഡ് ആയിട്ട് അതിനൊരു കോസ് ഫസ്റ്റ് മാറ്റിയാൽ മാത്രമേ നമുക്ക്,
1: അതായത് വായുനാറ്റം പല കാരണങ്ങൾ കൊണ്ട് വരാം, കാരണം എന്താണെന്ന് കണ്ടുപിടിക്കാം.
2: ഇപ്പൊ ചിലവർക്ക് സ്മോക്കിംഗ് ഇസ് വൺ ഓഫ് ദ മെയിൻ റീസൺ എന്ന് പറയുമ്പോൾ അതിനകത്തിന്. പിന്നെ അതേപോലെ ഈ പുവർ ഓറൽ ഹൈജീൻ, മെഡിക്കൽ കണ്ടീഷൻസ് എല്ലാം ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ് ഈ വായനാറ്റത്തിന്.
1: ഡയബറ്റിക് പേഷ്യൻസിന്,
2: അതുപോലെ ഡയബറ്റിക് പേഷ്യൻസ്, ഇപ്പൊ ഡയബറ്റിക് പേഷ്യൻ ഞാൻ പറഞ്ഞ പോലെ ഒരു സിക്സ്ത് കോംപ്ലിക്കേഷൻ ആണ് നമ്മുടെ ഈ ഗം ഡിസീസ്. അപ്പൊ അങ്ങനെ ആവുമ്പോൾ അത് കാരണം. അപ്പൊ ടൂ വേ ആണ്, ടൂ വേ റിലേഷൻഷിപ്പ് ഡയബറ്റിസും ഇതും വെച്ചിട്ട്. അപ്പം ഇപ്പം ഗം ഡിസീസ് ഉള്ളവർക്ക് ഡയബറ്റിസ് ഉണ്ട്, അത് അപ്പൊ എന്താ പറ്റുന്നതെന്ന് വെച്ചാല് ഈ ഒരു ഇത് ട്രിഗറിങ് ഫാക്ടറാണ്. ഇപ്പം അൺകൺട്രോൾഡ് ആയിട്ട് ഡയബറ്റിസ് ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ അവർ ഒബ്വിയസ്ലി ഇത് ഗം ഡിസീസിൽ ഈ ആബ്സസ് ഫോം ചെയ്യുക, ബോൺ ലോസ് ഉണ്ടാവുക, അതൊക്കെ ഒരു ഭയങ്കര കോമൺ ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്.
1: അപ്പൊ നമുക്കൊരു അടുത്തൊരു ചെറിയ ബ്രേക്ക് വന്നിരിക്കുകയാണ്, അത് കഴിഞ്ഞ് നമുക്ക് വേഗം തിരികെ എത്താം. എനിക്ക് പറയാനുള്ളത് വെച്ചാൽ ഇതുവരെയും പീരിയഡോണ്ടിസ്റ്റ് എന്താണ് എന്നറിയാത്തവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ഡെപ്തിലേക്ക് ഇറങ്ങിച്ചെന്ന് ഏതൊക്കെ രോഗങ്ങളാണ് ട്രീറ്റ് ചെയ്യുന്നത്, നമ്മുടെ ഡെയിലി ലൈഫിൽ ഇതിന് എത്ര മാത്രം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇനി വളരെ കുറച്ച് സമയമുള്ളൂ, നിങ്ങളുടെ ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ യു കൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. ഇതൊരു നല്ല അവസരമായിട്ട് എടുക്കുക, കാരണം നമ്മൾ ഈ ചെറിയ വിഷയങ്ങളുമായിട്ട് നമുക്ക് ടൈം ഇല്ല പലപ്പോഴും ഡോക്ടർ എടുക്കാൻ പോകാനായിട്ട്, പലപ്പോഴും അപ്പോയിന്റ്മെന്റ് എടുത്ത് വീക്കെൻഡിലേക്കൊക്കെ ആയിരിക്കും നമ്മൾ നമ്മുടെ ഹോസ്പിറ്റൽ അപ്പോയിന്റ്മെന്റ്സ് മാറ്റിവെക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാനുള്ള ടൈം കൂടിയാണ്. അതുവഴി നിങ്ങൾക്ക് വിളിക്കാം 800-9220 എന്ന നമ്പറിൽ. ചെറിയ ബ്രേക്കിലേക്ക് പോകാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
3: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ബ്ലീഡിംഗ് ഗംസാണ്. ഇതൊരു വലിയ പ്രശ്നമാണ്, പലപ്പോഴും പലരും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. ജോലി തിരക്ക് കൊണ്ടോ അല്ലെങ്കിൽ സമയമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പലപ്പോഴും മാറ്റിവെക്കുന്നൊരു പ്രശ്നമാണ്. പിന്നീട് അത് വലിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മാറുമ്പോഴായിരിക്കും നമ്മളത് അയ്യോ അന്ന് തന്നെ കൊണ്ട് കാണിച്ചാൽ മതിയായിരുന്നു, അല്ലെങ്കിൽ ഡോക്ടറുടെ ഒരു ഒപ്പീനിയൻ എടുത്തിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ ചിന്തിക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് ഒരു റൈറ്റ് ടൈമാണ്. യു ക്യാൻ കോൾ മീ റൈറ്റ് നൗ, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം. വിളിക്കേണ്ട നമ്പർ 800-9220 എന്ന നമ്പറിലേക്കാണ്. മെസ്സേജ് അയക്കാം 0585829220 എന്ന നമ്പറിലേക്ക്. ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കരാമ നാസ് സോറി നൂറൽസമ മെഡിക്കൽ സെന്ററിലെ സ്പെഷ്യലിസ്റ്റ് പീഡിയാട്രിസ്റ്റ് ഡോക്ടർ ശ്രുതി അനൂപാണ്. സോ നമ്മൾ ഇനി അടുത്തായിട്ട് ചോദിക്കാൻ പോകുന്നത്, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രഗ്നൻസി പീരീഡിലുള്ള സ്ത്രീകൾക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ആരോഗ്യ പ്രശ്നം, പ്രത്യേകിച്ച് ഈ ഒരു ബ്ലീഡിംഗ് ഗംസ്, ഇത് വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? പലപ്പോഴും ഡയബറ്റീസ് ഒക്കെ അവർക്കൊരു വലിയ വിഷയമാണ്. അതുപോലെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നാൽ, അല്ലെങ്കിൽ അതുള്ള ലേഡീസ് പ്രഗ്നൻ്റ് ആവുന്ന ടൈമിൽ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കും ഡോക്ടർ?
2: ഇപ്പം നമുക്ക് ഈ പ്രഗ്നൻസി ടൈമിൽ എന്താ പറ്റുന്ന വെച്ചാൽ, നമ്മുടെ ബോഡിയിലുള്ള ഈ ഫ്ലൂയിഡും ഈ ബ്ലഡ് ഫ്ലോ ഒക്കെ ഭയങ്കരമായിട്ട് അത് കൂടും. അപ്പോൾ അത് കൂടുതൽ ഈ മോണ രോഗത്തിന് അത് അട്രാക്ട് ചെയ്യും. വെച്ചാൽ നമ്മൾ ഈ പ്ലാക്ക് ബിൽഡപ്പ്, ഈ യെല്ലോയിഷ് ആ കളർ ഉള്ള ഒരു ബിൽഡപ്പിന് അത് കൂടുതൽ അത് അട്രാക്ട് ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ ആ ടൈമിൽ നമ്മൾ അതിന് പറയുന്നത് പ്രഗ്നൻസി ജിൻജൈവൈറ്റിസ് എന്നാണ് ആ ഒരു പ്രത്യേക സാഹചര്യത്തിന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആ ടൈമിൽ ഒരു പ്രോപ്പറായിട്ട് പെരിഡോണ്ടൽ കെയറോ അല്ലെങ്കിൽ ഗം ട്രീറ്റ്മെൻറ്റ് നോർമലായിട്ട്, ഇപ്പോൾ ഫസ്റ്റും തേർഡ് ട്രൈമിസ്റ്ററും വിട്ട് ഒരു സെക്കൻഡ് ട്രൈമിസ്റ്ററിൽ വന്ന് നോർമലായിട്ട് ഒരു ക്ലീനിങ്ങും ഒക്കെ ചെയ്ത് പോയാൽ നമുക്ക് ഈ ഒരു ബുദ്ധിമുട്ടുകൾ അങ്ങ് പോയി കിട്ടും,
1: ഒഴിവാക്കാൻ സാധിക്കും. കാരണം പ്രഗ്നൻസി പീരീഡിലാണ് പലപ്പോഴും സ്ത്രീകൾക്ക് മാത്രമല്ല, അവർ പ്രഗ്നന്റ് ആയതുകൊണ്ടും പക്ഷേ ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ടുള്ള ഇപ്പം അമ്മയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും ഒക്കെ ഇരിക്കുമ്പോൾ അവർക്കൊരു ബുദ്ധിമുട്ടാണല്ലോ ഇത്. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ വൈറ്റമിൻ സി, വൈറ്റമിൻ ഡി ഇതിൻ്റെയൊക്കെ ഡെഫിഷ്യൻസി കൊണ്ട് ഇങ്ങനെയൊക്കെ സംഭവിക്കാനുള്ള ചാൻസ് എത്രത്തോളമാണ്?
2: അതെ, വൈറ്റമിൻ സി ഡെഫിഷ്യൻസി ഒരു വൺ ഓഫ് ദ കോമൺ റീസൺ ആണ് നമുക്ക് ഈ ഒരു ബ്ലീഡിംഗ് ഗംസ് ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു ഡെഫിഷ്യൻസി നമുക്ക് തീർക്കാൻ പറ്റുന്നത് ഈ ഒരു ഡയറ്ററി ഹാബിറ്റ്സിൽ ചേഞ്ച് വരുത്തുക. ഇപ്പം ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി നടന്നുകൊണ്ട് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇൻടേക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ സപ്ലിമെൻറ്റ്സ് ഒക്കെ ആയിട്ട് നമുക്കത് യൂസ് ചെയ്യുക. പിന്നെ അതല്ലാണ്ട് ഇപ്പോൾ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ, ഇപ്പോൾ യൂഷ്വലി ഈ മെനോപോസൽ ഫീമെയിൽസ്, ഇപ്പം അവർക്കൊക്കെ അത് ബോണിന് ഒരുപാട് എഫക്റ്റ് ചെയ്യും. അപ്പം ആ ഇതിൽ പെരിഡോണ്ടൽ ഗം ഇഷ്യൂസ് വരാൻ ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പം ഈ വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റ്സ് ഒക്കെ എടുക്കുക, അതിൻ്റെ കൂടെ തന്നെ ഇടയ്ക്ക് ഈ ട്രീറ്റ്മെൻറ്റ്സും ഗം ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് വന്ന് അത് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ്
1: ആണല്ലേ. അതുപോലെ തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള പല്ലുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ സെൻസിറ്റീവ് ആയിട്ടുള്ള വായ്ക്ക് അകമുള്ള മോണയുള്ള, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഉള്ളവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർ ഏത് തരത്തിലുള്ള പേസ്റ്റും ബ്രഷും ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്? കാരണം നമുക്കിന്നിപ്പോൾ മാർക്കറ്റിൽ പോയി കഴിഞ്ഞാൽ സെൻസിറ്റീവ് ആയിട്ടുള്ള ബ്രഷ് കിട്ടാറുണ്ട്, എങ്കിൽ പോലും പല ആൾക്കാർക്കും അത് അറിയില്ല. അതിലേക്ക് ഒന്ന് പറഞ്ഞുതരാമോ?
2: അതെ, നമ്മൾ പൊതുവെ ഇപ്പോൾ റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു ഫ്ലൂറിഡേറ്റഡ് ടൂത്ത് പേസ്റ്റ് ആണ് എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മാർക്കറ്റിൽ കിട്ടുന്ന സെൻസ് ഡി സെൻസിറ്റൈസിങ് ടൂത്ത് പേസ്റ്റ് എന്നാണ് പറയുക. അതൊക്കെ യൂസ് ചെയ്താൽ നമുക്ക് ഈ സെൻസിറ്റീവ് പോലത്തെ ഇഷ്യൂസ് അങ്ങ് മാറാൻ ചാൻസ് ഉണ്ട്. അറ്റ് ദ സെയിം ടൈം ഇപ്പം വന്ന് ഇപ്പം അതിലും കൂടി മാറിയില്ലെങ്കിൽ ചിലപ്പം നമുക്ക് ഡെന്റൽ ട്രീറ്റ്മെൻറ്റ് വഴി തന്നെ അത്
1: മാറ്റിയെടുക്കേണ്ടി
2: വരും.
1: ഡോക്ടർ, അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ മൗത്ത് വാഷ് ഡെയിലി യൂസ് ചെയ്യുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു കേൾക്കാറുണ്ട്. അത് ഡൈല്യൂട്ട് ചെയ്ത് യൂസ് ചെയ്യണം എന്ന് പറയാം, എന്താണ് അതിന്റെ ഒരു വാസ്തവം?
2: അത് എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ മൗത്ത് വാഷ് റെക്കമെൻഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ഒരു ഗം ട്രീറ്റ്മെൻ്റ് ഒക്കെ ഫോർ എക്സാമ്പിൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2 weeks കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അത് വെച്ചാൽ ഇപ്പം നമ്മൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് ഒരു 1/2 hour കഴിഞ്ഞിട്ടാണ് ആക്ച്വലി ഈ മൗത്ത് വാഷ് യൂസ് ചെയ്യേണ്ടത്. നമ്മൾ പൊതുവേ കണ്ടിട്ടില്ല അതിൻ്റെ കൂടെ തന്നെ ആൾക്കാർ മൗത്ത് വാഷ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമ്മളൊരു 1/2 hour കഴിഞ്ഞ് മൗത്ത് വാഷ് യൂസ് ചെയ്യുമ്പോൾ അതിൽ ഇപ്പോൾ കണ്ടിന്യൂസ് യൂസ് ചെയ്യേണ്ടതെന്ന് പറയുന്ന മെയിൻ ഇപ്പം ചിലവർക്ക് ഈ സ്റ്റെയിനിങ് ഉണ്ടാവാൻ ഉണ്ടാവാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അതിന്റെ കൂടെ തന്നെ ഈ മെറ്റാലിക് ടേസ്റ്റ് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം അതാണ് മെയിൻ റീസൺ നമ്മൾ പറയുന്നത്. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം മൗത്ത് വാഷ് യൂസ് ചെയ്യുക, ഒരു 2 weeks കണ്ടിന്യൂസ് യൂസ് ചെയ്ത് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ ഒരു അനദർ മേ ബി ഒരു 1 month 2 month കഴിഞ്ഞ് അങ്ങനെ യൂസ് ചെയ്യുന്ന അങ്ങനെയാണ് നമ്മളിപ്പോ റെക്കമെൻഡ് ചെയ്യാറെല്ലായിരിക്കും.
1: ഓക്കെ, ഇപ്പൊ ഈ പല ആൾക്കാരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസി ആയിട്ടുള്ളത് കൊണ്ട് തന്നെ ഡോക്ടേഴ്സിനെ കാണാൻ വരാറില്ല, അല്ലെങ്കിൽ വീക്കെൻഡിലേക്ക് മാറ്റി വെക്കുമ്പോൾ അത് പലപ്പോഴും മാറിപ്പോകും. ഇപ്പൊ വിട്ടു മാറാതെ ഇത്തരത്തിലുള്ള ഗം ഡിസീസസ് നമ്മുടെ വായിലുണ്ട് എന്നുണ്ടെങ്കിൽ അതിപ്പോ ആ ഒരു പ്രശ്നത്തിന് ഇപ്പൊ ഡെന്റൽ സയൻസിലുള്ള ആധുനികമായിട്ടുള്ള ചികിത്സാ രീതികളെ കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ ടോപ്പിക് ഇവിടെ അവസാനിപ്പിക്കാം.
2: ഇപ്പൊ നമ്മള് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മളിപ്പം ചെക്കപ്പ് ചെയ്ത് മെയിൻ കറക്റ്റ് ആയിട്ട് ബ്രഷിംഗ് ഹാബിറ്റ് അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അതേപോലെ ടങ് ക്ലീനിങ് ചെയ്യണം. അതിന്റെ കൂടെ തന്നെ ഇപ്പം പറയാം, ഇപ്പൊ ബ്ലീഡിങ് ഗംസ് സ്റ്റാർട്ട് ചെയ്ത ഒരു പർട്ടിക്കുലർ ആൾക്ക് അപ്പോൾ നമ്മൾ അത് പ്രൊഫഷണൽ ഇപ്പൊ നോക്കുകയാണെങ്കിൽ ഒരു തവണയെങ്കിലും ഒന്ന് പല്ല് ക്ലീൻ ചെയ്യുക, അല്ല ഒരു 6 months എന്തായാലും ഒന്ന് ടൈം എടുക്കുക. ഇപ്പൊ നമ്മൾ ബാക്കി എല്ലാ കാര്യത്തിനും ഇപ്പൊ ഇമ്പോർട്ടൻറ്റ് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഗം ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഗമ്മിനെ നമ്മൾ എത്രത്തോളം ടേക്ക് കെയർ ചെയ്യുന്നത്. ബിക്കോസ് പ്ലസ് ഒരു പ്രാവശ്യം വന്നു കഴിഞ്ഞ് നമുക്ക് ആദ്യം തന്നെ അത് ചികിത്സിച്ചാൽ നമുക്കത് ഒരു ലോങ് സ്റ്റേജ് വരെ നമുക്കതൊരു ഒരു പ്രിവെന്റീവ് മെഷർ പോലെയാണ്.
1: ഓക്കെ,
2: അപ്പം ഇപ്പം ഇനീഷ്യൽ സ്റ്റേജിൽ നമ്മളിട്ടത് ട്രീറ്റ് ചെയ്താൽ നമുക്ക് അത് അത്രയും നമ്മുടെ ഫ്യൂച്ചറിൽ ഇപ്പം ഇപ്പം പറയുന്ന പോലെ ഈ ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള ചാൻസസ് വരും എന്ന് ചിലവർ പറയുന്നുണ്ട്. അത് വെച്ചാൽ നമ്മൾ ഡയറക്ട്ലി ലിങ്ക്ഡ് അല്ലെങ്കിലും അത് നമുക്ക് ഒരു വേ ആണ്. ഇപ്പം നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ വന്ന് അതിൻ്റെ കൂടെ ബ്ലഡ് സ്ട്രീമിൽ കൂടെ ഈ ഇത് ഈ ഒരു ഇൻഫ്ലമേഷൻ കയറി പോയി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് ഓവറോൾ ഹെൽത്തിനെ അത് എഫക്റ്റ് ചെയ്യും. അപ്പം അത് എഫക്റ്റ് ചെയ്താൽ തന്നെ ഏനോ നമ്മൾ ഒരു ഫ്യൂച്ചറിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അത് ഇത് ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. അതർ ദാൻ ബാക്കി എല്ലാം ഉണ്ട്, പക്ഷെ ഈ ഗം ഡിസീസും അതിൻ്റെ കൂടെ ബ്ലീഡിംഗ് ഗംസും കൂടി അതിൻ്റെ ഒരു
1: ചാൻസ് സോ. അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ കണ്ടാൽ ഒരു 1 week കഴിയുന്നത് വരെ നിൽക്കാതെ ഡോക്ടറെടുക്ക പോവാ.
2: പിന്നെ അത് മാത്രമല്ല നമുക്ക് ഈ ഫോളോ അപ്പ് ഇപ്പൊ ഒരു ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഒരു 2-3 years കഴിഞ്ഞിട്ട് പിന്നെയും വന്നിട്ട് ഇതുപോലെ ആണെന്ന് പറഞ്ഞാൽ ചിലപ്പോ ആ ഒരു സിവിയോറിറ്റി അങ്ങ് കൂടിയിട്ടുണ്ടാവും. അപ്പൊ നമ്മൾ ആദ്യം ചെയ്ത ഒരു പറ്റാണെങ്കിൽ ഒരു 1 year ഉള്ളിൽ തന്നെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നമ്മൾ പ്രൊഫഷണൽ ക്ലീനിങ് 6 months to 1 year എന്നാണ് നമ്മൾ പറയുന്നത്. ഇപ്പം ഭയങ്കരമായിട്ട് ഇപ്പം വായി നാറ്റും അങ്ങനത്തെ ഒക്കെ ഉള്ള ആൾക്കാരുണ്ട്. ഇപ്പം ഡയബറ്റിക് ഇഷ്യൂസ് ഒക്കെ ഉള്ളവരാണെങ്കിൽ ഒരു 4 months കൂടിയും ഒരു ക്ലാസിഫിക്കേഷൻ നോക്കുമ്പോൾ നമ്മൾ ഒരു 4 months കൂടിയും വന്നിട്ടൊന്ന് ചെക്ക് ചെയ്യുക, ട്രീറ്റ് ചെയ്യുക, അതൊരു നല്ലൊരു ഓപ്ഷനാണ്.
1: ഓക്കെ, താങ്ക് യു സോ മച്ച് ഡോക്ടർ. കാരണം ഈ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഒരുപാട് ക്വസ്റ്റ്യൻസിനാണ് ആൻസർ ചെയ്തത്. അതുപോലെ നമുക്ക് ഓഫീറിലും അതുപോലെ ക്വസ്റ്റ്യൻസ് അയച്ച എല്ലാവർക്കും താങ്ക് യു. കാരണം ഇനിയും ക്വസ്റ്റ്യൻസ് ഒരുപാടാണ്. ഇതൊന്നും ഒരു മിനിറ്റ് കൊണ്ടോ അല്ലെങ്കിൽ 20 minutes കൊണ്ടോ ഒന്നും നമ്മൾ സംസാരിച്ച് തീർക്കേണ്ട വിഷയങ്ങളല്ല. ഇനിയും നമുക്ക് ഈ പറഞ്ഞ പോലെ ന്യൂറൽ സമ മെഡിക്കൽ സെന്റേഴ്സിൽ നിന്നും ഡോക്ടറെ വീണ്ടും ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. എനിവേ, താങ്ക് യു സോ മച്ച്.
2: താങ്ക് യു സോ മച്ച്.
1: ഫൈനലി നമ്മുടെ ലിസണേഴ്സിനോട് എന്താ പറയാനുള്ളത്?
2: എല്ലാവരും അവരവരുടെ ഹെൽത്തിൻ്റെ കൂടെ വായിൻ്റെ ഒരു ആരോഗ്യം കൂടിയും ഒന്ന് ചെക്ക് ചെയ്യുക. അത് എപ്പോഴും എല്ലാത്തിനും നല്ലതാണ്. ഓവറോൾ ഹെൽത്തിനും അതൊരു നല്ലൊരു കാര്യമായിരിക്കും.
1: യെസ്, നമ്മൾ ഇന്ന് ചോദിക്കാതെ വെച്ചൊരു ചോദ്യം ഉണ്ട്, അത് നമുക്ക് ഇൻസ്റ്റാ റീലായിട്ട് ഞങ്ങൾ ഉടനെ തന്നെ ഹോം FM പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും, നിങ്ങൾ എന്തായാലും കാണുക. താങ്ക് യു സോ മച്ച് ഡോക്ടർ വൺസ് അഗൈൻ.
2: താങ്ക് യു സോ മച്ച്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ.

0: Home 92.2 FM. Home is a feeling.
1: Home FM News in Detail. Vartagal Vishadamai.
2: Brought to you by Divya Auto Spare Parts Trading. Genuine Parts Center for Japanese Cars.
3: വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വിവാദം. ആരോഗ്യമേഖലയെ ചൊല്ലി കെ മുരളീധരനും മുഹമ്മദ് റിയാസും തമ്മിൽ സഭയിൽ വാക്പൂരം. ഖത്തറിലെ പ്രകൃതിവാതക ഹബിൽ വൻ സ്ഫോടനം, 18 പേരെ കാണാനില്ല, 50-ൽ അധികം പേർക്ക് പരിക്ക്. ലോകകപ്പിൽ ആവേശ പോര, ഈജിപ്തിന് ജയം. സൗദി ഗോൾ മഴയിൽ മുക്കി സ്പെയിൻ. അർജന്റീന ഇന്നിറങ്ങും. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളത്തിൽ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു അദ്ദേഹം. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കും. ആരോഗ്യവകുപ്പിനെയും ധനകാര്യവകുപ്പിനെയും പദ്ധതി നടത്തിപ്പ് ചുമതലപ്പെടുത്തി. സാധാരണ ജനങ്ങളുടെ ചികിത്സാ ചിലവ് ലഘൂകരിക്കുന്നതിന് ഇത് പ്രയോജനപ്പെടുമെന്ന് മുഖ്യമന്ത്രി. കേരളത്തിൽ പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് MLA നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട ഒരു കാര്യവുമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു. ആരോഗ്യ മേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് MLA നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എരണം കെട്ടവർ നാട് ഭരിച്ചാൽ നീപ്പ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും റിയാസ് നിയമസഭയിൽ പറഞ്ഞു. സഭയിൽ മുഹമ്മദ് റിയാസ് നടത്തിയ പരാമർശങ്ങൾക്ക് കെ മുരളീധരന്റെ മറുപടി: കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമേട്ടിലുമാണ് സർക്കാർ

എന്ന പ്രധാന പ്രശ്നമെന്നും സംസ്ഥാനത്ത് ഒരു നീപ്പ കേസ് മാത്രമാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇന്ത്യയിലെവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി കെ മുരളീധരൻ നിയമസഭയിൽ പറഞ്ഞു. ഉദ്യോഗസ്ഥർ ഭരണം മാറിയതറിയാതെ പോയ സർക്കാരിനോട് ഇപ്പോഴും കൂറു കാണിക്കുന്നുവെന്ന ആരോഗ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ എക്സൈസ് വകുപ്പ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെ മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജുവും എക്സൈസ് കമ്മീഷണറും തമ്മിൽ അല്പം മുമ്പ് കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് എക്സൈസ് വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നതാണ് പ്രധാന തർക്കവിഷയം. ധനവകുപ്പ് മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും മറ്റ് കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. വീര്യം കുറഞ്ഞതെന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരമെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും സീറോ മലബാർ സഭ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയും കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ലഹരിക്ക് വീര്യം കുറഞ്ഞതെന്നോ കൂടിയതെന്നോ ഉള്ള വ്യത്യാസമില്ലെന്നും എല്ലാ ലഹരിയും വിഷമാണെന്നാണ് സഭയുടെ നിലപാടെന്നും ഓർത്തഡോക്സ് സഭ വ്യക്തമാക്കിയിട്ടുണ്ട്. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ ലേഖനം. വീര്യം കുറഞ്ഞത് കൂടിയത് ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. നിയമസഭയിൽ പി എം ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ കൂടി ചാരി സർക്കാരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ എം എൽ എ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉയർന്ന രണ്ട് പ്രധാന വിവാദങ്ങളെ മുൻനിർത്തിയായിരുന്നു ഭരണകക്ഷി എം എൽ എയുടെ പ്രസംഗമെന്നത് ശ്രദ്ധേയം. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ അഴിമതി ഉണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിനും മറുപടി നൽകി. നിയമം കൊണ്ടുവന്നത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരാണെന്നും ഇതിലെ അഴിമതിയെക്കുറിച്ച് ചിലപ്പോൾ പ്രതിപക്ഷത്തിനും അറിയാമായിരിക്കുമെന്നും കുഴൽനാടന്റെ പരിഹാസം. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി കേരള ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയ്ക്കുള്ള അവകാശമായ 14-15 അനുച്ഛേദങ്ങളുടെ ലംഘനമുണ്ടെന്ന് ഹർജിക്കാരൻ ആരോപിച്ചിരുന്നു. കൊച്ചിയിൽ നടി ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ട ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി 2 കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സുനിൽകുമാർ, മാർട്ടിൻ, വിജീഷ്, വടിവാൾ സലീം അടക്കമുള്ള പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ വാദം നടത്താൻ സാവകാശം വേണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് മാറ്റിയത്. നടി മല്ലിക സുകുമാരൻ താരസംഘടനയായ എ എം എം എയിൽ നിന്ന് രാജിവെച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇവർ അഭിനേതാക്കളുടെ സംഘടനയിൽ നിന്ന് രാജിവെച്ച കാര്യം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം രാജിവെച്ച എ എം എം എയുടെ മുൻ അധ്യക്ഷ ശ്വേതാ മേനോനൊപ്പമാണ് താനെന്ന് അവർ വ്യക്തമാക്കി. പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണയം അന്തിമമാക്കാനും വിജ്ഞാപനം ചെയ്യാനും കേന്ദ്രം തയ്യാറെടുക്കുന്നു. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേതാകും ആദ്യം വിജ്ഞാപനം ചെയ്യുക. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന പശ്ചാത്തലത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും അയോധ്യ വിട്ടുപോകാൻ പാടില്ലെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. ക്ഷേത്രത്തിൽ കാണിക്കയായി ലഭിച്ച സ്വർണം, വെള്ളി, രത്നം എന്നിവയിൽ വൻ ക്രമക്കേട് നടന്നതായാണ് കണ്ടെത്തൽ. 200 മുതൽ 1400 കോടി രൂപ വരെയുടെ ക്രമക്കേടുണ്ടായെന്ന് പ്രാഥമിക അന്വേഷണം. മഹാകുംഭമേള കാലത്താണ് ഏറ്റവും കൂടുതൽ തട്ടിപ്പ് നടന്നത്. സംഭാവന തട്ടിപ്പിനൊപ്പം ഭൂമി ഇടപാടിലും അയോധ്യയിൽ വൻ ക്രമക്കേട്. വിപണി വിലയിലും കൂടിയ വിലയ്ക്ക് ക്ഷേത്ര ട്രസ്റ്റ് ഭൂമി വാങ്ങിക്കൂട്ടിയതിൽ പ്രത്യേക അന്വേഷണ സംഘം പ്രത്യേക അന്വേഷണം നടത്തും. നീറ്റ് യു ജി പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തി 9 പേർ കസ്റ്റഡിയിൽ. ബീഹാറിലെ ലക്കിസാറായ് ജില്ലയിലാണ് സംഭവം. ബയോമെട്രിക് ഓപ്പറേറ്റർമാരും ഇടനിലക്കാരും ഉൾപ്പെടെ പിന്നിൽ വൻ റാക്കറ്റെന്നാണ് സംശയിക്കുന്നത്. സിന്ധു നദീ ജലവിതരണവുമായി ബന്ധപ്പെട്ട ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയുമായി പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീ ജലകരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പുതിയ യുദ്ധ ഭീഷണി.
ഖത്തറിലെ പ്രമുഖ പ്രകൃതി വാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ മേഖലയിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 50-ലധികം തൊഴിലാളികൾക്ക് പരിക്കേറ്റു. അപകടത്തെ തുടർന്ന് 18 പേരെ കാണാനില്ല. ഇന്നലെ രാത്രിയായിരുന്നു സ്ഫോടനം. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായതെന്നാണ് റിപ്പോർട്ട്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണാനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച US ഇറാൻ ഒന്നാംവട്ട ഔദ്യോഗിക ചർച്ച പൂർത്തിയായി. ചർച്ചയ്ക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിന് ഇടയാക്കി. ലെബനോനിൽ ഹിസ്ബുല്ലയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണമുണ്ടാകുമെന്ന ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. US വെറുമൊരു മാധ്യമ ഷോ, ഇതിന് നിന്ന് തരില്ലെന്ന് ഇറാൻ. US വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കണമെന്ന ഇറാന്റെ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗിർ ഗാലിബാഫ്. ചർച്ചയിലെ സംഘർഷങ്ങൾ നയതന്ത്രത്തിൽ സ്വാഭാവികമാണെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. ലോകകപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലാന്റിനെ 1-3 തോൽപ്പിച്ച് ഈജിപ്ത്. 57 മിനിറ്റോളം ഒരു ഗോളിന് പിന്നിലായ ശേഷം 3-0 തിരിച്ചടിച്ച ചരിത്ര വിജയവുമായി ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യം ജയം നേടുന്ന ടീമായി ഈജിപ്ത് മാറി. മുസ്തഫ സീക്കോയും മുഹമ്മദ് സലായും മെഹമ്മൂദ് ട്രസ്ഗിയുമാണ് ഈജിപ്തിന്റെ ഗോൾ സ്കോറർമാർ. ലോകകപ്പിൽ സൌദി അറേബ്യയെ ഗോൾ മഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ജയം. ഒയർസുബാലിന് ഇരട്ട ഗോൾ. ലോകകപ്പിലെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമീൻ യമാൽ. 10-21 മിനിറ്റുകളിലായിരുന്നു സ്പെയിന്റെ ഗോളുകൾ. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായി ലമീൻ യമാൽ മാറി. ഫിഫ ലോകകപ്പിൽ കരുത്തരായി യുറുഗ്വായെ സമനിലയിൽ തളച്ച് കേപ്പേർഡി. 21-61 മിനിറ്റുകളിലായിരുന്നു ഗോളുകൾ പിറന്നത്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ആവേശപ്പോരിൽ ഗോളുണ്ടായില്ല. ഗോൾ രഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് രണ്ടാംഘട്ട മത്സരത്തിനിറങ്ങുന്നു. രാത്രി 9 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ മത്സരം. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനം മൂലം 41 വാഹന അപകടങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. ഈ അപകടങ്ങളിൽ 4 മരിക്കുകയും 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചു. അടുത്ത വാർത്ത 2 മണിക്ക്.

0: Mid Morning with Nitya.
1: Hey, good afternoon. Welcome back. മിഡ് മോർണിംഗ് നിത്യയാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഒരു സമയത്ത് വിശന്നൊക്കെ ഇരുന്നുകൊണ്ടായിരിക്കാം. നമ്മുടെ സന്ദീപ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. സന്ദീപ് കഴിഞ്ഞ ആഴ്ച എനിക്ക് ഉണ്ണിയപ്പം അയച്ചു തന്നിരുന്നു, ഇപ്പോൾ ദാ വീണ്ടും ഉണ്ണിയപ്പം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ കൊറിയറിൽ എത്തിച്ചു, നോ വേ, വാട്സപ്പിൽ ഫോട്ടോ അയച്ചിരുന്നു. ഓക്കെ, ഞാൻ ഹാപ്പിയാണ്. ഒന്നും ഇല്ലെങ്കിൽ അത്രയെങ്കിലും ചോദിച്ചല്ലോ, സ്നേഹത്തോടെ ഉണ്ണിയപ്പം വേണോ, ശീബയ്ക്കും മിനി പത്മയ്ക്കും ഒക്കെ കൊടുത്തു എന്നൊക്കെ ചോദിച്ചല്ലോ. ഐ എം സോ ഹാപ്പി സന്ദീപ്. എന്തായാലും അദ്ദേഹം ആ ഉണ്ണിയപ്പമായിട്ട് വീണ്ടും വന്നിട്ടുണ്ട്. കാണുമ്പോൾ എനിക്ക് കൊതിയൊക്കെ വന്നിട്ട്, കാരണം എനിക്കിന്ന് നല്ലപോലെ സംസാരിക്കാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കുറേ വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്, കുറച്ച് ചെറുതായിട്ട് വിശപ്പ് തുടങ്ങിയിട്ടുണ്ട്. ഓക്കെ, അതൊക്കെ വിടാം, നമുക്ക് ഉണ്ണിയപ്പത്തിൽ നിന്ന് വേറൊരു കാര്യത്തിലേക്ക് പോകാം. കാരണം ഇപ്പോൾ നമ്മുടെ എല്ലാം മനസ്സിൽ ഫുട്ബോളാണ്, വേൾഡ് കപ്പാണ് അല്ലേ, ഫിഫ എന്നുള്ള ഒരേ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ. എനിവേ, നമ്മൾ ഈ ഫുട്ബോൾ മത്സരത്തിൻ്റെ ആവേശം ഇപ്പോൾ വല്ലാത്തൊരു ലെവലിലാണ് നിൽക്കുന്നത്, അത്യുന്നതിയിലാണെന്നൊക്കെ പറയാം. അപ്പോൾ ഈ മത്സരങ്ങൾ പലതും അറിയാലോ, അർദ്ധരാത്രിയിലും വെളുപ്പിനെയൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ UAE ഫുട്ബോൾ ഫാൻസിൽ ഭൂരിഭാഗം പേര് ഇപ്പോൾ ഉറക്കം ഒളിച്ചിരുന്നാണ് കളിയൊക്കെ കാണുന്നത്. എൻ്റെ ബ്രദർ പറയാറുണ്ട്, ഉറക്കമേ ഇല്ല എന്നുവെച്ചാൽ ഭയങ്കര ക്ഷീണം, എന്താണെന്നറിയില്ല, എന്താ പ്രശ്നം, എന്താ ഫുട്ബോൾ കാണുമായിരുന്നു. ഞാൻ വിചാരിച്ച എന്തോ വലിയ അർജൻറ് ജോലിയിലോ അല്ലെങ്കിൽ നൈറ്റ് ഷിഫ്റ്റോ മറ്റോ ആയിരിക്കും, എവിടെ ഫുട്ബോൾ കാണുകയാണ്. അപ്പോൾ അത്രയ്ക്ക് ആവേശമാണ്. എൻ്റെ സുഹൃത്തുക്കളാണെങ്കിൽ പോലും പലരും ഭയങ്കര ക്ഷീണത്തോടുകൂടിയാണ് ഇപ്പോൾ ഓഫീസിലൊക്കെ വരുന്നത്. എല്ലാവർക്കും ക്ഷീണം ബിക്കോസ് ഓഫ് ഫിഫ. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ ആവേശമാണ്, ഇഷ്ടമാണ്, നമുക്ക് അതിനെ അങ്ങനെ തന്നെ വിടാം. എന്നാലും പ്രിയപ്പെട്ട ടീമിൻ്റെ മാച്ച് വരുമ്പോൾ ഉറക്കം കളയാൻ നമ്മൾ ആരും മടിക്കാറില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ബാക്കിലുള്ളത്. പക്ഷേ ഇങ്ങനെ തുടർച്ചയായിട്ട് ഉറക്കം കളിക്കുന്നത് നമ്മുടെ ഹെൽത്തിനെ എങ്ങനെയെങ്കിലും ബാധിക്കുമോ? അല്ലെങ്കിൽ ഈ കളി കാണുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നതിനെക്കുറിച്ചൊക്കെ ഡോക്ടേഴ്സ് പങ്കുവയ്ക്കുന്ന ചില വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഹെൽത്ത് ടിപ്സ് ആണ് ഈ സമയത്ത് നിങ്ങളോട് പറയുന്നത്. ഇതല്ലെങ്കിൽ പിന്നെ എന്ത് ഹെൽത്ത് ടിപ്സ് പറയാനാ അല്ലേ? അത് ഡോക്ടേഴ്സ് ഉണ്ടല്ലോ, ഇപ്പോൾ ഡോക്ടേഴ്സിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ തന്നതാണ്. ഇപ്പം നമ്മൾ ഉൾപ്പെടെയുള്ള ഓരോരുത്തർക്ക് ഇത് നല്ല കാര്യമായിരിക്കും. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഉറക്കം, ആ ഉറക്കത്തിൻ്റെ സമയമാണ്. ഉറക്കം ഒളിച്ച് കളി കാണുമ്പോൾ നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള സ്ലീപ്പ് തീർച്ചയായിട്ടും കുറയാറിയാലോ. അപ്പം ഇത് പകൽ സമയത്ത് ഭയങ്കര ക്ഷീണം, ഇപ്പം ഈ പറഞ്ഞ പോലെ ദേഷ്യം, ഒപ്പം ഇപ്പം പറഞ്ഞ പോലെ കോൺസെൻട്രേഷൻ കുറയുക തുടങ്ങിയ ഒരുപാട് പ്രോബ്ലംസിന് കാരണമാവും. അപ്പം അതുകൊണ്ട് രാത്രി കളി കാണാൻ പ്ലാൻ ചെയ്യുമ്പോൾ പകൽ സമയത്തോ അല്ലെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഒരു കുഞ്ഞു നാപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ ഉറക്കം ഒന്ന് ശീലമാക്കുന്നത് നന്നായിരിക്കും. ഇത് രാത്രിയിൽ വലിയ ക്ഷീണം വരാതെ നമുക്ക് ഫുട്ബോൾ കാണാനും നമ്മളെ സഹായിക്കും. പിന്നെ രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ സ്നാക്സാണ്. ഈ കളി കാണുമ്പോൾ ചിപ്സും ബർഗറും പിസ അല്ലെങ്കിൽ വറുത്തതും പൊരിച്ചതായിട്ടുള്ള അൺഹെൽത്തി ഫുഡ് കഴിക്കുന്നത് പലരുടെ ഒരു ശീലമാണ്, അതൊരു ഹാബിറ്റായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ രാത്രി സമയത്ത് ഇത്തരം ഹെവി ഫുഡ് കഴിക്കുന്നത് നമുക്ക് ദഹനക്കേടിനും വെയിറ്റ് കൂടാനും ഒക്കെ കാരണമാവും. പകരം ഫ്രൂട്ട്സോ അല്ലെങ്കിൽ നട്ട്സോ അല്ലെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സ് പോലെയുള്ള ലൈറ്റ് സ്നാക്സ് നമ്മൾ കയ്യിൽ കരുതിയാൽ മാത്രം മതി. അതുപോലെ തന്നെ രാത്രി കളി കാണുമ്പോൾ ഉറക്കം വരാതിരിക്കാൻ പലരും വലിയ അളവിൽ ചായയും കാപ്പിയോ കുടിക്കാറുണ്ട്. അപ്പോൾ ഒന്നോർത്തോ ഇതിലടങ്ങിയിരിക്കുന്ന കഫീൻ കളി കഴിഞ്ഞാലും നമ്മൾ ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ കുറച്ച് എന്താ കംപ്ലീറ്റ്ലി തെറ്റിക്കുന്നു തന്നെ, കുറച്ചല്ല. അപ്പം അതുകൊണ്ട് ഈ ചായയും കോഫിയൊക്കെ പരമാവധി ഒഴിവാക്കി പകരം എന്താ ചെയ്യേണ്ടത്, ധാരാളം വെള്ളം കുടിച്ചോളൂ. ശരീരം എപ്പോഴും ഒന്ന് ഹൈഡ്രേറ്റഡ് ആയി നിൽക്കാൻ അത് വളരെയധികം സഹായിക്കും. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ കളി കാണുമ്പോൾ നമ്മൾ ഒരേ ഇരിപ്പിരുന്ന് ഈ സ്ക്രീനിലേക്ക് നോക്കാറില്ലേ, ഇത് കഴുത്തുവേദന കണ്ണുവേദനയ്ക്കൊക്കെ റീസൺ ആയേക്കാം. അതുകൊണ്ട് ഓരോ ഹാഫ് ടൈമിലും അല്ലെങ്കിൽ കുഞ്ഞു കുഞ്ഞു ബ്രേക്സിലും ഒക്കെ സീറ്റിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുക, ശരീരം ജസ്റ്റ് ഒന്ന് സ്ട്രെച്ച് ചെയ്യുക, സ്ക്രീനിൽ നിന്ന് കണ്ണുകൾക്ക് ചെറിയൊരു ബ്രേക്ക് കൊടുക്കാനും മറക്കല്ലേ. ഫുട്ബോൾ മാച്ചുകളൊക്കെ കാണുമ്പോൾ നമ്മുടെ ആവേശം കൂടുന്നതും ടെൻഷൻ അടിക്കുന്നതൊക്കെ സ്വാഭാവികമാണ്. എങ്കിലും ഈ BP അല്ലെങ്കിൽ ഹാർട്ടിൻ്റെ ഡിസീസ് അതൊക്കെ തുടങ്ങിയ പ്രോബ്ലംസ് ഉള്ള ആൾക്കാർ കളി കാണുമ്പോൾ അമിതമായിട്ട് സ്ട്രെസ് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. പിന്നെ ഈ പറഞ്ഞ പോലെ ഫുട്ബോൾ വെറും ഒരു വിനോദമായിട്ട് മാത്രം കണ്ട് കൂളായിട്ട് അങ്ങോട്ട് ആസ്വദിച്ചാൽ മതി, അത് നമ്മുടെ വീട്ടിൽ അപ്പുറത്തുപ്പുറത്ത് നിൽക്കുന്ന ഒരു വഴക്കൂടുന്ന രീതിയിലൊന്നും കാണേണ്ട ആവശ്യമില്ല. അപ്പോൾ പ്രിയപ്പെട്ട ടീമിൻ്റെ കളി ലഹരിയോടെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഹെൽത്തിൻ്റെ കാര്യത്തിലും ആ ഒരു കുഞ്ഞു കെയർ കൊടുക്കാൻ മറക്കരുത് എന്നാണ് ഞാൻ ഈ സമയത്ത് നിങ്ങളെ ഓർപ്പിക്കുന്നത്. എങ്കിൽ മാത്രമല്ലേ നമുക്ക് ഫുട്ബോൾ സീസൺ ഫുൾ എനർജിയിൽ എൻജോയ് ചെയ്യാൻ സാധിക്കൂ. അപ്പോൾ ഫിഫയുടെ കൂടെ തന്നെയാണ് നമ്മൾ, ഫിഫ വേൾഡ് കപ്പിൻ്റെ കൂടെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ആരോഗ്യം അത് കഴിഞ്ഞ് നമുക്ക് വേണം. അത് കഴിയുമ്പോൾ ഫുട്ബോൾ മാച്ചും കഴിയും, പ്ലേയേഴ്സ് എല്ലാം വീട്ടിൽ പോവും. അത് കഴിയുമ്പോൾ നമ്മൾ മാത്രം രോഗികളായിപ്പോവും. അതുണ്ടാവരുത് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. ലോകത്തിൻ്റെ ഏത് കോണിലിരുന്ന് ഫുട്ബോൾ കാണുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധിച്ചാൽ ഇറ്റ്സ് നന്നായിരിക്കും, അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഒരു ട്രെൻഡിങ് സോങ് കേട്ടിട്ട് വേഗം തിരികെ എത്താം. മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: Mid Morning with Nitya.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ തുടരുകയാണ് ഹോം 92.2 FM-ൽ. അപ്പോൾ നമ്മൾ ഈ മണിക്കൂർ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിക്കാറായി വരുന്നുണ്ടല്ലേ. നമ്മളേ നമ്മുടെ ലൈഫിൽ ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ചും ദുരൂഹത നിറഞ്ഞ സ്ഥലങ്ങളെക്കുറിച്ചും ഒക്കെ കേട്ടിട്ടുണ്ടാവും, കേട്ടിട്ട് പോയി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. അങ്ങനെ ആ ഒരു കാറ്റഗറി ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ഒരാളുടെ മരണത്തീയതി വരെ പ്രവചിക്കാൻ സാധിക്കുന്ന ഒരു അത്ഭുത കിണറിനെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അങ്ങനെയുണ്ടൊരു സ്ഥലം കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ കുറച്ച് പ്രയാസം തോന്നാറില്ലേ? തോന്നുന്നില്ലേ? നമ്മുടെ ഇന്ത്യയിലാണ് സംഭവം. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ ഒരു കിണറുണ്ട്. അത് എവിടെയാണെന്നറിയോ? കാശിയിലാണ്. അതായത് വാരണാസിയിലെത്തിയാൽ നമ്മൾ ഒട്ടും മിസ് ചെയ്യാൻ പാടില്ലാത്ത ചന്ദ്രകൂപ് എന്നൊരു അത്ഭുത കിണറിൻ്റെ വിശേഷങ്ങളാണ് ഇപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അതായത് വാരണാസിയിലെ അതിപ്രശസ്തമായിട്ടുള്ള കാശി വിശ്വനാഥ ക്ഷേത്രത്തിന് തൊട്ടടുത്തുള്ള സിദ്ധമാതാ ക്ഷേത്ര വളപ്പിലാണ് ഇങ്ങനൊരു കിണർ, ചന്ദ്രകൂപ് എന്ന പേരിൽ ഇങ്ങനൊരു കിണർ സ്ഥിതി ചെയ്യുന്നത്. അതായത് വളരെ പണ്ട് പൗരാണിക കാലം മുതൽക്കേ തന്നെ ഇവിടെ ഒരുപാട് ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ വിശ്വാസങ്ങളൊക്കെ നിറഞ്ഞൊരു സ്ഥലമാണിത്. അപ്പോൾ ചന്ദ്രദേവൻ കഠിനമായ തപസ് നിർമ്മിച്ചതാണ് ഈ കിണർ എന്നൊക്കെയാണ് പലരും വിശ്വസിക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ള കഥയൊക്കെ അങ്ങനെയാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. അതുകൊണ്ടായിരിക്കും ഇങ്ങനൊരു പേര് ചന്ദ്രകൂപ് എന്നൊരു പേര് വരാൻ കാരണം അല്ലേ. എന്നാൽ ഈ കിണറിനെ ഒരു അത്ഭുതമാക്കി മാറ്റുന്നത് ശരിക്കും ഇവിടുത്തെ ഒരു പ്രത്യേക വിശ്വാസമാണ്. അതായത് ഒരാൾ ഈ കിണറിന് മുകളിൽ വന്ന് അതിലേക്ക് നോക്കുമ്പോൾ കിണറ്റിലെ വെള്ളത്തിൽ സ്വന്തം നിഴൽ കാണാൻ സാധിച്ചില്ല എങ്കിൽ ആ വ്യക്തിയുടെ മരണം അടുത്ത 6 മാസത്തിനുള്ളിൽ സംഭവിക്കുമെന്നാണ് ഇവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ഒരു വിശ്വാസം. കേൾക്കുമ്പോൾ നമുക്കൊരു അത്ഭുതവും തോന്നും, ഒരു ചെറിയ ഭയവും തോന്നും അല്ലേ. ഇനി എങ്ങാണ്ട് നമ്മൾ നോക്കിയിട്ട് നമ്മളെ കണ്ടില്ലെങ്കിലും അടുത്ത 6 മാസം കൂടെ ഉള്ളൂ എന്ന് വിചാരിക്കില്ലേ. എന്നാലും വർഷം തോറും ലക്ഷക്കണക്കിന് തീർത്ഥാടകരും പിന്നെ സഞ്ചാരികളുമാണ് ഈ തങ്ങളുടെ നിഴൽ കാണാൻ വേണ്ടിയിട്ട് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയാൻ മാത്രം ഈ കിണറിന് മുന്നിലേക്ക് എത്തുന്നത്. പ്രത്യേകിച്ച് പൗർണമി ദിവസങ്ങളിലാണെങ്കിൽ, അതായത് വെളുത്തുവാവ് ദിവസങ്ങളിലാണെങ്കിൽ ഈ കിണറ്റിലെ വെള്ളത്തിലേക്ക് ചന്ദ്രന്റെ പ്രകാശം നേരിട്ട് പതിക്കാറുണ്ട്. ആ സമയത്ത് ഈ കിണറ്റിലേക്ക് നോക്കുന്ന വളരെ വിശേഷപ്പെട്ടൊരു കാര്യമാണെന്നാണ് വിശ്വാസികളൊക്കെ പറയുന്നത് കേട്ടോ. എന്തായാലും നവരാത്രി കാലങ്ങളിലും വലിപ്പച്ചെറുപ്പമില്ലാതെ ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് ഒഴുകിയെത്താറുണ്ട്. ശാസ്ത്രീയമായിട്ട് ചിന്തിക്കുന്നവർക്ക് ഇതൊരു എന്താ പറയുക, വെറും അന്ധവിശ്വാസമായിട്ടൊക്കെ തോന്നാം. നൂറ്റാണ്ടുകളായിട്ട് കാശിയുടെ മണ്ണിൽ നിലനിൽക്കുന്ന ഏറ്റവും വലിയ ദുരൂഹതകളിൽ ഒന്നാണിത്. വാരണാസി എന്ന് പറയുമ്പോൾ തന്നെ ജനനത്തിൻ്റെയും മരണത്തിൻ്റെയൊക്കെ വലിയൊരു ആത്മീയ നഗരമല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം വിശ്വാസങ്ങൾക്കും അവിടുത്തെ ആ ഒരു കൾച്ചറിൽ വലിയ ഒരു എന്താ പറയുക സ്ഥാനമുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളിൽ ആരെങ്കിലും കാശിയിൽ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ ചന്ദ്രകൂപ് കിണറിനെ കുറിച്ച് കേട്ടിട്ടുണ്ടോ, പോയിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ എന്നോട് പറയണം കേട്ടോ. കാരണം ഞാൻ വെറുതെ ഇങ്ങനെ പറഞ്ഞു തന്നിട്ട് കാര്യമില്ലല്ലോ. ഇത് കേൾക്കുന്ന ആരെങ്കിലും അവിടെ പോയിട്ടുണ്ട്, ഇതിനെക്കുറിച്ച് നേരത്തെ അറിയാം, അല്ലെങ്കിൽ സുഹൃത്തുക്കൾ ആരെങ്കിലും പോയിട്ടുണ്ടെന്ന് കേൾക്കുമ്പോൾ ആയി അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ, നമുക്കൊരു സന്തോഷമൊന്നും. അപ്പോൾ എന്നാലും കാശിയിലെ ഒരു അത്ഭുത വിശേഷത്തിൽ നമുക്കിനി നല്ലൊരു പാട്ടിലേക്ക് പോകാമല്ലേ. എന്താണ് നിത്യം ഇങ്ങനെയുള്ള പേടിപ്പിക്കുന്ന കഥകളെ കൊണ്ടുവരുന്നതെന്നൊന്നും പറഞ്ഞേക്കരുത്. ഇതൊക്കെ ഒരു കൗതുകമല്ലേ. മീൻസ് നമ്മുടെ ജനനവും മീൻസ് നമ്മളെന്ന് മരിക്കും എന്നൊക്കെ അറിയാനായിട്ടൊരു കിണർ അല്ലൊക്കെ ജ്യോത്സ്യന്മാരുണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ട് നമ്മൾ ആദ്യമായിട്ട് കേൾക്കുമല്ലേ. അപ്പോൾ ഒരു കൗതുകം, അതുകൊണ്ട് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ, അടുത്തൊരു നല്ല പാട്ട് കേട്ടിട്ട് വരാം. രഞ്ജിതമേ ആയാലോ, വിജയുടെ ബേർഡേ അല്ലേ. സോ നമുക്ക് ആസ്വദിക്കാം.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: യെസ്, ഇപ്പോൾ സമയം ഒരു മണി കഴിഞ്ഞ് 45 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം നമ്മുടെ ഈ 611 അതായത് നമ്മുടെ എമിറേറ്റ്സ് റോഡിലേക്ക് കടക്കുകയാണെങ്കിൽ ഷാർജയിൽ നിന്ന് ദുബായ് ഭാഗത്തേക്ക് പ്രത്യേകിച്ച് അൽ ഖവനീച്ച് എൻട്രിക്ക് തൊട്ട് മുമ്പുള്ള ഭാഗങ്ങളിൽ ചെറിയ രീതിയിൽ വാഹനങ്ങൾ സ്ലോ ആവുന്നുണ്ട്. ദുബായിൽ നിന്ന് തിരിച്ച് ഷാർജ അജ്മൻ ഭാഗങ്ങളിലേക്ക് പോകുന്ന ലൈൻ ഇപ്പോൾ ഫ്രീ ആയിട്ട് കാണിക്കുന്നത്. അടുത്ത് നമ്മുടെ ബെയ്റൂത്ത് സ്ട്രീറ്റ് എടുത്തു കഴിഞ്ഞാൽ ദുബായ് എയർപോർട്ട് ടണൽ കഴിഞ്ഞ് കിസൈസ് ഭാഗത്തേക്ക് കയറുന്ന റൂട്ടിൽ എനിക്കൊന്ന് ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു ചെറിയ റഷ് കാണാനുണ്ട്. ഇനി നമ്മുടെ റബാത്ത് സ്ട്രീറ്റ് റാഷിദിയ ജംഗ്ഷനിൽ നിന്നും ഫെസ്റ്റിവൽ സിറ്റി ഭാഗത്തേക്ക് പോകുന്ന ലൈനിൽ ട്രാഫിക് ഇപ്പോൾ അത്യാവശ്യം പ്രശ്നമില്ലാണ്ടാണ് പോകുന്നത്. ഷാർജയിലേക്ക് വന്നാൽ അൽവാദ സ്ട്രീറ്റ് നമ്മുടെ സിറ്റി സെൻറ്റർ ഷാർജയുടെ പരിസരത്തും യാർമൂക്ക് ഭാഗത്തേക്കുള്ള എക്സിറ്റ്സിലുമൊക്കെ ചെറിയ രീതിയിൽ വാഹനങ്ങൾ പതുക്കെയാണ് നീങ്ങുന്നത്. എനിക്ക് ഒന്ന് ഉച്ച സമയത്ത് നോർമൽ തിരക്ക് മാത്രമായിരിക്കും അല്ലേ. അതുപോലെ അൽദേജ് റോഡ് ഷാർജ എയർപോർട്ട് പരിസരം നോക്കുകയാണെങ്കിൽ യൂണിവേഴ്സിറ്റിയിലേക്ക് തിരിയുന്ന ഭാഗങ്ങളിൽ നിലവിൽ ട്രാഫിക് ക്ലിയർ ആണ്. അപ്പോൾ എന്തായാലും വാഹനങ്ങൾ ഓടിക്കുന്ന എല്ലാവരും വേഗതയുടെ പരിധി പാലിക്കുക, കൃത്യമായിട്ട് സേഫ് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് മാത്രം ഡ്രൈവ് ചെയ്യുക, സുരക്ഷിതമായിട്ട് യാത്ര ചെയ്യുക. ഇപ്പോൾ കേൾക്കാം നല്ല അടുത്ത പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു വിശേഷമുണ്ട്. ഓ സോ കീപ് ലിസണിംഗ് ടു ഹോം 92.2 FM.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC supply.

0: Home 92.2 FM. Home is a feeling. Mid morning with Nitya.
1: അപ്പോൾ നമ്മുടെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സമയം ഇനിയിപ്പോൾ 2 മണിയുടെ വാർത്തയൊക്കെ ആയി. അതുകൊണ്ട് ഇഷ്ടമുള്ള പാട്ടുകളെ കേൾക്കാനുള്ള സമയമായപ്പോൾ ഇന്നത്തെ നമ്മുടെ June 22 മിഡ് മോർണിംഗ് വിത്ത് നിത്യത ഇവിടെ ഉണ്ടാവുകയാണ് കേട്ടോ. പാട്ടുകളൊക്കെ ഇട്ട് റെഡി ആയിട്ടിരുന്നുള്ളൂ. അടുത്ത മണിക്കൂർ പാട്ടുകൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനുള്ള അവസരമാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM. എപ്പോഴും ഹോം ഈസ് ഓൾവേസ് എ ഫീലിംഗ്.
0: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്.

0: എന്റെ വണ്ടിയുടെ കാര്യം.
1: ഹലോ, എന്താടാ ബെൻസെ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എസിയെ ജെഎമ്മിന്റെ എസിയാ. ജെഎം എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ യുഎയിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ എസി പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി യുഎയിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
2: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, എ ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
3: You are listening to Mid Mornings with Nitya.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീതിയും കുറഞ്ഞ മധ്യത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വിവാദം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജുവും എക്സൈസ് കമ്മീഷണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് എക്സൈസ് വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നതാണ് പ്രധാന തർക്കവിഷയം. ധനവകുപ്പ് മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും മറ്റ് കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരം. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മാർ ജോസഫ് പാംപ്ലാനി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ലഹരിക്ക് വീര്യം കുറഞ്ഞതെന്നോ കൂടിയതെന്നോ ഉള്ള വ്യത്യാസമില്ലെന്നും എല്ലാ ലഹരിയും വിഷമാണെന്നുമാണ് സഭയുടെ നിലപാടെന്നും അവർ വ്യക്തമാക്കി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ ലേഖനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് എംഎൽഎ നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം.

0: സംസാരിച്ചത്. എറണം കിട്ടവർ നാട് ഭരിച്ചാൽ നീപ്പ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സംസ്ഥാനത്ത് ഒരു നീപ്പ കേസാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ. ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിയാതെ പോയ സർക്കാരിനോട് ഇപ്പോഴും കൂറ് കാണിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി. നിയമസഭയിൽ പിഎം ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ കുടിച്ചാരി സർക്കാരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎ. വി ഡി സതീശിന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നശേഷം ഉയർന്ന 2 പ്രധാന വിവാദങ്ങളെ മുൻനിർത്തിയായിരുന്നു ഭരണകക്ഷി എംഎൽഎയുടെ പ്രസംഗമെന്നത് ശ്രദ്ധേയമായി. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. നടി ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് 1 പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സുനിൽകുമാർ, മാർട്ടിൻ, വിജീഷ്, വടിവാൾ സലീം അടക്കമുള്ള പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ വാദം നടത്താൻ സാവകാശം വേണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് മാറ്റിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. നേരിട്ട് ഹാജരായ ഹനീഷിനോട് കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേയെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിച്ചു. കോടതി ഉത്തരവ് നിരന്തരം അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ചോദ്യം. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും അയോധ്യ വിട്ടുപോകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. 200 കോടി മുതൽ 1400 കോടി വരെ രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയുമായി പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പുതിയ ഭീഷണി. ഖത്തറിലെ പ്രമുഖ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാനിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 50-ൽ അധികം തൊഴിലാളികൾക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് 18 പേരെ കാണാനില്ല. ഇന്നലെ രാത്രിയിലായിരുന്നു സ്ഫോടനം. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നേരത്തെ നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച യുഎസ് ഇറാൻ 1st ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയായി. ചർച്ചയ്ക്കിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിനിടയാക്കി. ലബനോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. ലോകകപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലന്റിനെ 1-3 3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഈജിപ്ത്. 57 മിനിറ്റോളം 1 ഗോളിന് പിന്നിലായ ശേഷം 3 എണ്ണം തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായി ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യ ജയം നേടുന്ന ടീമായി ഈജിപ്ത് മാറി. മുസ്തഫ സിക്കോയും മുഹമ്മദ് സലായും മെഹ്മൂദ് ട്രസ്ഗെയുമാണ് ഈജിപ്തിനായി ഗോൾ സ്കോർ ചെയ്തത്. ലോകകപ്പിൽ സൌദി അറേബ്യയെ ഗോൾമഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ജയം. ഒയർസബാലിന് ഇരട്ട ഗോൾ. ലോകകപ്പിലെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമിൻ യമാൽ. 10:21:24 മിനിറ്റുകളിലായിരുന്നു സ്പെയിന്റെ ഗോളുകൾ. ഫിഫ ലോകകപ്പിൽ കരുത്തരായ ഉറുഗ്വായി സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. 21:61 മിനിറ്റുകളിലാണ് കേപ്പ് വേർഡിയുടെ ഗോളുകൾ പിറന്നത്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിലെ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾരഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് 2ാം ഘട്ട പോരിനിറങ്ങും. രാത്രി 9 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ കളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. അടുത്ത വാർത്ത 3 മണിക്ക്.
1: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
1: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
3: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
1: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ, ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
2: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
1: Time check.
2: Brought to you by Ozone Cargo.
4: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 2 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
2: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
1: Weather update.
2: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 40 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 38%.
2: Was brought to you by Alras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

ഗുഡ് ആഫ്റ്റർനൂൺ, നമസ്കാരം. കേറി വാടാ മക്കളെ, കേറി വാ. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷമാണ് നമ്മൾ ഒരുമിക്കുന്നത്. അപ്പൊ രണ്ട് ദിവസത്തെ അവധിക്ക് ശേഷം വരുമ്പോൾ രാവിലെ കുറച്ച് സമയം നമ്മുടെ അക്ഷയുമായിട്ട് സാൻഡ് ട്യൂൺസിൽ നിങ്ങൾ എല്ലാവരോടും സംസാരിച്ചിരുന്നു. പക്ഷെ ആ സമയത്ത് എല്ലാവർക്കും കേൾക്കാൻ പറ്റില്ലല്ലോ, ചിലർക്കല്ലേ കേൾക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഈ സമയം ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ വരുമെന്ന് നിങ്ങൾക്ക് ഒരുപാട് പേർക്കറിയാം. അപ്പോൾ വന്നിട്ടുള്ളവർക്കും ഇനി വരാനായിട്ട് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ സ്വാഗതം. എല്ലാവരും കയറി വന്നോളൂ, ഇത് നമ്മുടെ സമയമാണ്. അപ്പോൾ രണ്ട് ദിവസം അവധിക്ക് ശേഷം വരുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് വിശേഷം പറയാനുണ്ടാവും അല്ലേ. എന്തൊക്കെയായിരുന്നു നിങ്ങളുടെ വീക്കെൻഡിലെ പരിപാടികൾ? സിനിമയൊക്കെ കാണാൻ പോയോ? പുറത്തൊക്കെ ഇപ്പോൾ ചൂടൊക്കെ ആയതുകൊണ്ട് തന്നെ അങ്ങനെ കുറച്ച് കറക്കം ഒക്കെ കുറവായിരിക്കും അല്ലേ, ഫാമിലിയായിട്ടൊക്കെ പുറത്ത് പോകുന്നത്. അല്ലെങ്കിൽ ഒന്ന് വൈകുന്നേരം ഒക്കെ ആയിരിക്കും മിക്കവാറും എല്ലാവരും ഒന്ന് പോകുന്നത്. ഒരു വെയിലൊക്കെ, വെയിൽ തണുത്താലും നല്ല ചൂടിങ്ങനെ നിൽക്കും. എന്തായാലും നിങ്ങൾ ചെറുതായിട്ടെങ്കിലും ഒന്നൊക്കെ പുറത്തൊക്കെ പോയിട്ടുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇവിടെ അങ്ങനെ തന്നെയാണ്, എല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു. അപ്പോൾ ഈ വീക്കെൻഡിൽ ഞാൻ എന്തോ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല. വീട്ടിലിരുന്നു ഒരു ഒരു മൂവി മാത്രം കണ്ടുള്ളൂ. ആമസോൺ പ്രൈമിൽ ദൃശ്യം 3 വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു, പിന്നെ വേറൊന്നുമില്ല. ഫാമിലിയായിട്ട് വീട്ടിൽ അവിടെ തന്നെ ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് പറയുക. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. പിന്നെ ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും, അപ്പോൾ എല്ലാവർക്കും എന്ന് പറയുമ്പോൾ ആദ്യം എല്ലാവരുടെ മനസ്സിലേക്ക്, ഇപ്പോൾ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ നമ്മുടെ നിത്യ അദ്ദേഹത്തിൻ്റെ പാട്ടുമൊക്കെ പ്ലേ ചെയ്ത് ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് പേര് ഇന്ന് ഞാൻ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് വാട്സപ്പ് ഇങ്ങനെ നോക്കിയപ്പോഴും ഒരുപാട് പേര് വിജയുടെ പാട്ട് വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നമ്മുടെ തമിഴ്നാട് CM ജോസഫ് വിജയ്, അദ്ദേഹത്തിന് നമുക്ക് കഴിഞ്ഞ വർഷമൊക്കെ കുറച്ചുകൂടെ സ്നേഹം തുടങ്ങിയ മച്ചാനെ എന്നൊക്കെ വിളിക്കുന്നത് പോലെ പറയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം തമിഴ്നാടിൻ്റെ CM ആയതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ചുകൂടെ നമുക്ക് എല്ലാവർക്കും റെസ്പെക്റ്റ് ആണ്. അപ്പോൾ CM എന്ന് തന്നെ പറയണം. CM ജോസഫ് വിജയ്, അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ജന്മദിന ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ, വിവാഹവാർഷികം ആഘോഷിക്കുന്ന എല്ലാവർക്കും ആശംസകൾ. പിന്നെ വളരെ സന്തോഷത്തോടെ, നല്ല ചിരിച്ച മുഖത്തോടെ, നല്ല ചൂടുണ്ടെങ്കിലും നമ്മുടെ ചിരിയൊന്നും മുഖത്തൊന്നും മായില്ല, നമ്മുടെ സന്തോഷമൊന്നും എങ്ങും പോകാൻ നമ്മൾ സമ്മതിക്കില്ല. എനർജിയൊക്കെ ഇങ്ങനെ തിരിച്ചു പിടിച്ച് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ, സന്തോഷത്തോടെ ആശംസകൾ അറിയിക്കുകയാണ്. എല്ലാവരും കയറി പോരെ, ഇത് നമ്മുടെ ഹോമാണ്, നമ്മുടെ മലയാളി ഡായുടെ സമയമാണ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: സർക്കാരിന്റെ മദ്യനയത്തിൽ മുന്നണിക്കകത്തും പുറത്തും വിവാദം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ. മദ്യനയത്തിൽ സർക്കാരിനെതിരെ മത സംഘടനകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ വി ഡി സതീശൻ നിലപാട് ശരിയോ?
4: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-922-0 മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
3: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
3: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.
9: കണ്ടില്ലേ, ഇന്നലെ മുതൽ മോൻ കരച്ചില് തന്നെ. നല്ല പനിയുണ്ട്. ഇവിടെ അടുത്ത് ഏതാ നല്ല ക്ലിനിക് ഉള്ളത്?
10: നീ അറിഞ്ഞില്ലേ, മുത്തിനയിൽ പുതുതായി തുറന്ന വൺ ഓഫ് ദി ബെസ്റ്റ് ക്ലിനിക് അല്ലൂർ പോളിക്ലിനിക്. കുട്ടികൾക്കായി പീഡിയാട്രിക്സ്, കൂടാതെ ജനറൽ മെഡിസിൻ, ENT, ഒഫ്താൽമോളജി, ഓർത്തോപീഡിക്സ്, ഗൈനക്കോളജി, ഡെർമറ്റോളജി, റേഡിയോളജി തുടങ്ങി എല്ലാം ഒരേ കൂടെ കീഴിൽ.
9: താങ്ക് ഗോഡ്. ഇപ്പൊ തന്നെ പോവാം, അപ്പോയിന്റ്മെന്റ് എടുത്തോളൂ. എന്റെ കുടുംബത്തിന്റെ ആരോഗ്യമാണ് എനിക്ക് വലുത്. അല്ലേ മോനെ,
10: നിങ്ങളുടെയും കുടുംബത്തിന്റെയും ആരോഗ്യത്തിനായി ഇപ്പോൾ ദേറ മുത്തിനയിൽ അല്ലൂർ പോളിക്ലിനിക്. വിസിറ്റ് ടുഡേ ഓർ കോൾ 0 4 3 8 5 7 8 4 1.
6: അല്ലൂർ പോളിക്ലിനിക്, കെയറിംഗ് ഫോർ യു ആൻഡ് യുവർ ഫാമിലി.

0: ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്ന ചിത്രത്തിലെ പാട്ടാണ്. ഇന്ന് നമ്മുടെ മലയാളി ഡായിലൂടെ ഈ പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചത് ശ്രീജിത്ത് ആണ്. അപ്പോൾ ശ്രീജിത്ത് പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ താങ്ക് യു ശിവ എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു ശ്രീജിത്ത്, ഒരുപാട് നല്ല പാട്ടാണ് ചോദിച്ചാൽ ഒത്തിരി സന്തോഷം. ഞാൻ പ്ലേ ചെയ്ത് കേട്ടു എന്ന് അറിഞ്ഞതിലും സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ പതിവ് പോലെ തന്നെ ഇന്നും നമ്മുടെ മെഹബൂബയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, ഗണേഷിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്, റോഷ്നി മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഗുഡ് ആഫ്റ്റർനൂൺ സുഖല്ലേ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ തന്നെയാണെന്നും ചോദിച്ചിരിക്കുന്നത്. ഒത്തിരി സന്തോഷം, ഇവിടെ എല്ലാവരും സുഖം. റോഷ്നി, അവിടെയും നിങ്ങളെല്ലാവരും സുഖമായി സന്തോഷമായിട്ടിരിക്കുന്നു എന്നറിയുന്നതിൽ ഒത്തിരി ഒത്തിരി സന്തോഷം. വിനോദിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, സലാം ബെന്നി. അതുപോലെ തന്നെ യോഗീഷ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, നവാസ് ദുബായിൽ നിന്നും ഒരു പാട്ട് കേൾക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഹംസ നമസ്കാരം പറഞ്ഞിട്ടുണ്ട്, ഒരു പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നതായിരിക്കും. പ്രവീണ ഇന്ന് നേരത്തെ തന്നെ, ആദ്യമേ നമ്മുടെ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പേ തന്നെ, ഷാജഹാനിലെ മെല്ലിനമേ എന്നുള്ള പാട്ട് തമിഴ് പാട്ട് പ്ലേ ചെയ്യണേ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് പേർക്ക് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഷാജഹാനിലെ ഈ ഒരു മെല്ലിനമേ എന്നുള്ള പാട്ട്. എനിക്കും ഒത്തിരി ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ അതാണ് ഇനി നമ്മുടെ ഈ മണിക്കൂറിലെ തമിഴ് സോങ്ങിൽ പ്ലേ ചെയ്യാൻ പോകുന്നത്. നമുക്ക് കേട്ടിട്ട് വരാം.
1: FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ 13th സ്ട്രീറ്റ് ഇൻ അൽസഫ വൺ ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഡി 97 അമാൻ സ്ട്രീറ്റ് ഇൻ അൽ ഗിസൈസ് വൺ ഹെവി ട്രാഫിക് ആണ് ആ ഭാഗത്തും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഡി 79 ഊത് മേത്ത സ്ട്രീറ്റ് ഇൻ ഊത് മേത്ത ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കൂ ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 ഓർ വിസിറ്റ് abccargo.ae. TNC apply.
3: You are listening to Malayalida with Sheba.

0: എന്ന ചിത്രത്തിലെ പാട്ടാണ് നമ്മൾ കേട്ടത്. ഈ പാട്ട് കേൾക്കാനായിട്ടൊന്ന് നിഷയാണ് മെസ്സേജ് അയച്ചിരുന്നത്. രാവിലത്തെ പ്രോഗ്രാമിൽ ഈ പാട്ട് ഒരു ദിവസം കേട്ടു ഷീബ, അന്ന് മനസ്സിൽ ഉറപ്പിച്ചതാണ് ഷീബയോട് ഒരു ദിവസം ഈ പാട്ട് ചോദിക്കണമെന്ന്. രാവിലെ നമ്മുടെ 6-7 പ്രോഗ്രാമിലാണ് കേട്ടതെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് മനസ്സിലായി കേട്ടോ, കാരണം ഇത് ഞാൻ ശരിക്കും ആ മോർണിംഗ് ഷോയുടെ പ്രോഗ്രാമിൻ്റെ ടൈമിൽ ഇട്ട് വെച്ചിരിക്കുന്ന പാട്ടാണ്. അപ്പോൾ എന്തായാലും ആ സമയത്ത് കേട്ടു, ഇഷ്ടപ്പെട്ടു, മനസ്സിൽ ഇങ്ങനെ ഓർത്ത് വെച്ചിരുന്നു എന്നോട് ചോദിക്കാനെന്നൊക്കെ അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം. നിഷ, നിഷയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. ഞാനെപ്പോഴും വിചാരിക്കുക എനിക്കതൊരു വലിയൊരു ഭാഗ്യമാണ് കിട്ടിയിട്ടുള്ളത്. കാരണം ഹോം FM-ലെ എല്ലാ പ്രോഗ്രാമിലും എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾ പ്ലേ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അതെനിക്ക് കിട്ടുന്ന ഒരു വലിയ ഭാഗ്യമാണ്. അപ്പോൾ ഞാൻ ആ മോർണിംഗ് ടൈമിൽ ഒരു 6-7 നിങ്ങൾ ഈ പാട്ട് കേട്ടാൽ ചിലപ്പോൾ കുറച്ച് ഇഷ്ടപ്പെടുമായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഓരോ പാട്ടുകളും ഓരോ സമയത്തും പ്ലേ ചെയ്ത് വെക്കുന്നത്. ഒത്തിരി സന്തോഷം കേട്ടോ നിഷ മെസ്സേജ് അയച്ചതിൽ. അപ്പോൾ ഇനി നമുക്ക് എവർഗ്രീൻ സോങ്ങിൻ്റെ സമയമാണ്. ഇന്ന് ആരണ്യകത്തിലെ ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ എന്നുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ആ പാട്ട് നമ്മുടെ അശോകനാണ് ചോദിച്ചിരിക്കുന്നത്. അതിനുശേഷം നമ്മുടെ അനു ആൻഡ് ലിൻഡോ, അവർക്ക് വേണ്ടിയിട്ട് എനിക്കൊരു പാട്ട് പ്ലേ ചെയ്യേണ്ടതുണ്ട്. അനു ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത് അൽ ദഫ്രയിൽ നിന്നും. ഇന്ന് അവരുടെ 11th വെഡിങ് ആനിവേഴ്സറി ആണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ലിൻഡോ ആൻഡ് അനു. അവരുടെ മനോഹരമായിട്ടുള്ള ഫോട്ടോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. നിങ്ങൾക്ക് രണ്ടുപേർക്കും എല്ലാവിധ വിവാഹ വാർഷിക ആശംസകളും അറിയിക്കുന്നു അനു ആൻഡ് ലിൻഡോ. ചോദിച്ച പാട്ട് ഇത്തിരി കഴിഞ്ഞിട്ട് ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഞങ്ങളുടെ ഹോം FM ഫാമിലിയുടെ വകയായിട്ടുള്ള ആശംസകൾ വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ തന്നെ അറിയിക്കുകയാണ്. പിന്നെ എൻ്റെ മെസ്സേജ് വായിച്ചില്ല, മിണ്ടൂല എന്ന് പറഞ്ഞുകൊണ്ട് ജിത്തു നന്ദനം മെസ്സേജ് അയച്ചിട്ടുണ്ട്. ജിത്തു വരുന്നതേ ഉള്ളു ഞാൻ മെസ്സേജിലേക്ക് കേട്ടോ. ജിത്തുവിൻ്റെ പാട്ട് ഞാൻ ഉടനെ തന്നെ പ്ലേ ചെയ്യും. രാത്തിങ്കൾ പൂത്താലി ചാർത്തിയാണ് ചോദിച്ചിരിക്കുന്നത്. ഞാൻ പ്ലേ ചെയ്യാം, കുറച്ചൊന്ന് കാത്തിരിക്കണം. സുഖമാണെന്ന് വിശ്വസിക്കുന്നു. എല്ലാ ലിസണേഴ്സിനും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിക്കുന്നു എന്ന് ജിത്തു പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ജിത്തു, നല്ല വാക്കുകൾക്ക് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതുപോലെ ഒരു കൂയ്, ആ കൂയ് ഇട്ടിട്ട് ആരോ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പേരെനിക്കിവിടെ കിട്ടി. ആ വിഷ്ണു ആണോ മെസ്സേജ് അയച്ചിരിക്കുന്നത്? ഹായ് കൂയ്, വിഷ്ണു സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. യോഗീഷിൻ്റെ മെസ്സേജ്, തുള്ളാത മനവും തുള്ളിലെ പാട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ്. ഇനിയിപ്പോൾ നമുക്കത് അടുത്ത മണിക്കൂറിലെ പറ്റുള്ളൂ. എല്ലാ മണിക്കൂറിലും നമുക്ക് ഓരോ തമിഴ് പാട്ടാണ് ഇപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ ഇനി അടുത്ത് ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ കേട്ടിട്ട് വരാം. ഇനിയും ഉണ്ട് ഒരുപാട് പേരുടെ മെസ്സേജ് വായിക്കാൻ, ഞാൻ വായിക്കാം. കേട്ടുകൊണ്ടേയിരിക്കുക Home 92.2 FM. അതുപോലെ തന്നെ പാട്ടുകൾ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവർ, അത് എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ നിങ്ങൾക്ക് നമ്മുടെ റേഡിയോയിലൂടെ പറയണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലൊക്കെ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്.
1: Brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veet Kalyana Biryaniyum. Ini aaswadikkam. Vasalhav Block.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സർക്കാരിന്റെ മദ്യനയത്തിൽ മുന്നണിക്കകത്തും പുറത്തും വിവാദം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ. മദ്യനയത്തിൽ സർക്കാരിനെതിരെ മത സംഘടനകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ വി ഡി സതീശൻ നിലപാട് ശരിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Malayalita!
7: Kerala! Kerala!

ഈ പുഴയും കടന്നു എന്ന ചിത്രത്തിലെ ഈ ഗാനം എന്ന് കേൾക്കാനായിട്ട് നമ്മുടെ ജിത്തു നന്ദനമാണ് മെസ്സേജ് അയച്ചിരുന്നത്. പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോൾ തന്നെ സന്തോഷമായി എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ സ്വീകരിച്ചു. ഇനി എനിക്ക് ഈ മണിക്കുള്ള ഒരു പാട്ട് കൂടി പ്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അത് നമ്മുടെ അനുവും ലിൻഡോയും കൂടെ ചോദിച്ച പാട്ടാണ്. അവരുടെ വെഡിങ് ആനിവേഴ്സറി ആയതുകൊണ്ട് തന്നെ പ്രേമം എന്ന ചിത്രത്തിലെ മലരെ നിന്നെ കാണാതിരുന്നാലാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ ആ പാട്ട് ഇപ്പോൾ പ്ലേ ചെയ്യുന്നുണ്ട്. ഇനി കുറേ മെസ്സേജ് ഉണ്ട്, ഇഷ്ടപ്പെട്ട പാട്ടുകൾ നിങ്ങളുടെ പ്ലേ ചെയ്യാനുണ്ട്. അതൊക്കെ അടുത്ത മണിക്കൂറിൽ കേട്ടുകൊണ്ടേ ഇരിക്കുക. ഹോം 92.2 FM-ൽ മലയാളിയുടെ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ആരോഗ്യ മേഖലയെ ചൊല്ലി കെ മുരളീധരനും മുഹമ്മദ് റിയാസും തമ്മിൽ സഭയിൽ വാഗ്പൂർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജുവും എക്സൈസ് കമ്മീഷണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് എക്സൈസ് വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നതാണ് പ്രധാന തർക്കവിഷയം. ധനവകുപ്പ് മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും മറ്റ് കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരം. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മാർ ജോസഫ് പാംപ്ലാനി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ ലേഖനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന് വിമർശനം. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മദ്യവ്യാപനമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് എംഎൽഎ നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എരണം കെട്ടവർ നാട് ഭരിച്ചാൽ നീപ്പാ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സംസ്ഥാനത്ത് ഒരു നീപ്പ കേസാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ. ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിയാതെ പോയ സർക്കാരിനോട് ഇപ്പോഴും കൂറ് കാണിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി. നിയമസഭയിൽ പിഎം ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെക്കൂടി ചാരി സർക്കാരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നശേഷം ഉയർന്ന 2 പ്രധാന വിവാദങ്ങളെ മുൻനിർത്തിയായിരുന്നു ഭരണകക്ഷി എംഎൽഎയുടെ പ്രസംഗമെന്നത് ശ്രദ്ധേയമായി. സർക്കാരിന്റെ പ്രിയദർശിനി ബസ്

0: ಸೌಜನ್ಯ ಯಾತ್ರಾ ಪದ್ಧತಿಗೆದರೆ ನಲ್ಗಿಯಪೋದು ತಾಲ್ಪರ್ಯ ಹರ್ಜಿ ಹೈಕೋಟದಿ ತಳ್ಳಿ. ಭರಣಘಟನಾ ವಿರುದ್ಧದ ಚೂಂಡಿಕಾಟ್ಟಾನ್ ಹರ್ಜಿಕಾರನಾಯಿಲ್ಲೆಂದ್ ಹೈಕೋಟತಿ. ಸ್ತ್ರೀಗಳ್ಕ್ ಸೌಜನ್ಯ ಯಾತ್ರ ಅನುವದಿಕ್ಕುನ್ನತಿಲೂಡೆ ಲಿಂಗಾಡಿಸ್ಥಾನತ್ತಿಲുള്ള ವೇರ್ತಿರಿವಾಣ ಸರ್ಕಾರ್ ನಡತ್ತುನ್ನದೆന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. നേരിട്ട് ഹാജരായ ഹനീഷിനോട് കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിച്ചു. കോടതി ഉത്തരവ് നിരന്തരം അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ചോദ്യം. കർണാടക കോൺഗ്രസ് അധ്യക്ഷനായി ബി കെ ഹരിപ്രസാദ് ചുമതലയേറ്റ ചടങ്ങിൽ അച്ചടക്കമില്ലാതെ പെരുമാറിയ പ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളിച്ച് ചടങ്ങ് തടസ്സപ്പെടുത്തിയവരെ ഒന്നിനും കൊള്ളാത്തവർ എന്ന് വിളിച്ച ഖാർഗെ പാർട്ടി പരിപാടികളിൽ വ്യക്തിപൂജ പാടില്ലെന്ന നിർദ്ദേശം നൽകി. സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയുമായി പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പുതിയ ഭീഷണി. ഖത്തറിലെ പ്രമുഖ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാനിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 50-ലധികം തൊഴിലാളികൾക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് 18 പേരെ കാണാനില്ല. ഇന്നലെ രാത്രിയിലായിരുന്നു സ്ഫോടനം. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നേരത്തെ നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച യുഎസ് ഇറാൻ ഒന്നാംവട്ട ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയായി. ചർച്ചയ്ക്കിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിനിടയാക്കി. ലബനോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുഎസ് ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർശം രേഖപ്പെടുത്തിയ ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാമുറിയിൽ നിന്നിറങ്ങിപ്പോയി. അമേരിക്കയുടേത് വെറുമൊരു മാധ്യമ ഷോ, ഇതിന് നിന്ന് തരില്ലെന്ന് ഇറാൻ. അതിനിടെ ചർച്ചയിലെ സംഘർഷങ്ങൾ നയതന്ത്രത്തിൽ സ്വാഭാവികമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. പ്രതിസന്ധികൾക്കിടയിലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് ഇറാനും യുഎസും വ്യക്തമാക്കുന്നത്. ലോകകപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലന്റിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച ഈജിപ്ത്. 57 മിനിറ്റോളം 1 പിന്നിലായ ശേഷം 3 തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായി ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യജയം നേടുന്ന ടീമായി ഈജിപ്ത് മാറി. മുസ്തഫ സിക്കോയും മുഹമ്മദ് സലായും മെഹ്മൂദ് ട്രസ്ഗെയുമാണ് ഈജിപ്തിനായി ഗോൾ സ്കോർ ചെയ്തത്. ലോകകപ്പിൽ സൌദി അറേബ്യയെ ഗോൾമഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ജയം. ഒയർസബാലിന് ഇരട്ട ഗോൾ. ലോകകപ്പിലെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമിൻ യമാൽ. 10:21:24 മിനിറ്റുകളിലായിരുന്നു സ്പെയിന്റെ ഗോളുകൾ. 49 മിനിറ്റിലേത് സൌദിയുടെ സെൽഫ് ഗോളായിരുന്നു. 10 മിനിറ്റിൽ യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായി ലമിൻ യമാൽ മാറി. ഫിഫ ലോകകപ്പിൽ കരുത്തരായ ഉറുഗ്വായ് സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. 21:61 മിനിറ്റുകളിലാണ് കേപ്പ് വേർഡിയുടെ ഗോളുകൾ പിറന്നത്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിലെ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾ രഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് രണ്ടാംഘട്ട പോരിനിറങ്ങും. രാത്രി 9 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ കളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനം മൂലം 41 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 മരിച്ചു. 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചു. അടുത്ത വാർത്ത 4
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada. Logam muluvan oru pandinu pinnale payunu. Germany, Netherlands, Argentina, Portugal. Loga football inde mahamelam. Africa, Bosnia and Herzegovina,
3: Morocco, Algeria. 48 rajyangal ore oru swapnam. ലോക കിരീടം. റിപ്പബ്ലിക് ഓഫ് ദ കോംഗോ, ക്രൊയേഷ്യ,
2: ഓസ്ട്രേലിയ, ഐവറി കോസ്റ്റ്, സ്വീഡൻ. ഫിഫ വേൾഡ് കപ്പ് 2026. സ്കോട്ട്ലൻഡ്, ടർക്കി. ഗോൾ ആവേശം. അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ. കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
2: പന്ത് കളിക്കാം. ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ. ഓൺലി ഓൺ ഹോം 92.2 FM.
4: brought to you by Gulf Hypermarket Russell Kaima. Education partner Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry partner Gulf Golden Diamond, Russell Kaima and Sharjah. Rejuvenation partner Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
2: Time check.
4: Brought to you by Ozone Cargo.
5: ഗുഡ് ആഫ്റ്റർനൂൺ ദുബായിൽ ഇപ്പോൾ സമയം 3 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 42 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 40%.
2: Weather update.
4: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.
6: ഇത് ഹോം

ഇഷ്ടമുള്ള പാട്ടാണ് ഉപയോഗിക്കുന്നത്. എന്നാ പറയാ ഏത് സിനിമയിൽ ഏതാ ഇതെന്ന്? കുറെ പേർക്ക് ഓർമ്മയുണ്ട്, കുറച്ച് പേര് മറന്നുപോയി അല്ലേ. അതങ്ങനെയാണ്, ചിലപ്പോൾ നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള പാട്ട് പോലും അയ്യോ ഈ പാട്ട് ഏത് സിനിമയിലായിരുന്നു പെട്ടെന്ന് ഓർത്തെടുക്കാൻ കഴിയില്ല. പക്ഷെ ഒരുപാട് പേർക്ക് പാട്ടുകൾ ഒത്തിരി സ്നേഹിക്കുന്നവർ മറക്കില്ല എന്നാണ് എൻ്റെ ഒരു വിചാരം. ഇന്ന് ഈ പാട്ട് ഞാൻ പ്ലേ ചെയ്തത് രാഹുൽ എന്ന് പറഞ്ഞ സുഹൃത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ രാഹുൽ ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നു, ഷീബ ഞാൻ ഇടയ്ക്ക് നിങ്ങളുടെ പ്രോഗ്രാമൊക്കെ കേൾക്കാറുണ്ട്, ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു നല്ല പാട്ട്, ഷീബയുടെ ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പ്ലേ ചെയ്യണം, കേൾക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണിത്, ഡയമണ്ട് നെക്ലസ് എന്ന ചിത്രത്തിലെ പാട്ട്. എനിക്ക് ഈ പാട്ടിൻ്റെ വരികൾ ഒത്തിരി ഇഷ്ടമാണ്. റഫീഖ് അഹമ്മദ് സാറാണ് എൻ്റെ വരികൾ എഴുതിയിരിക്കുന്നത്, വിദ്യാസാഗരൻ്റെ സംഗീതത്തിലുള്ള പാട്ട്. പിന്നെ അത് പാടിയിരിക്കുന്ന ഗായകൻ നിവാസാണ്. ഒരു പ്രത്യേക ശബ്ദം, ഒരു പ്രത്യേക ഫീലാണ്. അപ്പോൾ അത് എല്ലാം കൂടെ ഒത്തുചേരുമ്പോൾ അതിൻ്റെ വരികളും അതിൻ്റെ വിദ്യാസാഗർ സാറിൻ്റെ മ്യൂസിക്കും അപ്പോൾ ആ ശബ്ദവും എല്ലാം കൂടെ ഇങ്ങനെ ചേരുമ്പോൾ ഉണ്ടല്ലോ ഒരു പ്രത്യേക ഒരു ഫീലാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ പാട്ടൊന്ന് പ്ലേ ചെയ്യാം, രാഹുലിന് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു, അപ്പോൾ ഈ പാട്ട് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും. ഇത് ഹോമിടാ, നമ്മുടെ വീടിടാ, ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബ. അടുത്തത് നമ്മൾ കേൾക്കാൻ പോകുന്നത് പാട്രിയോട്ട് എന്ന ചിത്രത്തിലെ ഗാനമാണ്. കാറ്റ് തൊട്ടപ്പോൾ എന്നുള്ള പാട്ട് പ്ലേ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ റിജിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ റിജിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് പ്ലേ ചെയ്യും. അതുപോലെ തന്നെ കഴിഞ്ഞ മണിക്കൂറിൽ പ്രേമത്തിലെ പാട്ട് കേട്ടപ്പോൾ സന്തോഷമായി എന്ന് പറഞ്ഞുകൊണ്ട് അനു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഗണേഷിനും ഇഷ്ടമായി ആണെന്ന് പറഞ്ഞു ആ പാട്ട്. പിന്നെ സുജിൻ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, യോഗേഷ് ഈ മണിക്കൂറിൽ കഴിഞ്ഞ മണിക്കൂറിൽ ചോദിച്ചതാണ്, തുള്ളാത്ത മനവും തുള്ളലെ പാട്ട്. അതൊക്കെ ഞാൻ ഈ മണിക്കൂറിൽ പ്ലേ ചെയ്യാം. ഇനിയും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന നമ്പറിലേക്ക്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: സർക്കാരിന്റെ മദ്യനയത്തിൽ മുന്നണിക്കകത്തും പുറത്തും വിവാദം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ. മദ്യനയത്തിൽ സർക്കാരിനെതിരെ മത സംഘടനകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ വി ഡി സതീശൻ നിലപാട് ശരിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.
5: Malayalita!
6: Kerala! Kerala!

0: ചിത്രത്തിലെ പാട്ട് എന്ന് കേൾക്കാനായിട്ട് നിതിനാണ് മെസ്സേജ് അയച്ചിരുന്നത്. അപ്പൊ നിതിന്റെ ഇഷ്ടപ്പെട്ട പാട്ടും ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്. നിതിൻ കേട്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ, കേട്ടോണ്ടിരുന്നപ്പോ മെസ്സേജ് അയച്ചിട്ടില്ല. കാരണം കഴിഞ്ഞ മണിക്കൂറിലാണ് ചോദിച്ചത്, നിതിനേ ഓയ് അവിടെ ഉണ്ടോ, കേട്ടോ? എന്തായാലും കേട്ടിട്ടുണ്ടെങ്കിൽ കേട്ടെന്നൊന്നും പറഞ്ഞേക്കണം കേട്ടോ. അപ്പൊ എനിക്ക് കുറച്ച് കൂടുതൽ സന്തോഷമാവും അതുകൊണ്ടാണ്. പിന്നെ അടുത്ത നമ്മൾ യോഗേഷിന് ഇഷ്ടപ്പെട്ട പാട്ട്, അതായത് തുള്ളാത മനവും തുള്ളും എന്ന ചിത്രത്തിലെ പാട്ടാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമ്മുടെ മാത്യു ചായന്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മാത്യു മെസ്സേജ് അയച്ചിട്ടുണ്ട്, ഒത്തിരി സന്തോഷം. മാത്യു ചായ ആ മെസ്സേജ് അയച്ചതിൽ. റഹീം ഈസയുടെ മെസ്സേജ് ഉണ്ട്. പിന്നെ റഹീം ഈസ എന്ന് നമ്മുടെ ഹോം എഫ് എം മലയാളി കുടുംബത്തിലെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നത്, അതായത് നേരത്തെ നമുക്ക് മലയാളി ഡായിലേക്ക് മെസ്സേജ് അയച്ചിരുന്ന അനു ആൻഡ് ലിൻഡോ, അവർക്ക് ആശംസകൾ അറിയിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് റഹീം ഈസ മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞേക്കാം റഹീം, അനു അവർ കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അനു കേൾക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ റഹീമിൻ്റെ വക ആശംസകൾ അറിയിക്കുകയാണ് കേട്ടോ. പിന്നെ ശ്രീജിത്ത്, റോഷ്നി, മെഹബൂബ, വിനോദ്, സലാം, യോഗേഷ്, നവാസ്, ഹംസ, ഹരീഷ്, അർഷാദ്, സീമ, ഷാജി, നിഷ, അശോക്, വിഷ്ണു, റഹീമീസ, റഹീമീസ എന്ന റഹീമീസയുടെ പേര് അയച്ചിട്ടുണ്ട്. ഹരീഷ്, ഹർഷാദ് എല്ലാവരോടും ആശംസകൾ ഒക്കെ അറിയിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മുടെ നല്ലിയമ്മ കേൾക്കുന്നുണ്ട്, അമ്മ നിങ്ങളെ എല്ലാവരെയും ഇടയ്ക്ക് ഇങ്ങനെ അന്വേഷിക്കാറുണ്ട് കേട്ടോ. പിന്നെ സോജു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്കിന്ന് പാട്ടൊന്നും വേണ്ട, ഞാനിങ്ങനെ പ്രോഗ്രാം കേൾക്കുന്നുണ്ടെന്ന് ശീബക്കൊച്ച് അറിയണ്ടേ, അതിന് വേണ്ടിയിട്ടാണ് മെസ്സേജ് അയച്ചതെന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോജു, ഒത്തിരി സന്തോഷം. പാട്ട് ചോദിച്ചില്ലെങ്കിലും ഇനി വരുന്ന പാട്ടുകൾ ഞാൻ താങ്കൾക്കൂടെ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സമർപ്പിക്കുകയാണ്. മുഹമ്മദ് അഷ്റഫിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഇതാരാ, ഇർഫാൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. നിയാസ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എന്താ വിശേഷം ചോദിച്ചിട്ട്. സുഖമാണ്, സുഖമായിട്ടിരിക്കുന്നു. നമുക്ക് അടുത്ത പാട്ട് കേട്ടിട്ട് വരാം.
1: Home FM presents Tamil Song of the Hour. Tamil Paattu Kekkalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: ஹோம் எஃப்எம் பிரசன்ஸ் தமிழ் சாங் ஆஃப் தி ஆர் தமிழ் பாட்டு கேட்கலாமா? பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier, number one in GCC.
2: ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ D86 ഫസ്റ്റ് അൽഖീൽ സ്ട്രീറ്റ് ഇൻ അൽബഷാഫ് 1 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. D88 ഷെയ്ഖ് ഖലീഫ ബിൻ സയ്യിദ് സ്ട്രീറ്റ് ഇൻ മൻകൂൽ ആ ഭാഗത്തും ഹെവി ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. D97 അമാൻ സ്ട്രീറ്റ് ഇൻ അൽ ഗിസൈസ് ഇൻഡസ്ട്രിയൽ 1 ആ ഭാഗത്തും ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
1: Brought to you by ABC Cargo and Courier, number one in GCC. ലോകത്തെവിടേക്കും നിങ്ങളുടെ സാധനങ്ങൾ എത്തിക്കും ABC കാർഗോയുടെ ബാക്ക് ടു ഹോം എക്സ്പ്രസ് സർവീസിലൂടെ. കോൾ ഓർ വാട്സ്ആപ്പ് 800-916 or visit abccargo.ae. TNC apply.
3: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത്

0: Home 92.2 FM. Home is a feeling.
1: സർക്കാരിന്റെ മദ്യനയത്തിൽ മുന്നണിക്കകത്തും പുറത്തും വിവാദം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന കെ സി വേണുഗോപാൽ. മദ്യനയത്തിൽ സർക്കാരിനെതിരെ മത സംഘടനകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ വി ഡി സതീശൻ നിലപാട് ശരിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800 9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഹലോ ചൈതന്യ, നമ്മുടെ മലയാളി ഡായിലേക്ക് സ്വാഗതം. ചൈതന്യയാണ് ഇന്ന് ദോസ്തിലെ കിളിപ്പെണ്ണ എന്നുള്ള പാട്ട് കേൾക്കണം എന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് മലയാളി ഡായ്ക്ക് പുതിയൊരു ദോസ്തിനെ കൂടി കിട്ടിയ സന്തോഷമാണ് എനിക്ക്. അപ്പോൾ ചൈതന്യ, ഒത്തിരി സന്തോഷം. ആദ്യമായിട്ടാണ് മെസ്സേജ് അയക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ഇനി ഇടയ്ക്ക് ഇതുപോലെ സമയം കിട്ടുമ്പോൾ ഒക്കെ മെസ്സേജ് അയക്കുക. കാരണം ഇത് നമ്മുടെ ഹോമാണ്, നമ്മുടെ വീടാണ്. 2 മണി മുതൽ 4 മണി വരെ എന്നും മലയാളി ഡായുടെ സമയമാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഒരുപാട് പാട്ടുകൾ കേൾക്കാൻ പറ്റും. അതുപോലെ ആശംസകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാൻ പറ്റും. പിന്നെ നാട്ടുവിശേഷം, വീട്ടുവിശേഷം ഒക്കെ നമ്മൾ പറയും. പുതിയതും പഴയതുമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് എല്ലാവരും ഇങ്ങനെ മടിച്ചിരിക്കുക. ഞാനും ഇങ്ങനെ അധികം നിർബന്ധിക്കില്ല. കാരണം നമ്മൾ ഈ ചൂടത്തൊക്കെ പാഞ്ഞൊക്കെ പിടിച്ച് ജോലി തിരക്കിട്ടിങ്ങനെ വണ്ടി ഓടിക്കുമ്പോഴൊക്കെ എ സി ഒക്കെ ഉണ്ടെങ്കിലും ചിലപ്പോൾ നമുക്കൊരു തോന്നും, അയ്യോ വേണ്ട, എനിക്ക് മെസ്സേജ് അയക്കാനൊന്നും വയ്യ എന്നൊരു കൊച്ചു കൊച്ചു മടിയൊക്കെ തോന്നില്ലേ. ചിലർ മടിയില്ലാതെ വേഗം വേഗം മെസ്സേജ് അയക്കാറുണ്ട്. പിന്നെ നമ്മുടെ ഹർഷാദ് ചോദിച്ചിട്ടുണ്ട്, ലേറ്റായിട്ട് വന്നാൽ ക്ലാസ്സിൽ കയറ്റുമെന്ന്. ലേറ്റായിട്ട് വന്നാൽ അല്പനേരം പുറത്ത് നിർത്തിയിട്ട് ഇങ്ങനെ ഇമ്പോസിഷനൊക്കെ എഴുതിപ്പിക്കലാണ് പരിപാടി. പക്ഷെ പോകണ്ട, സാറില്ല. കുട്ടി പ്രത്യേകിച്ച് ചോദിച്ചതല്ലേ ലേറ്റായ കുഴപ്പമുണ്ടോയെന്ന്. കുഴപ്പമില്ല കേട്ടോ, കയറിക്കോ കയറിക്കോ, ക്ലാസ്സിൽ കയറിക്കോ. 4 മണിവരെയാണെന്നല്ലേ നമുക്ക് സമയം. പിന്നെ നമ്മുടെ സന്തോഷം അതുപോലെ തന്നെ വണ്ടി ഓടിക്കുകയായിരുന്നു, ഇപ്പോഴാണ് എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റിയത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സാറില്ല, എപ്പോഴാണോ നിങ്ങൾക്ക് പറ്റുന്നത് വണ്ടി ഓടിക്കുമ്പോഴും അല്ലെങ്കിൽ ജസ്റ്റ് സിഗ്നൽ നിർത്തുന്ന സമയത്തൊന്നും മെസ്സേജ് അയക്കേണ്ട കേട്ടോ. എപ്പോഴെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ ഫ്രീ ആണെങ്കിൽ മാത്രം അയച്ചാൽ മതി, ഒരു പ്രശ്നവുമില്ല. എനിക്കറിയാം നിങ്ങളെല്ലാവരും ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ടാവുമെന്ന്. പിന്നെ ഇനി നമ്മൾ എവർഗ്രീൻ സോങ് ആണ് കേൾക്കാൻ പോകുന്നത് ഈ മണിക്കൂറിലെ. മായാമയൂരം എന്ന ചിത്രത്തിലെ പാട്ട്, ആമ്പല്ലൂർ അമ്പലത്തിൽ നിന്നുള്ള പാട്ടാണ് നമ്മൾ കേൾക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്കത് കേട്ടിട്ട് വരാം.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹബ്

0: Home 92.2 FM. Home is a feeling.
1: സർക്കാരിന്റെ മദ്യനയത്തിൽ മുന്നണിക്കകത്തും പുറത്തും വിവാദം. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്ന് കെ സി വേണുഗോപാൽ. മദ്യനയത്തിൽ സർക്കാരിനെതിരെ മതസംഘടനകൾ. വീര്യം കുറഞ്ഞ മദ്യത്തിൽ വി ഡി സതീശൻ നിലപാട് ശരിയോ?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

അങ്ങനെയാണ് പ്രണയം. ഇന്ന് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത് സുജിത്താണ്. സുജിത്തിന് ഒരുപാട് ഇഷ്ടമുള്ള പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേർക്ക് ഇഷ്ടമാണ് സുജിത്തെ ഈ പാട്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഈ പാട്ട് സമർപ്പിക്കുന്നു. സുജിത്തിന് ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ സന്തോഷം കേട്ടോ. എനിക്കും ഇഷ്ടമാണ് ഈ പാട്ട്. അപ്പോൾ ഈ പാട്ടിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ നമ്മുടെ ഗണേശിന് കുറച്ച് കുശുമ്പ് വന്നിട്ടുണ്ട്. എൻ്റെ ശിവേ, ഇന്ന് ആകെ മൊത്തം ടോട്ടൽ പ്രേമം പിന്നെ പ്രണയമാണല്ലോ പാട്ടുകൾ. എന്താ എല്ലാവർക്കും പറ്റിയെന്ന്? എന്താ എല്ലാവർക്കും പറ്റിയത്? എല്ലാവരുടെ മനസ്സിലും പ്രണയമുള്ളത് കൊണ്ട് തന്നെ ഇതുപോലെ മനസ്സിനെ തണുപ്പിക്കുന്ന രീതിയിലുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് തോന്നും. എൻ്റെ ഗണേശേ, ഗണേശിൻ്റെ മനസ്സിൽ പ്രണയമൊന്നും ഇല്ലേ? എപ്പോഴും നമ്മളൊരു കൊച്ചു സ്നേഹം പ്രണയമൊക്കെ ഇങ്ങനെ ഉള്ളിൽ സൂക്ഷിച്ചു നോക്കും, നല്ലതാണ് കേട്ടോ. ഓക്കെ, എന്തായാലും മെസ്സേജ് അയച്ചാൽ സന്തോഷം. എന്ന് കുറച്ച് പേരുടെ നമ്മുടെ മാത്യു ചായൻ്റെ പാട്ടൊന്നും പ്ലേ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തിനാണ് ഹർഷ അതേ കരയുന്നത്? ഞാൻ പറഞ്ഞില്ലേ ലേറ്റ് ആയാലും കുഴപ്പമില്ല എന്ന്. പിന്നെ നമ്മുടെ സന്തോഷ് തറയിൽ അദ്ദേഹം മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നാട്ടിലിരുന്ന് നമ്മളെ കേൾക്കുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട്. നിത്യ ഉണ്ടോ ഇവിടെ എന്നോ? നിത്യ ഉണ്ടായിരുന്നല്ലോ രാവിലെ 3 മണിവരെയെന്ന്. രാവിലെ 11 മണി മുതൽ 2 മണി വരെയും നിത്യ ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെ ഇവിടെ തന്നെ ഉണ്ട്. അപ്പുറത്ത് പുറത്തെവിടെയോ, ആ അല്ല, ചായ കുടിക്കാൻ പോയി, പോയിട്ടിപ്പോൾ വരും. പിന്നെ നാളെ ഇടണേ ഈ പാട്ട്, നാളെ ഇടാം കേട്ടോ, നാളെ നമുക്ക് റെഡിയാക്കാം. പിന്നെ രഞ്ജിത്ത്, ഓ ഈ ഉണ്ണിവടയാണോന്ന്, ഉള്ളിവടയും ഉണ്ണിയപ്പവും കൂടെ മിക്സായിട്ട് ഉണ്ണിവടയായി പോയി. ആ സന്ദീപേട്ട, ആർക്കാണ് ഈ 3 ഉണ്ണിയപ്പത്തിൻ്റെ ഫോട്ടോ അയച്ചിട്ടുണ്ട്? ഇത് ഞങ്ങൾക്ക് 3 പേർക്കും കൂടെ ആണോ തന്നത്? പിന്നെ ഇവിടെ 2 പേരും കൂടെ ഉണ്ട്. ശരി, ആർക്കൊക്കെ കൊടുക്കണമെന്ന് പറയട്ടോ. 3 ഉണ്ണിയപ്പം തന്നയച്ചിട്ടുണ്ട് ഫോട്ടോയിൽ. അപ്പോൾ ഇത് ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞോ. പിന്നെ ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ സന്തോഷ് കുമാർ പറഞ്ഞിട്ടുണ്ട് ഫുട്ബോൾ ഫാൻസിന് വേണ്ടിയിട്ട്, അർജൻറ്റീന ഫാൻസ് എന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ മാത്രം പറയില്ല, എല്ലാ ഫുട്ബോൾ ആരാധകർക്കും കൂടെ വേണ്ടിയിട്ട് അടുത്ത് നമ്മുടെ വേഡൻ്റെ പുതിയ ഫുട്ബോൾ സോങ് ആണ് പ്ലേ ചെയ്യുന്നത്. നമുക്ക് കേൾക്കാം. അപ്പം ഇനി നാളെ കാണാമേ. കേട്ടോണ്ടേ ഇരിക്കുക സമയം കിട്ടുമ്പോഴൊക്കെ. ഹോം 92.2 FM.

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
3: വീതിയും കുറഞ്ഞ മദ്യത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വിവാദം. ഖത്തർ സ്ഫോടനം, 18 പേരെ കാണാനില്ല, 50-ലധികം പേർക്ക് പരുക്ക്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജുവും എക്സൈസ് കമ്മീഷണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് എക്സൈസ് വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നതാണ് പ്രധാന തർക്കവിഷയം. ധനവകുപ്പ് മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും മറ്റ് കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരം. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മാർ ജോസഫ് പാംപ്ലാനി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ലഹരിക്ക് വീര്യം കുറഞ്ഞതെന്നോ കൂടിയതെന്നോ ഉള്ള വ്യത്യാസമില്ലെന്നും എല്ലാ ലഹരിയും വിഷമാണെന്നുമാണ് സഭയുടെ നിലപാടെന്നും അവർ വ്യക്തമാക്കി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ ലേഖനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മദ്യവ്യാപനമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് എംഎൽഎ നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എരണം കിട്ടവർ നാട് ഭരിച്ചാൽ നീപ്പാ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സംസ്ഥാനത്ത് ഒരു നീപ്പ കേസാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ. ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിയാതെ പോയ സർക്കാരിനോട് ഇപ്പോഴും കൂറ് കാണിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി. നിയമസഭയിൽ പി എം ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ കുടിച്ചാരി സർക്കാരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നശേഷം ഉയർന്ന 2 പ്രധാന വിവാദങ്ങളെ മുൻനിർത്തിയായിരുന്നു ഭരണകക്ഷി എംഎൽഎയുടെ പ്രസംഗമെന്നത് ശ്രദ്ധേയമായി. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. നടി ആക്രമിച്ച കേസ്

ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള ആറ് പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി രണ്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സുനിൽകുമാർ, മാർട്ടിൻ, വിജീഷ്, വടിവാൾ സലീം അടക്കമുള്ള പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ വാദം നടത്താൻ സാവകാശം വേണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് മാറ്റിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. നേരിട്ട് ഹാജരായ ഹനീഷിനോട് കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേയെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിച്ചു. കോടതി ഉത്തരവ് നിരന്തരം അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ചോദ്യം. സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയുമായി പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ്

സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയുമായി പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ്

0: സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയുമായി പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് സ്പെയിന്റെ ഗോളുകൾ. 49-ാം മിനിറ്റിലേത് സൌദിയുടെ സെൽഫ് ഗോളായിരുന്നു. 10-ാം മിനിറ്റിൽ യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായി ലമിൻ യമാൽ മാറി. ഫിഫ ലോകകപ്പിൽ കരുത്തരായ ഉറുഗ്വായ് സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. 21-61 മിനിറ്റുകളിലാണ് കേപ്പ് വേർഡിയുടെ ഗോളുകൾ പിറന്നത്. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് രണ്ടാംഘട്ട പോരിനിറങ്ങും. 9:00 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ കളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനം മൂലം 41 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 പേർ മരിച്ചു, 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: FIFA World Cup 2026.
2: Switzerland, Scotland, Turkey.
3: Goal ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
6: You're tuned into Home 92.2.

0: Let's talk with Mini Padma.
1: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. സർക്കാരിന്റെ മദ്യനയത്തിൽ മുന്നണിക്കകത്തും പുറത്തും വലിയ വിവാദം നടക്കുന്ന ഒരു ദിവസമാണ്. നിയമസഭയ്ക്കകത്ത് വലിയ ചർച്ചയാണ് ഉണ്ടായിരിക്കുന്നത്. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകുമെന്നാണ് കെ സി വേണുഗോപാൽ, മുതിർന്ന കോൺഗ്രസ് നേതാവ്, എ ഐ സി സി ജനറൽ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത്. മദ്യനയത്തിൽ സർക്കാരിനെതിരെ മതസംഘടനകളും എത്തുന്നത് നമ്മൾ ഇന്ന് കണ്ടു. വീര്യം കുറഞ്ഞ മദ്യത്തിൽ വി ഡി സതീശൻ സർക്കാർ എടുത്ത നിലപാട് ശരിയോ എന്ന വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. വിളിക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കേണ്ട നമ്പർ ആരും മറന്നിട്ടില്ലല്ലോ. 800-922-0 എന്നതാണ് നമ്മുടെ ടോൾ ഫ്രീ നമ്പർ. 800-922-0 എന്ന നമ്പറിലേക്ക് വിളിക്കാം. വി ഡി സതീശൻ സർക്കാരിന്റെ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിലെടുത്ത നിലപാട് ശരിയാണോ? കഴിഞ്ഞ സർക്കാർ എടുത്ത അതേ നിലപാടുമായിട്ടാണോ പുതിയ സർക്കാർ വരേണ്ടത്? മതസംഘടനകൾ ഈ വിഷയത്തിൽ ഉന്നയിക്കുന്ന കാര്യങ്ങൾ ഗൌരവത്തിൽ സർക്കാർ എടുക്കേണ്ടേ? അത് മതപരമായ കാര്യങ്ങളായിട്ടല്ല, പക്ഷെ അവരുന്നയിക്കുന്ന കാര്യങ്ങളിൽ വളരെ വ്യക്തമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കേണ്ടതല്ലേ എന്ന ചോദ്യം ആ മുന്നണിക്കകത്തും. ഇന്ന് മാത്യു കുഴൽനാട് നടക്കും സഭയ്ക്കകത്ത്. പ്രതിപക്ഷത്തിനെ ചാരിക്കൊണ്ടാണെങ്കിലും ഭരണപക്ഷത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിലുള്ള സംസാരമുണ്ടായ പശ്ചാത്തലത്തിലാണ് നമ്മുടെ ചർച്ച. വിളിക്കാം. 800-922-0. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ആരാണ്? ജോസഫ്, സുഖമായിരിക്കുന്നു? ലേറ്റായി. ഇതിനകത്തൊരു ചെറിയ ഒരു പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു, അത് കഴിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തതാ. പറയൂ.
2: ആദ്യമായിട്ട് പറയാന്നുണ്ടെങ്കിൽ, ഞാൻ ഈ വി ഡി സതീശൻ എടുത്ത ഈ മദ്യ നയം, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചതിനോട് യോജിപ്പാണുണ്ട്. അതിന്റെ ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ വീര്യം കുറഞ്ഞ മദ്യം ഉപയോഗിക്കുന്നത് കൊണ്ട് ആൾക്ക് തലയ്ക്ക് പിടിച്ചിട്ട് കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകളൊന്നും ഉണ്ടാവില്ല. ഒന്നാമത്തെ കേസ്, നമ്മൾ ഈ വൈൻ പാർലറും ബീറെല്ലാം സുലഭമായിട്ടുണ്ടായിരുന്നു മുമ്പ് കെ ടി ഡി സി ത്രൂ. അല്ലാണ്ട് അപ്പൊ അതുപോലെ തന്നെ അത്ര പോലും ഇല്ല. ഇന്നത്തെ ഒരു ഞാൻ കഴിക്കാത്ത ഒരാളാണ്, പക്ഷെ ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് ഒരു 10% or 15% മേലെ ആൽക്കഹോൾ കണ്ടന്റ് ഉള്ള ബീറുകൾ ഇപ്പം സുലഭമാണ്.
1: പക്ഷെ അതിലൂടെയല്ലേ പിന്നെ വീര്യം കൂടിയതിലേക്ക് നമ്മൾ പോവുക?
2: അല്ല, അതിൽ ഒരു ആഡ് ചെയ്യാൻ ഞാൻ ഉദ്ദേശിച്ച ഒരു കാര്യം എന്ന് പറയുന്നത്, കേരളത്തിൽ നിർമ്മിക്കുന്ന സാധനത്തിന് മാത്രമേ നികുതി ഇളവ് കൊടുക്കാൻ പാടുള്ളായിരുന്നു. അതിന്റെ കാരണം എന്തായാലും അങ്ങനെ വരുന്നുണ്ടെങ്കിൽ, നമ്മൾ ഈ തൊടി കർഷകർ, അതുപോലെ തന്നെ നമ്മുടെ ഈ
1: പിന്നെ
2: അതെ നീര കശുമാങ്ങന്റെ കർഷകര്, അതുവഴി കുറച്ച് വ്യവസായം തുടങ്ങാനും കുറച്ച് പേർക്ക് ജോലി കിട്ടാനും അത് സഹായകമാവുമായിരുന്നു.
1: ഗോവൻ ഫിനിയൊക്കെ പോലെ അല്ലേ?
2: അതെ. അപ്പൊ ആ ഗോവയിൽ അത് വളരെ പ്രസിദ്ധമാണ്. അതുപോലെ തന്നെ നമുക്ക് നീര ഇവിടെ കൊണ്ടുവരാം. അത് കൂടാണ്ട് കശുവണ്ടി, നമ്മുടെ കൊല്ലം ബേസിൽ നോക്കാന്നുണ്ടെങ്കിൽ കശുവണ്ടി കർഷകർ കുറെ ഉള്ളതാണ്. കശുവണ്ടി എടുത്തു കഴിഞ്ഞിട്ട് ഈ മാങ്ങ, കശുമാങ്ങ എന്ന് പറയുന്ന സംഭവം ശരിക്കും പറഞ്ഞാൽ ഒരു വേസ്റ്റ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതും ഇവിടെ നമുക്ക് ഉൽപ്പാദനത്തിന് കൊണ്ടുവരാം, അതുവഴി ഗവൺമെന്റിന് കൂടുതൽ വരുമാനം കിട്ടും, കുറെ പേർക്ക് ജോലി കിട്ടും. അതാണ് മെയിൻ ആയിട്ട്.
1: തീർച്ചയായിട്ടും.
2: പിന്നെ നിങ്ങൾ ഈ പറയുന്നത് പ്രകാരം വീര്യം കുറഞ്ഞ സാധനത്തിന് ഇങ്ങനെ നിരോധനം ഏർപ്പെടുത്താന്ന് പറഞ്ഞാൽ, നമുക്കറിയാം പണ്ടത്തെ പോലെ അല്ല ഇപ്പൊ എം ഡി എമ്മയും കഞ്ചാവും മറ്റ് അല്ലെങ്കിൽ അധികമായ സിന്തറ്റിക് ലഹരികൾ കേരളത്തിൽ വളരെ സുലഭമാണ്.
1: അതെ.
2: ഇതിന് നിയമം ഇല്ലാണ്ടോ അല്ലെങ്കിൽ അതിനൊരു ഡിപ്പാർട്ട്മെന്റോ ഇല്ലാണ്ടല്ല. അപ്പൊ എങ്ങനെയാണ് ഇത്രയും സുലഭമാവുന്നത്? അപ്പൊ ഇത് കഴിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ എവിടെന്നെങ്കിലുമൊക്കെ കൊണ്ടുവരും? അതിന് രാഷ്ട്രീയ ഉദ്യോഗസ്ഥ ലോബിയുടെ സപ്പോർട്ടൊക്കെ ഉണ്ടോ? അല്ലാണ്ട് ഇത്രയും ഈ പെരുമ്പാവൂർ
1: അതിനെതിരെയാണല്ലോ ഓപ്പറേഷൻ തൂഫാൻ പോലുള്ള വലിയൊരു പദ്ധതിയായിട്ട് ഒരു ഭാഗത്ത് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ എന്തിനാണ് ഈ വീര്യം കുറഞ്ഞത്, വീര്യം കൂടിയത്, ശുദ്ധമായത് എന്നൊക്കെ മദ്യത്തെ തരംതിരിക്കുന്നത് തന്നെ വിഡ്ഢിത്തമല്ലെന്ന് ചോദിക്കും?
2: അല്ല, അത് വിഡ്ഢിത്തായിട്ട് പറയാൻ പറ്റില്ല മിനി പത്മ. കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്നത് ഒരിക്കലും തലയ്ക്ക് പിടിക്കുന്നതല്ല. നമ്മളുടെ ഇവിടുത്തെ ഞാൻ പറഞ്ഞ റെഡ്ബുള്ള് പോലത്തെ ഒരു സാധനം എടുത്തു കഴിഞ്ഞാല് അതും ഇതുപോലെ തന്നെ എനർജി ഡ്രിങ്ക് ആണ്. ആ ഒരു കാര്യത്തിലേ അത് കൺസിഡർ ചെയ്യേണ്ട കാര്യമുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് സതീശൻ കൊണ്ടുവന്ന ഒരു ഇത് ബ്ലാങ്കറ്റ് ആയിട്ട് പെർമിഷൻ കൊടുത്തതിന് പകരം കേരളത്തിൽ നിർമ്മിക്കുക, അതായത് നമ്മുടെ സംസ്ഥാനത്തിന്റെ പ്രൊഡക്റ്റിന് മാത്രം നികുതി ഇളവ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നയപരമായിട്ട് കുറെ ശരിയാണ്, അതിനൊരു നല്ലൊരു ഉദ്ദേശം കൂടി ഉണ്ടാവുമായിരുന്നു.
1: അതെ അതെ, വളരെ നല്ല രീതിയിൽ പറഞ്ഞു. നമ്മൾ ചിന്തിക്കാത്ത വേറൊരു ആംഗിൾ കൂടി താങ്കൾ അതിൽ ചേർത്തു. വളരെ സന്തോഷം ശ്രീ ജോസഫ് വിളിച്ചതിൽ. അടുത്ത കോൾ വിളിക്കാം. 800-922-0. നമസ്കാരം, ആരാണിത്?
3: നമസ്കാരം.
1: ഗണേശ, സുഖമായിരിക്കുന്നു? കൊറേ ദിവസമായല്ലോ കേട്ടിട്ട്. എവിടെയായിരുന്നു?
3: ജോലി തിരക്കായതുകൊണ്ട് വളരെ ബുദ്ധിമുട്ടാണ്.
1: ജോലി തിരക്കായിരുന്നു അല്ലെ? വീക്കെൻഡ് സിനിമയൊക്കെ കണ്ടോ?
3: സിനിമയൊക്കെ കണ്ടു.
1: ഏതാണ്, ബാലനാണോ കണ്ടത്? ഇഷ്ടപ്പെട്ടോ? നല്ല സിനിമയാണ്, കാണാത്തവരൊക്കെ കാണണമെന്ന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. അത്ര എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സിനിമയാണ്. എന്തായാലും നമ്മുടെ പിന്നെ നാട്ടിലെ വാർത്തകളിൽ മദ്യത്തിനെ കുറിച്ചാണ്, വീര്യം കുറഞ്ഞ മദ്യം.
3: അതെ, ഇപ്പം ജോസഫ് എന്ന് പറഞ്ഞാണ് പറഞ്ഞില്ലേ, ഇപ്പം അയാൾ മദ്യം കഴിക്കാത്ത വ്യക്തിയാണ്. ഈ മദ്യം കഴിച്ചിട്ട് ഈ കേരളത്തിലെ ജനങ്ങളെ ഈ പൈസ കൊണ്ടാണോ നിരോധിച്ചൂടെ?
1: അങ്ങനെ ഒരു നിരോധനം ഒരിക്കലും ഉണ്ടായിരുന്നില്ലേ, ചാരായ നിരോധനം
3: അല്ലേ ഇത്? ഈ മദ്യം നമ്മൾ അപ്പൊ അയാൾ ആ വ്യക്തി കള്ളു കുടിക്കാത്ത ഒരു വ്യക്തിയാണ്,
1: അങ്ങനെ അങ്ങനെ സമ്പൂർണമായിട്ടുള്ള ഒരു മദ്യ നിരോധനം കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ നടക്കും എന്നുള്ളതാണ് ചോദ്യം.
3: അല്ല, ഞാൻ നടക്കുന്നല്ല, ഇത് കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ നിലനിൽക്കാൻ കാരണം തന്നെ കേരളത്തിലെ ആൾക്കാർ കള്ളുപിടിച്ചിട്ടുള്ളത്.
1: അങ്ങനെയൊക്കെ നമുക്ക് ചെറുതാക്കി കാണാൻ പറ്റും. ഒരു സർക്കാർ നിലനിന്നത് കേരളത്തിൽ ആളുകൾ കള്ളുപിടിച്ചിട്ട്. ഗണേഷ്, അത് വളരെയധികം എന്താ പറയാ, ഒരു നല്ലതല്ലാത്ത പരാമർശമാണ്. ഒരു സർക്കാർ നിലനിൽക്കുന്ന ആളുകളെ കുടിപ്പിച്ചിട്ടാണ്. അത് ഇപ്പോൾ ഇപ്പോഴത്തെ സർക്കാർ ഇപ്പോൾ വീതിയും കുറഞ്ഞതിനും കൂടിയതിനും ഒക്കെ കൊടുക്കുമ്പോൾ ഈ സർക്കാർ നിലനിൽക്കുന്നത് മദ്യം കുടിപ്പിച്ചിട്ടാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവോ? കുടിക്കാൻ ആളുണ്ടായിട്ടല്ലേ കൊടുക്കുന്നത്? ഒരു മറുചോദ്യം വന്നാലോ? അത് ശരി. അപ്പൊ നിരോധിച്ചു കഴിഞ്ഞാൽ വേറെ മാർഗത്തിലൂടെ ഉണ്ടാവില്ല. ഇപ്പൊ മയക്കുമരുന്നൊക്കെ വരുന്നു, ആളുകൾ കുടിക്കുന്നത് കുറഞ്ഞു പുതിയ തലമുറ. പക്ഷെ മയക്കുമരുന്നിലേക്ക് പോയില്ലേ, അതിന്റെ വേറെ എടുക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ലല്ലോ. അല്ല, സമ്പൂർണ്ണ മദ്യ നിരോധനം കേരളം പോലുള്ള ഒരു സ്റ്റേറ്റിൽ നടക്കില്ല. അപ്പൊ എങ്ങനെയാണ് അത് മദ്യ വർജനം അല്ലെ? ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പ്രധാനമായിട്ടും പറഞ്ഞിരുന്നതാണ് മദ്യ വർജനം അല്ലേ? അപ്പൊ വി ഡി സതീശന് ഈ വിഷയത്തിൽ തെറ്റുപറ്റിയിട്ടൊന്നുമില്ല. അതാണ് ഗണേഷെ, സന്തോഷം വിളിച്ചില്ല കേട്ടോ. അടുത്ത കോള് പോയാലോ വിളിക്കാം. 800-9220 റേഡിയോയുടെ ശബ്ദം കുറച്ചിട്ട് ആരാണ്
4: വന്നിരിക്കുന്നത്?
1: ഹൈ, ഗുഡ് ഈവനിങ്.
4: ബഷീറാണ് മലപ്പുറം.
1: ബഷീർ മലപ്പുറത്ത്. മലപ്പുറത്ത് എവിടെയാണ് ബഷീർ?
4: മലപ്പുറം പൊന്നാനി.
1: പൊന്നാനി മുമ്പ് വിളിച്ചിട്ടുണ്ട് തോന്നല്ലേ ബഷീർ?
4: യെസ്.
1: ഓക്കെ, പറയൂ, എങ്ങനെയാ?
4: യെസ്, ആക്ച്വലി ഇതില് രാഷ്ട്രീയപരമായിട്ട് ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയും. നേരത്തെ ഈ എം ഡി രാജേഷ് പോലുള്ളവരും ഇടതുപക്ഷത്തെ കുറെ ആളുകൾ ഈ വീടിനും മദ്യം വേണമെങ്കിൽ റെഗുലേറ്റഡ് ആയിട്ടൊക്കെ കൊടുക്കാം എന്നുള്ളൊരു ധാരണയിലുണ്ടായിരുന്ന ആളുകളാണ്
1: അല്ലെ.
4: അതെ, ജനറലി ആളുകൾക്കൊക്കെ അറിയാം ലോകത്ത് ഈ ബിസിനസ്സും ഇപ്പോഴത്തെ ടൂറിസവും എല്ലാം നടക്കുന്ന സമയത്ത് ഇതിനെ ഒരു പരിധിയിലപ്പുറം റെസ്ട്രിക്ട് ചെയ്യാനും പറ്റുന്നുള്ള എല്ലാവർക്കും അറിയുന്ന സത്യമാണ്. എല്ലായിടത്തും ഉണ്ട്. ഇതെല്ലാം കൺട്രോൾഡ് ആവണം, പിന്നെ പബ്ലിക്കിന് അതിന്റെ അവയർനെസ് ഉണ്ടാവണം, പുറത്ത് അതിന്റെ ഇതൊന്നും ഉണ്ടാവരുത് എന്നുള്ളതാണ്.
1: അതെ, നിയമപരമായ മുന്നറിയിപ്പ് ഉണ്ട്, മദ്യം കുടിക്കുന്നതിനും വാങ്ങുന്നതിനുമുള്ള പ്രായമുണ്ട്.
4: അതെ, അതൊക്കെ പാലിച്ചാൽ, നിയമങ്ങളില്ലായിട്ടൊന്നുമില്ല, അതൊക്കെ പ്രോപ്പറായി പാലിച്ചാൽ, ഒരു അവയർനെസ് ഉണ്ടായാൽ ഒക്കെ അതൊക്കെ നടക്കും. ഇതൊരു വിവാദങ്ങളുടെ പ്രശ്നമല്ല. അവിടെ മാത്രം കേരളത്തിൽ ഇങ്ങനെ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ ചില റെസ്ട്രിക്ഷൻസ് വെച്ച് ഒരു ലോജിക്കൽ അല്ലാത്ത കാര്യങ്ങൾ അപ്ലൈ ചെയ്തുകൊണ്ട് ഇനിയെങ്കിലും മാറ്റണം. വി ഡി സതീശനൊക്കെ മാറ്റാൻ പല കാര്യങ്ങളും ചെയ്യുന്ന കൂട്ടത്തിൽ ചെയ്യട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു.
1: ഇപ്പൊ നേരത്തെ വിളിച്ചിട്ട് ബഷീർ പറഞ്ഞത്, ഇത് നമ്മുടെ കേരളത്തിലെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ കശുമാങ്ങയാണെങ്കിലും അതുപോലെ നീര, തേങ്ങയിൽ നിന്നും ഒക്കെ ആ ഇളനീരിൽ നിന്നൊക്കെ ആ രീതിയിലേക്ക് ഒരു മൂല്യവർദ്ധിത ആ രീതിയിലേക്ക് മാറിക്കൂടി എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്.
4: യെസ്, അങ്ങനത്തെ ഒരുപാട് ക്രിയേറ്റീവായ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, അതൊക്കെ അവർ ചിന്തിക്കട്ടെ, ചെയ്യട്ടെ എന്നുള്ള പോലെ. പിന്നെ അതിലൊരു ആഡ് ചെയ്യേണ്ട ഒരു കാര്യം, ഇപ്പൊ നിങ്ങൾ മതസംഘടനകളുടെ കാര്യം പറഞ്ഞു, മതസംഘടനകൾ ശരിക്കും ചെയ്യേണ്ടത് ഇവരെ ചലഞ്ചാണ് എല്ലാ ഗവൺമെന്റുകളോടും. നിങ്ങൾ വേണ്ട പോലെ റെഗുലേറ്റഡ് ആക്കൂ, ലിബറൽ ആക്കൂ, ഏറ്റവും നന്നായിട്ട് കച്ചവടം ചെയ്യാൻ നോക്കൂ. പക്ഷെ ഞങ്ങളുടെ ചലഞ്ച് സ്പിരിച്വലി അവയർനെസ്, സോഷ്യൽ അവയർനെസ് ഒക്കെ കൊടുത്തിട്ട് ഞങ്ങൾ ഇതിനെ തിരിച്ചിത്ര എന്താണ് പറയാ, ഉപഭോഗം കുറക്കാൻ ശ്രമിക്കും എന്ന് ചലഞ്ച് ചെയ്യേണ്ട ആളുകൾ വെറുതെ ഇവിടെ വന്ന് കണവണ കണവണ
1: പറയണം.
4: മൈൻഡാക്കണ്ട, എന്തിനത്, അവരുടെ കാര്യം അവരെ നന്നായി ചെയ്യട്ടെ, അവരാളെ പിടിക്കട്ടെ.
1: ഓരോരോ മതസംഘടനകളും അതത് മതത്തിലുള്ളവർ സന്തോഷം ബഷീറെ വിളിച്ചേ കേട്ടോ. പൊന്നാനിക്കാരൻ ബഷീർ ആണ് അദ്ദേഹത്തിന്റെ ഒരു ടേക്ക് പറഞ്ഞു. നമസ്കാരം, ഗുഡ് ഈവനിങ്, ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് സ്വാഗതം. ഇതാരാണ്? ആരാണ്? എടപ്പാളി നൗഫൽ. എന്താ ഇത്ര പതുക്കെ സംസാരിക്കുന്നത്? എടപ്പാളുകാരൊക്കെ നല്ല ഊർജമുള്ളവരാണല്ലോ, നല്ല ആധികാരികമായി ശക്തിയോടെ സംസാരിക്കുന്ന എടപ്പാളുകാർക്ക് എന്ത് പറ്റി?
5: കേൾക്കാം.
1: നൗഫൽ അല്ലേ? നൗഫലെ പറയൂ, എന്താണ് വി ഡി സതീശൻ സർക്കാർ വീര്യം കുറഞ്ഞ മാധ്യത്തിന് നികുതി ഇളവ്, ഇതൊക്കെ നടക്കുന്ന കാര്യമാണോ, നല്ല ചിന്തയാണോ?
5: നടക്കുന്ന കാര്യത്തിന് ഉപരിയായിട്ട് അതിന്റെ പിന്നിൽ ഒരു ബിസിനസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം മറ്റു കോർപ്പറേറ്റുകൾക്ക് എൻട്രി ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി എടുക്കുന്ന, കാരണം ആ മേഖല സുലഭം. പിന്നെ രണ്ടാമത് വന്നത്, നമ്മളെ ഒരു യങ് ജനറേഷനെ ഈ ഒരു ലഹരിയിലേക്ക് സ്ലോലി ഇൻട്രീസ് ചെയ്യാനുള്ള ഒരു സഹായം കൂടി അതിന് വരുന്നത്. അപ്പൊ സ്ഥലവുമായിട്ട് അവരും കക്ഷി കോക്ക് ഇതുപോലത്തെ സാധനങ്ങൾ കുട്ടികൾ ഇതും കുടിച്ചാടുന്ന തുടങ്ങിയ അവസ്ഥ. അപ്പൊ അത് കുട്ടികളെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണ്. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് പിന്നെ കൂടിയ ലഹരിയിലേക്ക് പോവില്ലേ?
1: ഇപ്പൊ മദ്യം ഇല്ലാതെ തന്നെ കൂടിയ ലഹരിയിലേക്ക് കുട്ടികൾ പോകുന്നില്ലേ? ഏറ്റവും വലിയ മയക്കുമരുന്ന്, മദ്യം കഴിക്കാതെ മയക്കുമരുന്നിലേക്ക് മാത്രം പോയിട്ട് അങ്ങനെ നശിക്കുന്ന ഒരു വലിയ തലമുറ ഇല്ലേ? അവിടെ വീര്യം കുറഞ്ഞ മദ്യം ആയിക്കൂടെ എന്നാണ് മറുഭാഗം പറയുന്നത്.
5: ഉണ്ടെങ്കിൽ കൂടി, പക്ഷെ ഇനിയും ഇതിലാണ് വരില്ലേ? കാരണം ലഹരി അറിഞ്ഞു
1: കഴിഞ്ഞാല്
5: തീർച്ചയായിട്ടും വിട്ടുവീഴ്ച എളുപ്പമല്ല.
1: ലഹരിക്കുണ്ടോ വീര്യം കുറഞ്ഞതും കൂടിയതും? അത് കഴിച്ചു തുടങ്ങുമ്പോ പിന്നെ അടുത്ത ഒരു ഘട്ടത്തിലേക്ക് പോകാൻ തോന്നുമല്ലോ അല്ലേ?
5: 100% അതിന്റെ എലിവേഷൻ കൂടുതൽ
1: തീർച്ചയായിട്ടും നൗഫലെ, താങ്കൾ സംസാരിക്കുന്ന മുറിഞ്ഞു പോവാണ്, ഞാൻ അതുകൊണ്ട് ഒന്ന് കട്ട് ചെയ്യാട്ടോ. പറഞ്ഞു തീർന്നു എന്ന് വിചാരിക്കുന്നു. നൗഫലിന്റെ സംസാരം മുറിയുന്നുണ്ട് അല്ലേ. വിളിക്കാം 800-9220 എന്ന ടോൾ ഫ്രീ നമ്പറിലേക്ക്. ആരാണിത്? അബ്രഹാം, സുഖായിരിക്കുന്നോ? കുറെ കാലമായി വിളിച്ചിട്ടല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഈ വിഷയത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്, നിലപാട് എന്താണ്?
6: നിങ്ങളെ ചാനലുകാര് ഇവിടെ ഇതൊക്കെ പറയാം, പ്രവാസി പെൻഷൻ ഒക്കെ മുടങ്ങി, അതിനെപ്പറ്റി എന്താ
1: പറയുന്നത്? അത് ശരി, പ്രവാസി പെൻഷൻ ആർക്കൊക്കെയാണ് മുടങ്ങിയിരിക്കുന്നത്? വലിയ രീതിയിൽ അങ്ങനെ വന്നിട്ടുണ്ടോ?
6: നമ്മുടെ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു ഇത് കഴിഞ്ഞ മാസം വരെ താഴ്ച കെട്ടിക്കൊണ്ടിരുന്ന, ഇപ്പൊ
1: മുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ മുടങ്ങി പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു മാസമായിട്ട് മുടങ്ങിയതാണോ അതോ മുന്നേ മുടങ്ങിയതാണോ?
6: അതല്ല, ഇപ്പൊ മുടങ്ങിക്കിടക്കുവാണ്, കൊടുക്കുന്നില്ല,
1: മുടങ്ങിക്കിടക്കാണ് അല്ലേ.
6: എന്താ രണ്ടാമത് പ്രവാസികൾക്ക് 5000 രൂപ പെൻഷൻ ആക്കുന്നത് പ്രതീക്ഷിച്ചു, പക്ഷെ അതാക്കിയില്ല.
1: അതെ, നമ്മുടെ പുതിയ ബജറ്റിൽ അല്ലേ. പ്രവാസികളെ സ്പർശിക്കാത്ത ഒരു ബജറ്റ് ആയി പോയി അല്ലേ. തീർച്ചയായിട്ടും അതെ അതെ, അങ്ങോട്ട് കൊടുത്തിട്ടാണ് ചോദിക്കുന്നത്. അബ്രഹാം പറഞ്ഞതിൽ വലിയ കാര്യമുണ്ട്. എന്തായാലും വരുന്ന ദിവസങ്ങൾ നമുക്ക് ചർച്ചയ്ക്കെടുക്കാം കേട്ടോ. അതിലെ വിദഗ്ധരെ കിട്ടുമെങ്കിൽ അവരുടെ അഭിപ്രായം നമുക്ക് ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്. അബ്രഹാമാണ് സംസാരിച്ചത്. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഇതാരാണ്? അനൂപാണോ? അനൂപാണല്ലോ. ഇതാരാണ്?
7: മുഹമ്മദ്.
1: എവിടെ നിന്നാണ് വിളിക്കുന്നത്?
7: ഷാർജ.
1: സുഖായിരിക്കുന്നോ? സുഖായിരിക്കുന്നു. മുഹമ്മദ് എവിടെയാണ്, നാട്ടില്? അതെ അതെ അതെ, വി ഡി സതീശൻ സർക്കാരിന്റെ പുതിയ മദ്യ നയം, അതായത് വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കാമെന്ന്, അത് എക്സൈസ് വകുപ്പുമായിട്ട് കാര്യമായിട്ട് ആലോചിച്ചില്ല. അതുകൊണ്ട് ആ മുന്നണിക്കകത്ത് തന്നെ അത് പ്രശ്നമുണ്ട്. അത് വേറെ കാര്യം, അത് അത് നമുക്ക് ചർച്ച ചെയ്യണ്ട. അതെ, ലിജു ആയിട്ട് അല്ലേ. അല്ല, എന്ത് തിരക്കാണെങ്കിലും വകുപ്പ് മന്ത്രി അറിയാതെ എങ്ങനെയാണ് ഒരു നിലപാട് മാറ്റി? ഇപ്പൊ കെ സി വേണുഗോപാൽ പറഞ്ഞില്ലേ, നയപരമായ കാര്യങ്ങൾ കൂടിയാലോചന നടത്തിയിട്ട് വേണം മുന്നോട്ട് പോകാൻ. അത് വി ഡി സതീശൻ കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയല്ലേ.
7: അത് അത് ശരിക്കും മനസ്സിലാക്കിയാല് വി ഡി സതീശൻ നമ്മുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്താണ് തെറ്റായിട്ട് കാര്യമാണ്. പക്ഷെ അത് ആ തെറ്റ് തെറ്റ് വിചാരിക്കുന്നു.
1: അതെ,
7: പുള്ളി അത് എല്ലാ സമയങ്ങളിലും പറയുന്ന ഒരു കാര്യമാണ്.
1: അങ്ങനെ രണ്ടു മൂന്ന് തെറ്റുകൾ തിരുത്തുന്നത് നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് ഈ വിഷയത്തിൽ.
7: ഈ ഒരു കാര്യം നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് പറഞ്ഞാല് ഈ വീര്യം കുറഞ്ഞ മദ്യത്തിൽ ടാക്സ് കുറയ്ക്കുക എന്നുള്ളിടത്തോളം പറഞ്ഞു കഴിഞ്ഞാല് അത് ഒരു പറയാ ഒരു ഞാനിപ്പോ മദ്യം കഴിക്കാത്ത ആളാണ്. മദ്യം കഴിക്കുന്നവർക്ക് മദ്യം കുടിയേറ്റിരുന്നു, കാരണം മദ്യം ഇല്ലാതെ തോറാട് പറഞ്ഞിട്ട് ആ ടേസ്റ്റ് വന്നാൽ ആ വരുമാനം ഉണ്ടാകുന്ന ഗവൺമെന്റ് പറഞ്ഞാൽ അതൊക്കെ
1: എടുത്തരാം.
7: എന്റെ അഭിപ്രായത്തിൽ, കാരണം അത് നിർത്തിക്കഴിഞ്ഞാല് അതിലേക്കാണ് ഇപ്പൊ നമ്മുടെ MDMA മറ്റുള്ള മയക്കു മരുന്നുകൾ വ്യാപകമായിട്ട് വർദ്ധിക്കും.
1: തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ കറക്റ്റാണ്. നമ്മൾ ഈ മദ്യ നിരോധനം എന്ന് പറയുമ്പോൾ അവിടെ ബദലായിട്ട് ഉയർന്നു വന്നത് എന്താ, മദ്യം അവിടെ നിൽക്കുമ്പോ പോലും ഒരു തലമുറ മയക്കുമരുന്നിലേക്ക് പോയിട്ടുണ്ട്.
7: ഒരു തലമുറ ഇവിടെ ചെറിയ കുട്ടികൾ അപ്പൊ മയക്കുമരുന്നിന് മറ്റു MDMA പോലുള്ള ഞങ്ങള് തൂഫാൻ,
1: അതെ, ഓപ്പറേഷൻ തൂഫാൻ ഒക്കെ ശക്തമാക്കുക, അല്ലാതെ ഇവിടെ വീര്യം കുറഞ്ഞതിന് നികുതി ഇളവ് കൊടുക്കുന്നതിനെ കുറിച്ച് അല്ല ചർച്ച ചെയ്യേണ്ടത് അല്ലേ.
7: അതെ, തീർച്ചയായിട്ടും നികുതി ഇളവ് കൊടുക്കുന്നത് അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്ന് അവരൊക്കെ
1: കാര്യങ്ങളായിരിക്കും.
7: പക്ഷെ ഈ നമ്മള് നിത്രയായി കഴിഞ്ഞാല് അത് മറ്റുള്ള വഴിയിൽ കിട്ടുന്നതായിരുന്നു, ഒരു സംശയമില്ല.
1: തീർച്ചയായിട്ടും മുഹമ്മദ്, താങ്കൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്ന് തോന്നുന്നു താങ്കളുടെ പോയിന്റ്സ്. ഞാനൊന്ന് കട്ട് ചെയ്തോട്ടെ, അടുത്ത കോൾ എടുത്തോട്ടെ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
8: ഹലോ.
1: ഹലോ,
8: നമസ്കാരം.
1: നമസ്കാരം. ആരാത്, ഇവിടൊക്കെ ഉണ്ടോ? ഭരണം പോയപ്പോ ഞാൻ വിചാരിച്ചു അതുവഴി പോയിന്ന്.
8: ഇല്ല, 4 വർഷവും ഇനി 9 മാസവും കരയണ്ടേ.
1: ആർക്ക്? സഖാക്കൾക്കല്ലേ. സഖാക്കളല്ലേ കരയാ? അത് ശരി, ഇപ്പൊ നിങ്ങളല്ലല്ലോ കരയുന്നത്.
8: പ്രവാസി പെൻഷൻ കിട്ടിയിട്ട് 2 മാസമായി.
1: അതെ അല്ലേ,
8: രണ്ടാമത്തെ മാസമാണ്. അതും പോയി
1: അതും പോയി
8: പിന്നെ കൊറേ പാവങ്ങളൊക്കെ. ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പം ഈ തെരുവിലൊക്കെ കുറച്ച് പാൺപ്രാക്കും മറ്റേ ചില്ലറ കഞ്ചാവ് കച്ചവടക്കാരൊക്കെ ഭയങ്കരമായ എന്താന്ന് തൂഫാനമായിട്ട് പിടിക്കുന്നുണ്ട്. നമ്മളെ ഈ സതീശൻ സാറ് ഏതെങ്കിലും ഒരു മുതലാളി മാറി ഇതിന്റെ ഹെഡിൽ പോയിട്ട് തൊട്ടിട്ടുണ്ടോ?
1: എവിടെ പോയിട്ട്?
8: ഇതിന്റെ തലപ്പത്ത് പോയിട്ട് എവിടെങ്കിലും തൊട്ടിട്ടുണ്ടോ? എവിടെങ്കിലും ആരെങ്കിലും അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? ചെറിയ ചെറിയ ഹോട്ടലുകളിലും അവിടെ ഇവിടെ ഒക്കെ പോയിട്ട് ഓരോരുത്തർ അറസ്റ്റ് ചെയ്തിട്ട് തുഫാൻ പറഞ്ഞ കുറച്ച് ലീഗുകാരികളൊക്കെ ഇവിടുന്നുണ്ട്. അല്ലാതെ ഏതെങ്കിലും ഒരു വൻകിട കച്ചവടക്കാരെ പിടിക്കുകയോ ഇതാക്കുകയോ ചെയ്തിട്ടുണ്ടോ?
1: അതിലേക്ക് എത്തേണ്ട ഒരു ആർജവം സർക്കാർ കാണിക്കട്ടെ. ഒരു മാസം
8: മാസത്തിന്റെ അല്ല, ഒരു മാസത്തിന്റെ ഒരു കാര്യം മറ്റേ ഞങ്ങളുടെ നാട്ടിൽ നിന്നുള്ള ഈ വൻകിട മറ്റെന്താണ് മാളുകൾ വരുമ്പോൾ പറഞ്ഞായിരുന്നു ചെറുകിട കച്ചവടക്കാർക്ക് ഇത് വൻ നാശമായിരിക്കും, അവർ പട്ടിണിയിലായിരിക്കും എന്ന്.
1: അല്ല, ഒരു വലിയ
8: എന്നതുപോലെ അല്ല, ഇനിയിപ്പം കേൾക്കേ, എന്നതുപോലെ ഈ വൻകിടക്കാർക്ക് വളരാൻ വേണ്ടിയിട്ട് ഇനിയിപ്പം ഇത് ഈ പാർട്ടി ഈ കോൺഗ്രസിലുള്ളത് തന്നെ ഈ ഭരണപക്ഷത്തിലുള്ളത് തന്നെ കുറച്ച് മുതലാളിമാർക്ക് വളരാൻ വേണ്ടിയിട്ട് ചെറുകിട മദ്യവും അതുപോലെ മയക്കുമരുന്നൊക്കെ വിൽക്കുന്നവരെ പിടിച്ചകത്താക്കിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള ബീഫ് പാവപ്പെട്ടവനെ കൊന്നിട്ട് വിദേശത്തേക്ക് കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് ബീഫ് കയറ്റി അയക്കുന്നു അതുപോലെ എന്നതുപോലുള്ള ഒരു കളിയാണ് ഇപ്പം കളിക്കുന്നത്. അതിന് മാധ്യമങ്ങളുടെ കുറച്ച് സപ്പോർട്ടുണ്ട്.
1: അല്ല, മാധ്യമങ്ങളുടെ സപ്പോർട്ടിനേക്കാളും ഇപ്പൊ ഒരു വലിയ മരമുണ്ട്. ആ മരം ആ പ്രദേശവാസികൾക്കൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുമ്പോൾ നമ്മൾ മരത്തിന്റെ വേരാണോ ആദ്യം അറുക്കുക, അതോ അതിന്റെ ചില്ലകൾ വെട്ടിക്കളഞ്ഞിട്ട് പിന്നെയല്ലേ താഴത്തേക്ക് പോവുക? അതുപോലെ തന്നെ
8: ഒരിക്കൽ എഴുതി വെച്ചോ, ഇവിടെ എഴുതി വെച്ചോ ഒരിക്കലും താഴോട്ട് പോവില്ല. താഴോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ദിരാഭവനിലേക്കും മറ്റേ ലീഗ് ഓഫീസിലായിരിക്കും ഇതിന്റെ അത് പോവാ.
1: അവരാണോ സഖാക്കൾക്കായിക്കൂടെ സെന്ററിൽ ഉണ്ട്
8: ഇല്ലെന്ന് പറയുന്ന പിന്നെ സമ്മതിച്ചിരിക്കുന്നത് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഉണ്ടല്ലോ, അവനവന്റെ വായനാറ്റും വെച്ചിട്ട് മറ്റുള്ളവന്റെ വായനാറുന്നു പറയുന്നത് ശരിയാണോ?
1: താങ്കൾ ഇപ്പൊ ലീഗ് ഓഫീസിലും പിന്നെ കോൺഗ്രസിന്റെ ഓഫീസിലും പോയാൽ കിട്ടുമെന്ന് പറയുന്ന അതേ തത്വം AKG സെന്ററിനും ബാധകമല്ലേ?
8: അത് AKG സെന്ററിൽ കിട്ടുന്നതെന്ന് പറഞ്ഞും കൊണ്ടാണല്ലോ ഇവർ വന്നത്. പക്ഷെ ഇതിന്റെ ഹെഡ് ഓഫീസ് ആക്കി മാറ്റിയത് ഈ രണ്ട് ഓഫീസുകളാണല്ലോ. അതിനെപ്പറ്റി എന്താണെന്ന് പറയാത്തത്?
1: അത്തരം രാഷ്ട്രീയത്തിലേക്ക് പോയി അങ്ങനെ ഒരു ചെളി കരിയറിയിലേക്ക് പോകുന്നത് ശരിയല്ല മിസ്റ്റർ. അതുകൊണ്ട് ആ കോള് ഞാനൊന്ന് കട്ട് ചെയ്യാണ് കേട്ടോ, എന്നോട് ക്ഷമിക്കുക. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരമുണ്ട്, കേൾക്കുന്നില്ലേ?
9: നമസ്കാരം, ലത്തീഫ
1: സുഖായിരിക്കുന്നോ? പറയൂ.
9: പറയൂ.
1: ചാച്ച,
9: ജനങ്ങൾക്ക് അത്യാവശ്യമുള്ള സാധനങ്ങൾക്ക് നികുതിയൊക്കെ കുറയ്ക്കേണ്ടതിന് പകരം വീര്യം കൂടിയ സാധനത്തിനാ കുറച്ചത്. അതൊരു ചേട്ടൻ പറഞ്ഞ പോലെ ഈ കല്ലൂരിമാരെ എന്തിനാ പ്രോത്സാഹിപ്പിക്കണ? ഇതിപ്പോ വീര്യം, ഞാനൊരു ഉദാഹരണം പറയാം, ഞാൻ കുടിക്കുന്ന ആളല്ലോ. ഇപ്പൊ വീര്യം ഒരു ഉദാഹരണം പറയാണ്, ഇപ്പൊ വീര്യം കൂടിയ സാധനത്തിന് 1000 രൂപയാണെങ്കിൽ വീര്യം കുറഞ്ഞ 2.5 അടിച്ചാ പോരെ, 500 കിട്ടും, 500 കിടക്കണം, അവർക്ക് ലാഭമല്ലേ. പിന്നെ ഈ വീര്യം കുറഞ്ഞ സാധനത്തിന്റെ കമ്പനി, ഞാനൊരു ആർട്ടിക്കിൾ വായിച്ചതാണ്, അത്രത്തോളം അറിയുന്ന അറിയില്ല, കർണാടക ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റിലറിയാണ് അത് സപ്ലൈ ചെയ്യാൻ പോകുന്നത്.
1: അതെ,
9: ഞാൻ അതിന്റെ ബ്രാൻഡ് ഇവിടെ പറയുന്നില്ല. അത് കഴിഞ്ഞ അമ്പുക്ക്, അതായത് ഇയാളുണ്ടല്ലോ അൻവർ, അദ്ദേഹം VD സതീഷിന്റെ എതിരായിട്ട് നിൽക്കുമ്പോ പറഞ്ഞ ഒരു ഇതുണ്ടല്ലോ, കണ്ടെയ്നറിൽ കാശ് പോകുന്ന കർണാടക, അത് ഈ മദ്യ കമ്പനിയെ ഉദ്ദേശിച്ചിട്ടാണ് പറഞ്ഞത്. കാരണം MB രാജേഷിന്റെ ഒരു ബിയർ ഫാക്ടറി ഇവര് വളരെ ശക്തമായി എതിർത്തിരുന്നു, അതിന്റെ പുറകിലൊക്കെ ഈ കർണാടക മദ്യ ഫാക്ടറി ആയിരുന്നു. അപ്പൊ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രീതിയിൽ ഇതിനെ കുറയ്ക്കുന്നതിന് പകരം പെട്രോളിന്റെ കാശോ അതല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും സാധനങ്ങളൊക്കെ കാശ്
1: കൊടുക്കാല്ലേ.
9: പിന്നെ തീർച്ചയായും ഇപ്പൊ വേറെ അദ്ദേഹം പറഞ്ഞതുപോലെ ഈ പാൻപ്രാഗും ഹാൻസും ഒക്കെ ഈ കടകളൊന്നും അതുപോലെ ഈ പാവപ്പെട്ട ഇടനിലക്കാരുടെ ഒക്കെ പിടിക്കുന്നത്
1: ഓപ്പറേഷൻ തൂഫാൻ എന്ന പേരില്.
9: അതെ, ഓപ്പറേഷൻ തൂഫാൻ ഇതൊക്കെ വരുന്നതിൽ അല്ലെങ്കിൽ അതിന്റെ അറ്റം തേടിപ്പോയി കഴിഞ്ഞാൽ വലിയ വലിയ നേതാക്കൾ തന്നെ ആയിരിക്കും. അത് എല്ലാ പാർട്ടിയിലുള്ളവരുണ്ട് കേട്ടോ, അത് ഒരു പാർട്ടിയിൽ നിന്നല്ല, എല്ലാവരും അതിന് സപ്പോർട്ട് തന്നെയാണ്. പിന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇപ്പൊ നമ്മളെ നാട്ടിലെ എല്ലാ പോലീസുകാരും ഉദ്യോഗസ്ഥരെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പറ്റം പേർക്കെങ്കിലും കാശുണ്ടാക്കാനുള്ള ഒരു ഉപാധി കൂടിയായി ഇപ്പൊ ഈ തൂഫാൻ എന്ന് പറഞ്ഞ റൈഡ്. ഒരു സൈഡിൽ കൂടെ റൈഡ് ചെയ്യണോ, ആ റൈഡ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് കാശ് കൊടുക്കണോ, അല്ലെങ്കിൽ റൈഡ് പിടിച്ചവരെ ഒഴിവാക്കാൻ വേണ്ടി കാശ് കിട്ടണോ, അതും കൂടെ അവർക്കൊരു വരുമാന മാർഗമായി. എന്തായാലും നല്ല ഉദ്ദേശത്തിലാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പോട്ടെ, നമുക്ക് പ്രത്യാശിക്കാം.
1: ശരിക്കും അങ്ങനെ ആവട്ടെ എന്ന് വിചാരിക്കാം. താങ്കൾ പറഞ്ഞ പോലെ ന്യായമായിട്ടുള്ള ഒരു ചോദ്യമാണത്. പല കാര്യങ്ങൾക്കും പല വിഷയങ്ങൾക്കും പല സംഭവങ്ങൾക്കും നികുതി ഇളവ് കൊടുക്കാമെന്നിരിക്കെ ഇതിന് മാത്രം കൊടുക്കുന്നത് എന്തായിരിക്കും? നമസ്കാരം, ഗുഡ് ഈവനിങ്.
10: നമസ്കാരം, ഗുഡ് ഈവനിങ്. ഹലോ.
1: നമസ്കാരം. ഉണ്ടല്ലോ, ആരാണ്?
10: നമസ്കാരം, ദേവനാണ്.
1: ദേവൻ സുഖായിരിക്കുന്നു, കൊറേ നാളായല്ലോ.
10: സുഖായിരിക്കുന്നു.
1: പറയൂ, വീര്യം കുറഞ്ഞതിനൊക്കെ നികുതി ഇളവ് കൊടുക്കാൻ വേണ്ടി പോവാണ്.
10: അതെ അതെ അതെ, ഞാൻ ഒരു കാര്യം പറയാം. നമ്മുടെ ആന്റണി മന്ത്രിയായപ്പോ കയറിയപ്പോ ചെയ്തതാണ് നമ്മുടെ
1: നിരോധനം അല്ലേ?
10: അതെ, അത് വളരെ വ്യക്തമായിട്ട് വളരെ നല്ല രീതിയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. അത് ഇപ്പോഴും മലയാളി സമൂഹം പറഞ്ഞിട്ടില്ല.
1: അപ്പൊ വ്യാജ മദ്യ ദുരന്തമൊക്കെ ഉണ്ടാവില്ലേ?
10: അങ്ങനെയൊന്നും ഇല്ല. അതുണ്ടായിട്ടുണ്ടോ? അതിനുശേഷം എത്ര ഉണ്ടായിട്ടുണ്ട്?
1: ചോദിക്കാണ് ഞാൻ.
10: പറയാൻ അതൊക്കെ വരും, നമ്മൾ ചെയ്യേണ്ടത് ചെയ്യണം. പിന്നെ ഇപ്പോഴത്തെ ഈ ഒരു കാര്യത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വീര്യം കുറഞ്ഞത് ഇറക്കിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അത് ഇറക്കി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും പോയിട്ട് അത് കുടിക്കാൻ തുടങ്ങുമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം നേരത്തെ വിളിച്ച ആള് പറഞ്ഞതുപോലെ അതിന് എന്താണ് ഇത് കൊടുക്കൊന്നും വേണ്ട, നികുതി ഇളവ് കൊടുക്കൊന്നും വേണ്ട. അത് ചെയ്താലും ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ ചെയ്താൽ നല്ലത് തന്നെയാണ്. ഇപ്പൊ ഞാൻ മഹാരാഷ്ട്രയിൽ കണ്ടിട്ടുണ്ട്, ബോംബെയില് പ്ലാറ്റ്ഫോമുകളില് അവിടെ നാട്ടിൽ നിന്ന് ഉണ്ടാക്കുന്ന നീര എന്ന് പറഞ്ഞൊരു മന്തിയുണ്ട്. അതായത് നമ്മുടെ ഏകദേശം നമ്മുടെ തോടി കള്ളു പോലെയുള്ള
1: സാധനം.
10: ആ അപ്പൊ അതുപോലെ അത് കുടിച്ചാൽ ഇതില് റെയിൽവേ സ്റ്റേഷനിൽ വെച്ചിട്ടാണ് അത് വെക്കുന്നത്. അതായത് ഇതിന്റെ സൊസൈറ്റി വരും, അവിടെ ആളുകൾ കൊണ്ടുവരും. 10 മിനിറ്റിനുള്ളിലാണ് എത്രയോ ഗാലൻ ചെലവായിട്ട് പോകുന്നത്. ആളുകൾ സ്ത്രീകളും പുരുഷന്മാരെ എല്ലാവരും കഴിക്കും. എന്താ സംഭവിക്കുന്നത്? ഇത് വെറുതെ പറഞ്ഞിട്ടാക്കുകയാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള കേര കർഷകരെ ഇതാക്കാൻ വേണ്ടി ഞാൻ പറയുന്നത് തള്ളി എല്ലാ റേഷൻ കാർഡും കൂടി കൊടുക്കാറുണ്ട്.
1: അതാണ് വേണ്ടെന്നാണ് ദേവന്റെ അഭിപ്രായം. ഒരു കോളം കൂടെ എടുത്തിട്ട് നമുക്ക് ചർച്ച വായിന്റെ. നമസ്കാരം, ഗുഡ് ഈവനിങ്.
11: നമസ്കാരം.
1: നമസ്കാരം. ഇതെന്താ ആദ്യം വിളിക്കുന്ന ആൾ ഇന്ന് അവസാനമായി പോയത്? ഷമീർ, സുഖായിരിക്കുന്നോ?
11: ഞാൻ നേരത്തെ പാട്ടുകളല്ലേ,
1: ഞങ്ങളുടെ ഇവിടെ ചെറിയ ടെലിഫോൺ ലൈനും കാര്യങ്ങളൊക്കെ ഒന്നുകൂടെ ഒന്ന് ഒരു പരീക്ഷണ നിരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. പറയൂ, പെട്ടെന്ന് പറഞ്ഞോളൂ.
11: തീർച്ചയായിട്ടും ഇത് സമൂഹത്തില് എതിർപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇക്കാര്യം പിൻവലിക്കുന്ന അഭിപ്രായക്കാരനാണ് ഞാൻ. ഒന്നാമത് ഈ മയക്ക് മരുന്ന് നേരത്തെ ഒരാള് പറഞ്ഞേ വലിയ ആൾക്കാരെ പിടിക്കണില്ല എന്ന്, അത് തെറ്റാണ്. മാത്രമല്ല ഈ പാൻമരാഗും മണിച്ചാന്തും മാത്രമുള്ള പറയണതും തെറ്റാണ്. തൂഫാനിന് ഈ തെക്കൻ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മയക്ക് മരം ഡി എം വിതരണം ചെയ്യുന്ന നൈജീരിയക്കാരനെയും ആ ഗ്യാങ്ങിനെയും മൊത്തം അർത്ഥാക്കി. ഫസ്റ്റ് ആദ്യ തുടക്കത്തിൽ തന്നെ അവരെ പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ അടുത്ത അന്വേഷണ ഘട്ടങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എം ഡി എം തന്നെയാണ് ഈ പിടിച്ചേക്കുന്നതിൽ ഭൂരിപക്ഷം. അപ്പൊ അത് രണ്ട് വില കുറഞ്ഞ എന്താണ് സർക്കാരും കൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. കാരണം മദ്യത്തിന് വില കൂട്ടിയാലും കുടിക്കുന്നവരുടെ അളവ് കുറയുന്നതായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. അപ്പൊ അത്
1: യെസ്, ഷമീറെ മുറിഞ്ഞു പോകുന്നു കേട്ടോ സംസാരം. എനിക്ക് എന്താണെന്ന് അറിയുന്നില്ല. ഇവിടുത്തെ ടെലിഫോൺ പ്രശ്നമല്ല, ഇവിടെ ശരിയാക്കിയിട്ടുണ്ട്. അപ്പൊ താങ്കൾ എനിക്കൊന്ന് യാത്ര ചെയ്യോ മറ്റോ ആയിരിക്കും അല്ലേ? എന്തായാലും വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം, വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് കൊടുക്കാനുള്ള സർക്കാരിന്റെ തീരുമാനം എക്സൈസ് വകുപ്പുമായിട്ട് പോലും ആലോചിച്ചില്ല എന്ന രീതിയിലാണ് ഇപ്പൊ ആ മുന്നണിക്കകത്ത് വലിയ തർക്കങ്ങൾ വരുന്നത്. അത് മുന്നണിക്കാര്യം, പക്ഷേ അത് നമ്മുടെ പൊതുജനങ്ങളിലേക്ക് എത്തുമ്പോൾ അങ്ങനെയാണോ വേണ്ടത്? അതോ നികുതി ഇളവ് കൊടുക്കേണ്ട ഒരുപാട് വിഷയങ്ങൾ ഇല്ലേ? അതിലേക്ക് ഇടപെടേണ്ടതല്ലേ മദ്യമാണോ ഏറ്റവും വലിയ വിഷയം എന്ന രീതിയിലാണ് നമ്മുടെ ചർച്ച ഇന്ന് പോയത്. നാളെ നമുക്ക് മറ്റൊരു വിഷയമായിട്ട് കേൾക്കാം. വേൾഡ് കപ്പ് ഫുട്ബോൾ നടക്കുകയാണ്, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഫുട്ബോളും കൂടി എടുക്കാം അല്ലേ? പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ അഭിപ്രായം ഒന്ന് അറിയിക്കണേ. 0585822200 എന്ന വാട്സാപ്പ് നമ്പറിൽ വിളിക്കാം, മെസ്സേജ് അയക്കാം കേട്ടോ. 0585822200. അതുപോലെ വിളിക്കേണ്ട നമ്പർ 800-9220.
12: Let's talk with Mini Padma.
13: ജെൻസി അല്ല നമ്മുടെ പിള്ളേരൊക്കെ. ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
14: മഴയിലും വെയിലും കൂടാ

0: Home 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, Genuine Parts Center for Japanese Cars.
3: ആരോഗ്യ മേഖലയെ ചൊല്ലി കെ മുരളീധരനും മുഹമ്മദ് റിയാസും തമ്മിൽ സഭയിൽ വാഗ്പൂര്. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജുവും എക്സൈസ് കമ്മീഷണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് എക്സൈസ് വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നതാണ് പ്രധാന തർക്കവിഷയം. ധനവകുപ്പ് മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും മറ്റ് കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരം. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മാർ ജോസഫ് പാംപ്ലാനി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ ലേഖനം. വീര്യം കുറഞ്ഞത് കൂടിയത് ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മദ്യവ്യാപനമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് എംഎൽഎ നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എരണം കിട്ടവർ നാട് ഭരിച്ചാൽ നീപ്പാ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സംസ്ഥാനത്ത് ഒരു നീപ്പ കേസാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ. ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിയാതെ പോയ സർക്കാരിനോട് ഇപ്പോഴും കൂറുകാണിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി. നിയമസഭയിൽ പിഎം ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ കുടിച്ചാരി സർക്കാരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നശേഷം ഉയർന്ന 2 പ്രധാന വിവാദങ്ങളെ മുൻനിർത്തിയായിരുന്നു ഭരണകക്ഷി എംഎൽഎയുടെ പ്രസംഗമെന്നത് ശ്രദ്ധേയമായി. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. നേരിട്ട് ഹാജരായ ഹനീഷിനോട് കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേയെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിച്ചു. കോടതി ഉത്തരവ് നിരന്തരം അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ചോദ്യം. കർണാടക കോൺഗ്രസ് അധ്യക്ഷനായ ബി കെ ഹരിപ്രസാദ് ചുമതലയേറ്റ ചടങ്ങിൽ അച്ചടക്കമില്ലാതെ പെരുമാറിയ പ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളിച്ച് ചടങ്ങ് തടസ്സപ്പെടുത്തിയവരെ ഒന്നിനും കൊള്ളാത്തവർ എന്ന് വിളിച്ച ഖാർഗെ പാർട്ടി പരിപാടികളിൽ വ്യക്തിപൂജ പാടില്ലെന്ന നിർദ്ദേശം നൽകി. സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയുമായി പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പുതിയ ഭീഷണി. ഖത്തറിലെ പ്രമുഖ പ്രകൃതി വാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാനിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 50

0: അധികം തൊഴിലാളികൾക്ക് പരുക്ക്. അപകടത്തെ തുടർന്ന് 18 പേരെ കാണാനില്ല. ഇന്നലെ രാത്രിയിലായിരുന്നു സ്ഫോടനം. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നേരത്തെ നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച യുഎസ് ഇറാൻ ഒന്നാംവട്ട ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയായി. ചർച്ചയ്ക്കിടെ യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിനിടയാക്കി. ലബനോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണം ഉണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. യുഎസ് ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർഷം രേഖപ്പെടുത്തിയ ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാമുറിയിൽ നിന്നിറങ്ങിപ്പോയി. അമേരിക്കയുടേത് വെറുമൊരു മാധ്യമ ഷോ, ഇതിന് നിന്ന് തരില്ലെന്ന് ഇറാൻ. അതിനിടെ ചർച്ചയിലെ സംഘർഷങ്ങൾ നയതന്ത്രത്തിൽ സ്വാഭാവികമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. പ്രതിസന്ധികൾക്കിടയിലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് ഇറാനും യുഎസും വ്യക്തമാക്കുന്നത്. ലോകകപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലന്റിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച ഈജിപ്ത്. 57 മിനിറ്റോളം ഒരു ഗോളിന് പിന്നിലായ ശേഷം 3 തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായി ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യ ജയം നേടുന്ന ടീമായി ഈജിപ്ത് മാറി. മുസ്തഫ സിക്കോയും മുഹമ്മദ് സലായും മെഹ്മൂദ് ട്രസ്ഗെയുമാണ് ഈജിപ്തിനായി ഗോൾ സ്കോർ ചെയ്തത്. ലോകകപ്പിൽ സൌദി അറേബ്യയെ ഗോൾമഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ജയം. ഒയർസബാലിന് ഇരട്ട ഗോൾ. ലോകകപ്പിലെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമീൻ യമാൽ. 10:21:24 മിനിറ്റുകളിലായിരുന്നു സ്പെയിന്റെ ഗോളുകൾ. 49 മിനിറ്റിലേത് സൌദിയുടെ സെൽഫ് ഗോളായിരുന്നു. 10 മിനിറ്റിൽ യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായി ലമീൻ യമാൽ മാറി. ഫിഫ ലോകകപ്പിൽ കരുത്തരായ ഉറുഗ്വായ് സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. 21:61 മിനിറ്റുകളിലാണ് കേപ്പ് വേർഡിയുടെ ഗോളുകൾ പിറന്നത്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിലെ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾ രഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് രണ്ടാംഘട്ട പോരിനിറങ്ങും. രാത്രി 9 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ കളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
2: Mexico, United States, Canada. ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു. ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ. ലോക ഫുട്ബോളിന്റെ മഹാമേളം.
3: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
2: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
4: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM.
2: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
1: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
5: Time check.
1: Brought to you by Ozone Cargo.
6: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 കഴിഞ്ഞ് 9 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
6: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 40 degrees Celsius and humidity stands at 41%.
7: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൺഡേ. തിങ്കളാഴ്ച ദിവസം തന്നെയല്ലേ? അതെ, തിങ്കളാഴ്ച തന്നെയാണ്. എനിക്ക് വീക്കെൻഡിലും കുറച്ചധികം പരിപാടി ഉള്ളതുകൊണ്ട്, വീക്കെൻഡ് കൂടെ കൃത്യമായിട്ട് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ആ ഒരു മൺഡേ ബ്ലൂസും തോന്നുന്നില്ല. ഒരു സാധാരണ ദിവസം പോലെ തോന്നുന്നു. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കില്ല. കാരണം ഈ പറഞ്ഞ പോലെ മൺഡേ ബ്ലൂസ് എല്ലാവരും അതിനേക്ക് അതിജീവിച്ച് ഇന്നത്തെ ദിവസം വൈകുന്നേരമാക്കി ഇങ്ങനെ വീട്ടിലേക്ക് തിരികെ പോകുമായിരിക്കും. എല്ലാ തിങ്കളാഴ്ചയും ഇത് മാത്രമേ പറയാനുള്ളൂ ആസഫ എന്ന് മാത്രം വിചാരിക്കരുത്. എല്ലാ തിങ്കളാഴ്ചയിടുന്നതും രാവിലെ ഉറക്കത്തിന് നിന്നേക്കാൻ നേരത്തെ ഒരു ചെറിയ മടി എല്ലാവർക്കും ഉണ്ടാവാറില്ലേ? അത് നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മളിത് പറഞ്ഞുകൊണ്ടേയിരിക്കും. വാട്ടെവർ ചൂട്, അങ്ങനെ ചൂട് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. യു എയിൽ ഇതുവരെ ഉണ്ടായിരുന്നത് ചൂടല്ലേ എന്ന ചോദ്യത്തിന് ഇവിടെ പ്രസക്തിയില്ല. പക്ഷേ ഔപചാരികമായിട്ട് ഒഫീഷ്യലി വേനൽക്കാലത്തിന് ഔദ്യോഗിക തുടക്കം കഴിഞ്ഞ ദിവസം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമ്മുടെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നത്. കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പറയുന്നതനുസരിച്ച് ജൂൺ 21 തീയതിയോടെ സൂര്യൻ്റെതായിട്ടുള്ള ഒരു ഉത്തരായന രേഖയ്ക്ക് നേരെ മുകളിൽ വരും. അതുകൊണ്ട് തന്നെയാണ് ഔദ്യോഗികമായിട്ടുള്ള വേനൽക്കാലം ആ ഒരു ഡേറ്റിൽ പെർട്ടിക്കുലർലി ആരംഭിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. വർഷത്തിൽ ഏറ്റവും കൂടുതൽ പകൽ സമയമുള്ളതും ഏറ്റവും കുറഞ്ഞ രാത്രിയുള്ളതുമായ ദിവസങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു നമ്മുടെ ബാലൻ സിനിമ കണ്ടിട്ട് ഞാൻ പുറത്തു വരുമ്പോഴത്തേക്ക് 4:30 ഷോയ്ക്ക് കണ്ടിക്കരുത്, ഏതാണ്ട് ഒരു 7:30 സമയമായിട്ടും സൂര്യൻ അസ്തമിച്ചിട്ടില്ല അല്ലേ? അത്രമാത്രം വെട്ടാണ് നമുക്ക് എല്ലാവർക്കും കിട്ടിക്കൊണ്ടേയിരിക്കുന്നത്. സോ എക്സ്റ്റെൻഡ് ആയിട്ടുള്ള ആ ഒരു പകലും ആൻഡ് വളരെ ചുരുങ്ങിയ രാത്രികളും ഒക്കെ ആയിട്ട് സമ്മർ സീസണിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രമല്ല കഴിഞ്ഞ ദിവസമൊക്കെയാണ് പല മേഖലകളിലൊക്കെ രേഖപ്പെടുത്തിയ ടെമ്പറേച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ 49°C തൊട്ടില്ല എന്ന് പറയുന്ന രീതി വരെ എത്തിച്ചേർന്നിരിക്കുകയാണ് കേട്ടോ. ഏതാണ്ട് 48.4°C വരെ യു എയിൽ പല മേഖലകളിലുമൊക്കെ ചൂട് രേഖപ്പെടുത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. പെർട്ടിക്കുലർലി എടുത്തു പറയാനുള്ളത് അൽദഫ്ര മേഖലയിലുള്ള ആ ഒരു ഏരിയ മരുഭൂമി കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിരുന്നാലും നമ്മുടെ ഇപ്പോൾ ദേറ ഭാഗത്ത് അല്ലെങ്കിൽ ബർദുബായ് സൈഡ് ഇവിടേക്കൊക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ അൽബർഷ സൈഡ്, ഞാൻ ഈ 3 regions എടുത്തെടുത്ത് നോക്കി, 3 regionsലും കാണിക്കുന്നത് 40°C കൂടുതലാണ്. ഏത് സമയത്ത്? ഈ അഞ്ചു മണി സമയത്ത് അത്രയും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അറിയാലോ പീക്ക് ടൈമിലെയൊക്കെ ടെമ്പറേച്ചർ ഹൈക്ക് എത്രമാത്രം ആയിരിക്കും എന്ന്. കൂടെ ഹ്യൂമിഡിറ്റിയുടെ ആഡ് ഓൺ ആകുമ്പോഴേക്കും ഒന്നും പറയേണ്ട സാറേ, ആ രീതിയിൽ നമ്മൾ അത്രമാത്രം പൊള്ളിക്കൊടുന്നിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിരിക്കും പുറത്തൊക്കെ പോകുമ്പോൾ. സോ കെയർഫുള്ളായിട്ട് ഇരിക്കേണ്ട കാര്യം, ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ കാര്യം കൈകാര്യം ചെയ്യേണ്ട കാര്യം, ബോഡിയെ തണുപ്പിക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കുക. ബോഡി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കണമെന്നല്ല പറയുന്നത്, ഹൈഡ്രേറ്റഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടി ഏറ്റവും മാക്സിമം, അതായത് ബോഡിയെ തണുപ്പിക്കുക മീൻസ് നമ്മൾ ഓടി വന്ന് എപ്പോഴും കണ്ടീഷൻഡ് ആയിട്ടുള്ള എയറുള്ള അല്ലെങ്കിൽ ഒരു AC ക്യാബിനുള്ളിൽ ഇരിക്കുക എന്നുള്ളതല്ല പറയുന്നത്. ഏറ്റവും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഇൻടേക്കുകൾ നടത്തുക, നല്ല പ്രോബയോട്ടിക്സ് കഴിക്കുക, നല്ല ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക, പിന്നെ അധികം എരിവുള്ള ഭക്ഷണ പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട്, എരിവും മസാലയുള്ള പദാർത്ഥങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് കുറച്ച് ഫ്രൂട്ട്സും വെജിറ്റബിൾസും ഒക്കെ എക്സ്ട്രാ ആയിട്ട് ഡയറ്റിൽ ഉൾപ്പെടുത്തുക കേട്ടോ. എന്തായാലും ഹെൽത്തി ആയിട്ടുള്ള ഒരു പരിപാടിയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ഇന്നൊരു സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് തരുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ സിനിമയുടെ വിശേഷം പറയാൻ വേണ്ടിയിട്ടുണ്ട്. അനന്തങ്കാടിൻ്റെ ടിക്കറ്റ് തരണം. പിന്നെ Z5 ഒരു ഒരു സർപ്രൈസ് സാധനം നിങ്ങൾക്ക് തരുന്നുണ്ട്, ഒരു സബ്സ്ക്രിപ്ഷനും പരിപാടികളും ഒക്കെ. അതോടൊപ്പം തന്നെ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് MVR ഒരു വൗച്ചർ, ഏതാണ്ട് 600 dirhams വർത്തായുള്ള ഒരു വൗച്ചർ തരുന്നുണ്ട്. അങ്ങനെ കുറേ സമ്മാനങ്ങളൊക്കെ ആയിട്ട് പാക്ഡ് ആയിട്ടുള്ള ദിവസമാണ്. ഇതെല്ലാം എപ്പോൾ തരുമെന്നാണ് ഞാനിത് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഒരു ട്രെൻഡിങ് ട്രാക്ക് ആയിട്ട് ഓടി തിരിച്ചു വാ, അപ്പോഴത്തേക്ക് ഞാൻ ആലോചിച്ച് തീർക്കാം. എന്നിട്ട് അനന്തങ്കാടിൻ്റെ ടിക്കറ്റ്സ് തരാം. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
7: എന്റെ വണ്ടിയുടെ കാര്യം.
8: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൗസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ബെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ, ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്
9: ധന്യ റെഫ്രിജറേഷൻ, ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.
10: എന്താ ഇത്? ഈ വണ്ടിയുടെ AC അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
11: ശ്രദ്ധിക്കാണ്ടാ
10: മോനെ, പോയടാ പോയി, വണ്ടിയുടെ AC അടിച്ചു പോയി.
12: അണ്ണം പേടിക്കണ്ടാ,
13: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
10: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
14: അണ്ണ ശ്രദ്ധിക്ക.
15: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ AC പാർട്സിന് അൾട്രാസ് ഓട്ടോ AC പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് .me.

0: അനന്തംകാടിന്റെ ടിക്കറ്റ് തരാമെന്നായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലേ. പരിപാടിയിൽ ചെറിയൊരു മാറ്റമുണ്ട്, ഒരു ഇത്ര സമയം കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം. ഇത്ര സമയം മീൻസ് ഒരു 10 മിനിറ്റ് കൂടെ നിങ്ങൾ വെയിറ്റ് ആയി. ഒരു പാട്ടൊക്കെ ഇട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ അനന്തംകാട് സിനിമയുടെ ടിക്കറ്റ് തരാം. കാരണം വേറൊന്നുമല്ല, എന്റെ ബൗദ്ധിക നിലവാരം അനുസരിച്ച് ഞാൻ കുത്തിയിരുന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഈ ആഴ്ചത്തേക്ക് വേണ്ടി പുതിയൊരു ഒരു കോൺടെസ്റ്റ് സ്ട്രാറ്റജി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും 5 മിനിറ്റ് കൂടെ ആലോചിച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള കോൺടെസ്റ്റ് സ്ട്രാറ്റജി കിട്ടും. അപ്പോൾ പുതിയ തരം കോൺടെസ്റ്റുമായി നമ്മൾ വരുന്നതായിരിക്കും. കുറച്ച് സമയത്തോടുകൂടി കൃത്യം ക്ലോക്കിലെ സമയം 5:45 കഴിയുമ്പോഴേക്കും ഞാൻ വന്നിട്ട് അനന്തംകാടിന്റെ ടിക്കറ്റ് തരാം. അതുപോലെ വേറൊരു വിശേഷം, പ്രധാനപ്പെട്ട വിശേഷം, ഇത് പറയാതെ ഇന്നത്തെ ദിവസം കടന്നു പോകാൻ വേണ്ടി പറ്റില്ല. കാരണം ഫുട്ബോളിൽ ഒരു വലിയ തലമുറ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിനനുസരിച്ചുകൊണ്ടാണ് ഈ ഒരു ഫിഫ വേൾഡ് കപ്പിന് നടക്കുന്നത്. പ്രത്യേകിച്ചും ഇന്ന് നമ്മുടെ ഫുട്ബോൾ ലോകം അടക്കി വാഴുന്ന ലയണൽ മെസ്സി, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ പോലെയുള്ള താരങ്ങൾ, ആൻഡ് ഓഫ് കോഴ്സ് ഇപ്പോൾ കഴിഞ്ഞ 2 വേൾഡ് കപ്പുകളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന എംബാപ്പി ഉൾപ്പെടെയുള്ള താരങ്ങൾ, ഇവർക്കൊക്കെ അപ്പുറത്തേക്ക് പുതിയ താരോദയങ്ങൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കപ്പെടുന്ന, ഇപ്പോൾ എർലിംഗ് ഹാളിനെ പോലെ ആ കൂട്ടത്തിൽ ഏറ്റവും എടുത്തു പറയുന്ന പേരുകളിലൊന്നാണ് ലാമിൻ യമാൽ, നമ്മുടെ സ്വന്തം ലക്ഷ്മി അമ്മാളുടെ കാര്യം. എന്തായാലും ലക്ഷ്മി അമ്മാൾ അങ്ങനെ തുടക്കം കുറിച്ചിരിക്കുകയാണ് ലോകകപ്പിലെ ഗോൾ വേട്ടയ്ക്ക് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസത്തെ സ്പെയിൻ സൗദി അറേബ്യ മത്സരം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു വിശേഷം. കാരണം ലോകകപ്പിൽ ഓപ്പണിംഗ് ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ താരം എന്ന റെക്കോർഡ് സ്വന്തമാക്കിക്കൊണ്ടാണ് ലാമിൻ യമാൽ അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ജൈത്രയാത്ര ആരംഭിച്ചിരിക്കുന്നത്. പെലെ 17 വയസ്സും 239 ദിവസവും ഉള്ളപ്പോഴാണ് ഏറ്റവും ചെറിയ പ്രായത്തിൽ ഒരു ലോകകപ്പ് ഗോൾ നേടുന്ന ആൾ എന്ന നേട്ടം സ്വന്തമാക്കിയിട്ടുള്ളത്. ആൻഡ് ആ ഒരു റെക്കോർഡിന്റെ തൊട്ടുതാഴെ 2-ാം സ്ഥാനത്താണ് ഇപ്പോൾ ലാമിൻ യമാലിന്റെ റെക്കോർഡ്. 18 വയസ്സും 343 ദിവസവും ഉള്ളപ്പോൾ അദ്ദേഹം ഈ ഒരു ഗോൾ നേട്ടം സ്വന്തമാക്കിയിരിക്കുകയാണ്. ആൻഡ് മെസ്സിയെ സംബന്ധിച്ച്, മെസ്സി ആണെങ്കിൽ 18 വയസ്സും 357 ദിവസം ഉള്ളപ്പോഴായിരുന്നു അദ്ദേഹം ഈ ഒരു വേൾഡ് കപ്പിൽ 2006 അദ്ദേഹം ലോകകപ്പ് നേടിയിട്ടുണ്ടായിരുന്നു, ലോകകപ്പിൽ ഒരു ഗോൾ നേടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മെസ്സിയെ കടത്തിക്കൊണ്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു നേട്ടത്തിലേക്ക് ഇദ്ദേഹം എത്തിച്ചേർന്നിരിക്കുന്നത് ലാമിൻ യമാൽ. അപ്പോൾ ഇന്ന് മത്സരങ്ങളുണ്ട്, അർജന്റീനയ്ക്കും ഫ്രാൻസിനും മത്സരങ്ങളുണ്ട്. പ്രത്യേകിച്ചും എംബാപ്പയും ലയണൽ മെസ്സിക്കും ഇടയിൽ ഗോൾ വേട്ടയിൽ റെക്കോർഡിടാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മത്സരം തന്നെ, ആരോഗ്യകരമായിട്ടുള്ള മത്സരം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്. ഇന്നൊരു ഗോൾ നേടിക്കഴിഞ്ഞാൽ ലയണൽ മെസ്സി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസേ മറികടന്നുകൊണ്ട് ലോകകപ്പിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ഗോൾ നേടിയ താരമായിട്ട് മാറും. അറ്റ് ദ സെയിം ടൈം ഒരു ഹാട്രിക് നേടിക്കഴിഞ്ഞാൽ ആ റെക്കോർഡ് എംബാപ്പേന്റെ കയ്യിൽ നിൽക്കും. രണ്ടുപേരെയും എഴുതി തള്ളാൻ വേണ്ടി പറ്റില്ല, രണ്ടുപേർക്കും അവരുടേതായിട്ടുള്ള സ്കിൽസും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. സോ എന്തായാലും വളരെ ആവേശത്തോടു കൂടി തന്നെയാണ് ഇന്നത്തെ മത്സരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കാത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ഫിഫ വേൾഡ് കപ്പിലെ തന്നെ ഏറ്റവും അധികം ഫാൻസ് ഫേവറേറ്റുകളായിട്ടുള്ള 2 ടീമുകൾ, ഫ്രാൻസും അർജന്റീനയും, അതുപോലെ രണ്ടുപേരും ഇന്ന് ഇറങ്ങുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും അധികം ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളിലൊന്ന്. അർജന്റീന ഓസ്ട്രേലിയയെ നേരിടുമ്പോൾ ഫ്രാൻസ് ഇറാഖിനെയാണ് നേരിടാൻ വേണ്ടി പോകുന്നത്. മറ്റൊരു മത്സരത്തിൽ നോർവേ സെനഗൽ മാച്ചും നടക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും എംബാപ്പെ ഫാൻസ് മാത്രമല്ല കേട്ടോ, അർജന്റീന ഫാൻസിന് കുറച്ച് ആശ്വാസമുള്ള ദിവസമാണ്. കാരണം ബാക്കി മത്സരങ്ങളെല്ലാം പാതിരാത്രി വെക്കുമ്പോൾ ഇന്നത്തെ മത്സരം മാത്രമാണെന്ന് തോന്നുന്നു, ഒരു 9 മണി സമയത്തൊക്കെ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. സോ മെസ്സിയുടെ ആട്ടം നമുക്ക് 9 മണിക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും മത്സരപരങ്ങൾ വരട്ടെ, റെക്കോർഡുകൾ ഇന്ന് തന്നെ ഒരു പക്ഷേ എൻ്റെ ഒരു മനസ്സിലുള്ള ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ മെസ്സി ഇന്ന് ആ ഒരു റെക്കോർഡ് മറികടക്കണം. ഒരൊറ്റ ഗോളിന് മെസ്സി അടിക്കണം, മെസ്സി ആ റെക്കോർഡ് മറികടക്കണം എന്നുള്ളതാണ്. ഞാൻ വലിയ അർജന്റീന അല്ലെങ്കിൽ മെസ്സി ഫാനൊന്നുമല്ല, എൻ്റെ ഫേവറേറ്റ് ടീം സ്പെയിനാണ്, ഇടയ്ക്കൊക്കെ ഫ്രാൻസിന് ഇഷ്ടമാണ്, അതിനുശേഷം എനിക്ക് അർജന്റീനയുള്ളൂ. പക്ഷേ എന്നിരുന്നാലും മെസ്സിയുടെ പേരിൽ ആ ഒരു പൊൻതൂവൽ കൂടി കിട്ടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇനി എന്തായാലും കണ്ടു തന്നെ അറിയാം.
1: ഹോം എഫ്എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബാക്ക് ടു ഹോം വിത്ത് ആസിഫ്.
2: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC.
4: All right, let's have a look onto the roads right now. ഈ ഒരു സമയത്ത് യൂഷ്വൽ തിങ്കളാഴ്ചകളിൽ വൈകുന്നേരത്ത് കാണുന്ന പോലെ തന്നെ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻസ് തന്നെയാണ് പല മേജർ റോഡ്സിലും ഇപ്പോൾ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. മെയിൻലി സ്റ്റാർട്ടിംഗ് ഫ്രം അവർ ജബലാലി സൈഡിൽ നിന്നൊക്കെ വരുന്നവരാണെങ്കിൽ തന്നെ ആ ഒരു ഏരിയയിൽ, പ്രത്യേകിച്ചും ബർഷാ ഹൈറ്റ്സിനോട് സമാന്തരമായിട്ട് ആ ഒരു ഏരിയയിലൊക്കെ നോക്കുകയാണെങ്കിൽ, ഹെസ സ്ട്രീറ്റിൽ രണ്ട് ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, രണ്ടല്ല മൂന്ന് ആക്സിഡൻറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്. സോ ഹെസ ഒഫ്കോഴ്സ് അറിയാലോ, വൈകുന്നേരങ്ങൾ നല്ല പാക്ഡ് ആയിട്ടുള്ള റോഡാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു ആക്സിഡൻറ്റ് കൂടി ആഡ് ഓൺ ആയിട്ടുണ്ട്. സോ എൻ്റെ സ്ട്രെച്ച് നല്ല രീതിയിൽ പാക്ഡ് ആണ്. അവിടുന്ന് ഇപ്പോൾ അൽഖൂസ് ഭാഗത്തേക്കോ അല്ലെങ്കിൽ ബർഷയുടെ ഇന്നർ ഏരിയസിലൊക്കെ പോകുന്നതിന് അല്ലെസിൽ സ്ട്രീറ്റിലൊക്കെ എടുക്കുന്നവരാണെങ്കിൽ കുറച്ചധികം നേരം അവിടെ ഡിലേഡ് ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ഷെയ്ഖ് സായദ് റോഡിലും ജബലാലി സൈഡിൽ നിന്നൊക്കെ വരുന്നവർ, എനിക്ക് തോന്നുന്നു ജുമേറ ലേക്ക് ടവേഴ്സ് ഭാഗത്തായിട്ട് രണ്ട് ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ദുബായ് മീഡിയ സിറ്റിക്ക് പാരലായിട്ട് അവിടെയും ഒരു റിബ സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്യുന്നിടത്തായിട്ട് അവിടെയും രണ്ട് ആക്സിഡൻറ്റുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സോ ആ ഒരു സ്ട്രെച്ചിൽ ഷെയ്ഖ് സായദ് റോഡ് അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത്. ഉമ്മുസക്കീം സ്ട്രീറ്റ് കമ്പാരറ്റീവ്ലി ഭേദപ്പെട്ട നിലയിലാണ് ഉള്ളത്. വലിയ കഞ്ചഷൻസോ കാര്യങ്ങളൊന്നുമില്ല, ഒരു മോഡറേ ട്രാഫിക് സിറ്റുവേഷൻസ് മാത്രമേ ഉള്ളൂ. അൽഖിൽ റോഡിൽ ജംസ് വില്ലിംഗ്ടൺ അക്കാഡമിയുടെ അടുത്തായിട്ട് അൽഖിൽ ഭാഗത്തായിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് എക്സ്ട്രാ ആയിട്ട് കാണുന്നുണ്ട് കേട്ടോ. ആൻഡ് അൽഖിൽ റോഡും പിന്നെ അത്യാവശ്യം മോഡറേറ്റ് മൂവ്മെൻ്റ് ഉള്ള ഒരു രീതിയിൽ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ദുബായ് ക്രീക്ക് ഭാഗത്തായിട്ട് ഫിനാൻഷ്യൽ സെൻട്രൽ സ്ട്രീറ്റിൽ, ഫിനാൻഷ്യൽ സെൻട്രൽ സ്ട്രീറ്റ് ദുബായ് ക്രീക്കിലേക്ക് തിരിയുന്ന ആ ഒരു ഏരിയയിലായിട്ട് അവിടെ ഒരു ആക്സിഡൻറ്റ്. ആൻഡ് അത് കുറച്ച് സമയം ആയിട്ടുണ്ട്, പക്ഷേ അതിന് തൊട്ട് മുൻപായിട്ട് അപ്പർ ഡെക് റോഡിലും അവിടെ ഒരു ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. ദുബായ് ഷാർജ റോഡ്സിൽ യൂഷ്വൽ ട്രാഫിക് കഞ്ചഷൻസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ടോൾ റോഡ് ആൻഡ് ഓഫ് കോഴ്സ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിലേക്ക് വരികയാണെങ്കിൽ അവിടെയും നല്ല കഞ്ചഷൻസ് കാണുന്നുണ്ട്. എയർപോർട്ട് സ്ട്രീറ്റ് ആസ് യൂഷ്വൽ പാക്ഡ് ആയിട്ട് തന്നെ കാണപ്പെടുന്നു. ആൻഡ് ഊദ്മേത്ത ഭാഗത്ത് ലത്തീഫ ഹോസ്പിറ്റൽ സൈഡ് അവിടെ എല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ പാക്ഡ് ആയിട്ടാണ് ഈ ഒരു സമയത്ത് കാണപ്പെടുന്നത്. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസ് അല്ലെങ്കിൽ ആക്സിഡൻറ്റുകൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോം 92.2 FM വാട്സാപ്പിലേക്ക് ജസ്റ്റ് ഒരു മെസ്സേജ് അയച്ച് ഒന്ന് അറിയിച്ചോളൂ.
2: ട്രാഫിക് അപ്ഡേറ്റ്
3: ബ്രോട്ട് ടു യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ നമ്പർ 1 ഇൻ GCC.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: തിരക്കിട്ട ലൈഫ് സ്റ്റൈലിൽ ആരോഗ്യ സംരക്ഷണത്തിന് സമയം കിട്ടാറില്ലെന്നോ? എങ്കിലിതാ നിങ്ങളുടെ ആരോഗ്യത്തിന് പ്രകൃതിയുടെ കരുതൽ നൽകാൻ എത്തിയിരിക്കുന്നു ആയുർവേദ ആർ എസ് റീഹാബിലിറ്റേഷൻ സെന്റർ.
3: ദുബായിയുടെ ഹൃദയഭാഗമായ ബർദുബായിലെ അൽ മൻകൂളിൽ ആയുർവേദത്തിന്റെ പാരമ്പര്യവും ആധുനിക ചികിത്സയുടെ വിശ്വാസവും ഒരുമിക്കുന്ന ഒരിടം.
2: പഞ്ചകർമ്മ ചികിത്സകൾ, ഡിറ്റോക്സ് പ്രോഗ്രാമുകൾ, റീഹാബിലിറ്റേഷൻ കെയർ.
3: ദുബായ് ഹെൽത്ത് അതോറിറ്റി അംഗീകാരത്തോടെ മേജർ ഇൻഷുറൻസ് സൗകര്യങ്ങളും ലഭ്യം. കോൾ 052-890-0150.
2: ആയുർവേദ ആർ എസ് പ്രകൃതിയുടെ സ്പർശത്തിൽ ആരോഗ്യത്തിന്റെ പുതിയ തുടക്കം. ആറു അഗാദിർ ബിൽഡിംഗ്, 103 മൻകൂൾ റോഡ്, ബർദുബായ്.
0: Back to home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841. Evergreen Partigal, brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Vittu Kalyana Biryaniyum. Ini Aswadikyam. Vasal

0: Offset. Offset.
1: അപ്പൊ എന്തായാലും നേരത്തെ പറഞ്ഞ പോലെ തന്നെ അനന്തൻകാട് എന്ന സിനിമയ്ക്കുള്ള ടിക്കറ്റ്സ് ആണ് തരാൻ വേണ്ടി പോകുന്നത്. അനന്തൻകാടിന് അത്രയധികം എക്സ്ട്രീം ഹൈപ്പാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഒരൊറ്റ കാരണമല്ല പറയാനുള്ളത്, പല കാരണങ്ങൾ ഈ സിനിമയെക്കുറിച്ച് അല്ലെങ്കിൽ ഈ അനന്തൻകാട് എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കുന്നതിന് ഒന്നിലധികം കാരണങ്ങളുണ്ട്. പെർട്ടിക്കുലർലി എടുത്തു പറയാനാണെങ്കിൽ ആര്യ, തമിഴ് താരമായിട്ടുള്ള ആര്യ, ഒഫ്കോഴ്സ് അദ്ദേഹം ഒരു മലയാളിയാണ്, അദ്ദേഹം മലയാളത്തിൽ വേരുകളുള്ള, കേരളത്തിൽ വേരുകളുള്ള ഒരു വ്യക്തിയാണ്, നന്നായിട്ട് മലയാളം സംസാരിക്കുന്ന ആളാണ്. പക്ഷേ മലയാളത്തിൽ അദ്ദേഹം അങ്ങനെ നായകനായിട്ട് അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല, അധികമൊന്നല്ല, ഒരു സിനിമയിലും അദ്ദേഹം നായകനായിട്ട് വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഉറുമിയിൽ പൃഥ്വിരാജിന്റെ ആ ഒരു അച്ഛൻ കഥാപാത്രമായിട്ട് ആ ഒരു രീതിയിലായിരുന്നു ഉള്ളത്. ആൻഡ് ഗ്രേറ്റ് ഫാദറിനകത്ത് മമ്മൂക്കയാണ് നായകൻ, അദ്ദേഹം ഒരു സെക്കൻഡ് ലീഡായിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഡബിൾ ബാരലിലും മെയിൻ ഹീറോ ആയിട്ടായിരുന്നില്ല അദ്ദേഹം എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ ആര്യ മലയാളത്തിൽ ആദ്യമായിട്ട് 18-ാം പടി എന്ന് പറഞ്ഞ സിനിമയിലും അദ്ദേഹം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര്യ ഔട്ട് ആൻഡ് ഔട്ട് മലയാളത്തിൽ നായകനായിട്ട് അഭിനയിക്കുന്ന ആദ്യത്തെ ചിത്രമാണ് അനന്തൻകാട്. മാത്രമല്ല ഈ ഒരു സിനിമയിലെ ഏറ്റവും വലിയ പ്രതീക്ഷ മുരളി ഗോപി എന്ന എഴുത്തുകാരന്റെ മാന്ത്രിക സ്പർശമുള്ള വിരലുകളിലേക്ക് തന്നെയാണ്. കാരണം അദ്ദേഹം എഴുതിയിട്ടുള്ള ഓരോ സിനിമയും അതത് കാലഘട്ടങ്ങൾക്ക് ഏറ്റവും റെലവെന്റ് ആയിട്ടുള്ള സിനിമകളാണ്. അതിൽ കുറച്ചധികം കച്ചവട സാധ്യതയുള്ള നമ്മുടെ ലൂസിഫർ ആവട്ടെ, എമ്പുരാൻ ആവട്ടെ, ഇതൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തന്നെയും വളരെ പെർട്ടിക്കുലർലി പല പൊളിറ്റിക്കൽ തീമുകളിലൂടെ കടന്നുപോകുന്ന പല കാര്യങ്ങളെയും ഡിസ്കസ് ചെയ്യുന്ന സിനിമകളായിട്ടാണ് അദ്ദേഹം മുന്നോട്ട് എപ്പോഴും വരാറുള്ളത്. അപ്പോൾ അത്തരത്തിൽ മുരളി ഗോപിയുടെ എഴുത്ത്, അതോടൊപ്പം തന്നെ ജി എൻ കൃഷ്ണകുമാറിന്റെ സംവിധാനം, ഇവർ രണ്ടുപേരും ഇതിനു മുൻപ് ഒരുമിച്ചൊരു സിനിമ ടിയാൻ എന്ന ചിത്രം അല്ലേ, ടിയാൻ ഇപ്പോഴും ഒരു കൾട്ട് ക്ലാസിക് ലെവൽ അച്ചീവ് ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ്. ആ സിനിമയിൽ സംസാരിച്ച വിഷയങ്ങളാവട്ടെ, ആ സിനിമയിലെ ഓരോ ഡയലോഗുകളും ആവട്ടെ, ആ സിനിമ ഔട്ട് ആൻഡ് ഔട്ട് തന്നെ ആ സിനിമ മേക്ക് ചെയ്തിരിക്കുന്ന ഒരു ശൈലി തന്നെ നമുക്ക് അത്രമാത്രം നമ്മൾ ഇപ്പോഴും റീവാച്ച് ചെയ്യുന്നൊരു ഒരു ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു സിനിമയാണ്. അപ്പോൾ ആ ഒരു ടീം വീണ്ടും ഒന്നിക്കുന്നു. ഒന്നിക്കുന്ന സമയത്ത് ആര്യ നായകനായിരുന്നു. ആൻഡ് മലയാളത്തിലെ എണ്ണം പറഞ്ഞ താരങ്ങൾ പറയാനാണെങ്കിൽ ഇപ്പോൾ ഇന്ദ്രൻസ് ഉണ്ട്, വിജയരാഘവനുണ്ട്, നിഖില വിമലുണ്ട്, റിജീന കസാൻഡ്രയുണ്ട്, തെലുങ്ക് താരം സുനിലുണ്ട്, അങ്ങനെ അത്രയധികം താരങ്ങളാണ് നിൽക്കുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് ചിത്രമായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ് അനന്തൻകാട്. അപ്പോൾ ഈ 25-ന് അനന്തൻകാട് റിലീസാവുന്നത്. ടിക്കറ്റ് വേണ്ടേ? ടിക്കറ്റ് വേണമെന്ന് എനിക്കറിയാം. ചോദ്യം, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആലോചിച്ച് കണ്ടുപിടിച്ച കോൺടെസ്റ്റ് മെക്കാനിസം എന്നൊന്നും പറയുന്നില്ല, കുറച്ച് ഈസി ആക്കി തരാം. അതായത് ഈ മലയാളത്തിൽ മറ്റു ഭാഷയിലെ താരങ്ങൾ വന്ന് നായകന്മാരായിട്ട് അഭിനയിച്ചിട്ടുള്ള നിരവധി ചിത്രങ്ങൾ മലയാളത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചില സിനിമകൾ, അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കാൻ വേണ്ടി പോകുന്നത്. ആദ്യത്തെ ദിവസം ചോദ്യമായതുകൊണ്ട് ഭയങ്കര ഈസി ആക്കാൻ വേണ്ടി ഞാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ കുറച്ചധികം സിനിമകൾ പറയാം, മലയാളത്തിൽ റിലീസായിട്ടുള്ള കുറച്ച് സിനിമകൾ. ഈ സിനിമയിൽ നായകനെ എത്തിയത് ഒരു അന്യഭാഷാ താരമാണ്. ആരാണ് ആ താരം എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഇന്നത്തെ ചോദ്യം കേട്ടോ. ഇപ്പോൾ പറയാനാണെങ്കിൽ അദ്ദേഹം മലയാളത്തിൽ നായകനായിട്ട് ആദ്യം അഭിനയിക്കുന്നത് എനിക്ക് തോന്നുന്നു കന്യാകുമാരി എന്ന സിനിമയിലാണെന്ന്. അതിനുശേഷം ഒരുപാട് ചിത്രങ്ങളിൽ, പ്രത്യേകിച്ചും മദനോത്സവം, ഈറ്റ, രാസലീല, അങ്ങനെ നിരവധി പടത്തിൽ അദ്ദേഹം നായകനായി അഭിനയിച്ചിട്ടുണ്ട്. തിരുവോണം എന്ന് പറയുന്ന സിനിമയിൽ പ്രേം നസീറിനൊപ്പം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹം നായകനായിട്ട് മലയാളത്തിൽ അവസാനമായി എത്തിയത് ചാണക്യൻ എന്ന 1989 പുറത്തു വന്ന ചിത്രത്തിലായിരുന്നു. ഈ മദനോത്സവത്തിലെ ഒരു പാട്ടൊക്കെ ഭയങ്കര ഫേമസ് ആണല്ലോ, മാടപ്രാവീവ. പണ്ട് എനിക്ക് ആ പാട്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പണ്ടല്ല, ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ അത്തരം ഗാനങ്ങൾ, ഇപ്പോഴും റെട്രോ ട്രാക്കുകളൊക്കെ കേൾക്കുന്നവർ. അപ്പോൾ ഈ സിനിമകളിലെല്ലാം, മലയാളത്തിലെ കുറേയധികം സിനിമകളിൽ നായകനായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ താരം തമിഴ് താരമാണ് അദ്ദേഹം. അതാരാണ് എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഉത്തരം എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അതായത് ഒന്നുകൂടെ ചോദ്യം പറയാം, മദനോത്സവം, രാസലീല, ഈറ്റ, പിന്നെ ഡെയ്സി, ചാണക്യൻ തുടങ്ങി നിരവധി മലയാള സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള അന്യഭാഷാ താരം ആര് എന്നുള്ളതാണ് കൃത്യമായിട്ട് ഉത്തരങ്ങൾ. അതത് ഫോർമാറ്റിൽ ഇവിടെ കഴിക്കുന്നവർക്ക് വിൻ ചെയ്യാവുന്നതാണ്, സ്വന്തമാക്കാം അനന്തൻകാട് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. അപ്പോൾ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ്, ഹോം തിയേറ്ററിന്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. HT റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220. ഇനി ഒട്ടും വൈകണ്ട, ഷടപടയെന്ന് ഉത്തരങ്ങൾ പോന്നോട്ടെ, സ്വന്തമാക്കൂ ഈ ആഴ്ച നമുക്ക് ഒരുമിച്ചിരുന്ന് അനന്തൻകാട് കാണാൻ വേണ്ടിയിട്ടുള്ള ടിക്കറ്റ്സ്.

0: authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
1: വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വിവാദം. ആരോഗ്യമേഖലയെച്ചൊല്ലി കെ മുരളീധരനും മുഹമ്മദ് റിയാസും തമ്മിൽ സഭയിൽ വാക്പൂര്. ഖത്തർ സ്ഫോടനം, 18 പേരെ കാണാനില്ല, 50-ലധികം പേർക്ക് പരുക്ക്. ലോകകപ്പിൽ ആവേശപ്പോര്, ഈജിപ്തിന് ജയം, സൌദി ഗോൾ മഴയിൽ മുക്കി സ്പെയിൻ, അർജന്റീന ഇന്നിറങ്ങും. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബജറ്റിന്മേലുള്ള പൊതുചർച്ച നിയമസഭയിൽ. വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവടക്കമുള്ള വിഷയങ്ങൾ പ്രതിപക്ഷം നിയമസഭയിൽ ഉന്നയിക്കുന്നു. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കം. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചുള്ള ബജറ്റ് പ്രഖ്യാപനത്തിൽ എക്സൈസ് മന്ത്രി എം ലിജുവും എക്സൈസ് കമ്മീഷണറും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി. ബജറ്റിൽ വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി നിശ്ചയിച്ചത് എക്സൈസ് വകുപ്പിനെ അറിയിച്ചിരുന്നില്ല എന്നതാണ് പ്രധാന തർക്കവിഷയം. ധനവകുപ്പ് മാത്രമാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തതെന്നും മറ്റ് കൂടിയാലോചനകൾ നടന്നിട്ടില്ലെന്നും എക്സൈസ് മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നു. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. വീര്യം കുറഞ്ഞത് എന്ന പേരിൽ എല്ലാവർക്കും മദ്യം ലഭ്യമാക്കാനുള്ള തീരുമാനം ദുഃഖകരം. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മാർ ജോസഫ് പാംപ്ലാനി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് നൽകാനുള്ള ബജറ്റ് നിർദ്ദേശത്തിനെതിരെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തി. ലഹരിക്ക് വീര്യം കുറഞ്ഞതെന്നോ കൂടിയതെന്നോ ഉള്ള വ്യത്യാസമില്ലെന്നും എല്ലാ ലഹരിയും വിഷമാണെന്നുമാണ് സഭയുടെ നിലപാടെന്നും അവർ വ്യക്തമാക്കി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ ലേഖനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. ലഹരിക്കെതിരെ ഓപ്പറേഷൻ തൂഫാൻ ഒരു വശത്ത് നടക്കുമ്പോഴാണ് മദ്യവ്യാപനമെന്നും കാന്തപുരം വിഭാഗത്തിന്റെ കുറ്റപ്പെടുത്തൽ. പുതിയ മദ്യനയം ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്നതാണ്. അത് മദ്യവ്യാപനത്തിനും പുതിയ മദ്യകമ്പനികളുടെയും ഇനങ്ങളുടെയും കുത്തൊഴുക്കിനും കാരണമാകും. വാക്കാണ് വലുതെന്ന് പലവട്ടം പറഞ്ഞ മുഖ്യമന്ത്രി പുതിയ നയവുമായി മുന്നോട്ടു പോകരുത്. തെരഞ്ഞെടുപ്പിന് മുൻപ് പറഞ്ഞതിനോടും പ്രകടന പത്രികയോട് നീതി പാലിക്കണമെന്ന് കാന്തപുരം വിഭാഗം. സംസ്ഥാനത്ത് ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി നടപ്പിലാക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. എല്ലാ കുടുംബങ്ങൾക്കും 25 ലക്ഷത്തിന്റെ ഉമ്മൻചാണ്ടി ആരോഗ്യ ഇൻഷുറൻസ്. ആരോഗ്യവകുപ്പിനെയും ധനകാര്യ വകുപ്പിനെയും പദ്ധതി നടത്തിപ്പ് ചുമതലപ്പെടുത്തി. സാധാരണ ജനങ്ങളുടെ ചികിത്സാ ചെലവ് ലഘൂകരിക്കുന്നതിന് ഇത് പ്രയോജനപ്പെടുമെന്ന് മുഖ്യമന്ത്രി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് എംഎൽഎ നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എറണം കിട്ടവർ നാട് ഭരിച്ചാൽ നീപ്പാ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും മുഹമ്മദ് റിയാസ്. മുഹമ്മദ് റിയാസിന് മറുപടിയുമായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ, കഴിഞ്ഞ 10 വർഷത്തെ റീൽസും 5 വർഷത്തെ വീണമീട്ടലുമാണ് സർക്കാർ നേരിടുന്ന പ്രധാന പ്രശ്നമെന്നും സംസ്ഥാനത്ത് ഒരു നീപ്പ കേസാണ് റിപ്പോർട്ട് ചെയ്തതെന്നും ഇന്ത്യയിൽ എവിടെയും എബോള സ്ഥിരീകരിച്ചിട്ടില്ലെന്നും ആരോഗ്യമന്ത്രി നിയമസഭയിൽ. ഉദ്യോഗസ്ഥർ ഭരണം മാറിയത് അറിയാതെ പോയ സർക്കാരിനോട് ഇപ്പോഴും കൂറുകാണിക്കുന്നുവെന്നും ആരോഗ്യമന്ത്രി. നിയമസഭയിൽ പിഎം ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ കുടിച്ചാരി സർക്കാരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നശേഷം ഉയർന്ന 2 പ്രധാന വിവാദങ്ങളെ മുൻനിർത്തിയായിരുന്നു ഭരണകക്ഷി എംഎൽഎയുടെ പ്രസംഗമെന്നത് ശ്രദ്ധേയമായി. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ കാര്യത്തിൽ വ്യക്തമായ കാഴ്ചപ്പാടുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം ഈ തീരുമാനത്തിന് പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന പ്രതിപക്ഷ ആരോപണത്തിന് മറുപടി നൽകി. നിയമം കൊണ്ടുവന്നത് കഴിഞ്ഞ എൽഡിഎഫ് സർക്കാർ. ഇതിലെ അഴിമതിയെക്കുറിച്ച് ചിലപ്പോൾ പ്രതിപക്ഷത്തിന് അറിയാമായിരിക്കുമെന്ന് കുഴൽനാടൻ. ഓഫർ കിട്ടിയത് എൽഡിഎഫിനാണല്ലോ എന്ന് പറഞ്ഞ കുഴൽനാടൻ ഭരണപക്ഷത്തെ ലക്ഷ്യമിട്ട് ഒരു വിരൽ ചൂണ്ടുമ്പോൾ ബാക്കി 4 വിരലുകൾ പ്രതിപക്ഷത്തിന് നേരെയാണെന്ന് ഓർമ്മിക്കണമെന്നും കളിയാക്കി. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. നടി ആക്രമിച്ച

0: കേസിൽ ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള ആറ് പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി രണ്ടാഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സുനിൽകുമാർ, മാർട്ടിൻ വിജീഷ്, വടിവാൾ സലീം അടക്കമുള്ള പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ വാദം നടത്താൻ സാവകാശം വേണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് മാറ്റിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതി കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. നേരിട്ട് ഹാജരായ ഹനീഷിനോട് കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേയെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിച്ചു. കോടതി ഉത്തരവ് നിരന്തരം അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ചോദ്യം. നടി മല്ലിക സുകുമാരൻ അഭിനേതാക്കളുടെ സംഘടനയായ AMMA നിന്ന് രാജിവച്ചു. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ഇവർ രാജ്യകാര്യം അറിയിച്ചത്. കഴിഞ്ഞ ദിവസം രാജിവച്ച സംഘടനയുടെ മുൻ അധ്യക്ഷ ശ്വേതാ മേനോനൊപ്പമാണ് താനെന്നവർ വ്യക്തമാക്കി. പശ്ചിമഘട്ട മേഖലയിലെ പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ അതിർത്തി നിർണയം അന്തിമമാക്കാനും വിജ്ഞാപനം ചെയ്യാനും കേന്ദ്രം തയ്യാറെടുക്കുന്നു. ഗുജറാത്ത്, ഗോവ, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലേതാകും ആദ്യം വിജ്ഞാപനം ചെയ്യുക. കേരളത്തിലെയും കർണാടകയിലെയും പരിസ്ഥിതി ലോല പ്രദേശങ്ങളുടെ വ്യാപ്തി വിദഗ്ധ സമിതി അന്തിമമാക്കിയിട്ടില്ല. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും അയോധ്യ വിട്ടുപോകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. 200 കോടി മുതൽ 1400 കോടി വരെ രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവന തട്ടിപ്പിനൊപ്പം ഭൂമി ഇടപാടിലും അയോധ്യയിൽ വൻ ക്രമക്കേട്. വിപണി വിലയിലും കൂടിയ വിലയ്ക്ക് ക്ഷേത്ര ട്രസ്റ്റ് ഭൂമി വാങ്ങിക്കൂട്ടിയത് പ്രത്യേക സംഘം അന്വേഷിക്കും. നീറ്റ് യു ജി പുനഃപരീക്ഷയിൽ ആൾമാറാട്ടം നടത്തിയ 9 പേർ കസ്റ്റഡിയിൽ. ബീഹാറിലെ ലക്കിസറായ് ജില്ലയിലാണ് സംഭവം. ബയോമെട്രിക് ഓപ്പറേറ്റർമാരും ഇടനിലക്കാരും ഉൾപ്പെടെ പിന്നിൽ വൻ റാക്കറ്റെന്നാണ് സംശയിക്കുന്നത്. കർണാടക കോൺഗ്രസ് അധ്യക്ഷനായ ബി കെ ഹരിപ്രസാദ് ചുമതലയേറ്റ ചടങ്ങിൽ അച്ചടക്കമില്ലാതെ പെരുമാറിയ പ്രവർത്തകരെ രൂക്ഷമായി വിമർശിച്ച് പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെ. മുഖ്യമന്ത്രി ഡി കെ ശിവകുമാറിനെ അനുകൂലിച്ച് മുദ്രാവാക്യം വിളിച്ച് ചടങ്ങ് തടസ്സപ്പെടുത്തിയവരെ ഒന്നിനും കൊള്ളാത്തവർ എന്ന് വിളിച്ച ഖാർഗെ പാർട്ടി പരിപാടികളിൽ വ്യക്തിപൂജ പാടില്ലെന്ന നിർദ്ദേശം നൽകി. സിന്ധു നദീജല വിതരണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ സ്വീകരിക്കുന്ന നിലപാടുകൾ പാകിസ്ഥാന്റെ ജലസുരക്ഷയ്ക്ക് ഭീഷണിയായാൽ സൈനിക നടപടിയിലേക്ക് കടക്കുമെന്ന ഭീഷണിയുമായി പ്രതിരോധമന്ത്രി ഖ്വാജ ആസിഫ്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നദീജല കരാർ ഇന്ത്യ താൽക്കാലികമായി റദ്ദാക്കിയതിനെ തുടർന്ന് നിലനിൽക്കുന്ന തർക്കങ്ങൾക്കിടയിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തുനിന്നുള്ള പുതിയ ഭീഷണി. ഖത്തറിലെ പ്രമുഖ പ്രകൃതിവാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാനിലുണ്ടായ ശക്തമായ സ്ഫോടനത്തിൽ 50-ലധികം തൊഴിലാളികൾക്ക് പരിക്ക്. അപകടത്തെ തുടർന്ന് 18 പേരെ കാണാനില്ല. ഇന്നലെ രാത്രിയിലായിരുന്നു സ്ഫോടനം. ഇറാൻ നടത്തിയ ആക്രമണത്തെ തുടർന്ന് നേരത്തെ നിർത്തിവച്ചിരുന്ന പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് സ്ഫോടനം ഉണ്ടായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിക്ക് പരിഹാരം കാണുന്നതിനായി സ്വിറ്റ്സർലൻഡിൽ ആരംഭിച്ച US ഇറാൻ ഒന്നാംവട്ട ഔദ്യോഗിക ചർച്ചകൾ പൂർത്തിയായി. ചർച്ചയ്ക്കിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മാധ്യമങ്ങളിലൂടെ നടത്തിയ കടുത്ത പ്രസ്താവനകൾ വലിയ സംഘർഷത്തിനിടയാക്കി. ലബ്നോനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ ഇറാൻ തയ്യാറായില്ലെങ്കിൽ ഇറാന് നേരെ വീണ്ടും ശക്തമായ സൈനിക ആക്രമണമുണ്ടാകുമെന്ന് ട്രംപ് ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിലൂടെ മുന്നറിയിപ്പ് നൽകിയിരുന്നു. US ഭരണകൂടത്തിന്റെ നിലപാടിൽ കടുത്ത അമർശം രേഖപ്പെടുത്തിയ ഇറാൻ നയതന്ത്ര സംഘം പ്രതിഷേധ സൂചകമായി ചർച്ചാമുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അമേരിക്കയുടേത് വെറുമൊരു മാധ്യമ ഷോ, ഇതിന് നിന്ന് തരില്ലെന്ന് ഇറാൻ. അതിനിടെ ചർച്ചയിലെ സംഘർഷങ്ങൾ നയതന്ത്രത്തിൽ സ്വാഭാവികമെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD Vance. പ്രതിസന്ധികൾക്കിടയിലും വരും ദിവസങ്ങളിൽ ചർച്ചകൾ തുടരുമെന്ന് തന്നെയാണ് ഇറാനും യുഎസും വ്യക്തമാക്കുന്നത്. ലോകകപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലന്റിനെ 1-1 3 ഗോളുകൾക്ക് തോൽപ്പിച്ച ഈജിപ്ത്. 57 മിനിറ്റോളം 1 ഗോളിന് പിന്നിലായ ശേഷം 3 എണ്ണം തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായി ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യ ജയം നേടുന്ന ടീമായി ഈജിപ്ത് മാറി. മുസ്തഫ സിക്കോയും മുഹമ്മദ് സലായും മെഹ്മൂദ് ട്രസ്ഗെയുമാണ് ഈജിപ്തിനായി ഗോൾ സ്കോർ ചെയ്തത്. ലോകകപ്പിൽ സൌദി അറേബ്യയെ ഗോൾമഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ജയം. ഒയർസബാലിന് ഇരട്ട ഗോൾ. ലോകകപ്പിലെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമിൻ യമാൽ. 10:21:24:49 സ്പെയിന്റെ ഗോളുകൾ. 49-ാം മിനിറ്റിലേത് സൌദിയുടെ സെൽഫ് ഗോളായിരുന്നു. 10-ാം മിനിറ്റിൽ യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ താരമായി ലമിൻ യമാൽ മാറി. ഫിഫ ലോകകപ്പിൽ കരുത്തരായ ഉറുഗ്വായി സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. 21:61 കേപ്പ് വേർഡിയുടെ ഗോളുകൾ പിറന്നത്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിലെ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾ രഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് 2-ാം ഘട്ട പോരിനിറങ്ങും. 9:00 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ കളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനം മൂലം 41 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 പേർ മരിച്ചു, 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
3: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 11 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius and humidity stands at 58%.
2: Weather update.
1: Was brought to you by Aldra's

വെരി ഗുഡ് ഈവനിങ് ആൻഡ് വെൽക്കം ബാക്ക് ഹോം 92.2 എഫ് എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ഇന്ത്യ ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും ഡിമാൻഡുള്ള വസ്തു എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക മാർക്കറ്റിനെ സംബന്ധിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഉത്തരങ്ങൾ വന്നേക്കാം. പക്ഷേ തീർച്ചയായിട്ടും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ടെക്നോളജിക്കൽ റെവല്യൂഷന്റെ കാലഘട്ടത്തിൽ പറയാനാണെങ്കിൽ എടുത്തു പറയേണ്ടത് തലച്ചോറുകളാണ് എന്ന് പറയേണ്ടി വരും. കാരണം ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും ക്വാളിറ്റിയുള്ള സാധനം ഇന്ത്യൻ തലച്ചോറുകളാണെന്ന്. കാരണം ഇന്ന് ലോകമെമ്പാടുമായി വ്യാപിച്ച് കിടക്കുന്ന പല കമ്പനികൾ, അതിപ്പോൾ ആൽഫ ആവട്ടെ, അല്ലെങ്കിൽ ഗൂഗിളിൻ്റെ കാര്യമാവട്ടെ, മൈക്രോസോഫ്റ്റ് ആവട്ടെ, ഗൂഗിളിൻ്റെ മദർ കമ്പനി ആയിട്ടുള്ള ആൽഫബെറ്റ് ആവട്ടെ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് ആവട്ടെ, അഡോബ് ആവട്ടെ, എല്ലാത്തിൻ്റെയും തലയിൽ ലോക ബാങ്കിൻ്റെ പോലും തലപ്പത്തേക്ക് ഇന്ത്യൻസിൻ്റെ തലച്ചോറുകൾ എത്തിച്ചേരുന്നൊരു കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി വാട്സാപ്പിലേക്കും വാട്സാപ്പിൻ്റെ CEO ആയിട്ട് ഇന്ത്യക്കാരനായ കുനാൽ ഷാ നിയമിതനായിരിക്കുകയാണ്. ക്രെഡിൻ്റെ തലവനാണിപ്പോൾ നിലവിൽ അദ്ദേഹം. അദ്ദേഹത്തെ ആ ഒരു പോസ്റ്റിലേക്ക് കൂടി അപ്പോയിൻമെൻറ്റ് ചെയ്തു എന്നുള്ള വാർത്ത കൂടി ഈ ഒരു സമയത്ത് വരുന്നുണ്ട് കേട്ടോ. ഇനി എന്തായാലും ഈ വിശേഷങ്ങൾ പറഞ്ഞിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു മഴ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? ഒരു മഴ വന്നായിരുന്നെങ്കിൽ വേനലിൻ്റെ നടുക്ക് നമ്മൾ ഇത്ര ഇങ്ങനെ ചൂടെടുത്ത് വെയിൽ കൊണ്ട് നമ്മളിങ്ങനെ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ ഒരു മഴയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ക്രേവ് ചെയ്തിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് നമ്മൾ മലയാളികൾക്കാണെങ്കിലും നാട്ടിൽ നല്ല മഴയായതുകൊണ്ട്, നല്ല മഴയല്ല ഹെവി മഴയായതുകൊണ്ട് അതിൻ്റെ വിഷ്വൽസ് കാണുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വിഷ്വൽസ് കാണുമ്പോഴൊക്കെ തന്നെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു വലിയ നൊമ്പരമായിട്ടൊരു മഴക്കാഴ്ച കാണാനുള്ള ത്വര ഇങ്ങനെ ഉയർന്നു പൊങ്ങിക്കൊണ്ടേയിരിക്കുമല്ലേ. എന്തായാലും ആ ത്വരയ്ക്ക് അല്ലെങ്കിൽ ആ കാത്തിരിപ്പിന് ഒരു വിരാമമാവുകയാണ് എന്നാണ് ചില റിപ്പോർട്ടുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. കാരണം അടുത്ത ആഴ്ചയിലേക്ക് നമ്മളെ കാത്തൊരു മഴ കാത്തു നിൽപ്പുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. പ്രത്യേകിച്ചും ജൂൺ 23 ചൊവ്വാഴ്ച മുതൽ വ്യാഴാഴ്ച വഴിയുള്ള ദിവസങ്ങളിൽ UAE നല്ല മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. അത് എത്രത്തോളം ഇന്ത്യൻസ് ആയിരിക്കും, എവിടെയൊക്കെ ആയിരിക്കും എന്നുള്ള റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല. പക്ഷേ എന്നിരുന്നാലും തരക്കേടില്ലാതെ നല്ലൊരു മഴ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ അലേർട്ടുകൾ അല്ലെങ്കിൽ പ്രഡിക്ഷൻസും കാര്യങ്ങളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പറയാം, നാളെയും നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നാളെയും മറ്റന്നാളും അതിൻ്റെ പിറ്റേന്നും ഒക്കെ ആയിട്ട് മഴ കിട്ടുമെന്നാണ് പറയുന്നത്. കിട്ടട്ടല്ലേ ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞപ്പോഴത്തേക്കും, ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നിങ്ങളുടെ മനസ്സിലൊരു ചെറിയ ആശ്വാസമല്ലേ. ഞാൻ വെറുതെ പറഞ്ഞല്ല, സംഭവം സത്യം തന്നെയാണ്. ആ ഒരു ആശ്വാസത്തിൻ്റെ പുറത്ത് നമുക്ക് കാത്തിരിക്കാം. പറ്റിക്കല്ലേ, പെയ്തേക്കണേ. Trending song of the hour.

0: You're listening to Home 92.2 FM. Home is a feeling.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് Back to Home with Asif.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.
2: അല്ല, നാട്ടിലേക്ക് പോകുന്ന കേട്ടു, എന്ത് പറ്റി പെട്ടെന്ന്?
10: എന്റെ ആരോഗ്യത്തിന്റെ ഒരു കംപ്ലീറ്റ് പിക്ചർ എടുക്കാന്ന് തീരുമാനിച്ചു. ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉള്ളതല്ലേ, ഒന്ന് ചെക്കപ്പ് ചെയ്താ മനസ്സമാധാനം ഉണ്ടാവുമല്ലോ.
2: അതിന് നാട്ടിൽ പോണോ? ഇവിടെ തന്നെ സാധിക്കുമല്ലോ, അതും പ്രീമിയം നിലവാരത്തിൽ, അഫോർഡബിൾ റേറ്റിൽ.
10: ഇവിടെ എവിടെയാ?
2: നമ്മുടെ ദുബായിൽ അൽഗറോദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൽ ഹോൾ ബോഡി MRI ക്യാൻസർ ഡിഫ്യൂഷൻ സ്ക്രീനിംഗ് പാക്കേജസ് ചെയ്യാമല്ലോ. കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് തുടങ്ങി, കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും. ആ പിന്നെ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും ലഭ്യമാണ്. ആദ്യം ആരോഗ്യം, ബാക്കിയെല്ലാം പിന്നെ.
7: MVR Diagnostic Clinic, Dubai. Call 050-860-9611.
11: ഒരു കാലത്ത് ഇവരൊരുമിച്ച് നിയന്ത്രിച്ചു കാണിരാജ്.
2: ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
10: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
2: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
10: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
2: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.

0: കാര്യം മഴയും കാര്യങ്ങളും ഒക്കെ വരുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും പ്രതീക്ഷയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ്. കാരണം ഒരു ദിവസമെങ്കിലും ആ മഴ നമ്മുടെ ശരീരത്തെ തണുപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക്, ഭൂമിയെ തണുപ്പിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് നമ്മുടെ മനസ്സിന് തരുന്നൊരു കുളിർമ അത് ഭയങ്കര ഭയങ്കര വലുതാണല്ലോ. ഇത്രയ്ക്ക് നിസ്സാരരാണ് നമ്മൾ മനുഷ്യരെല്ലാവരും അല്ലേ? ഭയങ്കര സിമ്പിളാണ് നമ്മൾ മനുഷ്യരെന്ന് എപ്പോഴും എനിക്ക് തോന്നാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ, പ്രവാസികളായിട്ട് ഇവിടെ കടന്നു വന്നതിന് ശേഷം പ്രവാസിയായിട്ട് എന്തുകൊണ്ട് നിങ്ങളൊരു ജീവിതം ആരംഭിച്ചു എന്നുള്ള ചോദ്യം നമ്മളിൽ ആർക്കെങ്കിലും നേരിടേണ്ടി വന്നു കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം എടുത്തു പറയുക നമ്മുടെ ഫാമിലിയുടെ വെൽബീങ്ങിന് വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. പലപ്പോഴും മെജോറിറ്റി ഓഫ് ആളുകളുടെ കാര്യത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാലും കാണാൻ സാധിക്കുന്ന ഒരു കോമൺ തിങ് കയ്യിലൊരു വിസയുടെയും ഒരു പാസ്പോർട്ടിൻ്റെയും മാത്രം ധൈര്യത്തിൽ ഇവിടേക്ക് വന്നിറങ്ങിയിട്ടുള്ള, ഒരു വിസിറ്റ് വിസയിൽ ഇവിടേക്ക് വന്നിറങ്ങിയിട്ടുള്ള മെജോറിറ്റി ഓഫ് ആളുകളും എൻ്റെ കുടുംബം നന്നായിട്ടിരിക്കണം, എൻ്റെ ഫാമിലി നന്നായിട്ടിരിക്കണം, എൻ്റെ മാതാപിതാക്കൾ നന്നായിട്ടിരിക്കണം, അവർക്കുള്ള ഇൻഫ്രാസ്ട്രക്ചറുകൾ, അവർക്കുള്ള സൗകര്യങ്ങൾ എല്ലാം തന്നെ നന്നായിട്ടിരിക്കണം എന്ന പ്രതീക്ഷയിൽ ഇവിടേക്ക് വന്നിറങ്ങുന്നവരാണ് അല്ലേ? അപ്പോൾ അത്തരത്തിൽ നമ്മൾ എപ്പോഴും നമ്മുടെ പ്രിയപ്പെട്ടവരേക്ക് വേണ്ടിയിട്ട് വലിയ കരുതൽ നൽകാറുണ്ട്. എന്നാൽ അതിൽ എത്രത്തോളം കരുതൽ നമ്മുടെ കാര്യത്തിൽ, നമ്മുടെ പേഴ്സണൽ കാര്യത്തിൽ കൊടുക്കാറുണ്ട് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ? എന്തായാലും ആ കാര്യത്തിലേക്ക് തന്നെയാണ് കടക്കാൻ വേണ്ടി പോകുന്നത്. ഹെൽത്ത് ടിപ്സ്
1: ബ്രോട്ട് യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: തീർച്ചയായിട്ടും നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലുള്ളവർക്ക്, നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ തലവേദന, ഒരു പനിയോ വന്നു എന്നറിഞ്ഞാൽ പോലും നമ്മുടെ ഉള്ളൊന്നു പിടയും. നമ്മൾ എത്രയും പെട്ടെന്ന് അവരുടെ അടുക്കലേക്ക് ഓടിയെത്താൻ, അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും വലിയ സുരക്ഷകൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ ആരംഭിക്കും. അവർക്ക് ഏറ്റവും മികച്ച ചികിത്സകൾ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള കോർഡിനേഷൻസ് കാര്യങ്ങൾ ആൻഡ് വിളിച്ച് നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കും. ഞാൻ ഉൾപ്പെടെ നമ്മളെല്ലാവരും അങ്ങനെയാണ്. നാട്ടിലുള്ള മാതാപിതാക്കളുടെ ആരോഗ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തെക്കുറിച്ചുള്ള കുടുംബത്തിൻ്റെ ആരോഗ്യത്തെക്കുറിച്ചൊക്കെയുള്ള ചിന്തകൾ എപ്പോഴും നമ്മുടെ ഉള്ളിൽ കടന്നു വരാറുണ്ട്. അല്ലെങ്കിൽ ഒരു പക്ഷേ ആ ചിന്ത മാത്രമായിരിക്കും നമ്മുടെ തലച്ചോറിലുള്ളത്, നിതാന്തമായിട്ട് കോൺസെൻട്രേറ്റ് ഉള്ളത് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അല്ലേ? പക്ഷേ സ്വന്തം ആരോഗ്യത്തെ കുറിച്ചിട്ട് നമ്മൾ എത്ര പേര് ചിന്തിക്കാറുണ്ട്? ഒരു പനി വരുന്ന സമയത്ത് നമ്മുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിലപ്പോൾ ചിന്തിക്കും, അല്ലെങ്കിൽ ഒരു അസുഖം വരുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കും. അല്ലാതെ എനിക്ക് എല്ലാ കാലത്തും ഏറ്റവും നല്ല ആരോഗ്യമുള്ള ഒരു ശരീരം എനിക്ക് സ്വന്തമായിട്ട് ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു ചിന്ത നമ്മൾ എത്ര പേർക്ക് കടന്നു വരാറുണ്ട്? ദുബായിലെ ഈ ഒരു തിരക്കേറിയ ജീവിതത്തിനിടയിൽ പലരും ആരോഗ്യ പരിശോധനകൾ മറന്നുപോകുന്നതും മാറ്റിവെക്കുന്നതും ഈ ഒരൊറ്റ കാരണം കൊണ്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ആ ഒരു കൺസേൺ ഇല്ലാത്തതുകൊണ്ടാണ്. പക്ഷേ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ടുന്ന ഒരു കാര്യം നമ്മുടെ ശരീരത്തിൻ്റെ പരിരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടേതായിട്ടുള്ള ചിന്തകൾ, നമുക്ക് വേണ്ടിയിട്ടുള്ള സമയം മാറ്റിവെക്കണം എന്നുള്ളതാണ് കേട്ടോ. സമയം കിട്ടുമ്പോൾ നോക്കാം എന്ന് നമ്മൾ എന്ന ആ ഒരു സമീപനം ഉണ്ടല്ലോ, സമയം കിട്ടുമ്പോൾ നോക്കാം, അത് ഇപ്പോൾ വലിയ അത്യാവശ്യമൊന്നുമല്ലല്ലോ. നമുക്ക് ഈ ചെക്കപ്പും കാര്യങ്ങൾക്കൊക്കെ പറയാൻ പോകാനാണെങ്കിൽ തന്നെ അത്രയും വലിയ തലവേദന അല്ലേ? വെറുതെ ആ ഒരു ക്യാഷ് മാറ്റി വെക്കണ്ടല്ലോ എന്നൊക്കെ കരുതിയിട്ട് നമ്മൾ ഉപേക്ഷ വിചാരിക്കുന്ന സമയത്ത് അത് വലിയൊരു വൈകല്യത്തിലേക്ക് കൊണ്ടെത്തിക്കാനുള്ള, അല്ലെങ്കിൽ ആ സമയം വൈകി പോകാനുള്ള ചാൻസ് വളരെയധികം വലുതാണ് എന്നുള്ളതാണ്. വർഷത്തിൽ ഒരിക്കലെങ്കിലും ഒരു സമഗ്ര ആരോഗ്യ പരിശോധന നടത്തുക, ആവശ്യമായിട്ടുള്ള ബ്ലഡ് ടെസ്റ്റുകൾ, ഇമേജിംഗ് സ്റ്റഡീസ്, ഡോക്ടർ കൺസൾട്ടേഷൻ ഒക്കെ തന്നെ നമ്മുടെ ജീവിതശൈലിയുടെ ഭാഗമാക്കിയിരിക്കുക വർഷത്തിൽ ഒരിക്കലെങ്കിലും. കാരണം കുടുംബത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം നമ്മുടെ സാന്നിധ്യമാണ്, അതിന് നമുക്ക് ഏറ്റവും ആവശ്യം നമ്മുടെ ആരോഗ്യമാണ്. സോ ആ ഒരു കാര്യം എല്ലായ്പ്പോഴും മനസ്സിൽ വെച്ചിരിക്കുക. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, അതായത് നമ്മളിപ്പോൾ പലതരത്തിൽ നമ്മുടെ സുഹൃത്തുക്കൾക്കിടയിലൊക്കെ കണ്ടുവരുന്നൊരു കാര്യമാണ് എന്തെങ്കിലുമൊക്കെ ചെക്കപ്പുകൾക്കോ കാര്യങ്ങൾക്കോ ഒക്കെ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോകുന്ന ഒരു പ്രവണത. കാരണം ഇങ്ങനെ എന്തെങ്കിലും അസുഖങ്ങൾ ആരംഭിക്കുമ്പോഴായിരിക്കും ഒരു മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയിട്ട് ചെക്ക് ചെയ്ത് കളയാമെന്ന് തന്നെ തീരുമാനിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് പോകുന്ന ഒരു പക്ഷേ നാട്ടിലേക്കായിരിക്കും. പക്ഷേ അതിനൊന്നും നാട്ടിൽ പോകേണ്ട കാര്യമില്ല. ഏറ്റവും പ്രീമിയം നിലവാരത്തിൽ നമ്മുടെ ബജറ്റിനൊത്ത് ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ നമുക്ക് വേണ്ടിയിട്ട് പലതരം ചെക്കപ്പുകൾക്കുള്ള ഒരു കേന്ദ്രം ഇവിടെ തന്നെ ഉണ്ട്. ഓഫ് കോഴ്സ് മലയാളികൾക്കെല്ലാം നമുക്ക് എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു സെൻ്ററാണ് MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, നമ്മുടെ ദുബായിലെ ഗർവൂദിലുള്ള MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്. ബോഡി MRI, ക്യാൻസർ, ഡിഫ്യൂഷൻ സ്ക്രീനിങ് പാക്കേജുകൾ എല്ലാം തന്നെ അവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ബേസിക് പാക്കേജുകൾ മുതൽ മെൻസിനും വിമൻസിനും വേണ്ടി സെപ്പറേറ്റ് പാക്കേജുകൾ, അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ഹെൽത്ത് പാക്കേജസ് ഒക്കെ തന്നെ ഏറ്റവും മികച്ച ഓഫറിൽ, ഏറ്റവും ഡിസ്കൗണ്ടഡ് ആയിട്ടുള്ള, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നമുക്ക് അവിടെ നിന്ന് സ്വന്തമാക്കാം. കൂടാതെ 50% വരെ സ്പെഷ്യൽ ഓഫറും ഇപ്പോൾ റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുമാത്രമല്ല, ഇതിൻ്റെ കൂട്ടത്തിൽ ഫ്രീ ഡോക്ടർ കൺസൾട്ടേഷനും എക്സ്പീരിയൻസ്ഡ് റേഡിയോളജിസ്റ്റിൻ്റെയും ടെക്നീഷ്യൻസിൻ്റെയും ഒക്കെ സേവനവും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമ്മുടെ ആരോഗ്യത്തെ പ്രയോറിറ്റൈസ് ചെയ്യുക. നിങ്ങൾ ഈ പറഞ്ഞ പോലെ വർഷത്തിൽ ഒരിക്കലെങ്കിലും കൃത്യമായിട്ട് MVR എത്തി ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങളുടെ ശരീരത്തിന് വേണ്ടുന്ന ചെക്കപ്പും കാര്യങ്ങളും ഒക്കെ തന്നെ ഒന്ന് ചെയ്തിരിക്കുക. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു ഗിവ് അവേ നേരത്തെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ആയിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പക്ഷേ നമ്മളിൽ നിന്ന് കൊടുത്തുകൊണ്ടിരിക്കുന്നതിൽ ഏറ്റവും നമ്മുടെയൊക്കെ ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു സംഗതിയാണ്. ഒരു പക്ഷേ സ്ത്രീകൾക്കൊക്കെ അറിയാം അതിൻ്റെ ഒരു വാല്യൂ എത്രത്തോളം ഉണ്ടെന്ന്. 600 dirhams വർത്ത് വരുന്ന MVR ഒരു അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ വൗച്ചറാണ് തരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിനുവേണ്ടി ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. MVR നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ നമുക്കൊരു മെസ്സേജ് അയയ്ക്കുക 0585829220 MVR നിങ്ങളുടെ പേരെന്ന ഫോർമാറ്റിൽ ഇപ്പോൾ തന്നെ ഒരു മെസ്സേജ് അയച്ചോളൂ. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പറഞ്ഞ പോലെ 600 dirhams ഒരു വൗച്ചർ ഫോർ അൾട്രാസൗണ്ട് അബ്ഡോമൻ സ്കാൻ എന്നുള്ള വൗച്ചർ കിട്ടുന്നതായിരിക്കും. ആൻഡ് ഈ മറ്റ് സ്കാനിങ്ങുകളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ വിളിക്കാം 0508609611 എന്ന നമ്പറിലേക്ക് കേട്ടോ.
1: Health Tips was brought to you by MVR Diagnostic Clinic, Dubai, offering whole body MRI diffusion screening. To know more, call 050-860-9611.
2: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS, Agathir Building, Alwankul, Parthubai.

0: പിന്നെ ബാലനെ കുറിച്ച് സംസാരിക്കാതെ എങ്ങനെയാണല്ലേ മുന്നോട്ട് പോകുന്നത്? തീർച്ചയായിട്ടും ബാലൻ എന്ന് പറയുന്ന സിനിമ മലയാള സിനിമയുടെ ഒരു ഒരു എന്താ പറയുന്നത്, നമുക്ക് പല ഭാഷകളിലുള്ള സുഹൃത്തുക്കൾ നമുക്ക് മുന്നിലേക്ക് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ പല സംസ്കാരത്തിൽ നിന്നുള്ള പല നാഷണാലിറ്റീസിൽ നിന്നുള്ള സുഹൃത്തുക്കൾ വരുന്ന സമയത്ത് നിങ്ങളുടെ നാട്ടിലെ സിനിമ ഇൻഡസ്ട്രി എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു ബ്ലേബ് എന്ന നിലയിൽ, ബ്ലേബ് എന്ന് വെച്ചാൽ മനസ്സിലായില്ലേ, ഈ പുസ്തകങ്ങൾ വാങ്ങുമ്പോൾ പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു സാരാംശം, അല്ലെങ്കിൽ പുസ്തകത്തിൻ്റെ ഉള്ളിലെ ഉള്ളടക്കത്തെ കുറിച്ചിട്ടുള്ള ഒരു ചെറിയ മിനിയേച്ചർ വേർഷൻ എല്ലാ പുസ്തകങ്ങളുടെയും ഏറ്റവും പിറകിലത്തെ പേജിൽ, പിറകിലത്തെ കവറിൽ ഉണ്ടായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ബ്ലേബ് എന്ന നിലയിൽ മലയാള സിനിമയുടെ ബ്ലേബായിട്ട് എടുത്ത് കാണിക്കാൻ പറ്റുന്ന സിനിമയാണ് ആക്ച്വലി ബാലൻ. എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും എനിക്ക് ഏറെ പ്രതീക്ഷയുള്ള ഒരു ചിത്രമായിരുന്നു ബാലൻ. കാരണം ഈ പറഞ്ഞ പോലെ മഞ്ഞുമൽ ബോയ്സിൻ്റെ സംവിധായകൻ, ആവേശത്തിൻ്റെ എഴുത്തുകാരൻ, അപ്പോൾ ഇവരെല്ലാം കൂടുന്നു, മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ടെക്നീഷ്യൻസിൻ്റെ സാന്നിധ്യം, ഇതൊക്കെ കൊണ്ട് പ്രതീക്ഷകൾ ഒരുപാടുണ്ടായിരുന്നു. പക്ഷേ പ്രതീക്ഷകൾക്ക് മുകളിൽ നിന്ന ഒരു ചലച്ചിത്ര അനുഭവം തന്നെയാണ് ബാലൻ സമ്മാനിച്ചിട്ടുള്ളത്. എനിക്ക് മാത്രമല്ല, കണ്ടിട്ടുള്ള എല്ലാവർക്കും അതേ അനുഭവം തന്നെയാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ. ഇങ്ങനൊരു പടം ഒരുപക്ഷെ മലയാളത്തിൽ വന്നിട്ടില്ല എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഈ പടത്തിൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ എഴുത്ത്, അതിൻ്റെ അവതരണം, അതിലെ പെർഫോമൻസ് എല്ലാം പീക്കായിരുന്നു എന്നുള്ളതാണ് കേട്ടോ. അൾട്ടിമേറ്റ് പീക്ക് എന്ന് തന്നെ പറയാം. പ്രത്യേകിച്ചും ഓരോരുത്തരുടെയും പെർഫോമൻസുകൾ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ ബാലൻ കംപ്ലീറ്റ്ലി ഒരു ഫ്രഷ്നെസ് ഉള്ളൊരു സിനിമയാണ്. നമുക്കൊട്ടും പരിചിതമല്ലാത്ത മുഖങ്ങൾ, അതായത് ഇതിലെ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളെ ചെയ്തിരിക്കുന്ന ഫർസാന പാലത്തെങ്കിലാവട്ടെ, ആ കുട്ടിയുടെ കഥാപാത്രമാവട്ടെ, ഒരമ്മ ഒരു മകൻ, അപ്പോൾ പിന്നെ കുറച്ചധികം സർപ്രൈസുകളും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. സർപ്രൈസ് ഉദ്ദേശിച്ചത് ടോവിനോടെ ക്യാരക്ടറല്ല കേട്ടോ, കാരണം അത് ഓൾറെഡി റിവീൽ ചെയ്തിട്ടുണ്ട് അവരുടെ സിനിമ ഇൻ്റർവ്യൂസിലെല്ലാം തന്നെ. ടോവിനോയെ കാണുമ്പോൾ നമുക്കറിയാമല്ലോ ടോവിനോ ഈ പടത്തിലുണ്ട് എന്നുള്ളൊരു കാര്യം. പക്ഷേ ഈ സിനിമയിലുള്ള മറ്റ് കഥാപാത്രങ്ങളായിട്ട് വന്നിട്ടുള്ളവരൊക്കെ തന്നെ നമുക്ക് അത്രമാത്രം പരിചിതമല്ലാത്ത മുഖങ്ങളാണ്. അതാണ് സിനിമ നൽകുന്ന ഏറ്റവും വലിയ പുതുമകളിലൊന്ന്. അപ്പോൾ അവരെ നമ്മൾ മുമ്പ് കണ്ടില്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ഈ മുൻവിധികളില്ലാതെ നമുക്ക് ചിത്രം കാണാൻ വേണ്ടി പറ്റും. അതുകൊണ്ട് തന്നെ ആ കഥാപാത്രങ്ങളോടൊപ്പം നമുക്കും ഒരു യാത്ര പോകുന്നത് പോലെ തന്നെ പോകാൻ വേണ്ടി പറ്റും. പിന്നെ പെർഫോമൻസുകളെല്ലാം തന്നെ, ഈവൻ ദോ ടോവിനോ തോമസിനെ ഇങ്ങനെ ഞാൻ വേറൊരു സിനിമയിൽ കണ്ടിട്ടില്ല, ഒരുപക്ഷേ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് ആവട്ടെ അത്രമാത്രം പെക്യുലറായിട്ട്, അദ്ദേഹത്തിൻ്റെ ഒരു ഒരു താരപദവിയുള്ളൊരു ആളാണ് ടോവിനോ തോമസ്. പക്ഷേ ടോവിനോ എന്ന താരത്തെ ഈ സിനിമയിൽ കാണാൻ വേണ്ടി പറ്റില്ല. ഈ സിനിമയിലെ താരം ബാലനാണ്. എല്ലാവരും ബാലന്മാരാണ്. ബാല്യം കഴിഞ്ഞിട്ടാണ് നമ്മളെല്ലാവരും വളർന്ന് ഒരു ഒരു ഒരു പോയിന്റിലേക്ക് നമ്മൾ എത്താറുള്ളത്. പക്ഷേ ആ ബാല്യത്തിൻ്റെതായിട്ടുള്ള പല വേർഷൻസ് ഈ സിനിമയിൽ പറയുന്നത് ഔട്ട്സ്റ്റാൻഡിങ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ നിന്ന് തന്നെ കാണുക കേട്ടോ ഈ സിനിമ ബാലൻ. ഒട്ടും തന്നെ വൈകിക്കരുത്, എത്രയും പെട്ടെന്ന് തിയേറ്ററിലേക്ക് പോയി തന്നെ കാണുക. ആൻഡ് അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം അപ്പോൾ ബാലൻ തിയേറ്ററിൽ പോയി കാണാം. വേറെ കുറേ സിനിമകൾ വീട്ടിലിരുന്ന് കാണണമല്ലോ. അപ്പോൾ അങ്ങനെ വീട്ടിലിരുന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാൻ Z5 ഒരു വർഷത്തേക്കുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് തന്നാൽ എങ്ങനെ ഇരിക്കും? സന്തോഷമുള്ള കാര്യമല്ലേ? ഒരു വർഷത്തേക്ക് Z5 അത്രമാത്രം കണ്ടന്റുകൾ മലയാളത്തിൽ പറയാനാണെങ്കിൽ തന്നെ എണ്ണി പറയാൻ അത്രയായിരിക്കും. ഇപ്പോൾ ഇൻക്ലൂഡിങ് ഏറ്റവും റീസെൻ്റ് വന്നിരിക്കുന്ന പേട്രിയോട്ട് ഉൾപ്പെടെയുള്ള ചിത്രങ്ങൾ Z5 സ്ട്രീം ചെയ്യപ്പെടുന്നത്. അപ്പോൾ Z5 ഒരു വർഷത്തേക്കുള്ള സബ്സ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണോ? ഒരൊറ്റ ചോദ്യമേ ഉള്ളൂ. സർബത്ത് ഷമീർ ഈ ക്യാരക്ടറിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ഒരു സിനിമയുടെ ഏറ്റവും പുതിയ ഭാഗം അത് Z5 സ്ട്രീം ചെയ്യുന്നുണ്ട്. ഏതാണ് ആ സിനിമ എന്നുള്ളതാണ് എന്റെ ചോദ്യം കേട്ടോ. സർബത്ത് ഷമീർ എന്ന ക്യാരക്ടറിന്റെ പേര് കേൾക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു സിനിമയുണ്ടല്ലോ, ആ സിനിമയുടെ ഏറ്റവും പുതിയ വേർഷൻ, ഏറ്റവും പുതിയ ഭാഗം അത് നമ്മുടെ Z5 സ്ട്രീം ചെയ്യുന്നുണ്ട്. ഏതാണ് ആ സിനിമയെന്ന് അറിയാമെങ്കിൽ ഇവിടേക്ക് മെസ്സേജ് അയക്കാം. Z5 റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 ഫോർമാറ്റിൽ തന്നെ അയക്കണം. Z5 ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദ നമ്പർ 0585829220 പെട്ടെന്ന് അയച്ചോ, സ്വന്തമാക്കിക്കോ ഒരു വർഷത്തേക്കുള്ള Z5 സബ്സ്ക്രിപ്ഷൻ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: 92.2 FM. Home is a feeling.
1: Home FM Headlines.
2: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
3: ഖത്തർ സ്ഫോടനത്തിൽ ഇന്ത്യക്കാരടക്കം 13 മരണം, 60 പേർക്ക് പരുക്ക്. ലക്നൌ തീപിടുത്തം, 14 പേർക്ക് ജീവൻ നഷ്ടം. വീര്യം

ഇറാൻ മുൻപ് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് ദുരന്തമുണ്ടായത്. കഴിഞ്ഞ മാർച്ചിൽ ഈ പ്ലാന്റിനു നേരെ ഇറാൻ മിസൈൽ ആക്രമണം നടത്തിയിരുന്നു. അന്ന് സംഭവിച്ച വലിയ നാശനഷ്ടങ്ങളെ തുടർന്ന് ഇവിടെ ഉൽപ്പാദനം നിർത്തിവച്ചിരിക്കുകയായിരുന്നു. സാങ്കേതിക തകരാറാണ് സ്ഫോടനത്തിന് കാരണമെന്ന് ഖത്തർ ഊർജ്ജ മന്ത്രാലയം അറിയിച്ചു. കാണാതായവർക്കായുള്ള തെരച്ചിലും പേരുവിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടികളും തുടരുകയാണ്. ഉത്തർപ്രദേശിലെ ലക്നൌവിൽ കോച്ചിംഗ് സെന്ററിൽ വൻ തീപിടുത്തത്തിൽ മരണം 14 കവിഞ്ഞു. കെട്ടിടത്തിന്റെ ഒന്നാം നിലയിലാണ് തീപിടുത്തമുണ്ടായത്. ഒട്ടേറെ വിദ്യാർത്ഥികൾ താഴേക്ക് ചാടി രക്ഷപ്പെട്ടു. കെട്ടിടത്തിന്റെ ഗെയിമിംഗ് സെന്റർ പ്രവർത്തിച്ചിരുന്നു. അപകടത്തിൽ ദുഃഖം രേഖപ്പെടുത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം പ്രഖ്യാപിച്ചു. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കം. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മാർ ജോസഫ് പാംപ്ലാനി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ ലേഖനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അവതരണാനുമതി നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് എംഎൽഎ നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എരണം കിട്ടവർ നാട് ഭരിച്ചാൽ നീപ്പാ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും മുഹമ്മദ് റിയാസ്. നിയമസഭയിൽ പിഎം ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ കുടിച്ചാരി സർക്കാരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്നശേഷം ഉയർന്ന രണ്ട് പ്രധാന വിവാദങ്ങളെ മുൻനിർത്തിയായിരുന്നു ഭരണകക്ഷി എംഎൽഎയുടെ പ്രസംഗമെന്നത് ശ്രദ്ധേയമായി. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. നടി ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഒന്നാം പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സുനിൽകുമാർ, മാർട്ടിൻ ഡിജീഷ്, വടിവാൾ സലീം അടക്കമുള്ള പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ വാദം നടത്താൻ സാവകാശം വേണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് മാറ്റിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. നേരിട്ട് ഹാജരായ ഹനീഷിനോട് കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേയെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിച്ചു. കോടതി ഉത്തരവ് നിരന്തരം അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ചോദ്യം. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും അയോധ്യ വിട്ടുപോകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. 200 കോടി മുതൽ 1,400 കോടി വരെ രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവന തട്ടിപ്പിനൊപ്പം ഭൂമി ഇടപാടിലും അയോധ്യയിൽ വൻ ക്രമക്കേട്. വിപണി വിലയിലും കൂടിയ വിലയ്ക്ക് ക്ഷേത്ര ട്രസ്റ്റ് ഭൂമി വാങ്ങിക്കൂട്ടിയത് പ്രത്യേക സംഘം അന്വേഷിക്കും. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാതെ അലഹബാദ് ഹൈക്കോടതി. കേസെടുക്കണമെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നതടക്കമുള്ള ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി വാദം കേൾക്കാൻ വിസമ്മതിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ലക്നൌ ബെഞ്ചാണ് ഹർജി പോലും കേൾക്കാൻ വിസമ്മതിച്ചത്. യുഎസും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകളിൽ വൻ പുരോഗതിയുണ്ടെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാൻ അനുമതി നൽകിയതായി ജെ ഡി വാൻസ് അറിയിച്ചു. ഇസ്രായേൽ ലെബനോനിൽ നടത്തിയ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ചർച്ചകൾ പ്രതിസന്ധിയിലായിരുന്നു. തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങളുണ്ടായെങ്കിലും സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോയെന്നും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്നും വാൻസ്. കപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലന്റിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച് ഈജിപ്ത്. 57 മിനിറ്റോളം 1 ഗോളിന് പിന്നിലായ ശേഷം 3 എണ്ണം തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായി ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യ ജയം നേടുന്ന ടീമായി ഈജിപ്ത് മാറി. മുസ്തഫ സിക്കോയ്.

0: സലായും മെഹ്മൂദ് പ്രസ്ഗെയുമാണ് ഈജിപ്തിനായി ഗോൾ സ്കോർ ചെയ്തത്. ലോകകപ്പിൽ സൌദി അറേബ്യയെ ഗോൾ മഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യൻമാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ജയം. ഒയർസബാലിന് ഇരട്ട ഗോൾ. ലോകകപ്പിലെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമീൻ യമാൽ. 10 മിനിറ്റിൽ യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ രണ്ടാമത്തെ താരമായി ലമീൻ യമാൽ മാറി. ഫിഫ ലോകകപ്പിൽ കരുത്തരായി ഉറുഗ്വായ് സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. 21-61 മിനിറ്റുകളിലാണ് കേപ്പ് വേർഡിയുടെ ഗോളുകൾ പിറന്നത്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിലെ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾരഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും ഇന്ന് രണ്ടാംഘട്ട പോരിനിറങ്ങും. രാത്രി 9 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ കളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനം മൂലം 41 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 പേർ മരിച്ചു. 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
4: നാൽപ്പത്തിയെട്ട് രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: ഫിഫ വേൾഡ് കപ്പ് 2026. ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക്ട് ചാമ്പ്യൻ, ഓൺലി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Rasul Khaima, Education Partner, SIMS with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Rasul Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.
7: Time check.
6: Brought to you by Ozone Cargo.
8: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 9 മിനിറ്റ്.
7: Time check.
6: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
7: Weather update.
6: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
8: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 59%.
7: Weather update.
6: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

നമ്മൾ ഓരോരുത്തരുടെയും സ്വകാര്യതയ്ക്ക് യു എ എന്ന രാജ്യം കൊടുക്കുന്ന പരിഗണന അല്ലെങ്കിൽ അതിന്റെ വാല്യൂ എത്രത്തോളമാണ് എന്ന് നമുക്കറിയാം. അത് എത്ര ആവർത്തി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാലും തീരാത്ത ഒരു കാര്യം തന്നെയാണ്. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള സാമൂഹിക മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ, ഐ മീൻ ലൈക്ക് ഇപ്പോൾ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടാവട്ടെ അല്ലെങ്കിൽ പബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ പോലും നമ്മൾ മറ്റൊരാളുടെ ചിത്രം യാതൊരു കാരണവശാലും പകർത്താനോ അയാളുടെ അനുമതി ഇല്ലാതെ അവരുടെ ഫോട്ടോസ് എടുക്കാനോ അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാറ്റിന്റെ സ്ക്രീൻഷോട്ട്സോ മറ്റോ ഒക്കെ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുക, ഒരാളെ അധിക്ഷേപിക്കുന്ന തരത്തിലേക്ക് പോകുക, അതൊരു ബ്രാൻഡിനെ ആവട്ടെ ഒരു വ്യക്തി ആവട്ടെ ഒരു കമ്പനി ആവട്ടെ ഈവൻ ദോ നമ്മൾ കഴിച്ച ഒരു ഇടത്തെ ഫുഡിനെ കുറിച്ചാണെങ്കിൽ പോലും, ഒരു പക്ഷേ ഒരു ദിവസം ചിലപ്പോൾ ആ ഒരു ഷെഫിന് ആ ഒരു കുക്ക് ചെയ്ത ആൾക്ക് ചിലപ്പോൾ എല്ലാ ദിവസത്തെയും അത്രയും മനോഹരമായിട്ട് ചിലപ്പോൾ പാചകം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ അതിനെ അധിക്ഷേപിക്കുന്ന രീതിയിലേക്ക് സോഷ്യൽ മീഡിയയിൽ നമ്മൾ എടുത്തിട്ട് കഴിഞ്ഞാൽ അതുൾപ്പെടെ ഒരു വലിയ തെറ്റായിട്ട് കണക്കാക്കുന്ന ഒരിടമാണ് ഇവിടം എന്നുള്ള ഒരു ബോധ്യം എല്ലായ്പ്പോഴും നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം. കാരണം ഞാൻ പറഞ്ഞു വരുന്നത് കഴിഞ്ഞ ദിവസം സംഭവിച്ച ഒരു സംഭവത്തെ കുറിച്ചിട്ടാണ് പറയാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഹോം 92.2 എഫ്എം. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്, ആസിഫാണ് കൂടെയുള്ളത്. ആൻഡ് യെസ്, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇവിടെ നടന്നൊരു സംഭവം, സുഹൃത്തിൻ്റെ പ്രൈവറ്റ് ആയിട്ടുള്ള ചിത്രം അനുവാദമില്ലാതെ, സുഹൃത്തിൻ്റെ ഒരു സ്വകാര്യ ചിത്രം അനുവാദമില്ലാതെ പങ്കുവെച്ചതിൻ്റെ പേരിൽ ദുബായിലൊരു യുവതിക്ക് 85,000 ദിർഹംസ് ആണ് പിഴ വിധിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ സുഹൃത്തിൻ്റെ സ്വകാര്യ ചിത്രവും ചാറ്റുകളും ഒക്കെ അവരുടെ അനുവാദമില്ലാതെ മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തതിൻ്റെ പേരിലാണ് യുവതിക്ക് ദുബായ് കോടതി ഇത്രയധികം വലിയൊരു തുക പിഴ ചുമത്തിയിരിക്കുന്നത്. ഇരുവരും തമ്മിലുള്ള സൗഹൃദത്തിനിടയിൽ യുവതി തൻ്റെ ഫ്രണ്ടിൻ്റെ കൂട്ടുകാരിയുടെ ചിത്രം ഫോണിൽ സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കുകയായിരുന്നു. പിന്നീട് മറ്റൊരു വ്യക്തിയുമായിട്ട് സുഹൃത്തിൻ്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ച് സംസാരിക്കുന്നതിനിടയിൽ ഈ ഒരു ചിത്രവും ചാറ്റുകളും ഒക്കെ കൈമാറുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിവരങ്ങൾ ലഭിച്ച മൂന്നാമത്തെയാൾ ഇത് സോഷ്യൽ മീഡിയയുടെ പരസ്യപ്പെടുത്തിയതോടുകൂടി തന്നെയാണ് ഇരയായിട്ടുള്ള യുവതി തട്ടിപ്പ് തിരിച്ചറിയുകയും പോലീസിൽ പരാതി നൽകുകയും ചെയ്തത്. ഫോൺ സന്ദേശങ്ങളും അതുപോലെ സ്ക്രീൻഷോട്ടുകളാവട്ടെ ഇവയൊക്കെ തന്നെ പരിശോധിച്ച അന്വേഷണ സംഘം അനുവാദമില്ലാതെയുള്ള വിവരങ്ങൾ കൈമാറൽ സ്ഥിരീകരിച്ച് യു എയിലെ സൈബർ നിയമപ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. ആൻഡ് കുറഞ്ഞത് 6 മാസത്തെ തടവും 1.5 ലക്ഷം ദിർഹംസ് മുതൽ 5 ലക്ഷം ദിർഹംസ് വരെ പിഴയും ലഭിക്കാവുന്ന ഗുരുതരമായിട്ടുള്ള കുറ്റമാണ് ഇത് എന്നാണ് ശരിക്കും നമ്മുടെ ഗവൺമെൻറ് അതോറിറ്റീസ് എല്ലാം തന്നെ സൂചിപ്പിച്ചിട്ടുള്ളത്. സോ അതിനെക്കുറിച്ച് നമുക്ക് എപ്പോഴും വ്യക്തമായിട്ടുള്ള ഒരു ബോധ്യമുണ്ടായിരിക്കണം ഇവിടെ സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കേട്ടോ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഈ ഒരു വർഷത്തെക്കുറിച്ച് നമുക്കറിയാം, യു എയിൽ ഷുഗറുമായി ബന്ധപ്പെട്ടിട്ട് പഞ്ചസാരയിലടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പഞ്ചസാര അടങ്ങിയിട്ടുള്ള പാനീയങ്ങൾക്കൊക്കെ തന്നെ നികുതി ഈടാക്കുന്ന രീതിയിൽ പുതിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളൊരു വർഷമാണ്. ഷുഗർ ടാക്സ് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു വർഷമാണ്. ആൻഡ് ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് യു എയുടെ ഈ ഒരു തീരുമാനത്തെ, പ്രത്യേകിച്ചും നമുക്ക് ഏറ്റവും നല്ല ഏറ്റവും മികച്ച ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ആരോഗ്യശീലങ്ങൾ ഇവിടുത്തെ സിറ്റിസൺസിനാണെങ്കിലും റെസിഡൻസിനാണെങ്കിലും പുതിയൊരു ജനറേഷന് കൈമാറിക്കൊടുക്കുക എന്ന ഉദ്ദേശത്തോടുകൂടി ഈ ഒരു ലക്ഷ്യം ഇവിടുത്തെ ഗവൺമെൻറ് നടപ്പിലാക്കുമ്പോൾ അതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു ബ്രാൻഡ് എടുത്തിരിക്കുന്ന ഒരു ഇനിഷ്യേറ്റീവ്, ആക്ച്വലി അവരുടെ ഉൽപ്പന്നങ്ങളിൽ അവരുടെ ഇവിടുത്തെ ഒരു അവരുടേതായിട്ടുള്ള ഡ്രിങ്കിങ് പ്രൊഡക്ട്സുകളിൽ അതുപോലെ തന്നെ ജ്യൂസുകളിലൊക്കെ തന്നെ 10 മുതൽ 20% വരെ ഷുഗർ റെഡ്യൂസ് ചെയ്യാൻ കാണിച്ചിരിക്കുന്ന, ഒരു പക്ഷേ അത്രമാത്രം കോമ്പറ്റീവ് ആയിട്ടുള്ള ഒരു ഫീൽഡ് ആയിരുന്നിട്ട് കൂടി തങ്ങളോടൊപ്പം ഇവിടെ ഏതാണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് അല്ലെയിനെ കുറിച്ചിട്ടാണ്. മർമ്മം അല്ലെയിൻ എല്ലാം ഒരേ മദർ ബ്രാൻഡ് തന്നെയാണ്. അപ്പോൾ 1980s മുതൽ ഇവിടെയുള്ള ഒരു ബ്രാൻഡാണ്. അതിനോടൊപ്പം വളർന്നു വന്ന കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടേതായിട്ടുള്ള ആ ഒരു അവരെന്ന് വളർന്നു വലിയ യുവാക്കളായിട്ട് മാറി, അല്ലെങ്കിൽ യുവാക്കളും യുവതികളുമായി മാറിയിട്ടുണ്ട്. സോ അവരോടൊപ്പം ആ ഒരു അവർക്കുള്ള ഒരു ഗിഫ്റ്റ് ബാക്ക് എന്ന നിലയിൽ അവർക്ക് ഏറ്റവും മികച്ച ആരോഗ്യശീലങ്ങൾ കൊടുക്കുക എന്ന നിലയിൽ ആ ഒരു തീരുമാനം എടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഒരു അതോറിറ്റി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട് അല്പസമയത്തിനകം വെച്ചിട്ട്. അപ്പോൾ ഒരു പാട്ടൊക്കെ കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് ആളുടെ വാക്കുകളും നമുക്ക് കേൾക്കാം. ഹോം 92.2 എഫ്എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ഇപ്പോൾ ആസിഫാണ് കൂടെയുള്ളത്.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's
9: 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: Chimbav punnillin choru.
1: Breakfast ready ayo? Illengil come to veg me. It's for you and me.
12: Idli dosha varieties, pongal, vada, ellam ore idathil. Okkiran tasteil.
1: Healthy breakfast ippol affordable priceil. Quick delivery from noon. UAE lodanilam 17 stores.
12: Inna thanne start cheyyu ningalude perfect breakfast routine. Veg me restaurants, 17 outlets across the UAE. The people's choice.
13: You are listening to Home

0: വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ്എം. അങ്ങനെ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുന്നത്. ആസ് വി സെഡ്, നമ്മൾ പറഞ്ഞ പോലെ നമ്മളോടൊപ്പം ഒരു വിശിഷ്ട വ്യക്തി കൂടി ഈ ഒരു സമയത്ത് അതിഥിയായിട്ട് ജോയിൻ ചെയ്യുകയാണ്. നമ്മൾ പറഞ്ഞിരുന്നു ഒരു വലിയ ഇനിഷ്യേറ്റീവുമായിട്ട് UAE എല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു ബ്രാൻഡ് രംഗത്തെത്തിയിരിക്കുകയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മുടെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്രമാത്രം കോൺഷ്യസ് ആയിട്ടുള്ള ഒരു ജനറേഷനാണ് നമ്മൾ. അപ്പോൾ നമ്മളോടൊപ്പം ഇവിടെ പ്രത്യേകിച്ചും ഇപ്പോൾ എൻ്റെ തന്നെ സുഹൃത്തുക്കളായിട്ടുള്ള ദുബായ് കിഡ്സിനോടൊപ്പം ഒക്കെ, അല്ലെങ്കിൽ UAE ജനിച്ച് വളർന്നവരോടൊപ്പം നമ്മൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് അതിന്റെ ജ്യൂസ് സെഷനിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ, അവരുടെ കൈകൾ നേരെ നീളുന്നത് അലൈൻ്റെ ഒരു പ്രൊഡക്റ്റിലേക്കായിരിക്കും, അല്ലെങ്കിൽ മർമ്മത്തിന്റെ ഒരു പ്രൊഡക്റ്റിലേക്കായിരിക്കും. ആൻഡ് ദിസ് ബ്രാൻഡ് വാസ് പാർട്ട് ഓഫ് ദെയർ നൊസ്റ്റാൾജിയ. ആൻഡ് ഈ ഒരു ബ്രാൻഡ് ശരിക്കും ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്ന ഏറ്റവും വലിയ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഏറ്റവും വലിയ ഒരു ഐഡിയോളജി, അല്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു പുതിയ പ്രോഗ്രാം, തങ്ങളോടൊപ്പം വളർന്നു വന്ന ആ ഒരു ജനറേഷന്റെ ആരോഗ്യകാര്യത്തിൽ അത്രയുമാത്രം കൺസേൺ ഉള്ളത് കൊണ്ട് അവരെ കരുതിക്കൊണ്ട് ഒരു പുതിയ പരിപാടി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതായത് അവരുടെ ആഡഡ് ഷുഗറിൽ 10-20% വരെ റെഡ്യൂസ് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. അതിന്റെ വിശദാംശങ്ങൾ നമ്മളുമായി സംസാരിക്കുന്നതിനും ആധികാരികമായിട്ട് ഈ ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയയുടെ പിറകിലെ കാര്യങ്ങൾ നമ്മളോട് ഷെയർ ചെയ്യുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് വി ആർ ഹാവിംഗ് മിസ്റ്റർ ഗൗരവ് അഗർവാൾ, എക്സിക്യൂട്ടീവ് വൈസ് പ്രസിഡന്റ് ഓഫ് ഡയറി ഓപ്പറേഷൻസ് അലൈൻ ഫാംസ്. വി ആർ ഹാവിംഗ് മിസ്റ്റർ ഗൗരവ് അഗർവാൾ. സർ, വെൽക്കം ടു ഹോം 92.2 എഫ്എം.
1: Thank you for having me.
0: It's such a pleasure to have you right here, sir. And this is part of, this interview is part of a great innovative program launched by Alain Farms. And basically, the first question I just want to ask you is about, while we are having a generation which had grown up with Alain Farms, I mean, like the legacy of 1980 when it started over here in Dubai, right?
1: Correct.
0: So, 1981 il start cheyda oru brand inde itrayum varshathe ee oru legacy and adinde oru avasana lap like allengil adinde oru ghattathil ee paranja pole ippozhthe nammade ee oru സാഹചര്യങ്ങളിൽ പോലും നമ്മൾ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും അത് നമുക്ക് അത്രമാത്രം ഫെമിലിയർ ആയിട്ടുള്ള പുതിയ പുതിയ ഓഫറുകളാണ് അവർ രംഗത്ത് കൊണ്ടുവന്നുകൊണ്ടേയിരിക്കുന്നത്. And yes, so the thing I want to ask is, this is a great move from your side, from the side of Alain, and what made you commit to this change? Because the change itself, so being in a competitive industry, it's not a simple task to reduce the added sugar from 10-20%. You have much more concerns. So what was the thing, what was the reason behind this change?
1: We as one of the largest food manufacturers in the country, believe that we have an important role to play in supporting healthier communities, because we provide products that families consume every day. So improving their nutritional value is a natural priority.
0: Absolutely.
1: And should be a natural priority.
0: Absolutely, absolutely.
1: Small improvements across widely consumed goods can make a real difference in the long run to people's nutrition needs. This initiative also supports the Abu Dhabi's healthy living strategy and wider public health goals.
0: Yes.
1: It builds on our own efforts to improve nutrition across all our portfolio, which includes these no sugar added range.
0: So this program, I mean, like the reducing the sugar and all these things is part of a great initiative by this country itself. This country is giving such much consideration to the well-being of the citizens, for the residents and everyone. So Alain is being part of that initiative too. And particularly, I want to ask, this program is launching at the time where the schools are going to be reopened, and it's part of a back to school campaign, might be. I'm thinking so. So what, why this is happening in this season?
1: Yeah. So back to school is one of the most important periods for family nutrition decision making. Parents are naturally more focused on what goes into their their children's lunch boxes and everyday food choices. So launching in September allows families to access healthier options at a time when nutrition is a top of their mind.
0: Yes.
1: Healthier choices should be easy to make and fit naturally into the existing routines of families is what we believe in. We want parents to enjoy the same trusted products with less added sugar, which means a better nutritional profile.
0: So for the kids, for considering the kids, this might be going to be their new habit, like being part of. Of
1: exactly.
0: course, for all the as I told, for all the Dubai-born kids or the UAE-born kids, Alain Farms is part of their nostalgia. While they were growing up, they were having these products from Alain itself. So at this point, and while we are bringing a new culture to the new kids, they are being part of that. They are the change. We are bringing up the change with the kids itself, with correct. The families itself. So I'll go into the next question. We are actually very much, Gaurozar is such a busy man. He's having so much schedules. In between all these schedules, he finds time to give us and to share all these things. So the next thing is, what is the range of products in which we can expect this change? Because Alain and Marmam having products from various ranges, from the small 1 dirham bottle to much bigger ones. Correct. So on what range we can expect this change?
1: Yeah. So in the first phase, we are focusing on a number of our popular products across the Alain Farms and Marmum dairy portfolios.
0: Mm-hmm.
1: These include flavored milk, yogurt, Laban and juices.
0: Mm-hmm.
1: These are among our most widely consumed categories mm-hmm. across different age groups.
0: Mm-hmm.
1: So starting with high volume categories allow us to reach and benefit a larger number of consumers.
0: Mm-hmm.
1: Also, reformulation is an important part of our wider approach to innovation and continuous improvement in the company.
0: Absolutely, absolutely. And nammal parayna pole nammal oru valiya maattathinulla oru choolamuli thanneyanu Alain's bhagathunnum allengil Alain Farms's bhagathunnum ippo kondu vannirikkunnathu pratheekichum namukku thanne arayam excessive sugar ennu parayna oru sadhanam added sugar ne engeneyokke korakkan pattumo aa reethilokke korachu kondu sharirathina aarogyapradamaya reethilekkulla oru sheelam maintain cheyyan vendi shramikkunnavarkku munnilekkaanu oru brand itself adum UAE enna rajyathinte legacyodoppam chernu nilkkunna oru brand ഇത്ര വർഷമായിട്ട് 45-50 വർഷങ്ങളോളമായിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ബ്രാൻഡ് ഇത്തരം ഒരു ഇനിഷ്യേറ്റീവ് കൊണ്ടുവന്നിരിക്കുന്നത് തീർച്ചയായിട്ടും കൈയടിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പക്ഷേ ദ നെക്സ്റ്റ് തിങ് കാരണം ഇത്രയും കോമ്പറ്റീവ് ആയിട്ട് വൈൽ വി ആർ ഗോയിങ് ടു എ സൂപ്പർ മാർക്കറ്റ് ഓർ എ ഗ്രോസറി വി കാൻ സീ മൾട്ടിപ്പിൾ ബ്രാൻഡ്സ് റൈറ്റ് ദർ. സോ വി നോ ദാറ്റ് ദിസ് ഇസ് സച്ച് എ കോമ്പറ്റീവ് ഫീൽഡ്. വൈൽ ബ്രിംഗിങ് അപ്പ് സച്ച് എ ചേഞ്ച് ടു എ കോമ്പറ്റീവ് ഫീൽഡ് ഓർ സച്ച് എൻ ഇൻഡസ്ട്രി, ഹൗ ആർ യു മേക്കിംഗ് ഷുവർ ദാറ്റ് ദ ടേസ്റ്റ് ആൻഡ് കൺസിസ്റ്റൻസി ഈസ് മെയിൻറ്റെയിൻഡ് ആഫ്റ്റർ ദിസ് ചേഞ്ച്?
1: ഡെഫിനറ്റ്ലി. So taste is non-negotiable for us.
0: Mm-hmm.
1: It is very critical across all Alain Farm Group brands.
0: Yes.
1: Consumers expect products that deliver both quality and enjoyment.
0: Mm-hmm.
1: So we have invested significant effort into this product redevelopment through testing and quality assurance.
0: Mm-hmm.
1: We conducted extensive sensory testing as well mm-hmm. to find the right balance between improved nutrition and consumer expectations.
0: Mm-hmm.
1: So our goal is to maintain the flavor mm-hmm. and overall experience consumers know and trust,
0: yeah,
1: providing the same products but with an improved nutritional profile.
0: Yes. So we are all the like living examples, or we are having personal affidavit about the taste of Alain products, wide range of products. Nammal thanne the personal life il nammude oru daily basis il nammal kudikkuna allengil nammal carry on cheyyuna, even though starting off from ravalathe oru chayikku vendi upayogikkuna Alain's milk mudal nammal onnu oru leisure time il allengil choodathu poi nammal kudikkuna juice mudal sagalamana products il nammalku aa oru quality nammal personally anubhavich arinjittullavar thanneyanu. And adinte kootathilekkana ee oru nammude healthine kurichittulla oru ഒരു ഒരു ബോധത്തിന്റെ പുറത്ത് ഇത്തരത്തിലുള്ള ഒരു മാറ്റം കൂടി കടന്നു വരാൻ വേണ്ടി പോകുന്നത്. ആൻഡ് ഐ ജസ്റ്റ് വോണ്ട് ടു ആസ്ക് യു ബിക്കോസ് ദ കൺട്രി യു എ ഇറ്റ്സെൽഫ് ഇസ് ബ്രിംഗിങ് സോ മച്ച് തിങ്സ് ടു പ്രൊമോട്ട് എ കൈൻഡ് ഓഫ് ഹെൽത്തി ലൈഫ് സ്റ്റൈൽ. സോ ആസ് വി ഓൾ നോ അബൌട്ട് ദ ഷുഗർ ടാക്സ് ആൻഡ് ഓൾ ദ തിങ്സ് വിച്ച് ഇസ് ഇംപ്ലിമെന്റഡ് റൈറ്റ് മന്ത്സ് ബാക്ക്, സോ ഐ ഡൂയിങ് ദിസ് ഇൻ ആൻ അലൈൻമെന്റ് വിത്ത് ദ ന്യൂലി ഇംപ്ലിമെന്റഡ് ഷുഗർ ടാക്സ്.
1: അവർ പ്രൈമറി ഒബ്ജക്റ്റീവ് ഇസ് ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ. ദ ഷുഗർ ടാക്സ് highlights the commitment the UAE has for public health.
0: Absolutely.
1: And we also share that objective with the government. This initiative was formalized through Abu Dhabi's Healthy Living Strategy, which is a system level effort involving 28 strategic initiatives across the government and private sector.
0: Absolutely.
1: So it's a part of that. But food reformulation and sugar taxation both aim to make healthier choices easier for consumers.
0: Absolutely.
1: It also highlights the evolving consumer expectations around health and well-being right now.
0: Right.
1: So we are reformulating because we believe it's the right step for public health.
0: Absolutely.
1: As one of the UAE's largest food manufacturers, we have a responsibility to support this goal.
0: Definitely. And you guys, I mean, like the brand Alain is joining with the government for that such a great initiative, or great objective, with such a great objective to bring a new kind of lifestyle for the ones who is living right here. So that's the greatness of this, the new program which is launching. So definitely for our healthy lifestyle, for our healthy routines, definitely we all have been using Alain for our daily uses. So we are having one more extra reason to choose Alain and ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഷെയറിംഗ് ഓൾ ദീസ് തിങ്സ് വിച്ച് സർ. നമ്മൾ മലയാളികൾ കേട്ടുകൊണ്ടിരിക്കുന്നവർക്ക് തീർച്ചയായിട്ടും അലൈൻ ഫാംസിനെ കുറിച്ച്, പ്രത്യേകിച്ച് ക്വാളിറ്റിയെ കുറിച്ച് ഒന്നും ഞാൻ പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ച് അതിന്റെ പരസ്യങ്ങളുടെ ആവശ്യകതയില്ല. നമ്മളുടെ എല്ലാം ഡെയിലി ലൈഫിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രൊഡക്ട്സുകൾ, പലതരത്തിലുള്ള പ്രൊഡക്ട്സുകൾ, വൈഡ് റേഞ്ച് ഓഫ് പ്രൊഡക്ട്സുകൾ നമ്മുടെ കിച്ചണിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത്രമാത്രം അലൈൻ്റെ പ്രൊഡക്ട്സ് കാണാം. ആ കൂട്ടത്തിലേക്ക് അല്ലെങ്കിൽ ആ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്നതിന് നമുക്ക് മറ്റൊരു എക്സ്ട്രാ റീസൺ കൂടിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം മിസ്റ്റർ ഗൗരവ് അഗർവാൾ അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ടായിരുന്നത്. അദ്ദേഹം അലൈൻ ഫാംസിന്റെ ഡയറി ഓപ്പറേഷൻസിന്റെ എക്സിക്യൂട്ടീവ് VP ആണ്. അദ്ദേഹം പറഞ്ഞതുപോലെ അലൈൻ്റെതായിട്ടുള്ള പ്രൊഡക്ട്സിൽ 10-20% വരെ ഷുഗർ റിഡക്ഷൻ ആണ് സംഭവിക്കാൻ പോകുന്നത്. സി, എ ബ്രാൻഡ് ഓൺ എ കോമ്പറ്റീവ് മാർക്കറ്റ് ഇസ് ചൂസിങ് ദ റൈറ്റ് തിങ് ഫോർ ദ വെൽബീയിങ് ഓഫ് ദ പീപ്പിൾ ഔട്ട് ഹിയർ. സോ ഡെഫിനറ്റ്ലി ഇതിന് നമ്മൾ കൈയടിച്ചേ പറ്റൂ. വി ആർ ഓൾ വിത്ത് ദിസ് ഇനിഷ്യേറ്റീവ് ആൻഡ് താങ്ക് യു സോ മച്ച്. താങ്ക് യു മിസ്റ്റർ ഗൗരവ് അഗർവാൾ. ഇറ്റ് വാസ് ഗ്രേറ്റ് ടൈം ടു ഡിസ്കസ് വിത്ത് യു. താങ്ക് യു സർ.
1: ഇറ്റ് വാസ് ലവ്ലി ടോക്കിംഗ് ടു യു ആസ് വെൽ.
0: പ്ലഷർ ഇസ് അബ്സല്യൂട്ട്ലി മൈൻ. ആൻഡ് കേട്ടുകൊണ്ടേയിരിക്കും ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസഫാണ് കൂടെ.
2: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. ഈ വർഷത്തെ ഏറ്റവും വലിയ സിനിമയായ പേട്രിയറ്റ് തിയേറ്ററിൽ കാണാൻ മിസ് ചെയ്തോ?
1: വിഷമിക്കണ്ട, ഇനി പാട്രിയോട്ട് സിനിമയുടെ തിയേറ്റർ അനുഭവം വീട്ടിലിരുന്ന് തന്നെ Z5 ആസ്വദിക്കാം.
0: Z5 ഫെസ്റ്റീവ് ഓഫറിൽ ഓൾ ആക്സസ് പാക്ക് പ്രതിവർഷം വെറും 99.99 AED മാത്രം.
1: തമിഴ്, ഹിന്ദി, മലയാളം, തെലുങ്ക് തുടങ്ങി എല്ലാ ഭാഷകളിലെയും ബ്ലോക്ക് ബസ്റ്റർ സിനിമകൾ ഒരേ പ്ലാറ്റ്ഫോമിൽ.
0: ഇന്ന് തന്നെ Z5 സബ്സ്ക്രൈബ് ചെയ്യൂ, പരിധികളില്ലാത്ത വിനോദ ലോകം ആസ്വദിക്കൂ.
2: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: Home 92.2 FM. Home is a feeling.
1: Home FM headlines.
2: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
3: ഖത്തർ സ്ഫോടനത്തിൽ ഇന്ത്യക്കാരടക്കം 13 മരണം, 60 പേർക്ക് പരുക്ക്. ലക്നൌ തീപിടുത്തം, 14 പേർക്ക് ജീവൻ നഷ്ടം. വീര്യം കുറഞ്ഞ മദ്യത്തിൽ നിയമസഭയ്ക്കകത്തും പുറത്തും വിവാദം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഖത്തറിലെ പ്രമുഖ പ്രകൃതി വാതക കയറ്റുമതി കേന്ദ്രമായ റാസ് ലഫാൻ വ്യവസായ മേഖലയിലുണ്ടായ സ്ഫോടനത്തിൽ ഇന്ത്യക്കാരടക്കം 13 പേർ കൊല്ലപ്പെട്ടതായി സ്ഥിരീകരണം. ഇന്നലെ രാത്രി ബർസാൻ ഗ്യാസ് സപ്ലൈ കേന്ദ്രത്തിലുണ്ടായ സ്ഫോടനത്തിൽ 18 തൊഴിലാളികളെ കാണാതായതായും 60-ലധികം പേർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകൾ പുറത്തുവന്നിരുന്നു. ഇറാൻ മുൻപ് നടത്തിയ ആക്രമണങ്ങളെ തുടർന്ന് നിർത്തിവച്ചിരുന്ന സ്ഥാപനത്തിന്റെ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാൻ തൊഴിലാളികൾ ശ്രമിക്കുന്നതിനിടെയാണ് ദുരന്തമുണ്ടായത്. കഴിഞ്ഞ മാർച്ചിൽ ഈ പ്ലാന്റിന് നേരെ ഇറാൻ മിസൈൽ ആക്രമണം

കുടുംബങ്ങൾക്ക് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും സഹായധനം പ്രഖ്യാപിച്ചു. വീര്യം കുറഞ്ഞ മദ്യവുമായി ബന്ധപ്പെട്ട വിവാദം പുകയുന്നതിനിടെ എക്സൈസ് മന്ത്രി എം ലിജു മുഖ്യമന്ത്രി വി ഡി സതീശനുമായി കൂടിക്കാഴ്ച നടത്തി. എക്സൈസ് വകുപ്പിനോട് ആലോചിക്കാതെയാണ് മദ്യത്തിന്റെ നികുതി സംബന്ധിച്ച തീരുമാനമെടുത്തതെന്ന വാർത്തകൾ പുറത്തുവന്ന പശ്ചാത്തലത്തിലാണ് നിർണായക നീക്കം. മദ്യനയത്തിലെ ആശങ്ക സർക്കാർ ദൂരീകരിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സി വേണുഗോപാൽ. നയപരമായ കാര്യങ്ങളിൽ കൂടിയാലോചന ഉണ്ടാകും. സർക്കാരിന് ഇക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ടെന്നും കെ സി. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി ഇളവ് മുന്നണിക്കകത്തും പുറത്തും വിവാദമായ പശ്ചാത്തലത്തിലാണ് കെ സി വേണുഗോപാലിന്റെ പ്രതികരണം. സർക്കാരിന്റെ മദ്യനയത്തിനെതിരെ സീറോ മലബാർ സഭാ ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി. ലഹരി വ്യാപിപ്പിക്കുന്ന നയം സ്വീകാര്യമല്ല. സർക്കാരിന്റെ തൂഫാൻ പോലുള്ള പരിപാടികളെ ഇത് പിന്നോട്ടടിപ്പിക്കും. തീരുമാനം പുനഃപരിശോധിക്കണമെന്നും മാർ ജോസഫ് പാംപ്ലാനി. മദ്യനയത്തിൽ സർക്കാരിനെ കടന്നാക്രമിച്ച് കാന്തപുരം വിഭാഗത്തിന്റെ മുഖപത്രത്തിൽ ലേഖനം. വീര്യം കുറഞ്ഞത്, കൂടിയത്, ശുദ്ധമായത് എന്നിങ്ങനെ മദ്യത്തെ തരംതിരിക്കുന്നത് വിഡ്ഢിത്തമെന്ന വിമർശനം. സംസ്ഥാനത്ത് പകർച്ചവ്യാധി രൂക്ഷമായ സാഹചര്യം നിയമസഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നോട്ടീസ് നൽകി. മുഹമ്മദ് റിയാസ് എംഎൽഎയാണ് നോട്ടീസ് നൽകിയത്. എന്നാൽ ഇക്കാര്യം ചർച്ച ചെയ്യേണ്ട കാര്യമില്ലെന്ന് ചൂണ്ടിക്കാട്ടി അടിയന്തര പ്രമേയത്തിനുള്ള അവതരണ അനുമതി നിഷേധിച്ചു. ആരോഗ്യമേഖലയിലെ കേരള മോഡലിന് തകർച്ച നേരിടുന്നുവെന്ന് മുഹമ്മദ് റിയാസ് എംഎൽഎ നിയമസഭയിൽ. കെ മുരളീധരന്റെ പഴയ പരാമർശം ആയുധമാക്കിക്കൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. എരണം കെട്ടവർ നാട് ഭരിച്ചാൽ നീപ്പാ വരുമെന്ന് പറഞ്ഞ ആരോഗ്യമന്ത്രിയാണ് ഇപ്പോൾ വകുപ്പ് ഭരിക്കുന്നത്. പകർച്ചവ്യാധി വരുന്നത് ഏതെങ്കിലും ഭരണാധികാരിയുടെ കുഴപ്പം കൊണ്ടല്ലെന്നും വ്യക്തിപരമായി മന്ത്രിയെ അധിക്ഷേപിക്കാനില്ലെന്നും മുഹമ്മദ് റിയാസ്. നിയമസഭയിൽ പിഎം ശ്രീ പദ്ധതിയെയും വീര്യം കുറഞ്ഞ മദ്യത്തിനുള്ള നികുതി ഇളവിനെയും ചൊല്ലിയുണ്ടായ വിവാദ വിഷയങ്ങളിൽ പ്രതിപക്ഷത്തെ കുടിച്ചാരി സർക്കാരിനെ വിമർശിച്ച് മാത്യു കുഴൽനാടൻ എംഎൽഎ. വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യുഡിഎഫ് സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഉയർന്ന 2 പ്രധാന വിവാദങ്ങളെ മുൻനിർത്തിയായിരുന്നു ഭരണകക്ഷി എംഎൽഎയുടെ പ്രസംഗമെന്നത് ശ്രദ്ധേയമായി. സർക്കാരിന്റെ പ്രിയദർശിനി ബസ് സൌജന്യ യാത്രാ പദ്ധതിക്കെതിരെ നൽകിയ പൊതു താൽപര്യ ഹർജി ഹൈക്കോടതി തള്ളി. ഭരണഘടനാ വിരുദ്ധത ചൂണ്ടിക്കാട്ടാൻ ഹർജിക്കാരനായില്ലെന്ന് ഹൈക്കോടതി. സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നതിലൂടെ ലിംഗാടിസ്ഥാനത്തിലുള്ള വേർതിരിവാണ് സർക്കാർ നടത്തുന്നതെന്ന് ഹർജിയിൽ ആരോപിച്ചിരുന്നു. നടി ആക്രമിച്ച കേസിൽ ശിക്ഷ റദ്ദു ചെയ്യണമെന്നാവശ്യപ്പെട്ട് 1 പ്രതി പൾസർ സുനി അടക്കമുള്ള 6 പ്രതികൾ നൽകിയ അപ്പീൽ ഹൈക്കോടതി 2 ആഴ്ച കഴിഞ്ഞ് പരിഗണിക്കാൻ മാറ്റി. സുനിൽകുമാർ, മാർട്ടിൻ, വിജീഷ്, വടിവാൾ സലീം അടക്കമുള്ള പ്രതികളാണ് കോടതിയെ സമീപിച്ചത്. കേസിൽ വാദം നടത്താൻ സാവകാശം വേണമെന്ന പ്രോസിക്യൂട്ടറുടെ ആവശ്യത്തെ തുടർന്നാണ് കേസ് മാറ്റിയത്. കശുവണ്ടി വികസന കോർപ്പറേഷൻ അഴിമതിക്കേസിൽ പ്രോസിക്യൂഷൻ അനുമതി നൽകാനുള്ള ഉത്തരവ് നടപ്പാക്കാൻ വൈകിയതിന് ഹൈക്കോടതിയിൽ നിരുപാധികം മാപ്പപേക്ഷ നൽകി വ്യവസായ വകുപ്പ് മുൻ പ്രിൻസിപ്പൽ സെക്രട്ടറി മുഹമ്മദ് ഹനീഷ്. നേരിട്ട് ഹാജരായ ഹനീഷിനോട് കോടതി ഉത്തരവ് വായിക്കാൻ അറിയില്ലേയെന്ന് ജസ്റ്റിസ് എ ബദറുദ്ദീൻ ചോദിച്ചു. കോടതി ഉത്തരവ് നിരന്തരം അവഗണിച്ചത് ചൂണ്ടിക്കാട്ടിയായിരുന്നു കോടതിയുടെ ചോദ്യം. അയോധ്യ രാമക്ഷേത്രത്തിലെ സാമ്പത്തിക ക്രമക്കേട് സംബന്ധിച്ച് അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ ട്രസ്റ്റ് ഭാരവാഹികളും ക്ഷേത്ര ജീവനക്കാരും അയോധ്യ വിട്ടുപോകരുതെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നിർദ്ദേശം. 200 കോടി മുതൽ 1,400 കോടി വരെ രൂപയുടെ ക്രമക്കേട് നടന്നതായാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. സംഭാവന തട്ടിപ്പിനൊപ്പം ഭൂമി ഇടപാടിലും അയോധ്യയിൽ വൻ ക്രമക്കേട്. വിപണി വിലയിലും കൂടിയ വിലയ്ക്ക് ക്ഷേത്ര ട്രസ്റ്റ് ഭൂമി വാങ്ങിക്കൂട്ടിയത് പ്രത്യേക സംഘം അന്വേഷിക്കും. അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലെ സംഭാവന തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഹർജിയിൽ ഇടപെടാതെ അലഹബാദ് ഹൈക്കോടതി. കേസെടുക്കണമെന്നും കേന്ദ്ര ഏജൻസി അന്വേഷിക്കണം എന്നതടക്കമുള്ള ഹർജിയിൽ അലഹബാദ് ഹൈക്കോടതി വാദം കേൾക്കാൻ വിസമ്മതിച്ചു. ഉത്തർപ്രദേശ് സർക്കാരിന്റെ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി ലക്നൌ ബെഞ്ചാണ് ഹർജി പോലും കേൾക്കാൻ വിസമ്മതിച്ചത്. യുഎസും ഇറാനും തമ്മിൽ നടത്തുന്ന ചർച്ചകളിൽ വൻ പുരോഗതിയുണ്ടെന്ന് യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസ്. അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയുടെ പരിശോധനകൾക്ക് ഇറാൻ അനുമതി നൽകിയതായി ജെ ഡി വാൻസ് അറിയിച്ചു. ഇസ്രായേൽ ലെബനോനിൽ നടത്തിയ ആക്രമണം വെടിനിർത്തൽ കരാറിന്റെ ലംഘനമാണെന്ന് ആരോപിച്ച് ഹോർമുസ് കടലിടുക്ക് വീണ്ടും അടച്ചുപൂട്ടുകയാണെന്ന് ഇറാൻ പ്രഖ്യാപിച്ചതോടെ ചർച്ചകൾ പ്രതിസന്ധിയിലായിരുന്നു. തുടക്കത്തിൽ ചില അസ്വാരസ്യങ്ങൾ ഉണ്ടായെങ്കിലും സ്വിറ്റ്സർലൻഡിലെ ചർച്ചകൾ വിജയകരമായി മുന്നോട്ടു പോയെന്നും വലിയ പുരോഗതി കൈവരിക്കാൻ കഴിഞ്ഞെന്നും വാൻസ്. കപ്പിലെ ആവേശപ്പോരിൽ ന്യൂസിലന്റിനെ 1-3 ഗോളുകൾക്ക് തോൽപ്പിച്ച ഈജിപ്ത്. 57 മിനിറ്റോളം 1 ഗോളിന് പിന്നിലായ ശേഷം 3 എണ്ണം തിരിച്ചടിച്ച് ചരിത്ര വിജയവുമായി ഈജിപ്ത്. ഗ്രൂപ്പ് ജിയിൽ ആദ്യ ജയം നേടുന്ന ടീമായി ഈജിപ്ത് മാറി. മുസ്തഫ സിക്കോയും മുഹമ്മദ് സലായും മെഹ്മൂദ് ട്രസ്ഗെയുമാണ് ഈജിപ്തിനായി ഗോൾ സ്കോർ ചെയ്തത്. ലോകകപ്പിൽ സൌദി അറേബ്യയെ ഗോൾമഴയിൽ മുക്കി മുൻ ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ. എതിരില്ലാത്ത 4 ഗോളുകൾക്കാണ് ജയം. ഒയർസബാലിന് ഇരട്ട ഗോൾ. ലോകകപ്പിലെ തന്റെ ആദ്യ ഗോൾ സ്വന്തമാക്കി ലമീൻ യമാൽ. 10-ാം മിനിറ്റിൽ യമാലാണ് സ്പെയിനായി ആദ്യ ഗോൾ നേടിയത്. ലോകകപ്പ് ചരിത്രത്തിൽ ഒരു മത്സരത്തിൽ ആദ്യമായി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ ഇറങ്ങി ഗോൾ നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ 2-ാമത്തെ താരമായി ലമീൻ യമാൽ മാറി. ഫിഫ ലോകകപ്പിൽ കരുത്തരായ ഉറുഗ്വായ് സമനിലയിൽ തളച്ച് കേപ്പ് വേർഡി. 21:61 കേപ്പ് വേർഡിയുടെ ഗോളുകൾ പിറന്നത്. ലോകകപ്പിലെ മറ്റൊരു മത്സരത്തിൽ ബെൽജിയത്തെ പൂട്ടി ഇറാൻ. ലോകകപ്പിലെ ആവേശപ്പോരിൽ ഗോൾ പിറന്നില്ല. ഗോൾരഹിത സമനിലയിൽ മത്സരം പിരിഞ്ഞു. ഫിഫ ലോകകപ്പിൽ അർജന്റീനയും ഫ്രാൻസും

0: ഇന്ന് രണ്ടാം ഘട്ട പോരിനിറങ്ങും. രാത്രി 9 ഓസ്ട്രിയയുമായി അർജന്റീനയുടെ കളി. നാളെ പുലർച്ചെ നടക്കുന്ന മത്സരത്തിൽ ഫ്രാൻസിന്റെ എതിരാളി ഇറാഖാണ്. ദുബായിൽ ചുവപ്പ് സിഗ്നൽ മറികടന്നുണ്ടാകുന്ന അപകടങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഡ്രൈവർമാർക്ക് കർശന മുന്നറിയിപ്പുമായി പോലീസ്. ഈ വർഷത്തിന്റെ തുടക്കം മുതൽ ഇതുവരെ സിഗ്നൽ ലംഘനം മൂലം 41 വാഹനാപകടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 4 പേർ മരിച്ചു, 55 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ദുബായ് പോലീസ് അറിയിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Mexico, United States, Canada.
3: ലോകം മുഴുവൻ ഒരു പന്തിന് പിന്നാലെ പായുന്നു.
2: ജർമ്മനി, നെതർലൻഡ്സ്, അർജന്റീന, പോർച്ചുഗൽ.
3: ലോക ഫുട്ബോളിന്റെ മഹാമേളം.
2: ബോസ്നിയ ആൻഡ് ഹെർസഗോവീന, മൊറോക്കോ, അൾജീരിയ.
4: 48 രാജ്യങ്ങൾ, ഒരേ ഒരു സ്വപ്നം, ലോക കിരീടം.
3: FIFA World Cup 2026.
2: Scotland, Turkey.
3: ഗോൾ ആവേശം, അവസാന നിമിഷങ്ങളിലെ ട്വിസ്റ്റുകൾ, കോടിക്കണക്കിന് ആരാധകരുടെ ഹൃദയമിടിപ്പായി മാറുന്ന മത്സരങ്ങൾ.
5: നിങ്ങൾ ആർക്കൊപ്പമാണ്? ബ്രസീൽ, അർജന്റീന, ഫ്രാൻസ്, പോർച്ചുഗൽ, അല്ലെങ്കിൽ പുതിയൊരു ചാമ്പ്യനോ? നമുക്ക് കണ്ടെത്താം ഹോം 92.2 FM-ലൂടെ.
3: പന്ത് കളിക്കാം, ലെറ്റ്സ് ഫുട്ബോൾ. ഫിഫ പ്രെഡിക് ചാമ്പ്യൻ, ഒന്നി ഓൺ ഹോം 92.2 FM.
6: Brought to you by Gulf Hypermarket Russell Khaima, Education Partner, Sims with University of Hertfordshire. Enroll in our UAE program and get a chance to win a UK trip. Jewelry Partner, Gulf Golden Diamond, Russell Khaima and Sharjah. Rejuvenation Partner, Aru Ayurveda Aras, Agadir Building, First Floor, Mankhul Road, Bardubai.

0: Back to home brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
1: ആൻഡ് യെസ് ഹോം 92.2 ഹോമിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. നമ്മൾ ശരിക്കും ദുബായിൽ നടക്കുന്ന ഓരോ ഡെവലപ്മെന്റ്സിനെ കുറിച്ചും വളരെയധികം ആകാംക്ഷയോടെ നോക്കി കാണാറുണ്ട്. ആ കൂട്ടത്തിൽ ഇപ്പോൾ ഗോൾഡ് ലൈൻ മെട്രോ ഉണ്ട്, ബ്ലൂ ലൈൻ മെട്രോ ഉണ്ട്, ആൻഡ് വലിയ വലിയ ബിൽഡേഴ്സിന്റെ പല പ്രൊജക്ടുകളുണ്ട്. ആ കൂട്ടത്തിൽ ഞാൻ ഏറ്റവും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന സംഭവങ്ങളിൽ ഒന്നാണ് അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ട്. 2032 ലോകത്തിന് മുൻപിലേക്ക് വാതിലുകൾ തുറന്നു കൊടുക്കപ്പെടുന്ന അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ പല സവിശേഷതകളും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആയിട്ട് സോഷ്യൽ മീഡിയാസിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടായിരുന്നു. ആൻഡ് അതിന്റെ കുറെ ഡിസൈൻസും അതിന്റെ കുറെ റെൻഡർ ഫോട്ടോസും ഒക്കെ തന്നെ ഇപ്പൊ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു എന്താ പറയുന്നത്, ഒരു മനുഷ്യന്റെ ആർക്കിടെക്ചറൽ അത്ഭുതത്തിന്റേതായിട്ടുള്ള അല്ലെങ്കിൽ ആർക്കിടെക്ചറൽ സ്കില്ലുകളുടെ പ്രതിഫലനം എന്ന നിലയിൽ കാണാൻ സാധിക്കുന്ന ഒരു അത്ഭുതമായിട്ടാണ് എനിക്ക് ആ ഒരു സ്ട്രക്ചറിനെ വിശേഷിപ്പിക്കാൻ തോന്നുന്നത്. മറ്റേ കാവ്യ ഭംഗി തുളുമ്പിയിട്ട് അങ്ങനെ പറയുന്നൊന്നുമല്ല, പക്ഷെ ലിറ്ററലി ആ റെൻഡേഴ്സ് അല്ലെങ്കിൽ ആ ഫോട്ടോസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇത് പറഞ്ഞു പോകും കേട്ടോ. അത്രയധികം സൗകര്യങ്ങൾ കൂടിയാണ് ഈ ഒരു എയർപോർട്ടിന് ഒരുക്കിയിരിക്കുന്നത്. ഓഫ് കോഴ്സ് ഒരു ഗ്ലോബൽ സെന്റർ എന്ന നിലയിൽ, ഒരു പക്ഷേ ലോകമെമ്പാടുമുള്ള ഒരു വേൾഡ് ക്യാപിറ്റൽ എന്ന നിലയിൽ ദുബായ് വളരുന്നതിൻ്റെ, ദുബായ് ഉയർന്നു വരുന്നതിൻ്റെതായിട്ടുള്ള ഏറ്റവും വലിയ ഒരു കേന്ദ്രമായിട്ടാണ് നമ്മൾ അൽ മക്തൂം എയർപോർട്ടിനെ കാണാൻ സാധിക്കുന്നത്. ദുബായിൽ വരുന്നത് അൽ മക്തൂം വിമാനത്താവളത്തിലേക്ക് ഉള്ള ഫെസിലിറ്റീസിൻ്റെ കാര്യം പറയുമ്പോൾ, വിമാനത്തിലെത്തുന്നതിന് മുൻപേ, വിമാനത്താവളങ്ങളിൽ എത്തുന്നതിന് മുൻപേ സിറ്റി ചെക്കിനുകൾ, അതിപ്പോൾ തന്നെ എല്ലായിടത്തും പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അൽ മക്തൂം ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർക്ക് ടെർമിനലിൽ എത്തും മുൻപേ തന്നെ ചെക്കിനും അതുപോലെ തന്നെ ബാഗേജ് ഡ്രോപ്പും കാര്യങ്ങളും ഒക്കെ പൂർത്തിയാക്കാൻ കംപ്ലീറ്റ്ലി എല്ലാ യാത്രക്കാർക്കും അത് ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം ഇപ്പോൾ ഓപ്ഷണലാണല്ലോ. നമ്മൾ അതത് എയർലൈൻസുകളിൽ നിന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നവരാണല്ലോ ചെയ്യാറുള്ളത്. ആൻഡ് ഇത് കംപ്ലീറ്റ്ലി എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സൗകര്യം അവർ ഒരുക്കി കൊടുക്കുന്നുണ്ട്. നോ റെഡ് ലൈറ്റ് കോൺസെപ്റ്റ് ചെക്കിൻ, ഇമിഗ്രേഷൻ്റെ കാര്യത്തിലേക്കൊക്കെ വരുന്ന സമയത്ത് സെക്യൂരിറ്റി, കസ്റ്റംസ് എന്നിവയ്ക്കൊക്കെ വേണ്ടിയിട്ട് കാത്തു നിൽക്കേണ്ട ആവശ്യമില്ലാത്ത രീതിയിലാണ് ഈ ഒരു എയർപോർട്ട് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഓട്ടോമേറ്റഡ് ആയിട്ടുള്ള പീപ്പിൾ മൂവർ, അതോടൊപ്പം റെയിൽ ലിങ്ക്സും ഉണ്ട്. 14 സ്റ്റേഷനുകളുള്ള അണ്ടർഗ്രൗണ്ട് ഓട്ടോമേറ്റഡ് പീപ്പിൾ മൂവർ, അതായത് APM സംവിധാനം ടെർമിനലുകളെയും അതുപോലെ തന്നെ കോൺഗോസുകളെയും ഒക്കെ തന്നെ ബന്ധിപ്പിക്കും. വിമാനം മാറുന്ന യാത്രക്കാർക്ക് കുറഞ്ഞ സമയത്തിനുള്ളിൽ അടുത്ത വിമാനത്തിലെത്താൻ വേണ്ടിയിട്ട്, ട്രാൻസിറ്റ് ചെയ്യുന്ന യാത്രക്കാർക്കൊക്കെ ഇപ്പോൾ അറിയാലോ ട്രാൻസിറ്റിൻ്റെതായിട്ട് വരുന്ന ഒരു ഡിലേ ഒക്കെ ഉണ്ടല്ലോ, അത് പലപ്പോഴും വലിയ തലവേദനയായിട്ട് കാണുന്നവരൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ആണെങ്കിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ ട്രാൻസിറ്റ് പൂർത്തിയാക്കി അടുത്ത വിമാനത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും ഈ ഒരു എന്താ പറയുന്നത് എയർപോർട്ടിനുള്ളിൽ റെയിൽ കണക്ഷനിലൂടെ. ഒരു റെയിൽവേ സ്റ്റേഷൻ എന്നല്ല പറയേണ്ടത്, എയർപോർട്ടിനുള്ളിൽ ഒരു കംപ്ലീറ്റ് ഓട്ടോമേറ്റഡ് സ്റ്റേഷൻസ് ആണ് വരുന്നത്. 14 സ്റ്റേഷനുകളുള്ള ഒരു ഏരിയയാണ് വരാൻ വേണ്ടി പോകുന്നത്. റെയിൽ റോഡ് എയർ ലിങ്ക് ചെയ്തുകൊണ്ടുള്ള ഒരു സംവിധാനം, അതായത് വിമാനത്താവളത്തിൽ റെയിൽ റോഡ് വ്യോമഗതാഗത ശൃംഖലകളുമായിട്ടൊക്കെ ബന്ധിപ്പിച്ചുകൊണ്ടുള്ള ഒരു സംവിധാനമാണ് വരുന്നത്. എത്തിഹാദ് റെയിലിന് WCയിൽ സ്റ്റോപ്പ് ലഭിക്കാനും ആൻഡ് യാത്രക്കാർക്ക് റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് തന്നെ ചെക്ക് ഇൻ ചെയ്യാനുള്ള സാധ്യതകളും അങ്ങനെ പല കാര്യങ്ങൾ വരുന്നുണ്ട്. ആൻഡ് DXB എയർപോർട്ടുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒരു എയർപോർട്ട് എക്സ്പ്രസ് അതിൻ്റെതായിട്ടുള്ള പരിഗണനയിലുണ്ട്. 55 കിലോമീറ്ററോളം ദൈർഘ്യമുള്ള എയർപോർട്ട് എക്സ്പ്രസ് ലൈൻ, 5 സ്റ്റേഷനുകളിലുള്ള ഈ ഒരു പാത യാത്രാ സമയം കുറയ്ക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നെ ബാഗേജ് സംവിധാനത്തിൽ വരുന്ന അതിവേഗതയാകട്ടെ, എല്ലാം കൊണ്ടും ഒരു വലിയ അത്ഭുതമായി മാറാൻ പോകുന്ന ഒരു എയർപോർട്ട് തന്നെയാണ് 2032, അതായത് ഏതാണ്ട് 5 വർഷങ്ങൾക്കപ്പുറത്തേക്ക് നമുക്ക് മുന്നിലേക്ക് ദുബായ് പകർന്നു തരാൻ വേണ്ടി പോകുന്നത്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: മലയാള പ്രേക്ഷകരെ മുഴുവൻ എക്സൈറ്റ് ചെയ്യിക്കുന്ന ഒരു വാർത്ത ആക്ച്വലി കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് റൂമേഴ്സാണ്, ഒരുപക്ഷെ കൺഫേംഡ് റൂമേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം പൃഥ്വിരാജ് വീണ്ടും സിനിമ സംവിധാനം ചെയ്യാൻ വേണ്ടി പോവാണെന്നാണ് കേൾക്കുന്നത്. ആൻഡ് ഇത്തവണയും നായകനാകുന്നത് ലാലേട്ടൻ തന്നെയാണ്. ഓഫ് കോഴ്സ് അദ്ദേഹത്തിന്റെ മുൻപുള്ള മൂന്ന് ചിത്രങ്ങളിലും നായകൻ ലാലേട്ടൻ തന്നെയാണ്. ഇപ്പോൾ ലൂസിഫർ ആവട്ടെ, എമ്പുരൻ ആവട്ടെ, ബ്രോഡാഡി ആവട്ടെ, ആൻഡ് ഇത്തവണ പക്ഷേ കുറച്ചധികം പ്രത്യേകതകൾ കൂടി ഉണ്ട് കേട്ടോ. പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ഈ ഒരു ചിത്രത്തിൽ വീണ്ടും മോഹൻലാൽ നായകനാകുമെന്ന സൂചനകൾക്കൊപ്പം ഈ ഒരു ചിത്രത്തിൽ പൃഥ്വിരാജും പ്രധാന വേഷത്തിൽ തന്നെ ഉണ്ടാകും എന്നാണ് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ ചിത്രം നിർമ്മിക്കുന്നത് ഇന്ദ്രജിത് സുകുമാരനും മഞ്ജു വാര്യരും ചേർന്നായിരിക്കുമെന്നും സ്ഥിരീകരിക്കാത്ത വാർത്തകൾ സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പൃഥ്വിരാജിന്റെ ബ്രദർ അതായത് ഇന്ദ്രജിത്ത് കൂടി പ്രൊഡക്ഷൻ രംഗത്തേക്ക് കടന്നു വരികയാണ്. ആൻഡ് അദ്ദേഹം ഈ ഒരു മെഗാ പ്രൊജക്റ്റിലൂടെ ഇതിന്റെ നിർമ്മാണം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് വരികയാണ്. ആൻഡ് ഓഫ് കോഴ്സ് മഞ്ജു വാര്യർ ഓൾറെഡി പടം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു മധു വാര്യർ അദ്ദേഹം സംവിധാനം ചെയ്തൊരു സിനിമ മഞ്ജു വാര്യരാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നു പടത്തിന്റെ പേര്? ലളിതം സുന്ദരം, അങ്ങനെ അങ്ങനെ എന്തോ പറ്റാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. ആൻഡ് എന്തായാലും ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഇതുകൂടെ പറയാതിരിക്കാൻ പറ്റില്ല. ജിത്തുമാധവൻ സംവിധാനം ചെയ്യുന്ന ഒരു പടം സൂര്യയുടെ, അതിൻ്റെ സൂര്യയുടെ പോർഷൻസിൻ്റെ ഒക്കെ ഷൂട്ട് കഴിഞ്ഞതാണ് പറയുന്നത്. എന്തായാലും ജിത്തുമാധവൻ സംവിധാനം ചെയ്യുന്ന സൂര്യയുടെ ബിഗ് ബഡ്ജറ്റ് ചിത്രമായ സൂര്യ 47 മലയാളത്തിൻ്റെ സൂപ്പർ സ്റ്റാർ ലാലേട്ടൻ അതിഥി വേഷത്തിൽ എത്തുന്നു എന്ന തരത്തിൽ പ്രചരിക്കുന്ന ചില വാർത്തകളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് അതിൽ സംവിധായകൻ തന്നെ ഒരു വിലയിരുത്തൽ വരുത്തിയിരിക്കുകയാണ്. സിനിമയുടെ പ്രഖ്യാപനം മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിട്ടുള്ള ആ ഒരു റൂമറുകൾ ആരാധകർക്കിടയിൽ വൻ ആവേശമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ വാർത്തകളോട് പ്രതികരിച്ചിരിക്കുന്ന ജിത്തു മാധവൻ താനും ഒരു വലിയ ലാലേട്ടൻ ആരാധകനാണെന്നും അദ്ദേഹത്തെ പോലൊരു ഇതിഹാസത്തെ തൻ്റെ സിനിമയിലേക്ക് ലഭിക്കുക എന്നത് വലിയൊരു സ്വപ്നമാണെന്നും വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ നിലവിൽ പ്രചരിക്കുന്ന വാർത്തകൾ വെറും ഊഹാപോഹങ്ങൾ മാത്രമാണെന്നും അത്തരമൊരു കാസ്റ്റിംഗ് ഇതുവരെയും നടന്നിട്ടില്ലെന്നും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. രോമാഞ്ചത്തിൻ്റെയും ആവേശത്തിൻ്റെയും ഒക്കെ തന്നെ ആ ഒരു വലിയ വിജയത്തിന് ശേഷം ജിത്തുമാധവൻ ഒരുക്കുന്ന ആദ്യത്തെ തമിഴ് ചിത്രമാണെന്ന പ്രത്യേകതയും സൂര്യ 47 ഉണ്ട്. ഇതിനിടയിൽ കഴിഞ്ഞ ദിവസം ബാലൻ്റേതായിട്ടുള്ള വിശേഷങ്ങൾ നോക്കുന്നതിനിടയിലാണ് കണ്ടത്. രോമാഞ്ചം കഴിഞ്ഞിട്ട് ആക്ച്വലി ജിത്തുമാധവൻ സംവിധാനം ചെയ്യാനിരുന്ന സിനിമയായിരുന്നു ബാലൻ. അപ്പോൾ ഈ ബാലൻ്റെ കഥയും എനിക്ക് തോന്നുന്നു പ്രൊഡക്ഷൻസിൻ്റെ അടുത്ത്, അതായത് അൻവർ ഷീദിൻ്റെ അടുത്ത് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ബാലൻ്റെ കഥ പറയാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബാലൻ്റെ കഥ പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഒരു ചെറിയ ത്രെഡ് പോലെയാണ് ആവേശത്തിൻ്റെ ത്രെഡ് പറഞ്ഞത്. പക്ഷേ ആവേശം ഇഷ്ടപ്പെട്ട അൻവർ ഷീദ് അതാണ് അടുത്ത ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ആൻഡ് ആ ഒരു റൈറ്റ് ചോയ്സിൻ്റെ പേരിൽ അദ്ദേഹം ആവേശം ഒരു മെഗാ ഹിറ്റായി മാറി. ഒരു പാൻ ഇന്ത്യൻ സംവിധായകനായിട്ട് ആക്ച്വലി ജിത്തുമാധവൻ മാറി. തൊട്ടടുത്ത പ്രൊജക്റ്റായിട്ട് ഓപ്പൺ ആയത് സൂര്യയുടെ ചിത്രമാണ്. പക്ഷേ ബാലൻ അവിടെ കൈവിട്ടില്ല. ബാലൻ മനോഹരമായിട്ടുള്ള ക്രാഫ്റ്റായി ചിദംബരത്തിലൂടെ നമുക്ക് മുന്നിലേക്ക് എത്തുക കൂടി ചെയ്തു അല്ലേ. അതാണ് ചില സംഭവങ്ങൾ അത് നടക്കേണ്ട രീതിയിൽ നടക്കും. അതിന് നമ്മൾ എത്ര തന്നെ പുതിയ വഴികൾ വെട്ടി അതിനെ പുതിയ ചാല് കീറി പുതിയ റൂട്ടിലേക്ക് വിടാൻ ശ്രമിച്ചു കഴിഞ്ഞാലും ചിലത് നടക്കേണ്ട രീതിയിൽ നടക്കും.
1: ഹോം FM presents തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? brought to you by ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

ഓൾറൈറ്റ്, ഇന്ന് നമ്മുടെ തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രി, അയ്യോ തമിഴ് താരം എന്ന് പറയാൻ വേണ്ടി പറ്റില്ലല്ലോ, തമിഴകത്തിൻ്റെ മുഖ്യമന്ത്രി തളപതി വിജയുടെ ബർത്ത്ഡേ കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ എല്ലാവിധ ആശംസകളും അദ്ദേഹത്തിനുള്ള ബർത്ത്ഡേ വിഷസും കുറച്ച് ലേറ്റ് ആയിട്ടാണെങ്കിലും നമ്മൾ അറിയിക്കുകയാണ് കേട്ടോ. നാട്ടിലിപ്പോൾ എത്ര മണിയായി കാണും? 9, 10, 10, 10 ഒക്കെ ആയിട്ടുണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല, ആഘോഷങ്ങൾ ഉണ്ടാവട്ടെ. അദ്ദേഹത്തിൻ്റെ സിനിമകൾ ഇനി നമുക്ക് അത്രയും അധികം പ്രതീക്ഷിക്കാൻ പറ്റുമോ എന്നറിയില്ല, എന്നിരുന്നാലും അദ്ദേഹത്തിൻ്റെ ഭരണ മികവ് എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് ഈ സമയത്ത് പ്രത്യാശിക്കാം. എന്തായാലും പോകുന്നതിന് മുൻപേ ജസ്റ്റ് എല്ലാ ദിവസവും പറയുന്ന പോലെ ഒരു മെസ്സേജ് ആവാല്ലേ. ഇൻവെസ്റ്റ് ഇൻ യോർസെൽഫ്, നമ്മുടെ സ്വന്തം അറിവിലും കഴിവിലും സമയം ചെലവഴിക്കുന്നത് ഏറ്റവും മികച്ച നിക്ഷേപമാണ് എന്നൊരു കാര്യം നമ്മൾ എപ്പോഴും ഓർത്തിരിക്കണം, മനസ്സിലാക്കിയിരിക്കണം കേട്ടോ. കാരണം പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നിക്ഷേപിക്കാറുണ്ട്. നമ്മൾ പക്ഷേ ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും നമ്മുടെ പുതിയ ടാലൻറ്റുകളെ കണ്ടെത്താനും ഒക്കെ നമ്മൾ സമയം ചെലവഴിക്കുന്നത് നമ്മുടെ ഒരു ഏർലി 25, 26 ആ ഒരു വയസ്സ് വരെയൊക്കെ മാത്രമായിരിക്കും, എക്സ്ട്രീംലി അല്ലേ. അതിനുശേഷം പുതിയൊരു അറിവ് നേടിയെടുക്കേണ്ട കാര്യമില്ല. എനിക്ക് ഇതുവരെ ആർജിച്ച സ്കില്ലുകൾ കൊണ്ട് അതിജീവിക്കാൻ പറ്റും മുന്നോട്ടുള്ള ജീവിതത്തെ എന്നാണ് നമ്മുടെ ഒരു കൺവെൻഷണൽ കാഴ്ചപ്പാട്. പക്ഷേ ആ ഒരു കാഴ്ചപ്പാട് തിരുത്തിക്കുറിക്കാൻ തയ്യാറായാൽ പുതിയ പുതിയ പുതിയ നേട്ടങ്ങൾ നമുക്ക് മുന്നിലേക്ക് വന്ന് ഇങ്ങോട്ട് വിളിച്ചുകൊണ്ടിരിക്കും എന്നുള്ളതാണ് കേട്ടോ. പുതിയ കാര്യങ്ങൾ പഠിക്കുന്നത് നമ്മുടെ കോൺഫിഡൻസും നമുക്കുള്ള ഓപ്പർച്യൂണിറ്റീസും ഒക്കെ ഭയങ്കരമായിട്ട് വർദ്ധിപ്പിക്കും. സോ സ്വയം വളർന്നപ്പോൾ ജീവിതത്തിൻ്റെ നിലവാരവും ഉയരും എന്നുള്ളൊരു കാര്യം. സ്വയം വളരുകയാണെങ്കിൽ ജീവിതത്തിൻ്റെ നിലവാരവും ഉയരും എന്നുള്ളൊരു കാര്യം എല്ലാ സമയത്തും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ബോധമായി ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ദിവസം മൈൻഡ് അപ്പ് ചെയ്യാം. നാളെ വൈകുന്നേരം 5 മണിക്ക് വീണ്ടും നമുക്ക് കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യു ഓൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേൾക്കുന്നത്. ഒരു ബ്യൂട്ടിഫുൾ അടിപൊളി ജിംബറിൻ്റെ ഒക്കെ ട്രാക്ക് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നു. കാട്ടാണല്ലേ മജക്കോ മല്ലി കമൽ.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba, only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: ഉള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
8: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
9: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home, brought to you by Alnoor Polyclinic, Muthina, Dera, Dubai. Caring for you and your family. Visit Alnoor Polyclinic, Muthina. For appointments, call 04385-7841.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: പുള്ളിക്കും തൂറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.